ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രഭാതഗീതങ്ങൾ. ഇനി പ്രഭാത ചിന്ത തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ബീന അനന്തപുരി.

ചിരിച്ചാലും കരഞ്ഞാലും മരണം ഉറപ്പ്. എന്നാൽ പിന്നെ ചിരിച്ചൂടെ അല്ലേ? തമാശയല്ല, യാഥാർത്ഥ്യമല്ലേ? മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തി സന്തോഷിപ്പിച്ച് അപമാനവും അവഹേളനവും സഹിച്ച് സ്വയം പീഡിതരായി മറ്റുള്ളവരാൽ ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കപ്പെട്ട് വിമർശനമേറ്റുവാങ്ങി കരഞ്ഞു തീരുന്ന ജീവിതങ്ങളുണ്ട്. സ്വന്തം സന്തോഷവും സമാധാനവും ത്യജിച്ച് ജീവിച്ച് സന്തോഷം ലഭിക്കാത്തവർ, സ്വാതന്ത്ര്യവും സന്തോഷവും ആസ്വദിച്ച് ആരോഗ്യമായി സമാധാനമായി സ്വയം മനസാക്ഷിക്ക് നന്മയെന്ന് തോന്നുന്ന രീതിയിൽ ജീവിക്കുന്നവരുമുണ്ട്. രണ്ടായാലും വിമർശനവും അവഹേളനവും അവഗണനയും മരണവും ഉറപ്പ്. എങ്കിൽ പിന്നെ ചിരിച്ച് സന്തോഷമായി ആത്മാർത്ഥമായി ജീവിച്ചുകൂടെ? എന്നെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് ഇതാണ്, ഇവരാണ്, ഈ വാക്കാണ് എന്നൊക്കെ പറയാറുണ്ട്. ജീവിക്കാൻ ഒരു ചോദന വേണം, പ്രേരക ശക്തി ഉണ്ടാവുക തന്നെ വേണം. അതില്ലാത്തപ്പോഴാണ് നിരാശയും അലസതയും ലക്ഷ്യവും സ്വപ്നവും തന്നെ നഷ്ടപ്പെടുന്നത്. ലക്ഷ്യമുണ്ടെങ്കിലേ പ്രചോദനത്തിന് ഫലവുമുള്ളൂ. ഏതൊരു കാര്യവും നേടാനുള്ള തീക്ഷ്ണമായ അഭിനിവേശം ഉണ്ടാകുമ്പോൾ ഏതൊന്നിലും നമ്മൾ പ്രേരക ശക്തിയെ ദർശിക്കും. വിജയിക്കുമെന്നുള്ള വിശ്വാസം, ആ ജ്വാല അണയാതെ സൂക്ഷിക്കാൻ പ്രേരക ശക്തികൾ ആവശ്യമാണ്. സ്ഥിരോത്സാഹവും കൃത്യനിഷ്ഠയും ഒപ്പം ചേർന്നാൽ വിജയം കൈപ്പിടിയിലൊതുക്കാം.

0: ബീന അനന്തപുരി തയ്യാറാക്കി അവതരിപ്പിച്ച പ്രഭാത ചിന്തയാണ് ഇപ്പോൾ കേട്ടത്.
1: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
0: റേഡിയോ മലബാറിന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ മലബാർ ഡയറിയിലേക്ക് സ്നേഹസ്വാഗതം.
1: മലബാർ ഡയറി.

0: ജനശ്രദ്ധയ്ക്കായി ചില അറിയിപ്പുകൾ.
1: ആദ്യം ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണ്. അറിയിപ്പിന് ശേഷം കാവ്യധാരയിൽ പൂന്താനത്തിന്റെ ജ്ഞാനപാനയിലെ ഏതാനും ഭാഗങ്ങൾ കേൾക്കാം. തുടർന്ന് ചരിത്രപദം, വചനാമൃതം, മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബ്യൂട്ടി ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. 6:30 കൃഷ്ണകഥാമൃതം പൂതനാമോഷം എന്ന ഭാഗം പാരായണം ചെയ്യുന്നു അഭിലാഷ് കെ പി പരിപ്പായി. 6:45 പ്രാദേശിക വാർത്തകളും 6:55 സംസ്കൃതത്തിൽ വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം എന്നിവ കേൾക്കാം. 7:10 തിരികെ ജീവിതത്തിലേക്ക് ആൽക്കഹോളിക് അനോണിമസ് പ്രോഗ്രാമിന്റെ തുടർഭാഗം.

7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 7:35 റേഡിയോ അറ്റ് സ്കൂൾ. ഞായറാഴ്ച രാത്രി 8:30 പ്രക്ഷേപണം ചെയ്ത റേഡിയോ അറ്റ് സ്കൂളിൻ്റെ പുനഃപ്രക്ഷേപണം. 8:00 ഓണം ഗാനോത്സവം, ഇതിൽ സന്തോഷ് മാഡ പങ്കെടുക്കുന്നു. തുടർന്ന് റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം. 9:15 ചാരുകസേര, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. ഉച്ചയ്ക്ക് 12:15 ആർദ്രഗീതങ്ങൾ. 12:30 പ്രാദേശിക വാർത്തകളും 12:40 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പും കേൾക്കാം. 12:50 ആകാശവാണിയിൽ നിന്നുള്ള മലയാളത്തിൽ വാർത്തകൾ. ഉച്ചയ്ക്ക് 1:00 ചലച്ചിത്ര പിന്നണി ഗായകൻ എൻ വി ഹരിദാസ് പങ്കെടുക്കുന്നു. 2:00 ഒരു വട്ടം കൂടി എന്ന പരിപാടിയിൽ കേൾക്കാം നാടകം നിശാഗന്ധി 4-ാം ഭാഗം. വൈകിട്ട് 5:15 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 തിരികെ ജീവിതത്തിലേക്ക് ആൽക്കഹോളിക് അനോണിമസ് പ്രോഗ്രാമിന്റെ തുടർഭാഗം, തുടർന്ന് ആർദ്രഗീതങ്ങൾ. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകളും 6:30 പ്രാദേശിക വാർത്തകളും കേൾക്കാം ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 6:40 കൃഷ്ണകഥാമൃതം. 7:00 ഹരിത സമൃദ്ധി. 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 7:35 ശാസ്ത്രവീതി, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 8:30 കായികം. 9:00 ഓണം ഗാനോത്സവത്തിൽ സന്തോഷ് മാഡ പങ്കെടുക്കുന്നു. 10:00 ചലച്ചിത്ര പിന്നണി ഗായകൻ എൻ വി ഹരിദാസ് പങ്കെടുക്കുന്നു. ഇപ്പോൾ കേട്ടത് ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്.

കാവ്യധാര. നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും, കാവ്യധാരയിലേക്ക് സ്വാഗതം. ഇന്ന് കാവ്യധാരയിൽ പൂന്താനത്തിന്റെ ജ്ഞാനപാനയിലെ ഏതാനും ഭാഗങ്ങൾ കേൾക്കാം. ആലപിക്കുന്നു ചിത്ര.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പൂന്താനത്തിന്റെ ജ്ഞാനപ്പാനയിലെ ഏതാനും ഭാഗങ്ങൾ. ആലപിച്ചത് ചിത്ര. ഇതോടുകൂടി ഇന്നത്തെ കാവ്യധാര ഇവിടെ പൂർണ്ണമാകുന്നു.
1: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.
0: ഇന്ന് ഓഗസ്റ്റ് 19, ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം ഓഗസ്റ്റ് 19 വർഷത്തിലെ 231 ദിനമാണ്. ഓഗസ്റ്റ് 19 ലോക മനുഷ്യസ്നേഹി ദിനം. മനുഷ്യൻ എന്ന പദത്തെ അത്രയും മഹനീയമാക്കുന്നവർ, ജീവിതത്തിന്റെ സൗന്ദര്യം അത്രയും സഹജീവികളിലേക്ക് പകരുന്നവർ, ദുരിതപർവങ്ങളെയും അനുകമ്പ നിറഞ്ഞ പ്രയത്നങ്ങളാൽ സരളമാക്കുന്നവർ, അതെ, പ്രതിസന്ധികൾക്കിടയിലും ജീവിതത്തിൽ പ്രയാസമനുഭവിക്കുന്നവർക്കു നേരെ മനുഷ്യത്വത്തിന്റെ വിരൽത്തുമ്പു നീട്ടുന്ന യഥാർത്ഥ നായകന്മാർക്കും നായികമാർക്കും വേണ്ടിയുള്ളതാണ് ഓഗസ്റ്റ് 19 എന്ന ഈ ദിനം. കൂടാതെ എല്ലാ വർഷവും ഓഗസ്റ്റ് 19 ലോക ഫോട്ടോഗ്രാഫി ദിനമായി ആഘോഷിക്കുന്നത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഫോട്ടോഗ്രാഫർമാർ ഈ ദിനം അവരുടെ കഴിവിന്റെയും വൈദഗ്ധ്യത്തിന്റെയും ദിനമായി ആഘോഷിക്കുന്നു. ഓഗസ്റ്റ് 19 നടന്ന വിവിധ ചരിത്ര സംഭവങ്ങൾ. 1600 അക്ബർ അഹമ്മദ് നഗർ പിടിച്ചടക്കി. 1757 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപാ നാണയങ്ങൾ പുറത്തിറക്കി. 1900 ഒളിമ്പിക്സിൽ ആദ്യമായും നിലവിൽ അവസാനമായും ക്രിക്കറ്റ് മത്സരം അരങ്ങേറി. 1949 ഭുവനേശ്വർ ഒഡീഷയുടെ തലസ്ഥാനമായി. 1960 USSR സ്പുട്നിക് 5 വിക്ഷേപിച്ചു. 1964 ഫ്ലോറിഡയിലെ കേപ് കാനഡയിൽ നിന്ന് ആദ്യ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് വിക്ഷേപിച്ചത്. 1989 കേരളത്തിലെ ആദ്യ വനിതാ ജയിൽ നെയ്യാറ്റിൻകരയിൽ ആരംഭിച്ചു. 1992 KR നാരായണനെ ഇന്ത്യൻ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുത്തത്. ഈ പദവിയിലെത്തുന്ന ആദ്യ മലയാളിയായിരുന്നു KR നാരായണൻ. 2016 PV സിന്ധു ഒളിമ്പിക്സിൽ വ്യക്തിഗത വെള്ളിമെഡൽ നേടുന്ന ആദ്യ ഇന്ത്യക്കാരിയായി. 1992 1997 വരെ ഇന്ത്യയുടെ 9th രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ ശങ്കർ ദയാൽ ശർമ്മയുടെ ജന്മദിനവും ജനകീയ സിനിമാ നിർമ്മാണ രംഗത്ത് ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ നടത്തിയ ചലച്ചിത്ര പ്രവർത്തകനും ഡോക്യുമെന്ററി സംവിധായകനുമായിരുന്ന ഒഡേസ സത്യൻ, നാടക സംവിധായകനും നാടക നടനും

0: ചലച്ചിത്ര നടനുമായിരുന്ന ഒ മാധവൻ 1960 മുതൽ വില്ലനായും സ്വഭാവ നടനായും ഹാസ്യതാരമായും മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച അഭിനേതാവ് പറവൂർ ഭരതൻ, കവിയായിരുന്ന കടവനാട്ട് കുട്ടികൃഷ്ണൻ തുടങ്ങിയവരുടെ ചരമദിനവും 19 ഓഗസ്റ്റിനാണ്.
1: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.
2: ഓണം നബിദിനാശംസകളോടെ ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 1.5 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ.
3: 916 BAS HUID ഗോൾഡ് ഓർണമെന്റ്സ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 925 സിൽവർ ഓർണമെന്റ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം.
2: ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ.
3: ഫോൺ നമ്പർ 9656120022.
4: ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീസ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ GI കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, WPC ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, FRP ഡോഴ്സ്, PVC ആൻഡ് UPVC ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. SK ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
2: വചനാമൃതം.
5: നിങ്ങളുടെ ദൗത്യത്തിൽ വിജയിക്കണമെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യത്തോട് ഏക മനസ്സോടെയുള്ള ഭക്തി ഉണ്ടായിരിക്കണം. APJ അബ്ദുൽ കലാം.
0: ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര ചലന പെരുമാറ്റ പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
2: സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ, പാലയോട്. ഫോൺ 8075175647.
6: പെൺമനസ്സുകളുടെ ഇഷ്ടങ്ങൾ ഇനി ഒരിടത്ത്. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലീമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. പുത്തൻ ട്രെൻഡിലുള്ള സാരികൾ, സ്റ്റൈലിഷ് ചുരിദാറുകൾ, മനോഹരമായ കുർത്തികൾ, ഇന്നർ വെയർ ആൻഡ് ആന്റി കളക്ഷൻസ്, കോസ്മെറ്റിക്സ് ആൻഡ് ഫാൻസി കളക്ഷൻസ് തുടങ്ങി സ്ത്രീകൾക്ക് ആവശ്യമായ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ, മിതമായ വിലയിൽ ഗുണമേന്മയുള്ള പുതുപുത്തൻ കളക്ഷനുകൾ. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലീമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. ആശംസകളോടെ സഹോദര സ്ഥാപനം സഹകരണ നീതി ബ്യൂട്ടി പാർലർ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. മുനാസ് ലേഡീസ് കളക്ഷൻസ്, പുതുമ തേടാം, സ്റ്റൈലോടെ അണിയാം. ഫോൺ 9497697664.
2: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
7: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
2: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
7: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
2: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
7: കോക്കനട്ട്.
2: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
7: ഫോൺ 9188951780.
0: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ, പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
8: നമസ്കാരം. ഇന്ന് ഓഗസ്റ്റ് 19, ചിങ്ങം 3, ബുധനാഴ്ച.
1: ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ വായിക്കുന്നത് രാമകൃഷ്ണൻ പഴശ്ശി. സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം ഇന്ന് തുടങ്ങുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. ഇതിനായി 1105 കോടി രൂപ അനുവദിച്ചു. ഓണം പ്രമാണിച്ച് പെൻഷൻ വിതരണം നേരത്തെയാക്കിയതാണെന്നും അദ്ദേഹം പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കി. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമായി 630.05 കോടി രൂപയുടെ ഓണം ആനുകൂല്യവും പ്രഖ്യാപിച്ചു. ജീവനക്കാർക്ക് 4500 രൂപ ബോണസും 20,000 രൂപ ഓണം അഡ്വാൻസും ലഭിക്കും. ബോണസിന് അർഹതയില്ലാത്തവർക്ക് 3000 രൂപ ഉത്സവ ഭത്ത നൽകും. പാർട്ട് ടൈം ജീവനക്കാർക്ക് 6000 രൂപ അഡ്വാൻസ് ലഭിക്കും. ആശാവർക്കർമാർക്കും അങ്കണവാടി ജീവനക്കാർക്കും 1450 രൂപയും പെൻഷൻകാർക്ക് 1250 രൂപയും ഉത്സവ ഭത്തയായി അനുവദിച്ചു. പിന്നാക്ക വിഭാഗക്കാരുടെ സ്കോളർഷിപ്പ് കുടിശ്ശിക തീർക്കാൻ 310 കോടി രൂപ നൽകി. നെല്ല് സംഭരിച്ചതിന് സപ്ലൈകോ ജൂലൈ 26 വരെയുള്ള PRS കുടിശ്ശിക തീർക്കാൻ 150 കോടി രൂപയും അനുവദിച്ചു. 100 പ്രവൃത്തി ദിനങ്ങൾ പൂർത്തിയാക്കിയ 3.68 ലക്ഷം തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് 1200 രൂപ വീതം ഓണം ഭത്ത നൽകാൻ 44.24 കോടി രൂപ നീക്കിവച്ചതായും മുഖ്യമന്ത്രി പറഞ്ഞു. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയിൽ 100 ദിനങ്ങൾ പൂർത്തിയാക്കിയ 70,800 തൊഴിലാളികൾക്കും 1200 രൂപ വീതം ലഭിക്കും. സ്കൂൾ പാചക തൊഴിലാളികളുടെ കൂട്ടിയ വേതനം ഉൾപ്പെടെ നൽകാൻ 44 കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട്. വിഴിഞ്ഞം തുറമുഖം റിംഗ് റോഡിന് സ്ഥലമേറ്റെടുക്കുന്നതിന് 3200 കോടി രൂപ അനുവദിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. അതിവേഗത്തിൽ സ്ഥലമേറ്റെടുക്കലും മറ്റ് ജോലികളും പൂർത്തിയാക്കും. വിഴിഞ്ഞത്ത് അനുബന്ധമായി വ്യവസായ പാർക്കുകളും മറ്റ് സൗകര്യങ്ങളും ഒരുക്കുന്നതിനുള്ള സ്ഥലമേറ്റെടുക്കുന്നതിനും വ്യവസായ വകുപ്പ് നടപടി തുടങ്ങിയതായും അദ്ദേഹം പറഞ്ഞു. തുറമുഖത്തിന്റെ ആഭ്യന്തര കയറ്റിറക്കുമതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കൊച്ചി കപ്പൽശാലയ്ക്ക് കൊച്ചി രാമൻതുരത്തിൽ 18.16 ഏക്കർ പാട്ടത്തിന് നൽകും. ഷിപ്പ് ബ്ലോക്ക് നിർമ്മാണ യൂണിറ്റ് തുടങ്ങാനാണിത്. 5000 കോടി രൂപയുടെ നിക്ഷേപമാണ് ഉദ്ദേശിക്കുന്നത്. നീറ്റ് യുജിക്ക് പിന്നാലെ UGC നെറ്റിലും പുനഃപരീക്ഷ നടത്തേണ്ടി വന്നതോടെ വമ്പൻ അഴിച്ചുപണികളുമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. നിലവിലുള്ള പരീക്ഷാ സംഘത്തെ അപ്പാടെ പൊളിച്ചു പണിയാനാണ് നീക്കം. 600 വിഷയവിദഗ്ധരെ മാറ്റാൻ തീരുമാനിച്ചു. പുതിയ അധ്യാപകരെ ഉൾപ്പെടുത്തുന്നതിന് നടപടികളും ആരംഭിച്ചു. വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷിയുടെ നിർദ്ദേശപ്രകാരമാണ് നടപടികൾ. ചൊവ്വാഴ്ച തുടർച്ചയായ 2ാം ദിവസവും മന്ത്രി NTA ഉന്നതരുടെ യോഗം വിളിച്ചു. പഴുതടച്ചുള്ള നടപടി വേണമെന്ന് കഴിഞ്ഞ ദിവസം തന്നെ മന്ത്രി നിർദ്ദേശിച്ചിരുന്നു. വിഷയവിദഗ്ധരെ മാറ്റുന്നതിനൊപ്പം ചോദ്യക്കടലാസ് പരിശോധനയ്ക്ക് 4 തലങ്ങളിലായി സുരക്ഷ ഏർപ്പെടുത്താനും NTA തീരുമാനിച്ചു. അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ കോവിഡ് മഹാമാരിക്കാലത്ത് കേന്ദ്ര സർക്കാർ ആരംഭിച്ച PM CARES ഫണ്ടിൽ നിന്ന് ചെലവഴിച്ചത് 0.01% തുക മാത്രം. 8,452.06 കോടി രൂപയാണ് അക്കൗണ്ടിലുള്ളത്. ചെലവഴിച്ചത് 87 ലക്ഷം രൂപ മാത്രം. 2024-25 സാമ്പത്തിക വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ട് പ്രകാരം 2025 മാർച്ച് 31 ബാക്കിയുള്ള തുകയുടെ കണക്കാണിത്. സാമൂഹിക മാധ്യമങ്ങളിലെ ഉള്ളടക്കം നീക്കം ചെയ്യാൻ കേന്ദ്ര സർക്കാർ സജീവമായി ഉത്തരവിടുന്നുണ്ടെന്ന് റിപ്പോർട്ട്. ജന്തർ മന്ദിറിലെ വിദ്യാർത്ഥി പ്രക്ഷോഭമുണ്ടായ കാലയളവ് ഉൾപ്പെടെ കഴിഞ്ഞ 5 മാസത്തിൽ ഓൺലൈൻ ഉള്ളടക്കം നീക്കാൻ 1.95 ലക്ഷത്തോളം ഉത്തരവുകളാണ് സർക്കാർ പുറപ്പെടുവിച്ചതെന്ന് ഇന്ത്യൻ എക്സ്പ്രസ് ദിനപത്രം റിപ്പോർട്ട് ചെയ്തു. മാർച്ച് മുതൽ ജൂലൈ വരെയുള്ള കണക്കാണിത്. ശരാശരി ഓരോ മിനിറ്റിലും ഒരു ഉത്തരവ് എന്ന തരത്തിലാണ് വിലക്കാൻ ആവശ്യപ്പെട്ടതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. നീറ്റ് പ്രക്ഷോഭത്തിനിടെ ഡൽഹിയിൽ പോലീസ് നടത്തിയ അതിക്രമങ്ങൾ റിട്ടയർഡ് സുപ്രീംകോടതി ജഡ്ജിയുടെ നേതൃത്വത്തിൽ ഉന്നത സമിതി അന്വേഷിക്കും. പെൺകുട്ടികൾക്ക് നേരെ നടന്ന ലൈംഗിക അതിക്രമം, ഓൺലൈൻ ഭീഷണി തുടങ്ങിയവ അന്വേഷണ പരിധിയിൽ വരും. ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസ്, വിരമിച്ച IPS ഓഫീസർ എന്നിവരുമടങ്ങുന്ന സമിതി പോലീസുകാർക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളും പരിശോധിക്കുമെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിന്റെ ബെഞ്ച് ഉത്തരവിൽ പറഞ്ഞു. അമേരിക്കയിൽ കൂടുതൽ കർശനമായ തെരഞ്ഞെടുപ്പ് നിയമങ്ങൾ വേണമെന്ന തന്റെ വാദത്തിന് ബലം നൽകാൻ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ പുകഴ്ത്തി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇന്ത്യയിൽ വോട്ടർമാർക്കുള്ള തിരിച്ചറിയൽ കാർഡ് ചൂണ്ടിക്കാട്ടിയാണ് പരാമർശം. അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരെ തിരിച്ചറിയുന്നതിനുള്ള സംവിധാനങ്ങൾക്കുള്ള അഭാവത്തെക്കുറിച്ച് ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ ഉന്നയിച്ച ആശങ്കകളും ട്രംപ് പരാമർശിച്ചു. ആനകളുടെ ക്ഷേമം ഉറപ്പാക്കാൻ നൂതന സൗകര്യങ്ങളുള്ള ക്ലിനിക്കുകൾ സ്ഥാപിച്ച് കൃത്യമായ ചികിത്സ ഉറപ്പാക്കണമെന്ന് സുപ്രീംകോടതി. ഇതിനായി കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം സംസ്ഥാനങ്ങൾക്ക് നിർബന്ധിത മാർഗനിർദ്ദേശം നൽകണമെന്നും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ 3-അംഗ ബെഞ്ച് പറഞ്ഞു. ആനകൾക്കെതിരായ ക്രൂരത തടയണമെന്നാവശ്യപ്പെട്ട് 2014 സമർപ്പിച്ച പൊതുതാൽപ്പര്യ ഹർജിയിലാണ് ഉത്തരവ്. മികച്ച കായിക താരങ്ങൾക്കുള്ള അർജുന അവാർഡിന് കേരളത്തിൽ നിന്ന് അത്ലറ്റ് മുഹമ്മദ് അജ്മലും ബാഡ്മിന്റൺ താരം ട്രീസ ജോളിയും അർഹരായി. തേജസ്വിൻ ശങ്കർ, ദിവ്യ ജിതേന്ദ്ര ദേശ്മുഖ്, ഗായത്രി ഗോപിചന്ദ് തുടങ്ങി 17 പേർക്കും അർജുന അവാർഡ് ലഭിച്ചു. കർണാടക സ്വദേശിയായ ഫുട്ബോൾ താരം ഐ അരുമൈ നായകത്തിന് ആജീവനാന്ത മികവിനുള്ള പുരസ്കാരവും ലഭിച്ചു. കിഫ്ബി വഴിമുട്ടിയതോടെ ഉന്നത വിദ്യാഭ്യാസ വികസന പദ്ധതികൾക്കായി ലോകബാങ്കിൽ നിന്ന് 2,000 കോടി രൂപ വായ്പയെടുക്കാൻ സർക്കാർ തീരുമാനം. ഉന്നത വിദ്യാഭ്യാസ കൌൺസിൽ ചൊവ്വാഴ്ച സംഘടിപ്പിച്ച വൈസ് ചാൻസലർമാരുടെ കോൺക്ലേവിൽ ഇക്കാര്യം അറിയിച്ചു. വായ്പ നൽകാമെന്ന് ലോകബാങ്ക് സമ്മതിച്ചിട്ടുണ്ട്. കോഴിക്കോട് ദേശീയപാത ബൈപ്പാസിൽ കോരപ്പുഴ പാലത്തിന് സമീപം കാറിടിച്ച് 18-കാരൻ മരിച്ചു. 20 മിനിറ്റിലധികം രക്തം വാർന്ന് ജീവന് വേണ്ടി പടഞ്ഞ കുട്ടിയുടെ തൊട്ടരികിലൂടെ ഒട്ടേറെ വാഹനങ്ങൾ കടന്നുപോയെങ്കിലും ആരും തിരിഞ്ഞു നോക്കിയില്ല. ചേമഞ്ചേരി കാപ്പാട് റെയ്ഷാസിൽ ഫൈസൽ അഹമ്മദിന്റെ മകൻ ഫർസീൻ അഹമ്മദാണ് മരിച്ചത്. കരുവാറ്റയിൽ വയോധികനെ ക്രൂരമായി കൊലപ്പെടുത്തിയതിന് പിന്നിൽ ബന്ധുവായ 13-കാരിയുടെ കൊട്ടേഷൻ. പെൺകുട്ടിയെയും കുറ്റാരോപിതനായ കാമുകൻ ഉൾപ്പെടെ 3 പേരെയും പോലീസ് കരുതൽ തടങ്കലിലാക്കി. കരുവാറ്റ മാടപ്പുരക്കൽ പടിയേറ്റതിൽ ശിവൻകുട്ടി ചെട്ടിയാരെയാണ് 8-ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ 13-കാരിയുടെ കാമുകനും 2 കൂട്ടുകാരും ചേർന്ന് കൊലപ്പെടുത്തിയത്. കാമുകൻ +2 വിദ്യാർത്ഥിയും കുറ്റാരോപിതരിൽ ഒരാൾ +1 വിദ്യാർത്ഥിയുമാണ്. മറ്റൊരാൾ +1 പഠിത്തം നിർത്തിയയാളും. CMRL എക്സാലോജിക് ദുരൂഹ പണമിടപാട് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ഉന്നതരിലേക്കും. മുൻമന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തുക്കളുടെയും അദ്ദേഹവുമായി അടുപ്പമുള്ള കോഴിക്കോട് CPM DYFI നേതാക്കളുടെയും വീടുകളിലടക്കം 8 ഇടങ്ങളിൽ ചൊവ്വാഴ്ച ED സംഘം റെയ്ഡ് നടത്തി. പയ്യാവൂർ പഞ്ചായത്തിലെ വണ്ണായിക്കടവിൽ ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ചു. വണ്ണായിക്കടവിലെ തോമസ് മതിലകം എന്ന കർഷകന്റെ പന്നി ഫാമിലാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. ഈ ഫാമിലുണ്ടായിരുന്ന 35 പന്നികളും രോഗം ബാധിച്ച് ചത്തു. രോഗവ്യാപനം തടയുന്നതിനായി രോഗപ്രഭവ കേന്ദ്രത്തിന്റെ 10 കിലോമീറ്റർ ചുറ്റളവിൽ 3 മാസത്തേക്ക് പന്നിയിറച്ചി വിൽപ്പന, കടത്ത്, കശാപ്പ് എന്നിവയ്ക്ക് കർശന നിരോധനം ഏർപ്പെടുത്തി. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയും ജില്ലാ മൃഗസംരക്ഷണ വകുപ്പും ഉത്തരവിറക്കി. ചെങ്ങളായി പഞ്ചായത്തിലെ ചുഴലി പടിഞ്ഞാറേ മൂലയിൽ പുലിയിറങ്ങിയെന്ന സംശയമുള്ളതിനാൽ വനം വകുപ്പ് ഇന്ന് കൂട് സ്ഥാപിക്കും. മലപ്പട്ടം അടുവാപ്പറമ്പ് പനി ബാധിച്ച് ചികിത്സയിലിരിക്കെ മരിച്ച ബസ് ജീവനക്കാരന് അമീബിക് മസ്തിഷ്ക ജ്വരമല്ലെന്ന് സ്ഥിരീകരിച്ചു. ഇതോടെ പഞ്ചായത്ത് പരിധിയിലെ കുളങ്ങളിലോ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലോ ഇറങ്ങുന്നതിനും കുളിക്കുന്നതിനും 1 മാസത്തേക്ക് ഏർപ്പെടുത്തിയ നിരോധനം നീക്കി. അടുവാപ്പുറത്തെ വേങ്ങോട്ടിൽ കരുണാകരന്റെയും നിഷയുടെയും മകൻ രൂപേഷാണ് പനി ബാധിച്ച് മരിച്ചത്. മട്ടന്നൂർ ഇരിക്കൂ റോഡിൽ കാർ നിയന്ത്രണം വിട്ട് 3 ഇരുചക്രവാഹനങ്ങളിൽ ഇടിച്ചു. അപകടത്തിൽ 2 കാൽനടയാത്രക്കാർ ഉൾപ്പെടെ 3 പേർക്ക് പരിക്കേറ്റു. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 3:15 അപകടം. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നും അറിയിച്ചു. ഓണത്തോടനുബന്ധിച്ച് കണ്ണൂർ നഗരത്തിൽ ഗതാഗത കുരുക്ക് നിയന്ത്രിക്കാൻ താൽക്കാലിക ഗതാഗത പരിഷ്കരണം നടപ്പാക്കും. ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം. ദയാ മെഡിക്കൽസ് ഗ്രൗണ്ട്, മുനിസിപ്പൽ സ്കൂൾ ഗ്രൗണ്ട്, കലക്ട്രേറ്റ് മൈതാനം, നിക്ഷാൻ ഇലക്ട്രോണിക്സിന്റെ ഉടമസ്ഥതയിലുള്ള ഗ്രൗണ്ട് എന്നിവ പാർക്കിംഗ് കേന്ദ്രങ്ങളായി അനുവദിക്കാൻ പോലീസിനെ ചുമതലപ്പെടുത്തി. പാമ്പൻ മാധവൻ റോഡിൽ ജൂബിലി ഹാളിന് മുൻവശം മുതൽ മുന്നോട്ടുള്ള വീതി കൂടിയ സ്ഥലത്തെ ബസ്, ലോറി പാർക്കിങ്ങുകൾ പൂർണ്ണമായും ഒഴിവാക്കും. ഈ സ്ഥലങ്ങളിൽ സ്വകാര്യ വാഹനങ്ങൾക്ക് പാർക്കിംഗ് അനുവദിക്കും. ഓണം കഴിയും വരെ SBIയിൽ നിന്ന് പുതിയ ബസ് സ്റ്റാൻഡിലേക്കും പാമ്പൻ മാധവൻ റോഡിലും വൺ സൈഡ് പാർക്കിംഗ് ആക്കാനുള്ള ക്രമീകരണം നടത്താൻ ട്രാഫിക് പോലീസിന് നിർദ്ദേശം നൽകി. ഓണം സീസൺ കഴിയും വരെ പ്ലാസ ജംഗ്ഷൻ മുതൽ റെയിൽവേ മുത്തപ്പൻ ക്ഷേത്രം മുൻവശം വഴി താവക്കര ബസ് സ്റ്റാൻഡ് എൻട്രി വരെ വൺ വേ ആക്കും. താവക്കരയിൽ നിന്ന് പ്ലാസയിലേക്കുള്ള വഴി നോ എൻട്രി ആക്കി പുതിയ ബസ് സ്റ്റാൻഡ് റോഡ് SBI ജംഗ്ഷൻ വഴി ഗതാഗതം ക്രമീകരിക്കും. SBI ജംഗ്ഷനിൽ നിന്ന് നിക്ഷാൻ ഭാഗത്തേക്ക് പോകുന്ന ഇടറോഡ് വൺ വേ ആക്കും. ഹോക്കി ലോകകപ്പിൽ ദക്ഷിണാഫ്രിക്കയെ 6-1 തകർത്ത് ഇന്ത്യൻ വനിതകൾ. പൂൾ ഡിയിൽ തുടർച്ചയായ 2-ാം ജയത്തോടെ അടുത്ത റൗണ്ടിലേക്കുള്ള സാധ്യത സജീവമാക്കി. ശ്രീലങ്കയുമായുള്ള 1-ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ ജയത്തിലേക്ക്. 372 റൺസ് ലക്ഷ്യവുമായി ഇറങ്ങിയ ലങ്ക 4-ാം ദിനം 2-ാം ഇന്നിംഗ്സിൽ 4 വിക്കറ്റിന് 84 റൺസ് എന്ന നിലയിലാണ്. ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ വനിതാ ഡബിൾസ് സഖ്യം പ്രീ ക്വാർട്ടറിൽ. പുരുഷ സിംഗിൾസിൽ ലക്ഷ്യ സെന്നും വനിതകളിൽ ഉന്നതി ഹുഡയും ആദ്യ റൗണ്ടിൽ ജയിച്ചു. ലോകകപ്പ് ഹോക്കി പുരുഷ വിഭാഗത്തിൽ ഇന്ത്യ പാക് പോരാട്ടം ഇന്ന് നടക്കും. നിങ്ങൾ ഇതുവരെ കേട്ടത് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ.
0: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി

0: അവതരിപ്പിച്ചത് സ്റ്റിച്ച് വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. ഒരൊറ്റ ചോദ്യം, നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിന് പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7999-447-6836, 9447-371-836, 8078-502-836.
1: കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡും അംഗീകൃത ഖാദി സ്ഥാപനങ്ങളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഓണം ഖാദി മേള 2026 ഓഗസ്റ്റ് 25 വരെ
0: 30% ഗവൺമെന്റിന്റെ സ്പെഷ്യൽ റിബേറ്റ്. ഈ സുവർണാവസരം ഉപയോഗപ്പെടുത്തു. ഖാദി തൊഴിലാളികൾക്ക് ഒരു കൈത്താങ്ങാകൂ.
1: 1,00,000 രൂപ വരെ സർക്കാർ, അർദ്ധ സർക്കാർ, ബാങ്ക് ജീവനക്കാർക്ക് ക്രെഡിറ്റ് സൗകര്യം. വിവിധ സമ്മാന പദ്ധതികൾ. ഓരോ 1,000 രൂപയുടെ പർച്ചേസിനും ഒരു സമ്മാന കൂപ്പൺ. മെഗാ നറുക്കെടുപ്പ് 2026 സെപ്റ്റംബർ 25. ഒന്നാം സമ്മാനം ടാറ്റ ടിയാഗോ. ജില്ലകളിൽ ആഴ്ചകൾ തോറും നറുക്കെടുപ്പിലൂടെ 3,000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ. ഓണം ഖാദി മേള 2026,
0: ഖാദി സൗഭാഗ്യ, മട്ടന്നൂർ ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9846-765-216.
2: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിൽ ഇതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. സ്റ്റാർ ഹെൽത്ത്, കെയർ ഹെൽത്ത്, ടാറ്റ, നിവാബൂപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഉത്തരവാദിത്വത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു. ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. ഫോൺ 9961-004648, 9495-127627, 9656-948321.
3: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സിഎം വിസ്താര നെല്ലൂന്നി.
0: സിഎം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്,
3: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ, അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
0: ഫോൺ 9496-420-880, 8111-933-600. സിഎം വിസ്താര,
3: സിഎം വിസ്താര നെല്ലൂന്നി.

0: കംസന്റെ ഉപദ്രവം നാൾക്കുനാൾ വർദ്ധിച്ചു. നാരായണൻ മായാദേവിയെ വിളിച്ചിങ്ങനെ പറഞ്ഞു, ഭൂമിയിൽ ഗോകുലത്തിൽ കംസന്റെ ബന്ധനത്തിലാണ് ദേവകിയും വസുദേവരും. ദേവകി ഏഴാമത് ഗർഭം ധരിച്ചിരിക്കുന്നു. ആ ഗർഭം പൂർണ്ണമായി പ്രസവിച്ചാൽ കംസൻ കുഞ്ഞിനെ കൊല്ലുമെന്നുറപ്പാണ്. ഭൂഭാരം തിരുക്കേണ്ടതിന് അവതാരമെടുക്കേണ്ട കാര്യം ദേവിക്കറിയാമല്ലോ. അവതാരത്തെ സഹായിക്കാൻ അനന്തൻ ഒരവതാരമായി ജന്മമെടുക്കേണ്ടിയിരിക്കുന്നു. ദേവകിയിൽ ആദിശേഷൻ സൂക്ഷ്മതന്മാത്രകളായി വളരുകയാണ്. പക്ഷേ ആ ഗർഭം പൂർണ്ണമാവാൻ പാടില്ല. ദേവകിയുടെ ഗർഭത്തെ ദേവി ആകർഷിക്കണം. വസുദേവന്റെ മറ്റൊരു ഭാര്യയും ഇപ്പോൾ അമ്പാടിയിൽ വസിക്കുന്നവളുമായ രോഹിണിയിൽ അത് നിക്ഷേപിക്കണം. രോഹിണിയും ഗർഭിണിയാണ്, ഒരു പെൺകുഞ്ഞാണത്. അതിനെ ദേവകിയുടെ ഗർഭത്തിലുമാക്കണം. ദേവകി ഏഴാമത് ഗർഭം ധരിച്ച വിവരം കംസൻ അറിഞ്ഞു. ദേവകിയുടെ വയറ്റിൽ നിന്നും എന്തോ ഊർന്നു പോകുന്നതായി അവർക്ക് തോന്നി. പുറത്ത് കാൽപ്പെരുമാറ്റം കേട്ടാണ് വസുദേവർ ഉണർന്നത്. നന്ദഗോപനായിരുന്നു. രോഹിണി പ്രസവിച്ചു. പൂർണ്ണരൂപനായ ഒരു ബാലൻ. അതറിയിക്കുവാൻ വന്നതാണ്. നന്ദഗോപൻ പുറത്തിറങ്ങി. രാത്രിയുടെ നിശബ്ദതയിൽ വണ്ടിച്ചക്രങ്ങളുടെ കരകര ശബ്ദം അകന്നു പോകുന്നത് വസുദേവൻ അറിഞ്ഞു. ദേവകി പ്രസവിച്ചു. ഒരു പെൺകുഞ്ഞിന്റെ രൂപം കംസൻ വിവരമറിഞ്ഞു. ദേവകി പ്രസവിച്ചത് ഒരു ചാപ്പിള്ളയായിരുന്നു. ദേവകി എട്ടാമതും ഗർഭിണിയായി. കംസൻ വിവരമറിഞ്ഞു. ദേവകി പ്രസവിക്കുന്നത് തങ്ങളുടെ രക്ഷകനാണെന്ന് യാദവർ വിശ്വസിച്ചു. തന്റെ അന്ധകനാണെന്ന് കംസൻ ഭയന്നു. വസുദേവരും ദേവകിയും ധ്യാനനിരതരായി. ദേവകിയുടെ ഗർഭമായിരുന്നു മധുരയിലെയും ഗോപവാടങ്ങളിലെയും ജനസംസാരം. വേഷം മാറി സഞ്ചരിക്കുന്ന പൂതന ഒരു ദിവസം കംസനെ കണ്ടു. കംസനോട് പറഞ്ഞു, ദേവകിയെ ഞാൻ കണ്ടിരുന്നു. ജനിക്കാൻ പോകുന്നത് ആൺകുട്ടി തന്നെ. കംസൻ കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. വസുദേവരെയും ദേവകിയെയും പ്രത്യേകം കാരാഗ്രഹങ്ങളിലാക്കി. അവരുടെ കാലുകൾക്കും കരങ്ങൾക്കും നീളമുള്ള ചങ്ങലകൾ ഇട്ടു. നിതാന്ത ജാഗ്രതയിലായി. യാദവമുഖ്യനായ നന്ദഗോപന്റെ ഭവനത്തിൽ ആനന്ദം കുടിയേറിയിരിക്കുകയാണ്. രോഹിണിയുടെ മകൻ ബലരാമൻ അവർക്ക് ആമോദം നൽകി. നന്ദഗോപന്റെ ഭാര്യ യശോദ ഗർഭിണിയായിരിക്കുന്നു. നന്ദഗോപൻ മധുരയിൽ വെച്ച് വസുദേവർ പറഞ്ഞ കാര്യങ്ങൾ ഓർത്തു. ഭഗവാൻ യാദവകുലത്തിൽ ജനിക്കും. വട്ടക്കല്ലിൽ പൂക്കുല ചിതറും പോലെ ആറ് ചോരക്കുഞ്ഞുങ്ങളെ തല്ലിക്കൊന്ന കംസന്റെ അന്ധകൻ പിറക്കുകയാണ്. ദേവകിക്ക് ഗർഭം പൂർണ്ണമായി. വിവരം എല്ലായിടത്തും പരന്നു. ദേവകി രണ്ടു നാൾക്കകം പ്രസവിക്കും. കുട്ടി ജനിച്ചാലുടൻ കംസനെ അറിയിക്കണമെന്നാണ് ഏർപ്പാട്. ഭാദ്രമാസമാണ്. പകൽ കനത്ത മഴ പെയ്യുവാൻ തുടങ്ങി. ആകാശത്തിലേക്ക് കാർമേഘങ്ങൾ ഇടിച്ചു കയറി. സമയം സന്ധ്യയായി. യമുന തീരം തകർത്തു കയറി. ഭൂമണ്ഡലത്തിൽ ഇന്ന് വിശേഷ ദിവസമാണ്. ദേവകിയുടെ മുറിയിൽ തെളിച്ചമുള്ള വിളക്ക് കത്തിക്കൊണ്ടിരുന്നു. നിതാന്തമായ നിശബ്ദതയിൽ കാതോർത്തു കിടന്ന വസുദേവരുടെ കർണത്തിൽ ഒരു ചെറിയ ഞരക്കം വന്നു വീണു. ദേവകിക്ക് പ്രസവവേദന ആരംഭിച്ചിരിക്കുന്നു. കാലിലെയും കരത്തിലെയും ചങ്ങലകൾ ചലിച്ചു. ഭാദ്രമാസത്തിലെ അഷ്ടമി, കൃഷ്ണാഷ്ടമി. നാൾ രോഹിണിയാണ്. പുറത്ത് കനത്ത മഴ പെയ്യുന്നുണ്ട്. അത്ഭുതകരമായ ഒരു നിമിഷം. വസുദേവരുടെ കരത്തിലെയും കാലിലെയും ചങ്ങലകൾ അഴിഞ്ഞു മാറി. പെട്ടെന്ന് അദ്ദേഹം എഴുന്നേറ്റു. വാതിൽ തള്ളി നോക്കി. ബന്ധനമഴിഞ്ഞു വാതിൽ തുറന്നു. വസുദേവർ ദേവകിയുടെ നികിടത്തിലെത്തി. ദേവകിയുടെയും ബന്ധനങ്ങൾ അഴിഞ്ഞു മാറിയിരുന്നു. കംസന്റെ പ്രസൂതികൾ ഉറങ്ങിപ്പോയിരിക്കുന്നു. കാവൽക്കാർക്കും ക്ഷീണമനുഭവപ്പെട്ടു. അവരും മതികെട്ടുറങ്ങി. അർദ്ധരാത്രി കഴിഞ്ഞു. പെട്ടെന്ന് ആകാശം തെളിഞ്ഞു. കാർമേഘം പോയി. യമുന ശാന്തമായി. പ്രപഞ്ചം വിശ്വരാജാവിന്റെ വരവിനെ എതിരേൽക്കുവാൻ കാത്തുനിന്നു. കാരാഗ്രഹത്തിൽ അഭൗമമായ പ്രകാശം നിറഞ്ഞു. പ്രകൃതി പുളകം ചൂടി. ഭഗവാൻ ദേവകിയിൽ നിന്നും അവതരിച്ചു. കരിങ്കോവളപ്പൂവിന്റെ നിറമുള്ള ആൺകുഞ്ഞിനെ വസുദേവർ കരത്തിലേറ്റുവാങ്ങി. കുഞ്ഞു കരഞ്ഞില്ല. സപ്തർഷികൾ ആകാശത്തുനിന്ന് ധന്യോഹം പാടി. ഉടനെ അമ്പാടിയിലേക്ക് പുറപ്പെടണം. തുണികൾ കൊണ്ടൊരു മെത്ത തയ്യാറാക്കി. രക്തമുറയുന്ന തണുത്ത കാറ്റ് വീശിയടിച്ചു. ദേവകി കുഞ്ഞിനെ തുണിയിൽ പൊതിഞ്ഞു. വസുദേവർ വാതിൽക്കലേക്ക് നടന്നു. തഴുതുകൾ താനേ മാറി. വാതിലുകൾ തുറന്നു. വസുദേവർ വഴിയിലേക്കിറങ്ങി. വേഗം നടന്നു. പിറകിൽ അനന്തൻ ഭണമുയർത്തി ഒരു കുടയായി കാലപുരുഷനെ രക്ഷിച്ചു നിൽക്കുന്നത് വസുദേവർ അറിഞ്ഞില്ല. വസുദേവർ വേഗം നടന്നു. യമുനാനദി വസുദേവർക്ക് വഴിയൊരുക്കി. നന്ദഗോപന്റെ ഭവനത്തിലെത്തി. അകത്തെ മുറിയിൽ കാറ്റിൽ മന്ദമുറങ്ങുന്ന ദീപനാളത്തിന് മുന്നിൽ ഒരു സ്ത്രീ ബോധമറ്റുറങ്ങുന്നു. അത് യശോദയാണ്. പ്രസവിച്ചതുപോലും അറിയാതെ കിടക്കുകയാണവർ. വസുദേവർ കുഞ്ഞിനെ യശോദയുടെ സമീപം കിടത്തി അവിടെ കിടന്ന യോഗമായാദേവിയെ എടുത്ത് തുണിയിൽ പൊതിഞ്ഞു. വസുദേവർ മധുരയിലേക്ക് തിരിച്ചു. ദേവകിയുടെ സമീപം കുഞ്ഞിനെ കിടത്തി. പെട്ടെന്ന് കുഞ്ഞ് കരഞ്ഞു. എല്ലാവരും ഞെട്ടിയുണർന്നു. ധാത്രികളും സൂതികളും പരിഭ്രമിച്ചു. ഉദ്വേഗവിവശനായ കംസൻ ദേവകിയുടെ സമീപം വന്നു. വസുദേവർ പറഞ്ഞു, പെൺകുട്ടിയാണ്. ദേവകി പറഞ്ഞു, പ്രിയപ്പെട്ട ജ്യേഷ്ഠ, ഇതിനെ കൊല്ലരുത്. കംസൻ അതൊന്നും കേട്ടില്ല. കുഞ്ഞിനെ ദേവകിയിൽ നിന്നും വലിച്ചെടുത്തു. വേഗം പുറത്തേക്ക് നടന്നു. കംസൻ അലറിക്കൊണ്ട് കുഞ്ഞിനെ ചുഴറ്റും പോലെ കറക്കി. അഗ്നിജ്വാല പോലെ കുഞ്ഞ് കാൽവഴുതി ആകാശത്തേക്കുയർന്നു. എട്ട് കരങ്ങളോടുകൂടി ശോഭിക്കുന്ന യോഗമായാദേവി ആകാശത്ത് വിലസി. കംസനോട് ഘനഗംഭീരമായ സ്വരത്തിൽ പറഞ്ഞു, കംസ, നിന്നെ വധിക്കുന്നതിനായി വിരാട് പുരുഷൻ അവതരിച്ചു കഴിഞ്ഞു.
1: കൃഷ്ണകഥാമൃതം ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു.

0: വിമാനയാത്ര കഴിഞ്ഞു, ഇനിയൊന്ന് നന്നായി വിശ്രമിക്കണം.
1: 10 മിനിറ്റ് വേണ്ട സാർ, ആരോമയിലെത്താം.
2: അതെ, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം. സൗകര്യവും സുരക്ഷയും ശാന്തതയും ഒത്തുചേർന്ന ഇടം അരുമ ആയുർ ഹെറിറ്റേജിലെ പ്രീമിയം റൂമുകൾ. ബിസിനസ് യാത്രകൾക്കും കുടുംബ അവധിക്കാലത്തിനും സുഖകരമായ താമസത്തിന്റെ പുതിയ അനുഭവം. കൂടാതെ ഓരോ ദിവസവും പുതിയതായി തുടങ്ങാൻ അരുമ ആയുർ ഹെറിറ്റേജിലെ ആധുനിക ഫിറ്റ്നസ് ജിം, 2-വീലർ 4-വീലർ, വിശാലവും സുരക്ഷിതവുമായ പാർക്കിംഗ് സൗകര്യം. എന്നാൽ ഇനി വൈകണ്ട, അരുമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടംകുന്ന്, മട്ടന്നൂർ. കംഫർട്ട്, കൺവീനിയൻസ്, കംപ്ലീറ്റ് എക്സ്പീരിയൻസ്. ഓണം വരവായി, പൂക്കളം ഒരുങ്ങി, ഇനി നാവൽ നിറയട്ടെ നാടൻ രുചിയുടെ ഉത്സവം. ബ്രദേഴ്സ് അന്നപൂർണയ്ക്കൊപ്പം
3: ചോറ്, സാമ്പാർ, കാളൻ, അവിയൽ, കൂട്ടുകറി, ഓലൻ, കിച്ചടി, പുളിശ്ശേരി, തോരൻ, പുളിയിഞ്ചി തുടങ്ങി 25 വിഭവങ്ങളുമായി ഒരുക്കുന്ന സമൃദ്ധമായ ഓണസദ്യ.
2: 1, 3, 5 പേർക്കുള്ള ഓണസദ്യ കിറ്റുകൾ മുൻകൂട്ടി ബുക്ക് ചെയ്യാം. ഓഫീസ്, ബാങ്ക്, സ്കൂൾ തുടങ്ങിയ സ്ഥാപനങ്ങൾക്കായി ബൾക്ക് ഓർഡറുകൾക്കും കാറ്ററിംഗ് ഓർഡറുകൾക്കും സൗകര്യമുണ്ട്. ബ്രദേഴ്സ് അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, മട്ടന്നൂർ. ബുക്കിംഗ് ഓഗസ്റ്റ് 20 വരെ മാത്രം. അതുകൊണ്ട് താമസിക്കേണ്ട, ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ. ഫോൺ 7 3 6 0 4 7 6 9 6 8 1 2 9 5 6 6 6 7 7.
3: നിങ്ങളുടെ ഓണം ബ്രദേഴ്സ് അന്നപൂർണയോടൊപ്പം. രുചിയോടെ ആഘോഷിക്കാം, ഓണം ആഘോഷമാക്കാം.
4: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ, മട്ടന്നൂർ.
5: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ, മട്ടന്നൂർ.
4: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558581536.
5: സിനി സ്റ്റുഡിയോ, മട്ടന്നൂർ.
6: AKG ഹോസ്പിറ്റൽ, തള, കണ്ണൂർ.
2: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
6: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
2: AKG ഹോസ്പിറ്റൽ, തള, കണ്ണൂർ.
6: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തള, കണ്ണൂർ. ഫോൺ 0497276240.
7: പ്രിയ ശ്രോതാക്കളെ, ഇനി പ്രാദേശിക വാർത്തകളും തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകളും കേൾക്കാം. ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നത്.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് മണികണ്ഠൻ. പ്രധാന വാർത്തകൾ. കൃത്യമായ നയരൂപീകരണത്തിന്റെയും ഭരണനിർവഹണത്തിന്റെയും അടിസ്ഥാനം വിശ്വസനീയമായ സ്ഥിതിവിവര കണക്കുകളാണെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ആഭ്യന്തര പി എൻ ജി കണക്ഷൻ പ്രോത്സാഹന പദ്ധതിക്ക് കേന്ദ്ര ഗവൺമെന്റ് അംഗീകാരം നൽകി. സംസ്ഥാനത്ത് ഓണത്തോടനുബന്ധിച്ച് സാമൂഹിക ക്ഷേമ പെൻഷൻ വിതരണം ഇന്ന് ആരംഭിക്കും. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് എല്ലാ തീരദേശ ജില്ലകളിലും ജാഗ്രതാ നിർദ്ദേശം. ന്യൂഡൽഹിയിൽ ബി ഡബ്ല്യു എഫ് ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരങ്ങൾക്ക് നേട്ടം. വാർത്തകൾ വിശദമായി. കൃത്യമായ നയരൂപീകരണത്തിന്റെയും കാര്യക്ഷമമായ ഭരണനിർവഹണത്തിന്റെയും അടിസ്ഥാനം വിശ്വസനീയമായ സ്ഥിതിവിവര കണക്കുകളാണെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ പറഞ്ഞു. ന്യൂഡൽഹിയിൽ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവീസിലെ 2026 ബാച്ച് ട്രെയിനി ഓഫീസർമാരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ഉപരാഷ്ട്രപതി. കൃത്യതയോടും സത്യസന്ധതയോടും ഒപ്പം യാഥാർത്ഥ്യങ്ങളെപ്പറ്റി വ്യക്തമായ ധാരണയോടും ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ അദ്ദേഹം ട്രെയിനി ഓഫീസർമാരോട് ആഹ്വാനം ചെയ്തു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് വൈകിട്ട് ദ്വിദിന സന്ദർശനത്തിനായി ചെന്നൈയിലെത്തും. നാളെ കോവളത്ത് ദക്ഷിണേന്ത്യയിലെ മുഖ്യമന്ത്രിമാരുടെ സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുക്കും. സമ്മേളനത്തിൽ തമിഴ്നാട്, കേരളം, ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിലെയും പുതുച്ചേരിയിലെ മുഖ്യമന്ത്രിമാർ സമ്മേളനത്തിൽ പങ്കെടുക്കും. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ന്യൂഡൽഹിയിൽ ജാപ്പനീസ് പ്രതിനിധി സംഘത്തെ അഭിസംബോധന ചെയ്തു. ഇന്ത്യ ജപ്പാൻ നയതന്ത്ര ബന്ധം ശക്തിപ്പെടുത്തുന്നതിന്റെ പ്രാധാന്യം എടുത്തുപറഞ്ഞ അദ്ദേഹം ഇന്ത്യയിലെ നിക്ഷേപത്തിന് ജാപ്പനീസ് ബിസിനസ് സംരംഭങ്ങളെ ക്ഷണിച്ചു. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യ ജപ്പാൻ ഉഭയകക്ഷി വ്യാപാരം 27.5 ബില്യൺ ഡോളറിലെത്തി. ജപ്പാൻ ഇന്ത്യയുടെ അഞ്ചാമത്തെ വലിയ സ്രോതസ്സായെന്ന് മന്ത്രി പറഞ്ഞു. പൈപ്പ്ലൈൻ വഴി പ്രകൃതിവാതകം വീടുകളിൽ എത്തിക്കുന്ന പി എൻ ജി കണക്ഷൻ പ്രോത്സാഹന പദ്ധതിക്ക് അടുത്ത മാസം 1 തുടക്കമാകും. കുറഞ്ഞ വിലയ്ക്ക് ശുദ്ധവും സുരക്ഷിതവുമായ പി എൻ ജി വീടുകളിൽ എത്തിക്കുന്ന പദ്ധതിക്ക് കേന്ദ്ര ഗവൺമെന്റ് അംഗീകാരം നൽകി. നിലവിൽ രാജ്യത്ത് 1,74,00,000 ആഭ്യന്തര പി എൻ ജി കണക്ഷനാണ് ഉള്ളത്. പരിസ്ഥിതി പ്രവർത്തനങ്ങൾ ജനകേന്ദ്രീകൃതവും സുസ്ഥിരവും വികസന രാജ്യങ്ങളുടെ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളുന്നതുമായിരിക്കണമെന്ന് കേന്ദ്രമന്ത്രി ഭൂപേന്ദർ യാദവ് പറഞ്ഞു. ന്യൂഡൽഹിയിൽ 12th ബ്രിക്സ് പരിസ്ഥിതി മന്ത്രിമാരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആഗോള ദക്ഷിണ മേഖലയുടെ ആശങ്കകൾക്ക് മുൻഗണന നൽകുക, സഹകരണത്തിനും സുസ്ഥിരതയ്ക്കുമായി പ്രതിരോധശേഷിയും നൂതനാശയങ്ങളും കെട്ടിപ്പടുക്കുന്ന ഒരു കൂട്ടായ്മയായി ബ്രിക്സിനെ പുനർനിർവചിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാഴ്ചപ്പാടാണ് ബ്രിക്സ് അധ്യക്ഷ പദവി വഹിക്കുന്ന ഇന്ത്യയുടെ പ്രവർത്തനങ്ങളെ നയിക്കുന്നതെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ 2 ബ്രിക്സ് യുവജന കൌൺസിൽ യോഗവും ഉച്ചകോടിയും ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ ഇന്ന് ആരംഭിക്കും. ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നും പങ്കാളിത്ത രാജ്യങ്ങളിൽ നിന്നുമായി യുവനേതാക്കൾ, സംരംഭകർ, സന്നദ്ധ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുക്കും. പ്രധാനമന്ത്രി മുദ്ര യോജന പ്രകാരം ചെറിയ തുക അടച്ചാൽ വായ്പ ലഭിക്കുമെന്ന രീതിയിൽ സാമൂഹിക മാധ്യമത്തിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് വിഭാഗം അറിയിച്ചു. വ്യക്തികൾക്കോ ചെറുകിട സംരംഭകർക്കോ മുദ്ര നേരിട്ട് വായ്പ നൽകുന്നില്ലെന്നും ഇതൊരു പുനർധന സഹായം നൽകുന്ന ഏജൻസിയാണെന്നും കേന്ദ്ര ഗവൺമെന്റ് വ്യക്തമാക്കി. സംസ്ഥാനത്ത് ഓണത്തോടനുബന്ധിച്ച് സാമൂഹിക ക്ഷേമ പെൻഷൻ വിതരണം ഇന്ന് ആരംഭിക്കും. ഇതിനായി 1,105 കോടി രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. ഗവൺമെന്റ് ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആനുകൂല്യങ്ങളും ബോണസും നൽകുന്നതിനായി 630 കോടി രൂപ അനുവദിച്ചതായും മുഖ്യമന്ത്രി അറിയിച്ചു. കേരള ടൂറിസം വകുപ്പ് സംഘടിപ്പിക്കുന്ന ഈ വർഷത്തെ സംസ്ഥാനതല ഓണം ടൂറിസം വാരാഘോഷം ഓഗസ്റ്റ് 24 മുതൽ 30 വരെ തലസ്ഥാന നഗരിയിലെ 35 വേദികളിൽ വിപുലമായി സംഘടിപ്പിക്കുമെന്ന് മന്ത്രി പി സി വിശ്വനാഥ് അറിയിച്ചു. ഓഗസ്റ്റ് 24 നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ സംസ്ഥാനതല ഓണം ടൂറിസം വാരാഘോഷം ഉദ്ഘാടനം ചെയ്യും. സമാപന സമ്മേളനത്തിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ വിശിഷ്ടാതിഥിയാകും. ആരോഗ്യവകുപ്പിന് കീഴിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളായ ഔഷധിയിലെയും ഹോങ്കോവിലെയും ജീവനക്കാർക്ക് ബോണസ് ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിച്ചതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. ഇരു സ്ഥാപനങ്ങളിലെയും ഉദ്യോഗസ്ഥരുമായും ജീവനക്കാരുടെ സംഘടനാ പ്രതിനിധികളുമായും പ്രത്യേകം നടത്തിയ ചർച്ചയിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമെടുത്തത്. ഔഷധിയിൽ എല്ലാ വിഭാഗം ജീവനക്കാർക്കും മുൻ വർഷത്തേക്കാൾ 2,500 രൂപയും ഹോംകോയിലെ സ്ഥിരം ജീവനക്കാർക്ക് കഴിഞ്ഞ വർഷം ലഭിച്ച ബോണസിനേക്കാൾ 6,000 രൂപയുടെയും താൽക്കാലിക ജീവനക്കാർക്ക് 5,000 രൂപയുടെയും വർധനവാണ് വരുത്തിയതെന്ന് മന്ത്രി അറിയിച്ചു. പൊതുമേഖലാ സ്ഥാപനമായ കേരള സ്റ്റേറ്റ് പോൾട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷനിലെ ജീവനക്കാരുടെ പെർഫോമൻസ് കം ഇൻസെന്റീവ്സ്, ബോണസ് എന്നിവ വർദ്ധിപ്പിക്കുമെന്ന് മന്ത്രി ബിന്ദുകൃഷ്ണ പറഞ്ഞു. ബിന്ദുകൃഷ്ണയുടെ സാന്നിധ്യത്തിൽ കെപ്കോ മാനേജ്മെന്റ് വിവിധ തൊഴിലാളി യൂണിയൻ പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിലാണ് ആനുകൂല്യങ്ങളുടെ കാര്യത്തിൽ ധാരണയായത്. എല്ലാ വിഭാഗം ജീവനക്കാർക്കും മുൻ വർഷത്തേക്കാൾ 600 രൂപയുടെ വർധനവ് നൽകാനാണ് ധാരണ. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് എല്ലാ തീരദേശ ജില്ലകളിലും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. മത്സ്യത്തൊഴിലാളികളെയും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. ഡെസ്ക് റിപ്പോർട്ട്.
1: ബീച്ചുകൾ കേന്ദ്രീകരിച്ച് വിനോദ

സഞ്ചാരം ഉൾപ്പെടെ എല്ലാ പ്രവർത്തനങ്ങളും പൂർണ്ണമായി ഒഴിവാക്കേണ്ടതാണെന്നും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. മത്സ്യബന്ധന യാനങ്ങൾ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കാനും മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാനും നിർദ്ദേശമുണ്ട്. ലക്ഷദ്വീപ്, മാഹി, കർണാടക, തമിഴ്നാട്ടിലെ കന്യാകുമാരി, തൂത്തുക്കുടി, തിരുനെൽവേലി തീരങ്ങളിലും ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുണ്ട്. സംസ്ഥാനത്ത് ഇന്നും ചിലയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ

0: നടത്തും. ജില്ലാ കളക്ടർ ജി പ്രിയങ്ക ഉദ്ഘാടനം ചെയ്യും. പി ഐ ബി കേരള ലക്ഷദ്വീപ് മേഖല അഡീഷണൽ ഡയറക്ടർ ജനറൽ വി പളനിസ്വാമി അധ്യക്ഷനാകും. കോഴിക്കോട് ജില്ലയിലെ ഓണം സ്പെഷ്യൽ അരി ഓണക്കിറ്റ് വിതരണത്തിലെ സാങ്കേതിക തടസ്സം പരിഹരിച്ചെന്ന് മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. ജില്ലയിലെ എഫ് സി ഐ ഗോഡൌണുകളിൽ അരി സ്റ്റോക്കില്ലാത്തതിനാലാണ് റേഷൻ കടകളിൽ ഓണം സ്പെഷ്യൽ അരി എത്താൻ വൈകിയത്. ഗോഡൌണുകളിൽ പുതിയ സ്റ്റോക്ക് എത്തിയതായും വിതരണം ആരംഭിച്ചതായും മന്ത്രി അറിയിച്ചു. വിലക്കയറ്റം തടയാൻ അരിമില്ലുകളിൽ ഉൾപ്പെടെ സ്പെഷ്യൽ സ്ക്വാഡ് ആരംഭിച്ചിട്ടുണ്ടെന്നും പച്ചക്കറികടകൾ റീറ്റെയിൽ മാർക്കറ്റുകൾ എന്നിവിടങ്ങളിലും പരിശോധന ഊർജ്ജിതമാക്കാൻ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകിയതായും മന്ത്രി പറഞ്ഞു. ജില്ലകളിലെ റേഷൻ കിറ്റ് വിതരണത്തിന്റെ തുടർ അവലോകനം രാവിലെ നടത്തുമെന്നും മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് ഓണത്തോടനുബന്ധിച്ച് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അരി വിതരണത്തിന് ഇന്ന് തുടക്കമാകും. സംസ്ഥാനതല പരിപാടി തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് ഗേൾസ് എച്ച് എസ് എസിൽ മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്യും. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ പരിധിയിൽ വരുന്ന ഗവൺമെന്റ് എയ്ഡഡ് വിദ്യാലയങ്ങളിലെ പ്രീ പ്രൈമറി മുതൽ എട്ടാം ക്ലാസ് വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ഓണത്തോടനുബന്ധിച്ച് 4 കിലോഗ്രാം വീതം അരി വിതരണം ചെയ്യുന്നത്. കണ്ണൂർ ജില്ലയിലെ ഗവൺമെന്റ് ഓഫീസുകളിലും സ്ഥാപനങ്ങളിലും ഇത്തവണത്തെ ഓണാഘോഷം മാലിന്യമുക്തവും പരിസ്ഥിതി സൌഹൃദവുമായ രീതിയിൽ സംഘടിപ്പിക്കുന്നതിന് നടപടികൾ ആരംഭിച്ചു. ഇതിനായി 11 ദിന നിർദ്ദേശങ്ങൾ ജില്ലാ ശുചിത്വ മിഷൻ മുന്നോട്ട് വച്ചു. കൂടുതൽ വിവരങ്ങളുമായി ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
1: നിലവിലുള്ള നിർദ്ദേശങ്ങളും മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട നിയമങ്ങളും ഉത്തരവുകളും കർശനമായി പാലിച്ചുകൊണ്ടായിരിക്കണം ഓണാഘോഷങ്ങൾ സംഘടിപ്പിക്കേണ്ടതെന്ന് നിർദ്ദേശത്തിൽ പറയുന്നു. ബയോ പേപ്പർ കപ്പ് ഉൾപ്പെടെയുള്ള ഒറ്റത്തവണ ഉപയോഗിക്കുന്ന വസ്തുക്കൾ ഒഴിവാക്കണം. ആവശ്യത്തിന് മാത്രം ഭക്ഷണം തയ്യാറാക്കുകയും വിളമ്പുകയും ചെയ്യണമെന്നും ഭക്ഷണാവശിഷ്ടം പ്രത്യേകം ശേഖരിച്ച് ശാസ്ത്രീയമായി സംസ്കരിക്കണമെന്നും നിർദ്ദേശത്തിലുണ്ട്. പ്രകൃതിദത്ത പൂക്കൾ ഉപയോഗിച്ച് പൂക്കളങ്ങൾ തീർക്കണം. പൂക്കളത്തിന്റെ അടിയിൽ പ്ലാസ്റ്റിക് ഷീറ്റ് ഉപയോഗിക്കരുത്. അലങ്കാരങ്ങൾ പരിസ്ഥിതി സൌഹൃദ വസ്തുക്കൾ കൊണ്ടായിരിക്കണം. മുൻവർഷങ്ങളിൽ ഉപയോഗിച്ച അലങ്കാര സാമഗ്രികൾ പരമാവധി പുനരുപയോഗിക്കണം. ഹരിതവും ശുചിത്വപൂർണവുമായ വികസനത്തിന് ഗവൺമെന്റ് ഓഫീസുകൾ മാതൃകയാവേണ്ടതുണ്ടെന്നും ഇത് പാലിക്കുന്നുണ്ടെന്ന് ഓഫീസ് മേധാവിമാർ ഉറപ്പാക്കണമെന്നും ജില്ലാ ശുചിത്വ മിഷൻ കോർഡിനേറ്റർ അറിയിച്ചു.
0: ന്യൂഡൽഹിയിൽ ബി ഡബ്ല്യു ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരങ്ങൾക്ക് നേട്ടം. പുരുഷ സിംഗിൾസിൽ ആദ്യ റൌണ്ടിൽ ലക്ഷ്യ സെൻ ഓസ്ട്രിയയുടെ കോളിൻ ഫിലിമോനെ പരാജയപ്പെടുത്തി. ട്രീസ ജോളി ഗായത്രി ഗോപിചന്ദ് സഖ്യവും പ്രീ ക്വാർട്ടറിലേക്ക് പ്രവേശിച്ചു. ശ്രീലങ്കയിലെ ഗാലെ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഇന്ത്യ ശ്രീലങ്ക പുരുഷ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ 3ാം ദിനം കളി അവസാനിക്കുമ്പോൾ ശ്രീലങ്കയ്ക്ക് 372 റൺസ് വിജയലക്ഷ്യം. 2ാം ഇന്നിംഗ്സിൽ ശ്രീലങ്ക ഇതുവരെ 4 വിക്കറ്റിന് 84 റൺസ് നേടി. പരമ്പരയിലെ 2ാമത്തെയും അവസാനത്തെയും ടെസ്റ്റ് മത്സരം ഈ മാസം 23 മുതൽ കൊളംബോയിൽ നടക്കും. എഫ് ഐ എച്ച് പുരുഷ ഹോക്കി ലോകകപ്പ് മത്സരത്തിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. നെതർലാൻഡ്സിലെ ആസ്റ്റം വീനിലാണ് മത്സരം. വനിതാ ഹോക്കി ടീം ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി 4 പോയിന്റുകളോടെ പൂൾ ഡി വിഭാഗത്തിൽ 1ാമതെത്തി. 135ാമത് ഡ്യൂറൻസ് കപ്പ് ആദ്യ സെമിഫൈനലിൽ ഈസ്റ്റ് ബംഗാൾ എഫ് സിയും എസ് സി ഡൽഹിയും ഇന്ന് വൈകിട്ട് 7 മണിക്ക് കൊൽക്കത്തയിൽ ഏറ്റുമുട്ടും. 4 മത്സരങ്ങളിൽ നിന്ന് 21 ഗോളുകൾ നേടിയ എസ് സി ഡൽഹിയാണ് ടൂർണമെന്റിലെ ടോപ്പ് സ്കോറർമാർ. കേരള കോളേജ് സ്പോർട്സ് ലീഗ് വോളിബോൾ മത്സരങ്ങൾക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. കായിക വകുപ്പും ഉന്നത വിദ്യാഭ്യാസ വകുപ്പും ഖേലോ ഇന്ത്യ പദ്ധതിയുമായി ചേർന്ന് നടത്തുന്ന ലീഗ് മന്ത്രി റോജി എം ജോൺ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. പാലാ നഗരസഭാ അധ്യക്ഷ തെരഞ്ഞെടുപ്പ് ഇന്ന് രാവിലെ നടത്തും. കഴിഞ്ഞ മാസം 21ന് എൽ ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായതോടെയാണ് നഗരസഭാ ഭരണം പ്രതിസന്ധിയിലായത്. കെ എസ് ആർ ടി സിയുടെ എക്സിക്യൂട്ടീവ് എ സി വോൾവോ ലക്ഷറി ബസ് നാളെ സർവീസ് ആരംഭിക്കും. തിരുവനന്തപുരത്ത് നിന്നും എറണാകുളത്തേക്ക് 4 മണിക്കൂർ 15 മിനിറ്റ് കൊണ്ട് എത്തുന്ന വിധത്തിലാണ് പുതിയ സർവീസ് ക്രമീകരിച്ചിരിക്കുന്നത്. ഓണത്തോടനുബന്ധിച്ച് യാത്രക്കാരുടെ തിരക്ക് വർദ്ധിക്കുന്നതിനനുസരിച്ച് കൊച്ചി മെട്രോ റെയിൽ അധിക ട്രെയിൻ സർവീസുകൾ നടത്തും. ഓഗസ്റ്റ് 22, 24, 25 തീയതികളിലാണ് അധിക സർവീസുകൾ നടത്തുക. കൃത്യമായ നയരൂപീകരണത്തിന്റെയും ഭരണനിർവഹണത്തിന്റെയും അടിസ്ഥാനം വിശ്വസനീയമായ സ്ഥിതി വിവര കണക്കുകളാണെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ആഭ്യന്തര പി എൻ ജി കണക്ഷൻ പ്രോത്സാഹന പദ്ധതിക്ക് കേന്ദ്ര ഗവൺമെന്റ് അംഗീകാരം നൽകി. സംസ്ഥാനത്ത് ഓണത്തോടനുബന്ധിച്ച് സാമൂഹിക ക്ഷേമ പെൻഷൻ വിതരണം ഇന്ന് ആരംഭിക്കും. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് എല്ലാ തീരദേശ ജില്ലകളിലും ജാഗ്രതാ നിർദ്ദേശം. ന്യൂഡൽഹിയിൽ ബി ഡബ്ല്യു എഫ് ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരങ്ങൾക്ക് നേട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: इयम् आकाशवाणी सम्प्रति वार्ताः श्रूयन्ताम् प्रवाचिका रचा झा.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാർ ജനസമക്ഷം ശ്രോതാക്കളുടെ ശ്രദ്ധയ്ക്ക്. AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച

0: പാരമ്പര്യവുമായി എ കെ ജി ആശുപത്രി തളാപ്പ് കണ്ണൂർ, എന്നും ജനങ്ങൾക്കൊപ്പം എ കെ ജി ആശുപത്രി.
1: റേഡിയോ മലബാറിന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ എ കെ ജി ഹോസ്പിറ്റൽ ജനസമക്ഷത്തിലേക്ക് സ്വാഗതം. ആദ്യം തദ്ദേശീയ അറിയിപ്പുകൾ കേൾക്കാം. നീലേശ്വരം സഹകരണ പരിശീലന കോളേജിൽ എച്ച് ഡി സി ആൻഡ് ബി എം കോഴ്സിലേക്ക് തത്സമയ പ്രവേശനം നടത്തുന്നു. എസ് എസ് സി എസ് ടി ഒ ഇ സി ഒ ബി സി വിദ്യാർത്ഥികൾക്ക് ഫീസ് സൗജന്യം ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കും. ഫോൺ നമ്പർ 0467228333. പെരിങ്ങോം ഗവൺമെന്റ് കോളേജിൽ ഒന്നാം വർഷ ബി എസ് സി മാത്തമെറ്റിക്സ് ബി എ ഇംഗ്ലീഷ് പ്രോഗ്രാമുകളിൽ സീറ്റ് ഒഴിവുണ്ട്. താല്പര്യമുള്ളവർ നാളെ കോളേജ് ഓഫീസിലെത്തണം. ഫോൺ നമ്പർ 0498529454. കണ്ണൂർ ഗവൺമെന്റ് ഐ ടി ഐയിൽ നോൺ മെട്രിക് ട്രേഡിൽ സീറ്റ് ഒഴിവുണ്ട്. ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്തവർക്കും ഐ ടി ഐയിൽ നേരിട്ടെത്തി അപേക്ഷ സമർപ്പിക്കാം. സർട്ടിഫിക്കറ്റുകൾ, ടി സി, ഫീസ് 2250 രൂപ എന്നിവയുമായി ഇന്ന് ഹാജരാകണം. മെട്രിക് ട്രേഡിൽ എസ് എസ് സി വിഭാഗത്തിലും സീറ്റ് ഒഴിവുണ്ട്. ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്തവർക്കും ഐ ടി ഐയിൽ നേരിട്ടെത്തി അപേക്ഷ സമർപ്പിക്കാം. സർട്ടിഫിക്കറ്റുകൾ, ടി സി, ഫീസ് 2100 രൂപ എന്നിവയുമായി ഇന്ന് ഐ ടി ഐയിൽ ഹാജരാകണം. ഇപ്പോൾ കേട്ടത് തദ്ദേശീയ അറിയിപ്പുകൾ.
2: എ കെ ജി ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എ കെ ജി ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
1: ജനസമക്ഷത്തിൽ ഇനി തൊഴിലറിയിപ്പുകൾ. മൊറാഴ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ സീനിയർ സ്റ്റാറ്റിസ്റ്റിക്സ് അധ്യാപകന്റെ ഒഴിവുണ്ട്. അഭിമുഖം ഈ മാസം 31 രാവിലെ 10:30 നടക്കും. പയ്യന്നൂർ കണ്ടങ്കാളി ഷേണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ ഗണിത അധ്യാപക ഒഴിവിലേക്കുള്ള അഭിമുഖം നാളെ രാവിലെ 11 നടക്കും. പയ്യന്നൂർ ഫിഷറീസ് കോളേജിൽ കരാർ അടിസ്ഥാനത്തിൽ അക്വാകൾച്ചറൽ ഇന്റേൺ തസ്തികയിൽ നിയമനം നടത്തുന്നു. അഭിമുഖം 2 രാവിലെ 10:30 ഫിഷറീസ് കോളേജ് ക്യാമ്പസിൽ നടക്കും. ഫോൺ നമ്പർ 0498529300. ഇപ്പോൾ കേട്ടത് തൊഴിലറിയിപ്പുകൾ.
2: ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എ കെ ജി ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
1: കേൾക്കാം നാട്ടുവിശേഷം. ഓണം മേളകളിലും വ്യാപാരോത്സവങ്ങളിലും പൊതുജനം വഞ്ചിക്കപ്പെടാതിരിക്കാൻ ഈ മാസം 25 ജില്ലയിലുടനീളം ലീഗൽ മെട്രോളജി വകുപ്പ് ഓണക്കാല പ്രത്യേക മിന്നൽ പരിശോധന നടത്തും. ജില്ലയിലെ എല്ലാ താലൂക്കുകളിലും പൊതുജനങ്ങൾക്ക് പരാതി അറിയിക്കുന്നതിന് കൺട്രോൾ റൂം തുറന്നു. കണ്ണൂർ 0497270653, തലശ്ശേരി 0490232562, ഇരിട്ടി 0490247290, തളിപ്പറമ്പ 0460220586, പയ്യന്നൂർ 0498520255. പയ്യന്നൂരിൽ ഒക്ടോബറിൽ നടക്കുന്ന 65th ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് ലോഗോ ക്ഷണിച്ചു. പയ്യന്നൂരിലെ കലാ സാംസ്കാരിക തനിമ ഉൾക്കൊള്ളുന്ന എ ഐ നിർമ്മിതമല്ലാത്ത സ്വന്തം സർഗാത്മകതയിൽ നിർമ്മിക്കുന്നതായിരിക്കണം ലോഗോ. ലോഗോ അതിന്റെ യഥാർത്ഥ ഫയലുകൾ ഉൾപ്പെടെ നാളെ വൈകിട്ട് 5 മുൻപായി പയ്യന്നൂർ സബ് ഡിസ്ട്രിക്ട് കലോത്സവം @gmail.com എന്ന ഇമെയിലിൽ അയക്കണം. ഫോൺ നമ്പർ 859044050. അതിയടം മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിലെ കണ്ണങ്ങാട് ഭഗവതിയുടെ പ്രതിപുരുഷനായി കരിവള്ളൂരിലെ രമേശനെ ആചാരപ്പെടുത്തുന്ന ചടങ്ങ് നാളെ നടക്കും. 2026 ജൂലൈ 29 മുതൽ ഓഗസ്റ്റ് 10 പ്രകൃതിക്ഷോഭങ്ങളിൽ കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് ധനസഹായത്തിനുള്ള വിള ഇൻഷുറൻസിനും നഷ്ടപരിഹാരത്തിനും അപേക്ഷിക്കാനുള്ള സമയപരിധി 5 നീട്ടി. കർഷകർക്ക് കൃഷിവകുപ്പിന്റെ എയിംസ് പോർട്ടൽ വഴി നേരിട്ട് രജിസ്റ്റർ ചെയ്ത് അപേക്ഷ സമർപ്പിക്കാം. പോർട്ടൽ വഴി അപേക്ഷിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് സമീപത്തെ കൃഷിഭവനുമായി ബന്ധപ്പെട്ട് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. നാട്ടുവിശേഷമാണ് ഇപ്പോൾ കേട്ടത്.
2: എ കെ ജി ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എ കെ ജി ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
0: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി എ കെ ജി ആശുപത്രി തളാപ്പ് കണ്ണൂർ, എന്നും ജനങ്ങൾക്കൊപ്പം എ കെ ജി ആശുപത്രി.
3: ഓണം മറവായി പൂക്കളം ഒരുങ്ങി ഇനി നാവൽ നിറയട്ടെ നാടൻ രുചിയുടെ ഉത്സവം. ബ്രദേഴ്സ് അന്നപൂർണയ്ക്കൊപ്പം ചോറ്, സാമ്പാർ, കാളൻ, അവിയൽ, കൂട്ടുകറി, ഓലൻ, കിച്ചടി, പുളിശ്ശേരി, തോരൻ, പുളിയിഞ്ചി തുടങ്ങി 25 വിഭവങ്ങളുമായി ഒരുക്കുന്ന സമൃദ്ധമായ ഓണസദ്യ. ഒന്നോ മൂന്നോ അഞ്ചോ പേർക്കുള്ള ഓണസദ്യ കിറ്റുകൾ മുൻകൂട്ടി ബുക്ക് ചെയ്യാം. ഓഫീസ്, ബാങ്ക്, സ്കൂൾ തുടങ്ങിയ സ്ഥാപനങ്ങൾക്കായി ബൾക്ക് ഓർഡറുകൾക്കും കാറ്ററിംഗ് ഓർഡറുകൾക്കും സൗകര്യമുണ്ട്. ബ്രദേഴ്സ് അന്നപൂർണ പ്യൂർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, മട്ടന്നൂർ. ബുക്കിംഗ് ഓഗസ്റ്റ് 20 വരെ മാത്രം. അതുകൊണ്ട് താമസിക്കേണ്ട, ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ. ഫോൺ 7 7 3 6 0 4 7 6 9 6 8 1 2 9 5 6 6 6 7 7.
4: നിങ്ങളുടെ ഓണം ബ്രദേഴ്സ് അന്നപൂർണയോടൊപ്പം രുചിയോടെ ആഘോഷിക്കാം, ഓണം ആഘോഷമാക്കാം.
5: സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം. പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
3: ഒരു സ്ഥലം, ഒരു ടേസ്റ്റ്. നേരെ അരോമ ഗ്രിൽ നേഷനിലേക്ക്. തീയുടെ ചൂട്, രുചിയുടെ മാജിക്. അരോമ ഗ്രിൽ നേഷൻ, നെടുവട്ടുകുന്ന്. മട്ടന്നൂർ. ബർഗർ, സാൻഡ്വിച്ചസ്, തന്തൂരി ചിക്കൻ, തന്തൂരി പ്ലേറ്റ്, ചിക്കൻ ടിക്ക, പെരി പെരി, കാന്താരി, കാലിമിർച്ചി, അൽഫാം. അരോമ സ്പെഷ്യൽ ബാർബിക്യൂ ബീഫ് റിബ്സ്. ഫോർ ഹോം ഡെലിവറി ആൻഡ് ടേക്ക് അവേ. 7025-9000-17 7025-9000-15. ഓരോ വിഭവവും യഥാർത്ഥ രുചിയോടെ ഒരിക്കൽ രുചിച്ചാൽ വീണ്ടും തേടിയെത്തും. അതാണ് അരോമ ഗ്രിൽ നേഷൻ.
6: രാമ രാമ രാമ രാമ രാമ നാമ താരകം.
7: രാമനാമ മുഖരിതമായ കർക്കിടക മാസം പടിയിറങ്ങിയാൽ ചിങ്ങമാസമാണ്. കൃഷ്ണനാമ സങ്കീർത്തനങ്ങളാൽ ഭക്തിസാന്ദ്രമാകുന്ന ചിങ്ങമാസം.
8: കാർമൂക്കിൽ നേരൊത്ത കാന്തി കലർന്നൊരു കാരുണ്യ പൂരിതൻ കാനനത്തിൽ.
7: പ്രതീക്ഷകളുടെ ചിങ്ങമാസത്തിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ആലപിച്ച കൃഷ്ണഗാഥ. കൃഷ്ണകഥാമൃതം.

0: കൃഷ്ണകഥാമൃതം.
1: സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
2: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
3: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
2: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ഡൈറ്റൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പൊ എസ് ഉണ്ടല്ലോ.
3: യെസ്,
2: യെസ്. നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
3: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
2: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7994476836,
3: 9447371836,
2: 8078502836.
4: പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം, വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
0: തിരികെ ജീവിതത്തിലേക്ക്, മദ്യമുക്തിയിലൂടെ സുബോധാവസ്ഥ, ആൽക്കഹോളിക്സ് അനോണിമസ് പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പ്രക്ഷേപണ പരമ്പര.

0: ആൽക്കഹോളിക്സ് അനോണിമസിലൂടെ മദ്യമുക്തി നേടി തിരികെ ജീവിതത്തിലേക്ക് പ്രവേശിച്ചവരുടെ അനുഭവങ്ങൾ ഇപ്പോൾ കേൾക്കാം.
1: നമസ്കാരം.
2: നമസ്കാരം.
1: ആൽക്കഹോളിക് അനോണിമസ് എന്നുള്ളൊരു പ്രസ്ഥാനത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മദ്യം ഇന്ന് ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു വിഭവമായിട്ട് മാറുകയാണ്. സന്തോഷത്തിലും ദുഃഖത്തിലും വിരഹത്തിലും പ്രണയത്തിലും അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും അനിവാര്യമായി കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പുതിയ കാല സമൂഹത്തിൽ. അതൊരു രോഗകാരിയായ വസ്തുവാണ് എന്ന് തിരിച്ചറിയുന്നവർ വളരെ കുറവാണ്, അല്ലെങ്കിൽ തിരിച്ചറിയുക വളരെ വൈകിട്ടായിരിക്കും. അപ്പോഴത്തേക്കും ആ പിശാചിന്റെ പിടിയിലായിട്ടുണ്ടാവും പലരും. അതുകൊണ്ട് നഷ്ടപ്പെടുന്നത് സ്വന്തം ആരോഗ്യം മാത്രമല്ല, അയാൾക്ക് പരിസരത്തുള്ള എല്ലാവരുടെയും മനസ്സമാധാനം കൂടിയാണ്. കുടുംബത്തിനും നാടിനൊക്കെ തലനിവർത്തി നടക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു അപജയത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകുന്ന മഹാവിപത്ത് തന്നെയാണ് മദ്യം. ആ വിപത്തിൽ നിന്ന് ഈ മാനവരാശിയെ മോചിപ്പിക്കാനാണ് ലക്ഷക്കണക്കിന് അംഗങ്ങളുള്ള ആൽക്കഹോളിക്സ് അനോണിമസ് ലോകവ്യാപകമായിട്ട് പ്രവർത്തിക്കുന്നത്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രചാരകൻ കൂടിയാണ് അങ്ങ്. അങ്ങക്ക് നാട്ടുകാരോട് അല്ലെങ്കിൽ ഇതിന് മദ്യാസക്തി ആയ ആളുകളോടും പൊതുവായിട്ടും പറയാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കേൾക്കാൻ താല്പര്യമുണ്ട്.
2: നമസ്കാരം. ഇതിൽ നമുക്ക് പ്രധാനമായിട്ട് പറയേണ്ട ഒരു കാര്യം, ഈ മലബാർ റേഡിയോയുടെ ഒരു പ്രോഗ്രാം കേൾക്കുന്ന ആൾക്ക് ആദ്യമേ തന്നെ ഒരു മെസ്സേജ് കൊടുക്കാൻ അല്ലെങ്കിൽ മദ്യത്തിൻ്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ താല്പര്യപ്പെടുന്ന ഒരാൾക്ക് അവളോട് പറയാനുള്ളത്, പ്രധാനമായിട്ടും കുറേ കാലം മദ്യപിച്ചതിന് ശേഷം ആരും അത്ര സന്തോഷമായിട്ടല്ല മദ്യപിക്കുന്നത്. പ്രത്യേകിച്ച് മദ്യപാന രോഗം ബാധിച്ച ഒരാളും അതിന് സാധിക്കില്ല. ആദ്യമൊക്കെ നമ്മുടെ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടും സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും ഒരു കാലഘട്ടത്തിൽ മദ്യപിക്കുന്നത്. പിന്നെ അവയവങ്ങളൊക്കെ വളരെയധികം വീക്കായി തുടങ്ങും.
1: ഈ സമയത്ത്
2: രോഗങ്ങൾ വന്നു തുടങ്ങും പല രീതിക്ക്. ഇപ്പം നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ലിവർ സിറോസിസ് തന്നെ സ്റ്റേജസിലൂടെയൊക്കെ കഴിഞ്ഞ് രക്ഷപ്പെടാൻ പറ്റാതെ മരിച്ചുപോയ വളരെ വലിയ പ്രതിഭാധനന്മാരുള്ള ഒരു നാടാണ് നമ്മുടെ. നമ്മൾ തന്നെ വേദനയോടെ ഇന്നും ഓർക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരെ ചൂണ്ടി പറയാൻ കഴിയില്ല ആൽക്കഹോളിക് അനോണിമസിന്. അത് കാരണം ആൽക്കഹോളിക് അനോണിമസ് ഒരിക്കലും മദ്യപാനത്തിനെതിരല്ല, പക്ഷെ മദ്യപാന രോഗികൾക്കൊരു കൈ കൊടുക്കണം. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത്, ആരെങ്കിലും ഏതെങ്കിലും ഒരു മൂലയിൽ ഈ സന്ദേശം കേൾക്കുകയാണെങ്കിൽ അത് ഞങ്ങൾക്കുണ്ട് ഹെൽപ്പ് ലൈനിലേക്ക് ഒരു കോള് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തെ വളരെ ലളിതമായ ഒരു
1: പ്രോസസ്സിലേക്ക്
2: നയിക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് കേരളത്തിനെ സംബന്ധിച്ചിട്ട് എല്ലാ ചികിത്സാ പദ്ധതികൾക്കും വളരെയധികം കാശ് നമ്മൾ കൊടുക്കേണ്ട ഒരു കാലഘട്ടത്തിൽ 1935 തുടങ്ങിയ 90 വർഷം താണ്ടിയ ഇങ്ങനെ ഒരു പരിപാടിക്ക് സാധിക്കുന്നു എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. സൈക്കോളജിസ്റ്റുകൾ വരെ അല്ലെങ്കിൽ വലിയ വലിയ ഫിസിഷ്യൻസ് ഒരുപാട് ആൾക്കാർ തള്ളിക്കളഞ്ഞ രോഗികളായിരുന്ന ഹതാശരായിട്ട് യാതൊരു രീതിയിലും ജീവിതത്തിൽ ഇനി ഒന്നുമില്ല, നമ്മുടെ നാട്ടിൽ അടിച്ചോടെ കിടക്കുക എന്ന ഒരു ലോ ഫ്രൈസ് ഉണ്ട്. മദ്യപാനിയുടെ മക്കള് അല്ലെങ്കിൽ അവരുടെ ഭാര്യ ഒക്കെ ഈ മദ്യവെച്ച് വരുന്ന കാലഘട്ടത്തിൽ അനുഭവിക്കുന്ന ഒരു വല്ലാത്ത യാതനയുണ്ട്. എങ്ങാനും ഈ മദ്യപാനി മരിച്ചുപോയാൽ ആദ്യം പറഞ്ഞവൻ കുറച്ച് നേരത്തെ മരിച്ചിരുന്നെങ്കിൽ ആ കുടുംബത്തിന് നന്മയുണ്ടാകുമായിരുന്നു എന്നുള്ളതാണ്. ഒരു കാലത്ത് എയ്ഡ്സ് ആയിരുന്നു ഏറ്റവും വലിയ രോഗം, പക്ഷെ മറ്റ് പല രോഗങ്ങളും ഇന്ന് കടന്നു വന്നിട്ടുണ്ട്. അതിനൊക്കെ അടിമപ്പെട്ട ഒരാൾ മരിച്ചുപോയാൽ ഒരിക്കലും ഒരാളെയും ഈ രീതിയിൽ കുറ്റപ്പെടുത്തില്ല എന്നുള്ളതാണ്. അപ്പം ഇതൊക്കെ കൊണ്ട് തന്നെ ഈ മദ്യപാന രോഗം ബാധിച്ചയാൾ വളരെ അധികം ഇത് വാച്ച് ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ ഒരു നേരറിവ് പറയുകയാണെങ്കിൽ വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് മദ്യപിച്ച് മരിച്ചു പോകുന്നത്, അല്ലെങ്കിൽ തീരെ ഗ്രാഹ്യമില്ലാത്ത കുറേ ആൾക്കാർ. പിന്നെ മറ്റ് ചില പോളിസി നമ്മുടെ മദ്യ നയങ്ങൾ അത്തരം കാര്യങ്ങൾക്കൊന്നും ആൽക്കഹോളിക് അനോണിമസിന് യാതൊരു രീതിയിലുള്ള അഭിപ്രായവും ഇല്ല. നമ്മളെ സംബന്ധിച്ചിട്ട് മുന്നിൽ കാണുന്ന നിരാലംബനായ ഒരു മനുഷ്യനെ എങ്ങനെ കൈ കൊടുത്ത് ഉയർത്തിയെടുക്കാം എന്നുള്ളതാണ്. പല അനുഭവങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ട്. കാരണം ആദ്യത്തെ നമ്മുടെ കൂട്ടായ്മയിൽ വന്ന് കുമ്പിട്ടിരുന്നിട്ട് പൊട്ടിക്കരഞ്ഞു പോകുന്ന ഒരാൾ മെല്ലെ ഭാര്യയുമായി കടന്നു വരുന്ന കാണാം, അവരുടെ വസ്ത്രങ്ങളിൽ വ്യതിയാനം സംഭവിക്കുന്ന കാണാം, പിന്നെ കുട്ടികളുമായി വരുന്നത് കാണാം. ആ കുടുംബത്തിൽ മൊത്തം ഒരു കൂട്ടായ്മയിൽ പറയാറുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, ഒരു മദ്യപാനിക്ക് ചുറ്റിന് 20-25 ഇടയ്ക്ക് ആൾക്കാർ സഫർ ചെയ്യുന്നു എന്നുള്ളതാണ്. അവൻ്റെ ഭാര്യ, അവൻ്റെ സഹോദരങ്ങൾ, അമ്മ, അച്ഛൻ, മറ്റ് വളരെ ക്ലോസ് ആയിട്ടുള്ള റിലേറ്റീവ്സ്, സഹപ്രവർത്തകർ, ഇവരുടെ ഇടയിലൊക്കെ ആൽക്കഹോളിക് അനോണിമസിൽ വന്നതിന് ശേഷം വളരെയധികം വ്യതിയാനം ഈ കുടുംബത്തിന്, ഒരു മദ്യപാനി മദ്യം നിർത്തുന്നതിനോടുകൂടി ഇത്രയും ആൾക്കാരുടെ ഇടയിൽ ഒരു സന്തോഷം വ്യാപിക്കും എന്നുള്ളത് യാതൊരു സംശയമില്ല. ഞങ്ങൾ നേരറിവുള്ളവരാണ് ആ കാര്യത്തിൽ. ഒന്നുമില്ലാതെ ഒരു ബസ് കയറി ആൽക്കഹോളിക് അനോണിമസിൻ്റെ ഒരു മീറ്റിങ്ങിൽ വരാൻ സാധിക്കാത്ത ആൾ ഇന്ന് വരുന്ന വണ്ടി കണ്ട് നമ്മൾ ഞെട്ടും. ഇത് സൊസൈറ്റിയിൽ ആൾക്കാർ അറിയണം. അറിയാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഈ വാക്ക് യൂസ് ചെയ്തത്. കാരണം അവന് നേർബോധം ഉണ്ടാകുമ്പോൾ അവൻ്റെ നഷ്ടങ്ങളെ അവൻ മനസ്സിലാക്കി തുടങ്ങും. പുതിയ ഒരാളാകണ്ട, പകരം പഴയ ആളായി ഉയർത്തെഴുന്നേറ്റാൽ മാത്രം മതി, ബാക്കിയൊക്കെ അവൻ്റെ പിന്നാലെ വരും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഒരു മിറാക്കിൾ പോലെ നമ്മളിൽ പല ലൈഫും കണ്ടിട്ടുണ്ട്, പല ലൈഫ്. പ്രത്യേകിച്ച് നമുക്കിതൊരു രണ്ട് മൂന്ന് സിസ്റ്റമുണ്ട്, ഇതിൽ ആൽക്കഹോളിക്സ്, അത് പുരുഷന്മാർ ആരാണോ ആൽക്കഹോളിക്സ് അവർ, സ്ത്രീകളിലും ഉണ്ട്. അപ്പോൾ ആൽക്കഹോളിക്സിനെ ഏറ്റവും സപ്പോർട്ട് ചെയ്യുന്നത് അവൻ്റെ ഭാര്യയായിരിക്കും, അമ്മയായിരിക്കും, സഹോദരങ്ങളിൽ സഹോദരിയായിരിക്കും. അതിന് അന്നലോൺ എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഇവിടെ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ കണ്ണൂർ ജില്ലയിൽ തന്നെ 24-നോട് അടുത്ത് കൂട്ടായ്മകൾ വർക്ക് ചെയ്യുന്നതിൽ ഏതാണ്ട് എനിക്ക് തോന്നുന്നു 10 അന്നലോൺസ് തൊട്ടടുത്ത റൂമിൽ, മദ്യപാനികൾ കൂടിയിരിക്കുന്ന റൂമിന് അടുത്ത റൂമിൽ അവരുടെ ഭാര്യമാർ കൂടുന്നുണ്ട്, അവരുടെ ഒരു കൂട്ടായ്മ വർക്ക് ചെയ്യുന്നുണ്ട്. അല്ലറ്റീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് കുട്ടികൾക്കുള്ളതാണ്, കുട്ടികളുടെ റീഹാബിലിറ്റേഷൻ. ഇതെല്ലാം ഭാര്യമാരുടെ റീഹാബിലിറ്റേഷൻ, ദെൻ കുട്ടികളുടെ റീഹാബിലിറ്റേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ അല്ലറ്റീൻ നമ്മുടെ കേരള കണ്ടീഷനിൽ വളരെ കുറച്ച് മാത്രമേ വർക്ക് ചെയ്യുന്നത്. പക്ഷേ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നമുക്ക് എല്ലാ കൂട്ടായ്മയുടെയും ഒപ്പം അനലൗൺസ് വർക്ക് ചെയ്യുന്നുണ്ട്, ഭൂരിഭാഗം കൂട്ടായ്മയുടെയും കൂടെ. ഇതുകൊണ്ടുണ്ടാകുന്ന വെച്ചാൽ സാധാരണ ഒരു മദ്യപാനി പലവട്ടം ഭാര്യമാർക്ക് തലയത്തൊട്ട് സത്യം ചെയ്യുക, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും. പക്ഷേ ഒരാഴ്ചയോ രണ്ടാഴ്ചയോ മദ്യം നിർത്തിയോ നാളെ തുടങ്ങും എന്നുള്ള ഒരു മുൻവിധിയോടുകൂടിയായിരിക്കും ഇവർ കളിയാക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും കാലം എന്ത് ചെയ്തു എന്നൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ ഒരു അവയർനെസ് ഇവരിലേക്ക് ഈ സ്ത്രീകളുടെ ഇടയിൽ ഭാര്യമാർക്ക് ഉണ്ടാക്കി കൊടുക്കാനും അവർക്കൊരു സപ്പോർട്ടീവ് ക്യാരക്ടറായിട്ട്. ചില സ്ഥലങ്ങളിൽ ചില കൂട്ടായ്മയിൽ അമ്മമാരാണ് വരുന്നത്, ചിലയിടത്ത് പിന്നെ സഹോദരി വരും. കാരണം കൂടെ പിറപ്പ് നന്നാവണമെന്ന് ആഗ്രഹിക്കാത്ത ആരും ഉണ്ടാവില്ലല്ലോ. അതേപോലെ തന്നെ ഇപ്പം ഇവർക്ക് ഇതൊരു രോഗാവസ്ഥയാണ് മദ്യപാനിക്കുന്നുള്ളതും, പിന്നെ ഈ രോഗാവസ്ഥ ഞാനും കൂടെ ഷെയർ ചെയ്യപ്പെടുന്ന ആളാണ്, അപ്പോൾ അദ്ദേഹം ഇനി മദ്യത്തിലേക്ക് മടങ്ങരുത് എന്നുള്ള എല്ലാ സപ്പോർട്ടും ഞാനും കൂടെ ചെയ്തു കൊടുക്കണം,
1: എനിക്ക് കൂടെ ഉത്തരവാദിത്വം
2: ഉണ്ട് എന്നുള്ളത് ഒരു ബോധ്യം ഇവർക്കുണ്ടാക്കി കൊടുക്കാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ്. വളരെ ആദ്യകാലം തൊട്ടേ ഈ സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ട്, വളരെയധികം സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സിസ്റ്റം തന്നെയാണ്. ഒരു സ്റ്റഡിയാണ്, അതിൽ സാങ്കല്പികമായി പറയുന്നതല്ല, ഒരു 20% ആൽക്കഹോൾ കഴിക്കുന്നവരിൽ 20% മദ്യപാനികളും മദ്യപാന രോഗികളായി അവശേഷിക്കുകയും മദ്യത്തിലൂടെ മരിക്കുകയും ചെയ്യുന്ന ഒരു കണക്കുണ്ട്. 10-ൽ 2 പറയുന്നുണ്ട്, പക്ഷേ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് മോർദാനാണ്, അതിനേക്കാൾ കൂടുതലാണ്. കാരണം ഈ ഒരു സംഗതി മാത്രം, ഇപ്പോൾ ഈ ഡോപ്പാമിൻ അല്ലെങ്കിൽ സെറോട്ടോണിയം പോലെയുള്ള നമ്മുടെ ഹോർമോൺസിനെ ഉദ്ദീപിക്കുന്ന സംഗതികളാണ് ഈ കഴിക്കുന്നത്. അതിൽ ഏറ്റവും ഈസി അവൈലബിൾ മദ്യമായതുകൊണ്ട് തന്നെ ആക്സസ് കൂടുതലാണ്. നിന്ന് ചുറ്റുന്ന ഏതെങ്കിലും ഇവിടെ ഒരു 2-3 km ഒരു ബാറുണ്ടാവും, അവിടെ പോയി അവൻ്റെ ഡിപ്രഷൻ തൽക്കാലത്തേക്ക് 2-3 മാറ്റാം എന്ന് പറയുന്നൊരു തോന്നൽ മാത്രമാണ്. അത് കഴിയുമ്പോൾ ഇതിൻ്റെ ഡബിളായിട്ട് വരും. ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ഒരാൾ തൽക്കാല ടെൻഷനിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി ചിലപ്പോൾ മദ്യത്തെ ആശ്രയിക്കും, തന്നെ അതിനേക്കാൾ അവനത് കൂടുതൽ വൈഷമ്യങ്ങളിലേക്ക് പോകും എന്നുള്ളത് നമുക്ക് അറിയുന്നൊരു കാര്യമാണ്. ഞാനിത് എടുത്തു പറയേണ്ട ഒരു പ്രധാന കാര്യം, അവനവൻ്റെ ഡോക്ടർ അവനവൻ തന്നെയാണ് എന്നുള്ളൊരു യാതൊരു സംശയമില്ല. എനിക്കിത് വേണ്ട എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ മാറ്റിവെക്കാൻ പറ്റും, അതിൽ യാതൊരു സംശയമില്ല. 24 hours പ്രോഗ്രാം ഇന്ന് നമ്മൾ രാവിലെ എണീറ്റിട്ട് 24 എന്ന് പറയുന്നു, ഞാൻ ഇന്നത്തെ ദിവസം മദ്യപിക്കില്ല എന്ന് സ്വന്തം മനസ്സിന് ഉറപ്പ് കൊടുക്കുന്നു. നാളെയും എണീറ്റ് തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെ 28-30 ആൾക്കാരെ നമുക്ക് നേരിൽ അറിയാം. അതുകൂടി നല്ല രീതിയിലുള്ള ജീവിതം നമുക്ക് നല്ല ഉണർവുകളും നല്ല ഉറക്കങ്ങളും തരുന്ന ഒരു മനസ്സിനെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നത് യാതൊരു സംശയമില്ല.
0: ആൽക്കഹോളിക്സ് അനോണിമസിലൂടെ മദ്യമുക്തി നേടി തിരികെ ജീവിതത്തിലേക്ക് പ്രവേശിച്ചവരുടെ അനുഭവങ്ങൾ അടുത്തയാഴ്ച ഇതേ സമയം തുടർന്ന് കേൾക്കാം. മദ്യപാനം നിങ്ങൾക്ക് ഒരു പ്രശ്നമാണോ എങ്കിൽ ആൽക്കഹോളിക്സ് അനോണിമസിന് നിങ്ങളെ സഹായിക്കാൻ കഴിഞ്ഞേക്കും. സൗജന്യ സഹായത്തിനായി വിളിക്കുക 9447169 9447169 1177.
3: തിരികെ ജീവിതത്തിലേക്ക്, മദ്യമുക്തിയിലൂടെ സുബോധാവസ്ഥ, ആൽക്കഹോളിക്സ് അനോണിമസ് പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പ്രക്ഷേപണ പരമ്പര.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ,

0: വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
1: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
0: കോക്കനട്ട്.
1: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
0: ഫോൺ 9188951780.
1: AKG ഹോസ്പിറ്റൽ, തളാ, കണ്ണൂർ.
2: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
2: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
1: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972 762400.

നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. പരീക്ഷകളുടെ സുതാര്യത ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ പരീക്ഷാ സംഘത്തെ പുനഃസംഘടിപ്പിച്ചു. രാജ്യത്തെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിന്റെ വിശ്വാസ്യതയും കരുത്തും ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ടതായി ഇന്ത്യ. രണ്ട് ദിവസത്തെ തമിഴ്നാട് സന്ദർശനത്തിന്റെ ഭാഗമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ചെന്നൈയിലെത്തും.

0: നാളെ ദക്ഷിണേന്ത്യൻ മുഖ്യമന്ത്രിമാരുടെ സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുക്കും. കേരളത്തിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി അരിവിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മന്ത്രി എൻ ഷംസുദ്ദീൻ നിർവഹിക്കും. ഹോർമൂസ് കടലിടുക്ക് സംബന്ധിച്ച് കരാറിൽ എത്തുന്നതുവരെ ഇറാനുമായുള്ള ചർച്ചകൾ നിർത്തിവയ്ക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നെതർലൻഡ്സിൽ നടക്കുന്ന പുരുഷ ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് പാകിസ്ഥാനെ നേരിടും. വാർത്തകൾ വിശദമായി. പരീക്ഷകളുടെ സുതാര്യത ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ പരീക്ഷാ സംഘത്തെ പുനഃസംഘടിപ്പിച്ചു. 600 വിദഗ്ധരെ പാനലിൽ നിന്ന് ഒഴിവാക്കി. 4 തലങ്ങളിലുള്ള ചോദ്യപേപ്പർ പരിശോധനാ സംവിധാനം ഏർപ്പെടുത്തുമെന്നും സുരക്ഷ ശക്തമാക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു. ഝാർഖണ്ഡിൽ വിദ്യാർത്ഥി പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ 44 നിയമന പരീക്ഷകൾ റദ്ദാക്കി സംസ്ഥാന സർക്കാർ. ക്രമക്കേടുകളെ തുടർന്ന് റദ്ദാക്കിയ ഈ പരീക്ഷകളുടെ പട്ടിക പുറത്തുവിട്ടു. 2014 മുതൽ ഝാർഖണ്ഡ് പബ്ലിക് സർവീസ് കമ്മീഷനും ഔട്ട്സോഴ്സ് ഏജൻസിയായ TSR ഡാറ്റാ പ്രോസസിംഗ് പ്രൈവറ്റ് ലിമിറ്റഡും നടത്തിയ പരീക്ഷകളാണ് റദ്ദാക്കിയത്. ഡൽഹിയിൽ വിദ്യാർത്ഥി പ്രതിഷേധത്തിനിടെയുണ്ടായ പോലീസ് നടപടികളും സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളും പരിശോധിക്കാൻ ഉന്നതതല സമിതി രൂപീകരിക്കുമെന്ന് സുപ്രീംകോടതി. വിരമിച്ച ജഡ്ജിമാർ, മുൻ DGP, മുൻ CBI ഡയറക്ടർ എന്നിവരടങ്ങുന്ന സമിതിയുടെ ഉത്തരവ് ഉടൻ പുറപ്പെടുവിക്കും. July 20 CJP നടത്തിയ പാർലമെന്റ് മാർച്ചിന്റെ ദൃശ്യങ്ങളും CCTV റെക്കോർഡിംഗുകളും സമിതിക്ക് നൽകാനും കോടതി നിർദ്ദേശിച്ചു. രാജ്യത്തെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിന്റെ വിശ്വാസ്യതയും കരുത്തും ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ടതായി ഇന്ത്യ. ന്യൂഡൽഹിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാളാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ പ്രശംസിച്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും US തെരഞ്ഞെടുപ്പുകളിൽ വോട്ടർ തിരിച്ചറിയൽ കാർഡിന്റെ അഭാവത്തെക്കുറിച്ചുള്ള ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഗ്യാനേഷ് കുമാറിന്റെ പരാമർശത്തിന്റെയും അടിസ്ഥാനത്തിലാണ് പ്രസ്താവന. ഭീകരവാദത്തെ വളരെ ഗൌരവമായാണ് ഇന്ത്യ സമീപിക്കുന്നതെന്നും ഷഹ്സാദ് ഫട്ടി ഭീകര ശൃംഖലയെക്കുറിച്ചുള്ള പാകിസ്ഥാന്റെ പ്രതികരണത്തെക്കുറിച്ച് പറയവേ വിദേശകാര്യ വക്താവ് പറഞ്ഞു.
1: I have no specific comments to make on these remarks. I can say, however, that the credibility and robustness of India's election machinery is a well-established fact globally.
2: Terrorism matters. These are very serious things. We take it very seriously. We want the global community to understand the gravity of such actions. India has been hit hard by terrorism. We have, over the last several years, taken a lot of effort to galvanize global action, strengthen global action to fight terrorism.
0: രണ്ട് ദിവസത്തെ തമിഴ്നാട് സന്ദർശനത്തിന്റെ ഭാഗമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ചെന്നൈയിലെത്തും. നാളെ ചെന്നൈക്കടുത്തുള്ള കോവളത്ത് നടക്കുന്ന ദക്ഷിണേന്ത്യൻ മുഖ്യമന്ത്രിമാരുടെ സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുക്കും. തമിഴ്നാട്, കേരളം, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, പുതുച്ചേരി മുഖ്യമന്ത്രിമാരും സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇൻഡോ പസഫിക് മേഖലയിലെ സമാധാനവും പുരോഗതിയും മെച്ചപ്പെടുത്തുന്നതിനായി ഇന്ത്യയും ജപ്പാനും തമ്മിൽ അടുത്ത ബന്ധമാണ് പുലർത്തുന്നതെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. 2025-26 സാമ്പത്തിക വർഷത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം $27.5 ബില്യൺ ഇന്ത്യയിലെ നേരിട്ടുള്ള വിദേശ നിക്ഷേപത്തിൽ 5 സ്ഥാനത്താണ് ജപ്പാനെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിൽ ജപ്പാൻ പ്രതിനിധി സംഘത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ശ്രീ ഗോയൽ.
3: This relationship has withstood the test of time and there is only one way for this relationship and that is going up, improving, strengthening, doing more, both for Japan and for India.
0: പരിസ്ഥിതി സംരക്ഷണത്തിലും സുസ്ഥിര വികസനത്തിലും സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രതിബദ്ധത ആവർത്തിച്ച് ബ്രിക്സ് രാജ്യങ്ങൾ. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ നടന്ന 12th ബ്രിക്സ് പരിസ്ഥിതി മന്ത്രിമാരുടെ യോഗത്തിന്റെ സമാപനത്തിലാണ് ഈ തീരുമാനം കൈക്കൊണ്ടതെന്ന് സംയുക്ത മന്ത്രിതല പ്രസ്താവനയിൽ അറിയിച്ചു. പ്രതിരോധ ശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നിവയ്ക്കായി ഒന്നിച്ചു പ്രവർത്തിക്കാം എന്ന പ്രധാന പ്രമേയത്തിലാണ് ചർച്ചകൾ നടന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കായുള്ള അരിവിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് ഗേൾസ് HSSൽ ഇന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ നിർവഹിക്കും. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ പരിധിയിൽ വരുന്ന സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങളിലെ പ്രീ പ്രൈമറി മുതൽ 8 ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കാണ് ഓണത്തോടനുബന്ധിച്ച് 4 കിലോഗ്രാം വീതം അരി വിതരണം ചെയ്യുന്നത്. സംസ്ഥാനത്ത് ഓണം പ്രമാണിച്ച് അടുത്ത മാസത്തേക്കുള്ള സാമൂഹിക ക്ഷേമ പെൻഷൻ ഇന്നു മുതൽ വിതരണം ചെയ്യുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ.

0: അറിയിച്ചു. ഇതിനായി 1,105 കോടി രൂപയാണ് അനുവദിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെ വീടുകളിലേക്ക് സുരക്ഷിതവും ചെലവ് കുറഞ്ഞതുമായ PNG പാചകവാതകം വേഗത്തിൽ ലഭ്യമാക്കുന്നതിനായി പുതിയ പ്രോത്സാഹന പദ്ധതിക്ക് അംഗീകാരം നൽകി കേന്ദ്ര സർക്കാർ. പദ്ധതി അടുത്ത മാസം 1ാം തീയതി മുതൽ പ്രാബല്യത്തിൽ വരും. വിശദാംശങ്ങളിലേക്ക്.
1: രാജ്യത്തുടനീളം PNG ശൃംഖല വേഗത്തിലാക്കുകയും കൂടുതൽ വീടുകളിൽ പൈപ്പ് ലൈൻ ഗ്യാസ് ഉപയോഗം ഉറപ്പാക്കുകയുമാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമെന്ന് കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം അറിയിച്ചു. പ്രവർത്തനരഹിതമായി കിടക്കുന്ന കണക്ഷനുകൾ പ്രവർത്തനക്ഷമമാക്കുന്നതിനും PNG ശൃംഖല കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുന്നതിനും സിറ്റി ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ കമ്പനികൾക്ക് പദ്ധതി നേരിട്ട് പ്രോത്സാഹനം നൽകുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. 6 മാസത്തിനിടയിൽ 2 ഘട്ടങ്ങളിലായാണ് പദ്ധതി നടപ്പിലാക്കുക. നിലവിൽ രാജ്യത്ത് 1.74 കോടി ആഭ്യന്തര PNG കണക്ഷനുകളാണ് ഉള്ളത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഹോർമൂസ് കടലിടുക്ക് സംബന്ധിച്ച് കരാറിൽ എത്തുന്നതുവരെ ഇറാനുമായുള്ള ചർച്ചകൾ നിർത്തിവയ്ക്കാൻ നയതന്ത്ര സംഘത്തിന് നിർദ്ദേശം നൽകി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനുമായി നിലവിൽ ഒരു ചർച്ചയും നടക്കുന്നില്ലെന്നും ഹോർമൂസ് കടലിടുക്ക് പ്രവർത്തനക്ഷമമാണെന്നും ട്രംപ് സാമൂഹിക മാധ്യമത്തിലൂടെ പറഞ്ഞു. അതേസമയം അമേരിക്കയുമായി ഒപ്പുവച്ച ധാരണാപത്രത്തിലെ എല്ലാ വ്യവസ്ഥകളും പൂർണ്ണമായി പാലിക്കപ്പെടുന്നതുവരെ ഹോർമൂസ് കടലിടുക്ക് അടച്ചിടുമെന്ന് ഇറാനും അറിയിച്ചിട്ടുണ്ട്. സിറിയയുടെ വടക്കുപടിഞ്ഞാറൻ പ്രവിശ്യയായ ഇദ്ലിബിലെ അബുദുഹൂർ എയർബേസിനു നേരെ ഇസ്രയേൽ വ്യോമാക്രമണം നടത്തി. തുർക്കി സേനയെ എയർബേസിൽ വിന്യസിക്കുന്നത് തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ നടപടിയെന്ന് ഇസ്രയേൽ വ്യക്തമാക്കി. ഇസ്രയേലിന്റെ ആക്രമണം പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണെന്നും അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നും സിറിയയും തുർക്കിയും പ്രതികരിച്ചു. കേരളത്തിൽ ചിലയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തെ എല്ലാ തീരദേശ ജില്ലകളിലും ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. നെതർലൻഡ്സിൽ നടക്കുന്ന FIH പുരുഷ ഹോക്കി ലോകകപ്പ് പൂൾ ഡിയിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് പാകിസ്ഥാനെ നേരിടും. പൂൾ ഡിയിലെ 2 മത്സരങ്ങളും ജയിച്ച ഇംഗ്ലണ്ട് ഇതിനകം അടുത്ത റൌണ്ടിലേക്ക് യോഗ്യത നേടി കഴിഞ്ഞു. നാളെ നടക്കുന്ന അവസാന പൂൾ ഡി മത്സരത്തിൽ ഇന്ത്യൻ വനിതാ ടീം ഇംഗ്ലണ്ടിനെ നേരിടും. ഇന്ത്യ ശ്രീലങ്ക ടെസ്റ്റ് ക്രിക്കറ്റ് അവസാന ദിനത്തിൽ ശ്രീലങ്കയ്ക്ക് 372 റൺസ് വിജയലക്ഷ്യം. ഇന്ത്യയ്ക്ക് മത്സരം ജയിക്കാൻ ഇനി 6 വിക്കറ്റുകൾ കൂടി മതി. ഇന്ന് 4 വിക്കറ്റ് നഷ്ടത്തിൽ 84 റൺസ് എന്ന നിലയിൽ 2ാം ഇന്നിംഗ്സ് പുനരാരംഭിക്കുന്ന ശ്രീലങ്കയ്ക്ക് വിജയിക്കാൻ 288 റൺസ് കൂടി വേണം. 4ാമത് ഇന്ത്യ സിംഗപ്പൂർ മന്ത്രിതല വട്ടമേശ സമ്മേളനം നാളെ സിംഗപ്പൂരിൽ നടക്കും. കേന്ദ്രമന്ത്രിമാരായ നിർമ്മലാ സീതാരാമൻ, എസ് ജയശങ്കർ, പീയൂഷ് ഗോയൽ, വ്യവസായ സഹമന്ത്രി ജിതിൻ പ്രസാദ എന്നിവർ പങ്കെടുക്കും. സന്ദർശനവേളയിൽ കേന്ദ്രമന്ത്രിമാർ സിംഗപ്പൂർ നേതൃത്വത്തെ സന്ദർശിക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. KSRTCയുടെ എക്സിക്യൂട്ടീവ് AC വോൾവോ ലക്ഷറി ബസ് നാളെ മുതൽ സർവീസ് ആരംഭിക്കും. തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് 4 മണിക്കൂർ 15 മിനിറ്റ് കൊണ്ടെത്തുന്ന വിധത്തിലാണ് പുതിയ സർവീസ് ക്രമീകരിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് രാവിലെ 5:30 തിരികെ വൈകിട്ട് 5:30 എറണാകുളത്ത് നിന്നുമാണ് സർവീസ്. ഓണത്തോടനുബന്ധിച്ച് യാത്രക്കാരുടെ തിരക്ക് വർദ്ധിക്കുന്നത് കണക്കിലെടുത്ത് കൊച്ചി മെട്രോ റെയിൽ അധിക ട്രെയിൻ സർവീസുകൾ നടത്തും. ഓഗസ്റ്റ് 22, 24, 25 തീയതികളിൽ ഉച്ചകഴിഞ്ഞ 3 മുതൽ തിരക്കുള്ള സമയങ്ങളിൽ 6:45 ഇടവേളയിൽ 4 അധിക സർവീസുകൾ നടത്തും. ഓഗസ്റ്റ് 23 ഞായറാഴ്ച 2 ട്രെയിനുകൾ കൂടുതലായി സർവീസ് നടത്തും. പ്രധാന വാർത്തകൾ വീണ്ടും. പരീക്ഷകളുടെ സുതാര്യത ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ പരീക്ഷാ സംഘത്തെ പുനഃസംഘടിപ്പിച്ചു. രാജ്യത്തെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിന്റെ വിശ്വാസ്യതയും കരുത്തും ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ടതായി ഇന്ത്യ. 2 ദിവസത്തെ തമിഴ്നാട് സന്ദർശനത്തിന്റെ ഭാഗമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ചെന്നൈയിലെത്തും. നാളെ ദക്ഷിണേന്ത്യൻ മുഖ്യമന്ത്രിമാരുടെ സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുക്കും. കേരളത്തിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കായുള്ള അരി വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മന്ത്രി എൻ ഷംസുദ്ദീൻ നിർവഹിക്കും. ഹോർമൂസ് കടലിടുക്ക് സംബന്ധിച്ച് കരാറിൽ എത്തുന്നതുവരെ ഇറാനുമായുള്ള ചർച്ചകൾ നിർത്തിവയ്ക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നെതർലൻഡ്സിൽ നടക്കുന്ന പുരുഷ ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് പാകിസ്ഥാനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

റേഡിയോ ആറ്റ് സ്കൂൾ. നമസ്കാരം പ്രിയ കൂട്ടുകാരെ, റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അവതരിപ്പിക്കുന്ന റേഡിയോ ആറ്റ് സ്കൂളിലെ ഇന്നത്തെ പരിപാടിയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം.

ഇന്ന് വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികളാണ് പരിപാടികൾ അവതരിപ്പിക്കുന്നത്. ആദ്യം വാത്മീകി രാമായണ പാരായണമാണ് അവതരിപ്പിക്കുന്നു കല്ലൂർ ന്യൂ യു പി സ്കൂളിലെ ശിവദാ കെ വി.

വാത്മീകി രാമായണം പാരായണം ചെയ്തത് കല്ലൂർഞ്ഞി യു പി സ്കൂളിലെ ശിവദ കെ വി. കേൾക്കാം നമുക്കൊരു ഗാനം. ആലപിക്കുന്നു കെ പി സി ഹയർ സെക്കൻഡറി സ്കൂൾ പട്ടാനൂരിലെ ഒൻപതാം തരം വിദ്യാർത്ഥി ദേവാഞ്ജന വി വി.

0: കേൾക്കാം നാടോടി കഥകൾ.
1: കുട്ടിമാതവും പുലിയമ്മയും. ഓമനയാണ് കുട്ടിമാതു. ആ സുന്ദരിക്കുട്ടിക്ക് തണ്ടും തടിയുമുള്ള ഏഴ് ആങ്ങളമാർ. മാതു ജനിച്ച് ഒന്നരയാണ്ട് കഴിഞ്ഞ്

ചിരിച്ചാണ് അമ്മ കണ്ണടച്ചത്. അമ്മയ്ക്ക് നൽകിയ വാക്ക് ആങ്ങളമാർ തെറ്റിച്ചില്ല. സ്വന്തം പ്രാണനേക്കാൾ വലുതായി അവർ പൊന്നുപെങ്ങളെ സംരക്ഷിച്ചു. അവരുടെ ഏതാഗ്രഹവും ഞൊടിയിടയ്ക്കുള്ളിൽ സാധിച്ചു കൊടുത്തു. പൊന്നിന് പൊന്നും പട്ടിന് പട്ടും, അങ്ങനെയെല്ലാം. പക്ഷേ പാവം കുട്ടിമാധു. കുട്ടിമാധുവിൻ്റെ ഏഴ് ആങ്ങളമാരും കല്യാണം കഴിച്ചു. ഏഴ് നാത്തുന്മാരും ആ വീട്ടിൽ താമസം തുടങ്ങി. തനിക്ക് കൂട്ടായി ഏഴ് നാത്തുന്മാരെത്തിയത് കുട്ടിമാധുവിനെ ഏറെ സന്തോഷിപ്പിച്ചു. എന്നാൽ നാത്തുന്മാർ അങ്ങനെയല്ല അവളോട് പെരുമാറിയത്. തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് അവളോടാണ് കൂടുതൽ പ്രിയമെന്ന് അവർക്ക് തോന്നി. അവളെ നാട് കടത്തിയാൽ മാത്രമേ ഭർത്താക്കന്മാർ തങ്ങളോട് സ്നേഹമുള്ളവരായിരിക്കൂ എന്ന് അവർ ചിന്തിച്ചു. അതിനുള്ള വളഞ്ഞ വഴികൾ അവർ ആലോചിച്ചുണ്ടാക്കി. ഭർത്താക്കന്മാർ വീട്ടിലില്ലാത്ത തക്കം നോക്കി നാത്തൂന്മാർ കുട്ടിമാധുവിനെയും കൂട്ടി പുറത്തിറങ്ങി. കാട്ടിലെ മനോഹരമായ കാഴ്ചകൾ കാണിച്ചു തരാമെന്ന് വ്യാജേനയാണ് അവർ അവളെ കൂട്ടിക്കൊണ്ടുപോയത്. നാത്തൂന്മാർക്ക് തന്നോട് സ്നേഹമുണ്ടായത് അവളെ സന്തോഷിപ്പിച്ചു. വിജനമായ ഒരിടത്തെത്തിയതും നാത്തൂന്മാരുടെ ഭാവം മാറി. അവർ അവളെ ഒരു മരച്ചുവെട്ടിൽ കെട്ടിയിട്ട് ദേഷ്യത്തോട് പറഞ്ഞു, ഏഴ് ആങ്ങളമാരുടെ പൊന്നു പെങ്ങൾ അവിടെ കിടക്ക്, നീ അടുത്തില്ലാതെ ആങ്ങളമാർക്ക് ചോറ് ഇറങ്ങണത് കാണാലോ. ഈ കാട്ടിൽ നിന്ന് നിനക്കൊരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ല. ഇവിടെ കിടന്ന് വല്ല സിംഹത്തിൻ്റെയോ പുലിയുടെയോ തീറ്റയായി നീ ഒടുങ്ങും. ഇതും പറഞ്ഞ് നാത്തൂന്മാർ വീട്ടിലേക്ക് മടങ്ങി. കുട്ടിമാധുവിന് സങ്കടമായി. ഒന്ന് അനങ്ങാൻ പോലുമാകാതെ അവൾ തളർന്നു. ഒരു തുള്ളി വെള്ളമോ ഒരു വറ്റ് ചോറോ കിട്ടാതെ അവൾ വിശന്ന് പൊരിഞ്ഞു. തൻ്റെ അന്ത്യം ഇവിടെ തന്നെയെന്ന് നിശ്ചയിച്ച് അവൾ തേങ്ങിക്കരഞ്ഞു. നേരം ഇരുട്ടിയപ്പോൾ അവൾക്ക് വല്ലാതെ ഭയം തോന്നി. അടുത്തുനിന്നും വന്യമൃഗങ്ങളുടെ അലർച്ച കേട്ട് അവൾ ഞെട്ടിത്തെറിച്ചു. കണ്ണടച്ച് അറിയാവുന്ന ദൈവങ്ങളെയൊക്കെ വിളിച്ചു പ്രാർത്ഥിച്ച് അവൾ അതേ നിൽപ്പ് നിന്നു. കുറച്ചുനേരം കഴിഞ്ഞപ്പോൾ ഒരു ചുണ്ടലി അതിലെ വന്നു. ഒരു പാവം പെൺകുട്ടിയെ മരത്തിൽ കെട്ടിയിരിക്കുന്നത് കണ്ട് അതിന് സഹതാപം തോന്നി. എലി കുട്ടിമാധുവിന് ചുറ്റും ഓടി നടന്ന് ചോദിച്ചു, എന്തേ കുട്ടി നിനക്കിങ്ങനെ ഒരു ഗതി വന്നേ? കുട്ടിമാധു കണ്ണു തുറന്നു നോക്കി. ചുണ്ടലിയെ കണ്ടപ്പോൾ ആളൊരു നല്ലവനാണെന്ന് അവൾക്ക് തോന്നി. അവൾ ആങ്ങളമാരുടെ സ്നേഹത്തെക്കുറിച്ചും നാത്തൂന്മാരുടെ ക്രൂരതയെക്കുറിച്ചും അതിനോട് വിവരിച്ചു. അവളുടെ കഥ കേട്ട് ചുണ്ടലിയുടെ കണ്ണ് നിറഞ്ഞു. അവളെ സമാധാനിപ്പിച്ച് ചുണ്ടലി പറഞ്ഞു, കുട്ടി വിഷമിക്കേണ്ട, ഞാൻ ഈ കെട്ട് കടിച്ചു മുറിച്ചു തരാം. നേരെ കിഴക്കോട്ട് നടന്നാൽ മനുഷ്യരുടെ ഗ്രാമത്തിലെത്താനും പറ്റും. ചുണ്ടലി മരത്തിൽ പാഞ്ഞു കയറി അവളെ കെട്ടിയ കയറുകൾ അറുത്തിട്ടു. കുട്ടിമാധു ചുണ്ടലിയുടെ സഹായത്തിന് നന്ദി പറഞ്ഞ് വേഗം നടന്നു. കുറേ ദൂരം ചെന്നതും നേരം നന്നായി വെളുത്തു. കുട്ടിമാധുവിന് ആശ്വാസമായി. അവൾ ചുണ്ടലിയുടെ നിർദ്ദേശപ്രകാരം കിഴക്കോട്ട് തന്നെ നടന്നു. പെട്ടെന്ന് വഴിയരികിൽ നിന്ന് ഒരു കരച്ചിൽ കേട്ടു. അവൾ തിരിഞ്ഞു നോക്കിയപ്പോഴുണ്ട് രണ്ട് പൂച്ചകളാണ് കരയുന്നത്. മീശരോമങ്ങളും വാലും മേലാകെ പുള്ളികളുമുള്ള പൂച്ചകൾ. അവൾ അവരുടെ അടുത്ത് ചെന്ന് ചോദിച്ചു, ഏ പൂച്ചകളെ, നിങ്ങളെന്തിനാണ് ഇങ്ങനെ വലിയ വായിൽ കരയണേ? ഞങ്ങൾ പൂച്ചകളൊന്നുമല്ല, പുലിക്കുട്ടികളാ, കരച്ചിലിനിടയിൽ അവർ പറഞ്ഞു. ഏ, പുലിക്കുട്ടികളോ? അവൾക്കല്പം പേടിയായി. അതെ, പുലിക്കുട്ടികൾ തന്നെ. ഞങ്ങളുടെ അമ്മ തീറ്റ തേടിപ്പോയിട്ട് കുറേ നേരമായി. ഞങ്ങൾക്കാണെങ്കിൽ വിശന്നിട്ടും ദാഹിച്ചിട്ടും വയ്യ. ഞങ്ങളുടെ വിശപ്പും ദാഹവും മാറ്റാൻ കുട്ടിക്കെന്തെങ്കിലും തരാൻ പറ്റുമോ? പുലിക്കുട്ടികൾ വീണ്ടും കരഞ്ഞു. കുട്ടിമാധുവിന് അവരോട് പാവം തോന്നി. അവൾ ചുറ്റും നോക്കി. മരത്തിൽ കായ്ച്ചു നിന്ന് അഞ്ചാറ് പഴങ്ങൾ പറിച്ചെടുത്തു. പിന്നെ ഇലക്കുമ്പിളിൽ വെള്ളവും എടുത്തു. പുലികൾ ഇറച്ചി മാത്രമേ തിന്നൂ എന്ന് കേട്ടിട്ടുണ്ട്, എന്നാലും ഒന്ന് പരീക്ഷിക്കുക തന്നെ. അവൾ പഴങ്ങൾ പുലിക്കുട്ടികളുടെ മുന്നിലേക്ക് ഇട്ടുകൊടുത്തിട്ട് പറഞ്ഞു, തിന്നോ, നല്ല സ്വാദുണ്ട്. അവളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പുലിക്കുട്ടികൾ ആ പഴങ്ങൾ മത്സരിച്ച് തിന്നു തീർത്തു. പിന്നെ കുമ്പിളിലെ വെള്ളം അവർ രണ്ട് കുട്ടികൾക്കും വായിലേക്ക് ഒഴിച്ചു കൊടുത്തു. വെള്ളം ഗുളുകുളു എന്ന ശബ്ദത്തോട് പുലിക്കുട്ടികളുടെ തൊണ്ടയിലൂടെ ഇറങ്ങുന്നത് അവൾ ശ്രദ്ധിച്ചു. വിശപ്പും ദാഹവും മാറിയപ്പോൾ പുലിക്കുട്ടികൾക്ക് ഉത്സാഹമായി. അവർ കുട്ടിമാധവിന് ചുറ്റും ഓടിക്കളിച്ചു. കാട്ടുവള്ളികളിൽ തൂങ്ങിയാടിയും പഴങ്ങൾ കുലുക്കി നിലത്തിട്ടും ഒളിഞ്ഞും തെളിഞ്ഞും കളിച്ചും നേരം ഇരുട്ടാറായി. അപ്പോൾ പുലിക്കുട്ടികൾ അവളോട് പറഞ്ഞു, കുട്ടിയുടെ അത്രയും നല്ല കൂട്ടുകാരെ ഞങ്ങൾ കണ്ടിട്ടില്ല. ഇന്ന് കുട്ടി പോവരുത്, ഞങ്ങളോടൊപ്പം വീട്ടിൽ വരണം. ആ കാണുന്ന മലയിലാണ് ഞങ്ങളുടെ മട. അയ്യോ, ഞാനില്ല, അവിടെ നിങ്ങളുടെ അമ്മയുണ്ടാവില്ലേ? മനുഷ്യക്കുട്ടിയായി എന്നെ കണ്ടാൽ പുലിയമ്മ ആ നിമിഷം പിടിച്ചു വിഴുങ്ങില്ലേ? അവൾ പരിഭ്രമത്തോടെ ചോദിച്ചു. ഏയ്, അങ്ങനെയൊന്നും വരില്ല. ഞങ്ങളുടെ അമ്മ ഒരു പാപമാണ്, ഞങ്ങൾക്ക് വിഷമമുണ്ടാക്കുന്ന ഒന്നും ചെയ്യില്ല. പുലിക്കുട്ടികൾ ഉറപ്പും നൽകി. അവരെ വിശ്വസിച്ച് കുട്ടിമാധു പുലിക്കുട്ടികളോടൊപ്പം പുലിമടയിലേക്ക് പോയി. അവർ മടയിൽ കയറിയപ്പോഴേക്കും പുലിയമ്മ തിരിച്ചെത്തിയിരുന്നില്ല.

0: കടയിൽ വെച്ചും അവർ പല കളികളിലും ഏർപ്പെട്ടു. രാത്രിയായതും പുറത്തുനിന്നും പുലിയമ്മയുടെ മുരൾച്ച കേട്ടു. അപ്പോൾ കുട്ടിമാധവൻ്റെ മുഖം വിളറി വെളുത്തു. അവളുടെ മുഖത്തെ ഭയം കണ്ട പുലിക്കുട്ടികൾ പറഞ്ഞു, കുട്ടി പേടിക്കണ്ട, എല്ലാം ഞങ്ങൾ അമ്മയോട് പറഞ്ഞ് ശരിയാക്കാം. തൽക്കാലം കുട്ടിയെ ഞങ്ങളുടെ അമ്മ കാണണ്ട, ഈ പാറയുടെ മറവിലിരുന്നോളൂ. കുട്ടിമാധവ് പാറയുടെ പുറകിൽ ശ്വാസമടക്കിയിരുന്നു. പുലിയമ്മ മടക്കകത്ത് കടന്നതും മനുഷ്യച്ചൂര് തിരിച്ചറിഞ്ഞു. മൂക്കു ചുളിച്ച് പുലിയമ്മ ചോദിച്ചു, ഇവിടെ എങ്ങനെ മനുഷ്യ മണം വന്നു? സത്യം പറഞ്ഞു, ഇതിനുള്ളിൽ മനുഷ്യരാരെങ്കിലും വന്നു. പുലിക്കുട്ടികൾ പുലിയമ്മയെ സമാധാനിപ്പിച്ച് നടന്ന കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു. പിന്നെ പാറയുടെ മറവിൽ നിന്ന് കുട്ടിമാധവിനെ പുറത്തെത്തിച്ചു. ആ പെൺകുട്ടിയോട് പുലിയമ്മക്ക് ഒരുപാട് ഇഷ്ടം തോന്നി. തൻ്റെ മക്കളുടെ വിശപ്പും ദാഹവും തീർത്ത് അവളോട് പുലിയമ്മ നന്ദി പറഞ്ഞു. മാധൂട്ടിക്ക് ഇനി എങ്ങോട്ടാ പോവേണ്ടേ? എവിടെയായാലും ഞാൻ എൻ്റെ പുറത്തു കയറ്റി അവിടെ കൊണ്ടുപോവാം, പുലിയമ്മ സ്നേഹത്തോട് പറഞ്ഞു. പുലിയമ്മയെ എൻ്റെ പൊന്നാങ്ങളമാരുടെ അടുത്തെത്തിച്ചാൽ മതി, കുട്ടിമാധു പറഞ്ഞു. പിറ്റേന്ന് പുലർച്ചെ കുട്ടിമാധു പുലിക്കെട്ടുകളോട് യാത്ര പറഞ്ഞ് പുലിയമ്മയുടെ പുറത്തു കയറി യാത്ര തുടങ്ങി. മൂത്താങ്ങളയുടെ മുറിക്ക് പുറത്തുനിന്ന് പുലിയമ്മ വിളിച്ചു പറഞ്ഞു, മാധുക്കുട്ടിയുടെ മൂത്താങ്ങളെ, പൊന്നുപെങ്ങൾ വന്നിട്ടുണ്ടേ, വാതിലൊന്ന് തുറന്നേ. അത് കേട്ട് മൂത്താങ്ങള തൻ്റെ ഭാര്യയോട് അതാരാണെന്ന് തിരക്കി. നുണച്ചിക്കാക്കയുടെ കരച്ചിലാണെന്ന് നുണ പറഞ്ഞ് മൂത്ത നാത്തൂൻ വാതിൽ തുറന്നില്ല. രണ്ടാമത്തെ ആങ്ങളയുടെ മുറിക്ക് പുറത്തുനിന്ന് പുലിയമ്മ വീണ്ടും പാടി. അത് ഭ്രാന്തൻ കുറുക്കൻ്റെ പുലമ്പലാണെന്ന് പറഞ്ഞ് നാത്തൂൻ വാതിൽ വലിച്ചടച്ചു. മൂന്നാമത്തെ ആങ്ങള പാട്ടുകേട്ട് നാത്തൂനോട് ചോദിച്ചപ്പോൾ നെറുകെട്ട രാപ്പാടിയാണെന്നായിരുന്നു മറുപടി. നാലാമാങ്ങളയുടെ ഭാര്യ ആ ശബ്ദം കാട്ടുകുരങ്ങിൻ്റേതെന്ന് കള്ളം പറഞ്ഞു. അഞ്ചാം നാത്തൂനാകട്ടെ കേട്ട പാട്ട് കാക്കക്കരച്ചിലെന്ന് ഭർത്താവിന് വിശ്വസിപ്പിച്ചു. ആറാം നാത്തൂൻ ആ പാട്ട് കേട്ട് ഭാവം പോലും നടിച്ചില്ല. ഇളയ ആങ്ങള പുലിയമ്മയുടെ പാട്ട് കേട്ട് ഇളയ നാത്തൂനോട് കാര്യം തിരക്കി. ഉറക്കത്തിലൊരു കോട്ടുവായിട്ട് തിരിഞ്ഞുകിടന്നതല്ലാതെ പുറത്തേക്കൊന്ന് നോക്കുക പോലും ചെയ്തില്ല അവൾ. ഏഴ് ആങ്ങളമാരും ഏഴ് നാത്തൂന്മാരും തന്നെ കൈയൊഴിഞ്ഞതറിഞ്ഞ് പാവം കുട്ടിമാധു വാവിട്ട് കരഞ്ഞു. ആ കരച്ചിൽ പുലിയമ്മക്ക് സഹിച്ചില്ല. പുലിയമ്മ അവളെ തന്നോട് ചേർത്ത് നിർത്തി ആ കണ്ണുകൾ തുടച്ച് ഇങ്ങനെ പറഞ്ഞു, മോളെ ഇനി ഈ കണ്ണ് നനയരുത്, നിനക്ക് ആരുമില്ലെന്ന് കരുതുകയും വരുത്. ഇതുവരെ എനിക്ക് രണ്ട് മക്കളെ ഉണ്ടായിരുന്നുള്ളൂ, ഇന്നു മുതൽ എനിക്ക് മക്കൾ മൂന്നാണ്. ഏറ്റവും മൂത്തത് എൻ്റെ പൊന്നു മാധൂട്ടി, പോരെ. പുലിയമ്മയുടെ സ്നേഹം കണ്ട് കുട്ടിമാധു വീണ്ടും കരഞ്ഞു. അതുപക്ഷേ സന്തോഷം കൊണ്ടായിരുന്നു. പുലിയമ്മയുടെ പുറത്തിരുന്ന് പുലിമടിയിൽ തിരിച്ചെത്തിയ കുട്ടിമാധുവിനെ കണ്ട് പുലിക്കുട്ടികൾ സന്തോഷത്തോടെ പറഞ്ഞു, ദേ ആ കുട്ടി പിന്നെയും വന്നു, പുലിയമ്മ തൻ്റെ മക്കളെ തിരുത്തി, കുട്ടിയല്ല മക്കളെ ചേച്ചി. അത് കേട്ടപ്പോൾ കുട്ടിമാധുവിൻ്റെ മനസ്സിൽ 1000 പൂത്തിരികൾ ഒരുമിച്ചു കത്തി.
1: ഇനി കേൾക്കാം നാടോടി കഥകൾ. ഇതോടുകൂടി ഇന്നത്തെ റേഡിയോ അറ്റ് സ്കൂൾ ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, റേഡിയോ അറ്റ് സ്കൂളിലേക്ക് കുട്ടികളുടെ പരിപാടികൾ അയച്ചു തരാം. അയച്ചു തരേണ്ട നമ്പർ ഇതാണ്, 9037008960. മറക്കാതെ പരിപാടികൾ അയക്കുക. നമുക്ക് അടുത്ത റേഡിയോ അറ്റ് സ്കൂളിലൂടെ അത് കേൾക്കാം.

0: റേഡിയോ ആറ്റ് സ്കൂൾ. ഓണം വരവായി, പൂക്കളം മുരുങ്ങി, ഇനി നാവിൽ നിറയട്ടെ നാടൻ രുചിയുടെ ഉത്സവം. ബ്രദേഴ്സ് അന്നപൂർണയ്ക്കൊപ്പം ചോറ്, സാമ്പാർ, കാളൻ, അവിയൽ, കൂട്ടുകറി, ഓലൻ, കിച്ചടി, പുളിശ്ശേരി, തോരൻ, പുളിയിഞ്ചി തുടങ്ങി 25 വിഭവങ്ങളുമായി ഒരുക്കുന്ന സമൃദ്ധമായ ഓണസദ്യ. 1, 3, 5 പേർക്കുള്ള ഓണസദ്യ കിറ്റുകൾ മുൻകൂട്ടി ബുക്ക് ചെയ്യാം. ഓഫീസ്, ബാങ്ക്, സ്കൂൾ തുടങ്ങിയ സ്ഥാപനങ്ങൾക്കായി ബൾക്ക് ഓർഡറുകൾക്കും കാറ്ററിംഗ് ഓർഡറുകൾക്കും സൗകര്യമുണ്ട്. ബ്രദേഴ്സ് അന്നപൂർണ പ്യൂർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, മട്ടന്നൂർ. ബുക്കിംഗ് ഓഗസ്റ്റ് 20 വരെ മാത്രം. അതുകൊണ്ട് താമസിക്കേണ്ട, ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ. ഫോൺ 7703604769 8169567.
1: നിങ്ങളുടെ ഓണം ബ്രദേഴ്സ് അന്നപൂർണയോടൊപ്പം. രുചിയോടെ ആഘോഷിക്കാം ഓണം.

ഓണം ഗാനോത്സവം.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഓണം ഗാനോത്സവത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഓണം ഗാനോത്സവത്തിൽ അതിഥിയായി എത്തുന്നു ചലച്ചിത്ര സംവിധായകൻ സന്തോഷ് മാഡ.
1: ഈ ഓണത്തിന് നമ്മള് ഇഷ്ടപ്പെട്ട പാട്ട് എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് ഞാൻ ആദ്യമായിട്ട് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്ത കണ്ണകി എന്നുള്ള പടത്തിലെ പാട്ടാണ്. അതിന് ഞാൻ വർക്ക് ചെയ്ത ആദ്യത്തെ സിനിമയാന്നുള്ള ഒരു പ്ലസ് തീർച്ചയായിട്ടും ഉണ്ട് അത് ഓർക്കാൻ. അതല്ലാതെ കൈതപ്പുറം ദാമനമ്പുരിയാണ് അതിന്റെ പാട്ട് എഴുതിയതും. ആദ്യത്തെ പടത്തിൽ തന്നെ രണ്ടുപേരുള്ളത് ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു. ആ രണ്ടുപേരുള്ളതുകൊണ്ട് തന്നെയാണ് ആ സിനിമയിൽ ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടർ ആവാൻ കാരണം അങ്ങനത്തെ അത് തന്നെയാണ്. അതുവരെ നമ്മൾ സിനിമ പാട്ടുകൾ നമ്മൾ സ്ക്രീനിൽ കാണുന്നു, പാട്ട് കേൾക്കുന്നു, അതിന്റെ ആൾക്കാരെ അഭിനയിക്കുന്നു, ഇതൊക്കെ ലൈവായിട്ട് കാണുന്നതാണ് ഇതെല്ലാം. അപ്പൊ ഇതെല്ലാം സാധാരണ ഓഡിയൻസ് എന്ന നിലക്ക് അവരൊക്കെ കാണുന്ന മുമ്പേ നമ്മൾ ഇത് കണ്ട് ആദ്യമായിട്ട് കാണുകയാണ്. അതിന്റെ ത്രില്ല്, അതിന്റെ ഓരോരോ നിമിഷവും നമുക്ക് കിട്ടുന്നതായിരുന്നു. അത് ഭയങ്കര രസമുള്ള ഒരു അനുഭവമാണ്. അപ്പൊ അത് ലാൽ മീഡിയ എന്ന് പറഞ്ഞിട്ടൊരു നമ്മുടെ ഡയറക്ടർ നടൻ ലാൽ അദ്ദേഹത്തിന്റെ സ്റ്റുഡിയോ ആണ്. അവിടെ വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നതും. ഇത് ഷൂട്ട് ചെയ്യുന്നത് പാലക്കാടാണ്. കണ്ണകിലെ പാട്ട് എന്ന് പറയുമ്പോൾ എല്ലാ പാട്ടും ആ സമയത്ത് ഹിറ്റാണ്. ഇപ്പൊ കരിനീല കണ്ണഴുകി എന്നുള്ള പാട്ടായിക്കോട്ടെ, ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ ആയിക്കോട്ടെ, ഒട്ടപ്പൻ ചേട്ടൻ പാടിയ പാട്ടായിക്കോട്ടെ, എല്ലാ പാട്ടുകളും ഭയങ്കര ഹിറ്റായ സമയം. അതില് തീർച്ചയായിട്ടും കരിനീല കണ്ണഴുകി എന്റെ ഫേവററ്റ് പാട്ടുകളിൽ, ഇല്ലെങ്കിൽ ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ. എനിക്ക് ഇപ്പോഴും ആ പാട്ട് ഓർക്കുമ്പോൾ വിഷമവനെ ഓർക്കും, ഒരു സങ്കടം വരും. എനിക്ക് എന്തുകൊണ്ട് സ്പെഷ്യൽ എന്ന് പറഞ്ഞാല് എനിക്ക് അതില് കന്നഡ വരി വരും. ആദ്യത്തെ തുടക്കത്തില് കമലസെന്റ് നാസിമേ നാസിമേ, വിമലസെന്റ് ബദരിമേ എന്നൊക്കെ പറഞ്ഞു വരും. അത് ജയരാജ് സാർ ഇവിടുന്നോ കേട്ട ഒരു ഫോക്ക് ഒരു പാട്ടാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ടുള്ള ഒരു വരിയോ ചെറിയൊരു ഒരു ഒറ്റ ലൈനാണ്, നിമക ആറു ബേക്കമ്മ നമുക്ക് ബേക്ക, അങ്ങനെ ഒരു വരുണ്ട്. അത് ആ സമയത്ത് ട്യൂൺ ചെയ്യുമ്പോൾ ഞാനുണ്ട്. അപ്പൊ എനിക്ക് കന്നഡ അറിയാന്നുള്ളത് സാറിനും അറിയാലോ. ദാസ് സാർ അത് പാടുന്നു, അത് കഴിഞ്ഞ വിഷ്വല് കേൾക്കുന്നു. അത് ഇപ്പോഴും കേൾക്കുമ്പോഴും എന്തോ ആദ്യത്തെ പടത്തിൽ തന്നെ ഞാൻ പറഞ്ഞ എന്തോ ഒരു ഒരു വാക്ക്, അത് എന്തോ അത് ദാസ് സാറ് പാടുന്നു പറയുമ്പോൾ തന്നെ ഒരു ഭയങ്കര ഒരു ബ്ലെസ്സിങ് പോലെ തോന്നിയിരുന്നു. അതിപ്പോ ഇങ്ങനെ ഓർക്കുമ്പോ ഒരു നല്ലൊരു ഫീൽ തോന്നി. അപ്പൊ ആ പാട്ടും എന്റെ ഒരു ഫേവറേറ്റ് പാട്ടുകളിൽ ഒന്നാണ്. ഇതും കൂടി ഒരു കാരണമാണ് അതിന്.
2: കമൽ

എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടിൽ ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരു പാട്ടുണ്ട്, സത്യം ശിവം സുന്ദരം എന്നുള്ള പടത്തിലെ സൂര്യനായി തഴുകി വന്ന് അച്ഛനെയാണ് എനിക്കിഷ്ടം എന്ന് തുടങ്ങുന്ന സോങ്. അത് ജോൺസൺ മാഷാണ് മ്യൂസിക് ചെയ്തത്. അതിലും അമ്മാവനാണ് പാട്ട് എഴുതിയത്. നമ്മൾ താരാട്ട് പാട്ടുകൾ കേട്ടിട്ടുണ്ട്. താരാട്ട് പാട്ടുകൾ എപ്പോഴും അമ്മയുടെ പോയിന്റ് ഓഫ് വ്യൂ ആണ് എന്നാണ് എനിക്ക് എപ്പോഴും തോന്നാറ്. അച്ഛനെ ഓർക്കുന്ന, അച്ഛനെയാണ് എനിക്കിഷ്ടം എന്ന് പറയുന്ന പാട്ട് ഞാൻ അതുവരെ കേട്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല. അതുകൊണ്ട് തന്നെ ഈ പാട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ എനിക്ക് ആ സമയത്ത് ഞാൻ അമ്മാവന്റെ കൂടെ ഉണ്ടായിരുന്നു കോഴിക്കോട്. അമ്മാവന്റെ മക്കൾ, അത് ദീപാങ്കുരനായിക്കോട്ടെ, ദേവദർശൻ, അതായത് കുട്ടൻ എന്ന് വിളിക്കുന്ന ചെറിയാണ്, ഇപ്പം ഡോക്ടറാണ് അവൻ. അമ്മാവൻ എപ്പോഴും പാട്ട് എഴുതാൻ വേണ്ടി മദ്രാസിലേക്ക് പോയി. ഒരു ദിവസം ഗ്യാപ്പ് കിട്ടിയാൽ ഇവിടെ വന്നിട്ട് തിരിച്ചു പോകും. അപ്പൊ അത് ഈ പിള്ളേരെ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എനിക്ക് തോന്നിയത് കുട്ടന്റെ പോയിന്റ് ഓഫ് വ്യൂല് ഈ പാട്ട് എഴുതിയ പോലെ എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് ഈ പാട്ട് കേൾക്കുമ്പോൾ. അതും ചിത്രേച്ച് ഫീമെയിൽ വേർഷനും പാടിയിട്ടുണ്ട്, ദാസാറും പാടിയിട്ടുണ്ട്. ഗംഭീരം പാട്ടുകളാണത്.

ഇഷ്ടപ്പെട്ട പാട്ടുകള് എന്ന് ചോദിക്കുന്ന പകരം ഇഷ്ടപ്പെട്ട സിനിമ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറയുന്ന പേരാണ് താഴ്വാരം, ഭരതൻ സാറിന്റെ താഴ്വാരം. ഗംഭീരം പടമാണ്, അതൊരു ഇന്റർനാഷണൽ ലെവൽ പടമാണ്. അതൊക്കെ ഇപ്പോഴാണെങ്കിലും ചിലപ്പോൾ ഓസ്കറിനൊക്കെ പോയേനെ എന്ന് തോന്നുന്നൊരു പടമാണ്. ഇപ്പോഴും എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമകളിൽ മുമ്പന്തിൽ നിൽക്കുന്ന പടങ്ങളിൽ ഒന്നാണ് ഭരതൻ സാറിന്റെ താഴ്വാരവും മണിരത്നം സാറിന്റെ നായകനും. ഗംഭീരം പടമായിരുന്നു. ഈ താഴ്വാരത്തിലെ സ്ക്രിപ്റ്റ് ആണെങ്കിലും അതിന്റെ പെർഫോമൻസ് ആണെങ്കിലും ഒന്നും രക്ഷയില്ല. അതിൽ മ്യൂസിക് ചെയ്തത് ഭരതൻ സാറ് തന്നെയാണ്. അപ്പോ അതിന്റെ പാട്ട് എഴുത്തിനെ പറ്റിയിട്ട് അമ്മ ഇങ്ങനെ പറയുന്ന കേട്ടിട്ടുണ്ട്. അതില് ഭരതൻ സാറിന്റെ വീടിന് മുമ്പിൽ തന്നെ റെയിൽവേ ലൈൻ ഉണ്ട്. റെയിൽവേ ലൈനിൽ ഇങ്ങനെ രാവിലെ കുളിക്കുന്നതിന് മുമ്പ് എണ്ണയ്ക്കെ തേച്ച് ഒരു തോർത്ത് കൊടുത്തിട്ട് ഇങ്ങനെ ഒറ്റ നടത്താണ്. ബാ തിരുമേനി എന്നിട്ട് ഇങ്ങനെ നടന്ന് ആ സമയത്ത് എവിടെയോ മൂളിയതാണ് ആ താഴ്വാരത്തിലെ പാട്ടിലെ ട്യൂൺ, ഒറ്റ പാട്ടേ ഉള്ളൂ ട്യൂൺ. അപ്പൊ അത് വെച്ചിട്ടാണ് അന്ന് അതിന്റെ ലിറിക്സ് എഴുതിയത്. ആ പാട്ട് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ആ നടത്തത്തില് മൂളിയതായിരുന്നു ഈ കണ്ണെത്താ ദൂരെ എന്നുള്ള പാട്ടിലെ ട്യൂൺ. അത് കഴിഞ്ഞിട്ട് അമ്മ പാട്ട് എഴുതി. ആ പാട്ട് എനിക്ക് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്.

0: ജോലി ടെൻഷൻ ഉറക്കൂല, എനിക്കിനി ഒന്ന് റിലാക്സ് ചെയ്യണം.
1: മാഡം, അരോമ ആയുർഹെറിറ്റേജിലേക്ക് സ്വാഗതം. ശരീരത്തിന്റെ ക്ഷീണത്തിനും മനസ്സിന്റെ സമ്മർദ്ദത്തിനും ആയുർവേദത്തിന്റെ കരുതൽ. അഭ്യംഗം, ശിരോധാര, ഡീപ് ടിഷ്യൂ മസാജ്, ഫുഡ് തെറാപ്പി, ഫേസ് മസാജ്, സ്റ്റീം ബാത്ത്, ഓരോ ട്രീറ്റ്മെന്റും നിങ്ങളെ പുതുജീവനിലേക്ക് നയിക്കുന്നു. റിലാക്സ്, ഹീൽ, റിജുവനേറ്റ്. അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ. ഫോൺ 0490247140072590518.
2: കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡും അംഗീകൃത ഖാദി സ്ഥാപനങ്ങളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഓണം ഖാദി മേള 2026 ഓഗസ്റ്റ് 25 വരെ
1: 30% ഗവൺമെന്റിന്റെ സ്പെഷ്യൽ റിബേറ്റ്. ഈ സുവർണാവസരം ഉപയോഗപ്പെടുത്തു. ഖാദി തൊഴിലാളികൾക്ക് ഒരു കൈത്താങ്ങാകൂ.
2: 100,000 രൂപ വരെ സർക്കാർ, അർദ്ധ സർക്കാർ, ബാങ്ക് ജീവനക്കാർക്ക് ക്രെഡിറ്റ് സൗകര്യം. വിവിധ സമ്മാന പദ്ധതികൾ. ഓരോ 1,000 രൂപയുടെ പർച്ചേസിനും ഒരു സമ്മാന കൂപ്പൺ. മെഗാ നറുക്കെടുപ്പ് 2026 സെപ്റ്റംബർ 25. ഒന്നാം സമ്മാനം ടാറ്റ ടിയാഗോ. ജില്ലകളിൽ ആഴ്ചകൾ തോറും നറുക്കെടുപ്പിലൂടെ 3,000 രൂപയുടെ

0: ഗിഫ്റ്റ് വൗച്ചറുകൾ. ഓണം ഖാദിമേള 2026,
1: ഗാന്ധി സൗഭാഗ്യ, മട്ടന്നൂർ ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9846765216.
0: ഓണം നബിദിനാശംസകളോടെ മിലൻ ഒപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. മിലൻ ഒപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ, കണ്ണടകൾക്ക് മിലൻ ഒപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9747018037.
2: കൊട്ടും പാട്ടും ഒന്നായി ചേരും, താളം ലയം ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM. ഇത് കേൾവിയുടെ വസന്തം.

0: ചലച്ചിത്ര സംവിധായകൻ സന്തോഷ് മാഡയുടെ വിശേഷങ്ങളും ഇഷ്ടഗാനങ്ങളുമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
1: എന്നോട് ഇഷ്ടപ്പെട്ട പാട്ടുകൾ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ മിക്കവാറും പറയുക അമ്മാവന്റെ പാട്ടുകളാണ്. എനിക്കെന്തോ അമ്മാവന്റെ പാട്ടുകളായിട്ടാണ് എനിക്ക് കൂടുതൽ എനിക്ക് കണക്ഷൻ കിട്ടാറ്. അത് തീർച്ചയായിട്ടും അമ്മാവൻ എഴുതിയോണ്ടായിരിക്കാം, അതല്ലാതെ ഇഷ്ടംപോലെ നല്ല പാട്ടുകളും ഉണ്ട്. ഇപ്പൊ എനിക്ക് ഓർമ്മ വരുന്നത് കേളി എന്നുള്ള പടത്തിലെ പാട്ടാണ്, താരം പൽക്കണ്ണാടി നോക്കി എന്നുള്ള പാട്ട്. എപ്പോഴും മറക്കാൻ പറ്റാത്ത പാട്ടുകളിൽ ഒന്നാണ്. അതേപോലെ മഴവിൽ കാവടിയിലെ പാട്ട്, ഹിസ്സേന സദ്ദുലബിലെ പാട്ട്, ഭരതത്തിലെ പാട്ട്, കമലതളത്തിലെ പാട്ട്, ഇതൊക്കെ ഒന്നിനൊന്ന് മെച്ചപ്പെട്ട പാട്ടാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളിൽ അതൊക്കെയാണ്. ആ ലിസ്റ്റ് ഇങ്ങനെ നീണ്ടു നീണ്ടു നീണ്ടിങ്ങനെ പോകും.

അനിൽ പനച്ചേരാനേട്ടൻ എഴുതി ബിജു ബാലി സംവിധാനം ചെയ്ത ലൗഡ് സ്പീക്കർ എന്നുള്ള പടത്തിലെ ഒരു പാട്ട്. ഞാൻ അതിൽ അസോസിയേറ്റ് ആയിരുന്നു. ജയരാസാർ തന്നെയാണ് അതിന്റെ സംവിധായകനും അതിൽ മമ്മൂക്കയാണ് അതിലെ നായകൻ. അദ്ദേഹത്തെ ഒരു കൊമേഴ്ഷ്യൽ പടത്തിൽ ഒരു ലൈവ് സൗണ്ട് ഉപയോഗിക്കുന്നൊക്കെ അവിടുന്നാണ്. അത് മലയാളത്തിൽ രണ്ടാമത്തെ ലൈവ് സൗണ്ട് ഉപയോഗിക്കുന്ന പടമാണെന്ന് തോന്നുന്നു. പക്ഷെ ഇങ്ങനെ ഒരു വലിയൊരു പടത്തിലൊക്കെ അത് ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഒരു പരീക്ഷണ സിനിമയായിരുന്നു. തിയേറ്ററിൽ അത്യാവശ്യം വിജയിച്ച പടമാണ്. അതിലെ ഒരു കിഡ്നി ഡോണറും റിസിപ്പിയന്റും തമ്മിലുള്ള ഒരു ഹൃദയബന്ധമാണ് അതിലെ മൊത്തം അതിന്റെ കഥ. രസമായിട്ടാണ് അത് ചെയ്തത്. ശശികുമാർ സാറാണ് അതിലെ ഒരു വേറൊരു വേഷൻ ചെയ്തത്. മമ്മൂക്കയും ശശികുമാർ സാറും ആയിരുന്നു അതിലെ മെയിൻ ക്യാരക്ടേഴ്സ്. ഇവ തമ്മിലുള്ള ഒരു ബന്ധമാണ് മൊത്തം സിനിമ. അതില് അല്ലിയാമ്പൽ കടവത്ത് എന്നുള്ള പാട്ട് നമ്മൾ റീക്രിയേറ്റ് ചെയ്തു. വിജയ് യേശുദാസാണ് ഈ വേർഷനിൽ പാടിയത്. അത് ഹിറ്റായ പാട്ടാണ്. അതില് കാട്ടാറിനി തോരാത്തൊരു എന്നിട്ട് ജയചന്ദ്രൻ സാർ പാടിയ പാട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. മമ്മൂക്കയുടെ ക്യാരക്ടറും ശശികുമാർ സാറും ചെയ്ത ക്യാരക്ടർ തമ്മിലുള്ള ഒരു ഹൃദയബന്ധം, അതൊരു ഭയങ്കര രസമായിരുന്നു. അത് ഫീൽ ചെയ്യാൻ ഭയങ്കര രസം. ഞാനത് ഷൂട്ട് ചെയ്യുമ്പോഴും ഭയങ്കര ആസ്വദിച്ചൊരു പാട്ടാണ് അത്. അതും എനിക്ക് ഈ സമയത്ത് കേൾക്കാൻ തോന്നിയൊരു പാട്ടാണ്.

0: ഓണം നബിദിനാശംസകളോടെ ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: 916 BAS HUID ഗോൾഡ് ഓർണമെന്റ്സ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 925 സിൽവർ ഓർണമെന്റ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം.
0: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: ഫോൺ നമ്പർ 9656120022.
2: പെൺമനസ്സുകളുടെ ഇഷ്ടങ്ങൾ ഇനി ഒരിടത്ത്. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലീമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. പുത്തൻ ട്രെൻഡിലുള്ള സാരികൾ, സ്റ്റൈലിഷ് ചുരിദാറുകൾ, മനോഹരമായ കുർത്തികൾ, ഇന്നർ വെയർ ആൻഡ് ആന്റി കളക്ഷൻസ്, കോസ്മെറ്റിക്സ് ആൻഡ് ഫാൻസി കളക്ഷൻസ് തുടങ്ങി സ്ത്രീകൾക്ക് ആവശ്യമായ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ, മിതമായ വിലയിൽ ഗുണമേന്മയുള്ള പുതുപുത്തൻ കളക്ഷനുകൾ. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലീമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. ആശംസകളോടെ സഹോദര സ്ഥാപനം സഹകരണ നീതി ബ്യൂട്ടി പാർലർ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. മുനാസ് ലേഡീസ് കളക്ഷൻസ്, പുതുമ തേടാം, സ്റ്റൈലോടെ അണിയാം. ഫോൺ 9497697664. ഓർമ്മ മാർജിൻ ഫ്രീ ടെക്സ്റ്റൈൽസ്, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. പുതിയ വസ്ത്രങ്ങൾ വാങ്ങാൻ ഇനി അധികം ചിലവാക്കേണ്ടതില്ല. മട്ടന്നൂർ ബസ് സ്റ്റാൻഡിനടുത്തുള്ള ഓർമ്മ മാർജിൻ ഫ്രീ ടെക്സ്റ്റൈൽസിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കുമായി എല്ലാത്തരം വസ്ത്രങ്ങളും ആകർഷകമായ കുറഞ്ഞ വിലയിൽ ലഭ്യമാണ്. ദൈനംദിന ഉപയോഗത്തിനും ആഘോഷങ്ങൾക്കും വിവാഹങ്ങൾക്കും അനുയോജ്യമായ മികച്ച വസ്ത്രങ്ങളുടെ വിശാല ശേഖരം. കുറഞ്ഞ വിലയിൽ കൂടുതൽ നേടൂ, ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ സ്വന്തമാക്കൂ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ഓർമ്മ മാർജിൻ ഫ്രീ ടെക്സ്റ്റൈൽസ്, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ.
3: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.

0: ചലച്ചിത്ര സംവിധായകൻ സന്തോഷ് മാഡയുടെ വിശേഷങ്ങളും ഇഷ്ടഗാനങ്ങളുമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
1: പക്ഷേ കൈതപ്പുറത്തിന്റെ താരാട്ടുപാട്ടുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുറെ പടത്തിൽ താരാട്ടുപാട്ട് എഴുതുന്നുണ്ട്. അപ്പൊ ഇതിന്റെ വരിയൊക്കെ ഒരു മൂടും, എങ്ങനെയാണ് ഇതൊക്കെ ഇങ്ങനെ എഴുതാൻ പറ്റുന്നൊക്കെ അതിശയിച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതിലൊന്ന് ഇപ്പൊ ഓർമ്മ വരുന്നത്, ഞാൻ വർക്ക് ചെയ്ത പടമാണ് മകൾക്ക് എന്നുള്ള പടം. അത് കണ്ണൂർ കോട്ടയിൽ ഷൂട്ട് ചെയ്ത പടമാണ്. സുരേഷ് ഗോപി, ശോഭന ചേച്ചിയൊക്കെ ഉള്ള വർക്ക് ചെയ്ത പടമാണ്. അതില് രണ്ട് പാട്ട് മെയിൻ ആയിട്ടുണ്ട്. മുഖേൻ മകളെ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ പടമാണ് ചാഞ്ചാടി ആടി. അദ്നാൻ സ്വാമിയൊക്കെ പാടിയ പാട്ടും, അദ്നാൻ സ്വാമി പാടിയ പാട്ടാണ് ചാഞ്ചാടി ആടി. അപ്പൊ അതിന്റെ വിഷ്വൽസും, ഒന്നാമത് ജയരാജ് സാറിന്റെ കൂടെ വർക്ക് ചെയ്യുന്നുള്ള ഒരു അതിന്റെ ഒരു ഇതും, പിന്നെ അതല്ലാതെ വേറൊരു പ്രത്യേകതയുണ്ട്. സഹസംവിധായകർ എന്ന് പറയുമ്പോൾ അസിസ്റ്റന്റ് ഡയറക്ടറും അസോസിയേറ്റ് ഡയറക്ടറും അതിന്റെ രണ്ട് ഇതുണ്ട്. അസോസിയേറ്റ് ഡയറക്ടർ കുറച്ചും കൂടി മൂത്ത ആളാണ്. ഡയറക്ടർ കഴിഞ്ഞ അടുത്ത പൊസിഷൻ നമ്മൾ അവകാശപ്പെടുന്നതാണ്. ടെക്നിക്കലി അങ്ങനെയാണ്, ഇല്ല അതിൽ കാര്യമൊന്നുമില്ല. എല്ലാം സംവിധായകനെ സഹായിക്കേണ്ട ആൾക്കാർ തന്നെയാണ്. അതിൽ ആദ്യമായിട്ട് ഞാൻ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്ത പടമാണത്. അതിന്റെ സ്ക്രിപ്റ്റ് മാടമ്പ് ചേട്ടനായിരുന്നു. അതിലെ ചാഞ്ചാടി ആടി എന്നുള്ള പാട്ട്,

മലയാളികൾക്ക് എപ്പോഴും മറക്കാൻ പറ്റാത്ത ഒരു ലിറിക്സ്റ്റാണ് ഗിരീഷ് പൊത്തഞ്ചേരി. നേരിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് അമ്മാവനോട് കൈതപ്പുറത്തിനോടുള്ള ആദരവൊക്കെ നേരിട്ട് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ദേവദന്തുബിയുടെ പാട്ടുകൾ പാടുമായിരുന്നു, അമ്മാവന്റെ പാട്ടുകൾ കാണാപ്പാടായിരുന്നു എല്ലാ പാട്ടും. ഇത് കൈതപ്പുറം മ്യൂസിക് ചെയ്തിട്ട് ഗിരീഷ് പൊത്തഞ്ചേരി എഴുതിയ പാട്ടുമുണ്ട്. എനിക്കിപ്പോ ഗിരീഷ് ചേട്ടന്റെ ഒരു ഓർമ്മക്കായിട്ട് എനിക്ക് കേൾക്കാൻ തോന്നിയതാണ് ദേവാസുരത്തിലെ സൂര്യകിരീടം എന്നുള്ള പാട്ട്. എന്തൊരു പാട്ടായിരുന്നു അത്! ദാസാറും പാടിയും അതിന്റെ മ്യൂസിക്കും പറയണ്ട, ഗംഭീരം പാട്ടായിരുന്നു അത്. അപ്പൊ അതൊന്ന് കേൾക്കണം.

ഞാൻ കമൽ സാറിന്റെ കൂടെ വർക്ക് ചെയ്ത സിനിമയായിരുന്നു സെല്ലുലോയിഡ്. ആദ്യമായിട്ടാണ് കമൽ സാറിന്റെ കൂടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കമൽ സാറിന്റെ പടങ്ങൾ കണ്ടിട്ട് നമുക്ക് കമൽ സാറിനോട് ഇങ്ങനെ ആരാധന മൂത്ത സമയമാണ്. അപ്പോഴാണ് ഇങ്ങനെ ഒരു വർക്ക് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടുന്നതും. അപ്പോൾ ചാടിപ്പിടി അങ്ങ് വർക്ക് ചെയ്യാന്നുള്ളതാണ്. ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള രസമായിട്ടുള്ള മൊമെന്റ് ആയിരുന്നു.

അതൊക്കെ അതില് അഭിനയിച്ചത് പൃഥ്വിരാജ്, മമത ഇങ്ങനത്തെ ഒരു വലിയ കാസ്റ്റിംഗ് നിര തന്നെയാണ് ഉണ്ടായിരുന്നത്. അത് മലയാളം സിനിമയിലെ ആദ്യമായിട്ട് സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട് പുറപ്പെട്ട ജെ സി ഡാനിയൽ സാറിന്റെ ലൈഫ് സ്റ്റോറി ആയിരുന്നു സെല്ലുലോയിഡ്. നാഷണൽ അവാർഡ് കിട്ടിയ പടമാണ്. അതില് രണ്ട് പാട്ടാണ്, അതില് കാറ്റേ കാറ്റി എന്നുള്ള പാട്ടും ഏനൻ ഡോഡി എന്നുള്ള ഒരു ഫോക്ക് ടൈപ്പ് പാട്ടുമാണ്. അതില് ഏനൻ ഡോഡി എഴുതിയത് ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ സാറാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു ലിറിക്സും അതിന്റെ എന്തോ ആ ജയസാറിന്റെ മ്യൂസിക്കിന്റെ ആണോ അഥവാ സിതാര പാടിയിട്ട് ഇങ്ങനെ ഒലിപ്പിച്ചതിന്റെ ആണോ അറിഞ്ഞൂടെ, എനിക്കത് കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സോങ് ആണ് ഏനുണ്ടോടി, ഒരു ഫോക്ക് ടൈപ്പ് പാട്ട്.

നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഇഷ്ടംപോലെ ഉണ്ടാവും. അമ്മാവൻ എഴുതി എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ തന്നെ കുറേ ഉണ്ട്. പിന്നെ ബാക്കിയുള്ള ആൾക്കാരും മലയാളം സിനിമയില് അത്രയും നല്ല നല്ല പാട്ടുകൾ ഉണ്ടായിട്ടുണ്ടല്ലോ, ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. അപ്പൊ അതില് ഒരു ഓണപ്പാട്ടുമായിട്ട് നമുക്ക് ഈ പരിപാടി അവസാനിപ്പിക്കാൻ തോന്നും. അതില് അനന്തനും അപ്പുകുട്ടനും ആനയുണ്ട് എന്നുള്ള പടത്തില് ജോൺസൺ മാഷ് മ്യൂസിക് ചെയ്തിട്ട് അമ്മാവൻ എഴുതിയ തുമ്പപ്പൂവിൽ ഉണർന്നു വാസരം എന്നുള്ള പാട്ട് കേട്ടുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ പരിപാടി അവസാനിപ്പിക്കാൻ തോന്നുന്നു. എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: സന്തോഷ് മാഡ അവതരിപ്പിച്ച ഇഷ്ടഗാനങ്ങളും വിശേഷങ്ങളുമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഓണം ഗാനോത്സവം. അച്ഛനെന്ന എത്ര സന്തോഷോ, ഹാള് കിട്ടിയാ?
1: ഹാള് മാത്രല്ല മോളെ, എല്ലാം ഒരിടത്ത് ഒത്തു കിട്ടി, അതാ സന്തോഷം.
2: ആഘോഷങ്ങൾക്ക് മട്ട് കൂട്ടാൻ വേദിയും മാറട്ടെ. അരോമ ആയുർ ഹെറിറ്റേജ് നെടുവോട്ടുംകുന്ന് മട്ടന്നൂർ. 200-ലധികം പേർക്ക് സുഖമായിരിക്കാവുന്ന ലോട്ടസ് ബാങ്ക്വറ്റ് ഹാൾ. 100-ഓളം പേർക്ക് അനുയോജ്യമായ ലില്ലി ബാങ്ക്വറ്റ് ഹാൾ. അരോമ ആയുർ ഹെറിറ്റേജ്, മനോഹരമായ സ്റ്റേജ്, മികച്ച സൗണ്ട് സിസ്റ്റം, പ്രൊജക്ടർ സൗകര്യവും മികച്ച ഡൈനിങ്ങും. വിവാഹ നിശ്ചയം, ജന്മദിനം, ആനിവേഴ്സറി, കോർപ്പറേറ്റ് മീറ്റിംഗ്, ഓരോ പരിപാടിയും ഇനി ഗംഭീരമാക്കൂ. അരോമ ആയുർ ഹെറിറ്റേജ്, ബാങ്ക്വറ്റ് ഹാളുകളുടെ പുതിയ വൈവിധ്യം.
1: സന്തോഷത്തിന് ഒരു നിമിഷം മതി, പക്ഷേ ആ ഓർമ്മ ജീവിതകാലം മുഴുവൻ നിലനിൽക്കണം.
2: അരോമ, ദ ബെസ്റ്റ് പ്ലേസ് ടു സെലിബ്രേറ്റ് ഹാപ്പിനെസ്.
3: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിൽ ഇതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. സ്റ്റാർ ഹെൽത്ത്, കെയർ ഹെൽത്ത്, ടാറ്റ, നിവാബൂപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഉത്തരവാദിത്വത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു. ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. ഫോൺ 9961004648, 9495127627, 9656948321.
4: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സിഎം വിസ്താര നെല്ലൂന്നി.
2: സിഎം വിസ്താര, our products, tiles, sanitary ware, kitchen sink, jali, wooden flooring, roofing tiles, water heater, pressure pump,
4: big exclusive studio Kannur of Simbolo and Collar, other brands Grand Force, Hootic, Vox Lanet.
2: Phone 9496420880,
4: 8111933600.
2: CM Vistara.
4: CM Vistara Nilluni.
3: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
5: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം. 9:15 ചാരുകസേര, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. ഉച്ചയ്ക്ക് 12:15 ആർദ്രഗീതങ്ങൾ. 12:30 പ്രാദേശിക വാർത്തകളും 12:40 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പും കേൾക്കാം. 12:50 ആകാശവാണിയിൽ നിന്നുള്ള മലയാളത്തിൽ വാർത്തകൾ. ഉച്ചയ്ക്ക് 1:00 ചലച്ചിത്ര പിന്നണി ഗായകൻ എൻ വി ഹരിദാസ് പങ്കെടുക്കുന്നു. 2:00 ഒരു വട്ടം കൂടി നാടകനേരത്തിൽ നാടകം. വൈകിട്ട് 5:15 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 തിരികെ ജീവിതത്തിലേക്ക് ആൽക്കഹോളിക് അനോണിമസ് പ്രോഗ്രാമിന്റെ തുടർഭാഗം, തുടർന്ന് ആർദ്രഗീതങ്ങൾ. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകളും 6:30 പ്രാദേശിക വാർത്തകളും കേൾക്കാം. ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 6:40 കൃഷ്ണകഥാമൃതം. 7:00 ഹരിത സമൃദ്ധി. 7:25 മലയാളത്തിൽ വാർത്തകൾ, ആകാശവാണി റിലേ. 7:35 ശാസ്ത്രവീതി, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 8:30 കായികം. 9:00 ഓണം ഗാനോത്സവത്തിൽ സന്തോഷ് മാട പങ്കെടുക്കുന്നു. 10:00 ചലച്ചിത്ര പിന്നണി ഗായകൻ എൻ വി ഹരിദാസ് പങ്കെടുക്കുന്നു. ഇപ്പോൾ കേട്ടത് ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്.

0: ഓണം വരവായി, പൂക്കളം ഒരുങ്ങി, ഇനി നാവൽ നിറയട്ടെ നാടൻ രുചിയുടെ ഉത്സവം. ബ്രദേഴ്സ് അന്നപൂർണയ്ക്കൊപ്പം
1: ചോറ്, സാമ്പാർ, കാളൻ, അവിയൽ, കൂട്ടുകറി, ഓലൻ, കിച്ചടി, പുളിശ്ശേരി, തോരൻ, പുളിയിഞ്ചി തുടങ്ങി 25 വിഭവങ്ങളുമായി ഒരുക്കുന്ന സമൃദ്ധമായ ഓണസദ്യ.
0: 1, 3 5 പേർക്കുള്ള ഓണസദ്യ കിറ്റുകൾ മുൻകൂട്ടി ബുക്ക് ചെയ്യാം. ഓഫീസ്, ബാങ്ക്.

0: സ്കൂൾ തുടങ്ങിയ സ്ഥാപനങ്ങൾക്കായി ബൾക്ക് ഓർഡറുകൾക്കും കാറ്ററിംഗ് ഓർഡറുകൾക്കും സൗകര്യമുണ്ട്. ബ്രദേഴ്സ് അന്നപൂർണ പ്യർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ് മട്ടന്നൂർ. ബുക്കിംഗ് ഓഗസ്റ്റ് 20 വരെ മാത്രം. അതുകൊണ്ട് താമസിക്കേണ്ട, ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ. ഫോൺ 7703604769 8169956677.
1: നിങ്ങളുടെ ഓണം ബ്രദേഴ്സ് അന്നപൂർണയോടൊപ്പം രുചിയോടെ ആഘോഷിക്കാം, ഓണം ആഘോഷമാക്കാം.
2: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
3: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
2: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558815356.
3: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
4: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
2: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
4: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
2: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
4: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
2: കോക്കനട്ട്.
4: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
2: ഫോൺ 9188951780. എസ്കേ ഡോഴ്സ്. എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീസ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000. എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
4: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
5: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
4: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൌകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
5: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
4: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
0: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ, പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
4: നമസ്കാരം. ഇന്ന് August 19, ചിങ്ങം 3, ബുധനാഴ്ച. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ വായിക്കുന്നത് രാമകൃഷ്ണൻ പഴശ്ശി. സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം ഇന്ന് തുടങ്ങുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. ഇതിനായി 1105 കോടി രൂപ അനുവദിച്ചു. ഓണം പ്രമാണിച്ച് പെൻഷൻ വിതരണം നേരത്തെയാക്കിയതാണെന്നും അദ്ദേഹം പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കി. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമായി 630.05 കോടി രൂപയുടെ ഓണം ആനുകൂല്യവും പ്രഖ്യാപിച്ചു. ജീവനക്കാർക്ക് 4500 രൂപ ബോണസും 20,000 രൂപ ഓണം അഡ്വാൻസും ലഭിക്കും. ബോണസിന് അർഹതയില്ലാത്തവർക്ക് 3000 രൂപ ഉത്സവബത്ത നൽകും. പാർട്ട് ടൈം ജീവനക്കാർക്ക് 6000 രൂപ അഡ്വാൻസ് ലഭിക്കും. ആശാവർക്കർമാർക്കും അങ്കണവാടി ജീവനക്കാർക്കും 1450 രൂപയും പെൻഷൻകാർക്ക് 1250 രൂപയും ഉത്സവബത്തയായി അനുവദിച്ചു. പിന്നാക്ക വിഭാഗക്കാരുടെ സ്കോളർഷിപ്പ് കുടിശ്ശിക തീർക്കാൻ 310 കോടി രൂപ നൽകി. നെല്ല് സംഭരിച്ചതിന് സപ്ലൈകോ July 26 വരെയുള്ള PRS കുടിശ്ശിക തീർക്കാൻ 150 കോടി രൂപയും അനുവദിച്ചു. 100 പ്രവൃത്തി ദിനങ്ങൾ പൂർത്തിയാക്കിയ 3.68 ലക്ഷം തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് 1200 രൂപ വീതം ഓണം ബത്ത നൽകാൻ 44.24 കോടി രൂപ നീക്കിവച്ചതായും മുഖ്യമന്ത്രി പറഞ്ഞു. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയിൽ 100 ദിനങ്ങൾ പൂർത്തിയാക്കിയ 70,800 തൊഴിലാളികൾക്കും 1200 രൂപ വീതം ലഭിക്കും. സ്കൂൾ പാചക തൊഴിലാളികളുടെ കൂട്ടിയ വേതനമുൾപ്പെടെ നൽകാൻ 44 കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട്. വിഴിഞ്ഞം തുറമുഖം റിംഗ് റോഡിന് സ്ഥലമേറ്റെടുക്കുന്നതിന് 3200 കോടി രൂപ അനുവദിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. അതിവേഗത്തിൽ സ്ഥലമേറ്റെടുക്കലും മറ്റ് ജോലികളും പൂർത്തിയാക്കും. വിഴിഞ്ഞത്ത് അനുബന്ധമായി വ്യവസായ പാർക്കുകളും മറ്റ് സൗകര്യങ്ങളും ഒരുക്കുന്നതിനുള്ള സ്ഥലമേറ്റെടുക്കുന്നതിനും വ്യവസായ വകുപ്പ് നടപടി തുടങ്ങിയതായും അദ്ദേഹം പറഞ്ഞു. തുറമുഖത്തിന്റെ ആഭ്യന്തര കയറ്റിറക്കുമതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കൊച്ചി കപ്പൽശാലയ്ക്ക് കൊച്ചി രാമൻതുരത്തിൽ 18.16 ഏക്കർ പാട്ടത്തിന് നൽകും. ഷിപ്പ് ബ്ലോക്ക് നിർമ്മാണ യൂണിറ്റ് തുടങ്ങാനാണിത്. 5,000 കോടി രൂപയുടെ നിക്ഷേപമാണ് ഉദ്ദേശിക്കുന്നത്. നീറ്റ് യുജിക്ക് പിന്നാലെ UGC നെറ്റിലും പുനഃപരീക്ഷ നടത്തേണ്ടി വന്നതോടെ വമ്പൻ അഴിച്ചുപണികളുമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. നിലവിലുള്ള പരീക്ഷാ സംഘത്തെ അപ്പാടെ പൊളിച്ചു പണിയാനാണ് നീക്കം. 600 വിഷയവിദഗ്ധരെ മാറ്റാൻ തീരുമാനിച്ചു. പുതിയ അധ്യാപകരെ ഉൾപ്പെടുത്തുന്നതിന് നടപടികളും ആരംഭിച്ചു. വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷിയുടെ നിർദ്ദേശപ്രകാരമാണ് നടപടികൾ. ചൊവ്വാഴ്ച തുടർച്ചയായ 2-ാം ദിവസവും മന്ത്രി NTA ഉന്നതരുടെ യോഗം വിളിച്ചു. പഴുതടച്ചുള്ള നടപടി വേണമെന്ന് കഴിഞ്ഞ ദിവസം തന്നെ മന്ത്രി നിർദ്ദേശിച്ചിരുന്നു. വിഷയവിദഗ്ധരെ മാറ്റുന്നതിനൊപ്പം ചോദ്യക്കടലാസ് പരിശോധനയ്ക്ക് 4 തലങ്ങളിലായി സുരക്ഷ ഏർപ്പെടുത്താനും NTA തീരുമാനിച്ചു. അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ കോവിഡ് മഹാമാരിക്കാലത്ത് കേന്ദ്ര സർക്കാർ ആരംഭിച്ച PM CARES ഫണ്ടിൽ നിന്ന് ചെലവഴിച്ചത് 0.01% തുക മാത്രം. 8,452.06 കോടി രൂപയാണ് അക്കൗണ്ടിലുള്ളത്. ചെലവഴിച്ചത് 87 ലക്ഷം രൂപ മാത്രം. 2024-25 സാമ്പത്തിക വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ട് പ്രകാരം 2025 മാർച്ച് 31 ബാക്കിയുള്ള തുകയുടെ കണക്കാണിത്. സാമൂഹിക മാധ്യമങ്ങളിലെ ഉള്ളടക്കം നീക്കം ചെയ്യാൻ കേന്ദ്ര സർക്കാർ സജീവമായി ഉത്തരവിടുന്നുണ്ടെന്ന് റിപ്പോർട്ട്. ജന്തർമന്ദിറിലെ വിദ്യാർത്ഥി പ്രക്ഷോഭമുണ്ടായ കാലയളവ് ഉൾപ്പെടെ കഴിഞ്ഞ 5 മാസത്തിൽ ഓൺലൈൻ ഉള്ളടക്കം നീക്കാൻ 1.95 ലക്ഷത്തോളം ഉത്തരവുകളാണ് സർക്കാർ പുറപ്പെടുവിച്ചതെന്ന് ഇന്ത്യൻ എക്സ്പ്രസ് ദിനപത്രം റിപ്പോർട്ട് ചെയ്തു. മാർച്ച് മുതൽ ജൂലൈ വരെയുള്ള കണക്കാണിത്. ശരാശരി ഓരോ മിനിറ്റിലും ഒരു ഉത്തരവ് എന്ന തരത്തിലാണ് വിലക്കാൻ ആവശ്യപ്പെട്ടതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. നീറ്റ് പ്രക്ഷോഭത്തിനിടെ ഡൽഹിയിൽ പോലീസ് നടത്തിയ അതിക്രമങ്ങൾ റിട്ടയർഡ് സുപ്രീംകോടതി ജഡ്ജിയുടെ നേതൃത്വത്തിൽ ഉന്നത സമിതി അന്വേഷിക്കും. പെൺകുട്ടികൾക്ക് നേരെ നടന്ന ലൈംഗിക അതിക്രമം, ഓൺലൈൻ ഭീഷണി തുടങ്ങിയവ അന്വേഷണ പരിധിയിൽ വരും. ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസ്, വിരമിച്ച IPS ഓഫീസർ എന്നിവരുമടങ്ങുന്ന സമിതി പോലീസുകാർക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളും പരിശോധിക്കുമെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിന്റെ ബെഞ്ച് ഉത്തരവിൽ പറഞ്ഞു. അമേരിക്കയിൽ കൂടുതൽ കർശനമായ തെരഞ്ഞെടുപ്പ് നിയമങ്ങൾ വേണമെന്ന തന്റെ വാദത്തിന് ബലം നൽകാൻ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ പുകഴ്ത്തി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇന്ത്യയിൽ വോട്ടർമാർക്കുള്ള തിരിച്ചറിയൽ കാർഡ് ചൂണ്ടിക്കാട്ടിയാണ് പരാമർശം. അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരെ തിരിച്ചറിയുന്നതിനുള്ള സംവിധാനങ്ങൾക്കുള്ള അഭാവത്തെക്കുറിച്ച് ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ ഉന്നയിച്ച ആശങ്കകളും ട്രംപ് പരാമർശിച്ചു. ആനകളുടെ ക്ഷേമം ഉറപ്പാക്കാൻ നൂതന സൗകര്യങ്ങളുള്ള ക്ലിനിക്കുകൾ സ്ഥാപിച്ച് കൃത്യമായ ചികിത്സ ഉറപ്പാക്കണമെന്ന് സുപ്രീംകോടതി. ഇതിനായി കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം സംസ്ഥാനങ്ങൾക്ക് നിർബന്ധിത മാർഗനിർദ്ദേശം നൽകണമെന്നും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ 3-അംഗ ബെഞ്ച് പറഞ്ഞു. ആനകൾക്കെതിരായ ക്രൂരത തടയണമെന്നാവശ്യപ്പെട്ട് 2014 സമർപ്പിച്ച പൊതുതാൽപ്പര്യ ഹർജിയിലാണ് ഉത്തരവ്. മികച്ച കായിക താരങ്ങൾക്കുള്ള അർജുന അവാർഡിന് കേരളത്തിൽ നിന്ന് അത്ലറ്റ് മുഹമ്മദ് അജ്മലും ബാഡ്മിന്റൺ താരം ട്രീസ ജോളിയും അർഹരായി. തേജസ്വിൻ ശങ്കർ, ദിവ്യ ജിതേന്ദ്ര ദേശ്മുഖ്, ഗായത്രി ഗോപിചന്ദ് തുടങ്ങി 17 പേർക്കും അർജുന അവാർഡ് ലഭിച്ചു. കർണാടക സ്വദേശിയായ ഫുട്ബോൾ താരം ഐ അരുമൈ നായകത്തിന് ആജീവനാന്ത മികവിനുള്ള പുരസ്കാരവും ലഭിച്ചു. കിഫ്ബി വഴിമുട്ടിയതോടെ ഉന്നത വിദ്യാഭ്യാസ വികസന പദ്ധതികൾക്കായി ലോകബാങ്കിൽ നിന്ന് 2,000 കോടി രൂപ വായ്പയെടുക്കാൻ സർക്കാർ തീരുമാനം. ഉന്നത വിദ്യാഭ്യാസ കൌൺസിൽ ചൊവ്വാഴ്ച സംഘടിപ്പിച്ച വൈസ് ചാൻസലർമാരുടെ കോൺക്ലേവിൽ ഇക്കാര്യം അറിയിച്ചു. വായ്പ നൽകാമെന്ന് ലോകബാങ്ക് സമ്മതിച്ചിട്ടുണ്ട്. കോഴിക്കോട് ദേശീയപാത ബൈപ്പാസിൽ കോരപ്പുഴ പാലത്തിന് സമീപം കാറിടിച്ച് 18-കാരൻ മരിച്ചു. 20 മിനിറ്റിലധികം രക്തം വാർന്ന് ജീവന് വേണ്ടി പടഞ്ഞ കുട്ടിയുടെ തൊട്ടരികിലൂടെ ഒട്ടേറെ വാഹനങ്ങൾ കടന്നുപോയെങ്കിലും ആരും തിരിഞ്ഞു നോക്കിയില്ല. ചേമഞ്ചേരി കാപ്പാട് റെയ്ഷാസിൽ ഫൈസൽ അഹമ്മദിന്റെ മകൻ ഫർസീൻ അഹമ്മദാണ് മരിച്ചത്. കരുവാറ്റയിൽ വയോധികനെ ക്രൂരമായി കൊലപ്പെടുത്തിയതിനു പിന്നിൽ ബന്ധുവായ 13-കാരിയുടെ കൊട്ടേഷൻ. പെൺകുട്ടിയെയും കുറ്റാരോപിതനായ കാമുകൻ ഉൾപ്പെടെ 3 പേരെയും പോലീസ് കരുതൽ തടങ്കലിലാക്കി. കരുവാറ്റ മാടപ്പുരക്കൽ പടിയേറ്റതിൽ ശിവൻകുട്ടി ചെട്ടിയാരെയാണ് 8-ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ 13-കാരിയുടെ കാമുകനും 2 കൂട്ടുകാരും ചേർന്ന് കൊലപ്പെടുത്തിയത്. കാമുകൻ +2 വിദ്യാർത്ഥിയും കുറ്റാരോപിതരിൽ ഒരാൾ +1 വിദ്യാർത്ഥിയുമാണ്. മറ്റൊരാൾ +1-ൽ പഠിത്തം നിർത്തിയയാളും. CMRL എക്സാലോജിക് ദുരൂഹ പണമിടപാട് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ഉന്നതരിലേക്കും. മുൻമന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തുക്കളുടെയും അദ്ദേഹവുമായി അടുപ്പമുള്ള കോഴിക്കോട് CPM DYFI നേതാക്കളുടെയും വീടുകളിലടക്കം 8 ഇടങ്ങളിൽ ചൊവ്വാഴ്ച ED സംഘം റെയ്ഡ് നടത്തി.

0: തഞ്ചാവൂർ പഞ്ചായത്തിലെ വണ്ണായിക്കടവിൽ ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ചു. വണ്ണായിക്കടവിലെ തോമസ് മതിലകം എന്ന കർഷകന്റെ പന്നി ഫാമിലാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. ഈ ഫാമിലുണ്ടായിരുന്ന 35 പന്നികളും രോഗം ബാധിച്ച് ചത്തു. രോഗവ്യാപനം തടയുന്നതിനായി രോഗപ്രഭവ കേന്ദ്രത്തിന്റെ 10 കിലോമീറ്റർ ചുറ്റളവിൽ 3 മാസത്തേക്ക് പന്നി ഇറച്ചി വിൽപ്പന, കടത്ത്, കശാപ്പ് എന്നിവയ്ക്ക് കർശന നിരോധനം ഏർപ്പെടുത്തി. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയും ജില്ലാ മൃഗസംരക്ഷണ വകുപ്പും ഉത്തരവിറക്കി. ചെങ്ങളായി പഞ്ചായത്തിലെ ചുഴലി പടിഞ്ഞാറേ മൂലയിൽ പുലിയിറങ്ങിയെന്ന സംശയമുള്ളതിനാൽ വനം വകുപ്പ് ഇന്ന് കൂട് സ്ഥാപിക്കും. മലപ്പട്ടം അടുവാപ്പറമ്പ് പനി ബാധിച്ച് ചികിത്സയിലിരിക്കെ മരിച്ച ബസ് ജീവനക്കാരന് അമീബിക് മസ്തിഷ്ക ജ്വരമല്ലെന്ന് സ്ഥിരീകരിച്ചു. ഇതോടെ പഞ്ചായത്ത് പരിധിയിലെ കുളങ്ങളിലോ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലോ ഇറങ്ങുന്നതിനും കുളിക്കുന്നതിനും 1 മാസത്തേക്ക് ഏർപ്പെടുത്തിയ നിരോധനം നീക്കി. അടുവാപ്പുറത്തെ വേങ്ങോട്ടിൽ കരുണാകരന്റെയും നിഷയുടെയും മകൻ രൂപേഷാണ് പനി ബാധിച്ച് മരിച്ചത്. മട്ടന്നൂർ ഇരിക്കൂ റോഡിൽ കാർ നിയന്ത്രണം വിട്ട് 3 ഇരുചക്രവാഹനങ്ങളിൽ ഇടിച്ചു. അപകടത്തിൽ 2 കാൽനടയാത്രക്കാർ ഉൾപ്പെടെ 3 പേർക്ക് പരിക്കേറ്റു. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 3:15 അപകടം. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നും അറിയിച്ചു. ഓണത്തോടനുബന്ധിച്ച് കണ്ണൂർ നഗരത്തിൽ ഗതാഗത കുരുക്ക് നിയന്ത്രിക്കാൻ താൽക്കാലിക ഗതാഗത പരിഷ്കരണം നടപ്പാക്കും. ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം. ദയാ മെഡിക്കൽസ് ഗ്രൗണ്ട്, മുനിസിപ്പൽ സ്കൂൾ ഗ്രൗണ്ട്, കലക്ട്രേറ്റ് മൈതാനം, നിക്ഷാൻ ഇലക്ട്രോണിക്സിന്റെ ഉടമസ്ഥതയിലുള്ള ഗ്രൗണ്ട് എന്നിവ പാർക്കിംഗ് കേന്ദ്രങ്ങളായി അനുവദിക്കാൻ പോലീസിനെ ചുമതലപ്പെടുത്തി. പാമ്പൻ മാധവൻ റോഡിൽ ജൂബിലി ഹാളിന് മുൻവശം മുതൽ മുന്നോട്ടുള്ള വീതി കൂടിയ സ്ഥലത്തെ ബസ്, ലോറി പാർക്കിങ്ങുകൾ പൂർണ്ണമായും ഒഴിവാക്കും. ഈ സ്ഥലങ്ങളിൽ സ്വകാര്യ വാഹനങ്ങൾക്ക് പാർക്കിംഗ് അനുവദിക്കും. ഓണം കഴിയും വരെ SBIയിൽ നിന്ന് പുതിയ ബസ് സ്റ്റാൻഡിലേക്കും പാമ്പൻ മാധവൻ റോഡിലും വൺ സൈഡ് പാർക്കിംഗ് ആക്കാനുള്ള ക്രമീകരണം നടത്താൻ ട്രാഫിക് പോലീസിന് നിർദ്ദേശം നൽകി. ഓണം സീസൺ കഴിയും വരെ പ്ലാസ ജംഗ്ഷൻ മുതൽ റെയിൽവേ മുത്തപ്പൻ ക്ഷേത്രം മുൻവശം വഴി താവക്കര ബസ് സ്റ്റാൻഡ് എൻട്രി വരെ വൺ വേ ആക്കും. താവക്കരയിൽ നിന്ന് പ്ലാസയിലേക്കുള്ള വഴി നോ എൻട്രി ആക്കി പുതിയ ബസ് സ്റ്റാൻഡ് റോഡ് SBI ജംഗ്ഷൻ വഴി ഗതാഗതം ക്രമീകരിക്കും. SBI ജംഗ്ഷനിൽ നിന്ന് നിക്ഷാൻ ഭാഗത്തേക്ക് പോകുന്ന ഇടറോഡ് വൺ വേ ആക്കും. ഹോക്കി ലോകകപ്പിൽ ദക്ഷിണാഫ്രിക്കയെ 6-1 തകർത്ത് ഇന്ത്യൻ വനിതകൾ. പൂൾ ഡിയിൽ തുടർച്ചയായ 2 ജയത്തോടെ അടുത്ത റൗണ്ടിലേക്കുള്ള സാധ്യത സജീവമാക്കി. ശ്രീലങ്കയുമായുള്ള 1 ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ ജയത്തിലേക്ക്. 372 റൺസ് ലക്ഷ്യവുമായി ഇറങ്ങിയ ലങ്ക 4 രണ്ടാം ഇന്നിംഗ്സിൽ 4 84 റൺസ് എന്ന നിലയിലാണ്. ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ വനിതാ ഡബിൾസ് സഖ്യം പ്രീ ക്വാർട്ടറിൽ. പുരുഷ സിംഗിൾസിൽ ലക്ഷ്യ സെന്നും വനിതകളിൽ ഉന്നതി ഹുഡയും ആദ്യ റൗണ്ടിൽ ജയിച്ചു. ലോകകപ്പ് ഹോക്കി പുരുഷ വിഭാഗത്തിൽ ഇന്ത്യ പാക് പോരാട്ടം ഇന്ന് നടക്കും. നിങ്ങൾ ഇതുവരെ കേട്ടത് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച് വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. സ്റ്റിച്ച് വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു. സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്, എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച് വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ 7999447-6836, 9447-371-836, 8078-502-836. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
2: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ചാരുകസേല. പൂർവകഥകളുടെ പുനരാഖ്യാനവുമായി ചാരു

കസേലയിലിരിക്കുകയാണ് മാഷ്. ഇനി നമുക്ക് കഥകളുടെ കെട്ടഴിക്കാം. ചാരു കസേല

0: അശ്വിനി,
1: ഓ,
0: നമ്മുടെ ചാരുകസേരയുടെ നേരമായി. കഥ ഏതാണെന്നും പറയണ്ടല്ലോ.
1: വേണ്ട,
0: കഴിഞ്ഞയാഴ്ച നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഏത് കഥ പറയുന്ന.
1: അതെ, ഹരിശ്ചന്ദ്രന്റെ കഥ പറയുന്നല്ലേ പറഞ്ഞത്.
0: ആ, അപ്പൊ നമുക്കത് കേൾക്കാൻ പോവണ്ടേ?
1: ആ,
0: പോകാ.
1: ആ
0: മാഷേ,
2: ഇപ്പൊ നമ്മള് രാമായണ കഥ പറയുമ്പോൾ സൂചിപ്പിച്ച ഒരു കഥയാണ് ഹരിശ്ചന്ദ്ര രാജാവിന്റെ കഥ. അത് പിന്നീട് ഒരിക്കൽ പറയാമെന്ന് പറഞ്ഞു വെച്ചിരുന്നു നമ്മളല്ലേ.
0: അതെ.
2: അപ്പൊ നമുക്ക് ഹരിശ്ചന്ദ്രൻ ഒരുപക്ഷെ പുരാണത്തില് വളരെയധികം അറിയപ്പെടുന്ന ഒരു കഥാപാത്രമാണ്. ഇത് ഇത്രയധികം അറിയപ്പെടാൻ എന്തായിരിക്കും കാരണം?
0: പക്ഷെ സിനിമകളല്ലേ കാരണം.
2: അതെ, ധാരാളം സിനിമകൾ ഹരിശ്ചന്ദ്രനെ കുറിച്ച് ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ ഇന്ത്യൻ ചലച്ചിത്ര രംഗത്തിന്റെ ഒരു വലിയ നാഴികക്കല്ല് തന്നെ രാജാ ഹരിശ്ചന്ദ്ര എന്ന ഒരു സിനിമയാണ്. ആ സിനിമ നിർമ്മിച്ച, സംവിധാനം ചെയ്ത ഋന്ദുരാജ് ഗോവിന്ദ ഫാൽക്കെ, അദ്ദേഹമാണ് ഇന്ത്യൻ സിനിമയുടെ കുലപതി എന്നൊക്കെ അറിയപ്പെടുന്നത് അല്ലേ. 1913 ആ സിനിമ ഇറങ്ങിയത്. പിന്നെ ഒരുപാട് ഭാഷകളിൽ, ആദ്യമായിട്ട് ഒന്നിലധികം ഭാഷകളിൽ ഇറങ്ങിയ സിനിമയും രാജാ ഹരിശ്ചന്ദ്രയാണ്. മലയാളത്തിലുണ്ടായിരുന്നില്ല ഒരു സിനിമ
0: ഹരിശ്ചന്ദ്ര.
2: അതെ, അതിൽ ഹരിശ്ചന്ദ്രനായിട്ട് ആരായിരുന്നു?
0: തിക്കുറിശ്ശി സുകുമാരൻ.
2: അതെ, തിക്കുറിശ്ശി സുകുമാരൻ നായർ. അന്ന് ആ കാലത്ത് നായക പരിവേഷമുള്ളൊരു നടനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ വളരെ വിഖ്യാതമായൊരു ഗാനമുണ്ടല്ലോ, തിരുനയനാർ കുരിശിയുടെ
0: ആത്മവിദ്യാലയമേ.
2: അതെ, ആത്മവിദ്യാലയമേ എന്നുള്ള പാട്ട് ചുടലക്കളത്തിൽ വെച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ ആ സിനിമ ഇറങ്ങിയ കാലത്തും പിന്നീട് കുറെ വർഷങ്ങളോളം കാണുന്ന ഒരു ഭക്തി ഭരിതമായ ഒരു സിനിമയാണ് രാജാ ഹരിശ്ചന്ദ്ര. അത് ഇറങ്ങുന്നത് 1955. അപ്പോഴത്തേക്കും 1932 മറാത്തയിലും ഹിന്ദിയിലും ഇറങ്ങിയിരുന്നു, 1935 തെലുങ്കിൽ ഇറങ്ങിയിരുന്നു. മിക്കവാറും എല്ലാ ഇന്ത്യൻ ഭാഷകളിലും പുറത്തിറങ്ങിയ ഒരു സിനിമയാണ് രാജാ ഹരിശ്ചന്ദ്ര, ഹരിശ്ചന്ദ്ര രാജാവിൻ്റെ കഥ. യഥാർത്ഥത്തിൽ ഹരിശ്ചന്ദ്രൻ്റെ കഥ മഹാഭാരതത്തിലുണ്ട്, രാമായണത്തിലുണ്ട്. കാരണം രാമായണത്തിൽ ശ്രീരാമൻ്റെ സൂര്യവംശ രാജ പരമ്പരയിൽപ്പെട്ട ഒരു രാജാവാണ് ഹരിശ്ചന്ദ്രൻ. അതുകൂടാതെ മറ്റ് പുരാണങ്ങളിൽ, മാർക്കണ്ഡേയ പുരാണം തുടങ്ങിയ പുരാണങ്ങളിലും വിഷ്ണു പുരാണത്തിലൊക്കെ ഹരിശ്ചന്ദ്രന്റെ കഥ പറയുന്നുണ്ട്. മഹാഭാരതത്തില് പുരാണകഥകളൊക്കെ യുധിഷ്ഠിരന് പറഞ്ഞു കൊടുക്കുന്ന രീതിയിലാണ് അല്ലെ. ആരാണ് യുധിഷ്ഠിരന് കഥ പറഞ്ഞു കൊടുക്കുക?
0: നാരദമുനിയാണ്.
2: പല സമയങ്ങളിലായിട്ട് രാമായണ കഥ തന്നെ യുധിഷ്ഠിരനെ കേൾപ്പിക്കുന്നത് അങ്ങനെയാണ്. അങ്ങനെ നാരദര് പറയുന്ന ഒരു കഥയാണ്. ഒരുപക്ഷെ യുധിഷ്ഠിരൻ ഹരിശ്ചന്ദ്രന്റെ കഥ കേട്ടതിന് ശേഷമായിരിക്കാം, അല്ലെങ്കിൽ അതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഈ സത്യം, അഹിംസ തുടങ്ങിയ വിശ്വാസങ്ങൾ ബലപ്പെടാൻ കാരണം അല്ലേ.
0: ഗാന്ധിജിയും കണ്ട സിനിമയാണ് ഇതെന്ന് പറയുന്നുണ്ടല്ലോ.
2: ഗാന്ധിജി കണ്ട ഒരേ ഒരു സിനിമ ഹരിശ്ചന്ദ്രയാണെന്ന് പറയുന്നുണ്ട്. അതിന് കൃത്യമായ തെളിവുകളില്ലെങ്കിൽ കൂടി അദ്ദേഹം ഈ സിനിമ കണ്ടിരുന്നു. ഒരുപക്ഷെ ആ സിനിമ അദ്ദേഹത്തെ വലിയ തോതിൽ സ്വാധീനിച്ചു. കാരണം ഗാന്ധിജിയുടെ രണ്ട് സമരായുധങ്ങൾ എന്തൊക്കെയായിരുന്നു?
0: അഹിംസയും സത്യവും.
2: അഹിംസയും സത്യവുമാണ്. നമുക്ക് ഇന്നും ഈ സിനിമ സമൂഹത്തെ, ജനങ്ങളെ സ്വാധീനിക്കുന്ന ഒരു വിനോദ ഉപാധിയാണല്ലേ. അതുകൊണ്ടാണ് ഒരുപക്ഷെ പുതിയ കാലത്തെ കുട്ടികളിൽ അവരുടെ അക്രമവാസനയും അനുസരണക്കേടും അവരുപയോഗിക്കുന്ന ഭാഷകളിലൊക്കെ ഉണ്ടാകുന്ന മാറ്റം, അത് പുതിയ കാല സിനിമകളുടെ സ്വാധീനമാണെന്നൊക്കെ നമ്മൾ പറയാൻ കാരണം. ഏതായാലും ഹരിശ്ചന്ദ്ര എന്ന് കേൾക്കുമ്പോൾ, രാജാവ് ഹരിശ്ചന്ദ്രനെ കുറിച്ചുള്ള കഥകൾ നമ്മുടെ ശ്രോതാക്കൾക്കെല്ലാം അറിയാവുന്ന കഥയാണ് എങ്കിലും നമുക്ക് ആ ഹരിശ്ചന്ദ്രന്റെ കഥ ഒന്ന് ഈ ചാരുകസേനയിലൂടെ വിശദമാക്കാം. ഹരിശ്ചന്ദ്രൻ ഓരോ രാജാക്കന്മാരും അല്ലെങ്കിൽ ഓരോ കഥാപാത്രങ്ങളും ഓരോ കാര്യങ്ങളിലായിരിക്കും പ്രസിദ്ധരാവുക. ഹരിശ്ചന്ദ്രന്റെ പ്രസിദ്ധി എന്തിലാണ്? സത്യസന്ധതയിലാണ് ഹരിശ്ചന്ദ്രന്റെ പ്രസിദ്ധി, സത്യനിഷ്ഠനാണ്. ഹരിശ്ചന്ദ്രന്റെ കഥയിലെ രണ്ട് മഹർഷിമാര് തമ്മിലുള്ള പോരാട്ടമാണ്, വിശ്വാമിത്രനും വസിഷ്ഠനും തമ്മിലുള്ള പോരാട്ടമായിട്ടാണ് ഹരിശ്ചന്ദ്രന്റെ ജീവിതത്തിൽ ഒരുപാട് ദുരന്തങ്ങളൊക്കെ ഉണ്ടാവുന്നത്. സൂര്യവംശ രാജാവാണ് തൃശങ്കു, അദ്ദേഹത്തിന് സത്യവ്രതൻ എന്നുകൂടി പേരുള്ള ഒരു രാജാവ്. തൃശങ്കുവിനെ കുറിച്ച് നമ്മൾ ചാരുകസയിൽ പറഞ്ഞിരുന്നു അല്ലെ. സത്യവ്രതൻ പിന്നീട് തൃശങ്കു ആവുകയാണ്. ത്രിയാരുണൻ അല്ലെങ്കിൽ അരുണൻ എന്ന രാജാവിന്റെ മകനാണ് തൃശങ്കു. ഈ മകൻ അഥവാ സത്യവ്രതൻ, ആദ്യം തൃശങ്കു ആയിട്ടില്ല, സത്യവ്രതൻ അത്ര അനുസരണശീലമുള്ള ഒരു മകനായിരുന്നില്ല, ദുർമാർഗിയായ രാജകുമാരനായിരുന്നു. ഒരു ദിവസം ഈ സത്യവ്രതൻ

0: പേരിൽ മാത്രമേ സത്യമുള്ളൂ, സത്യത്തെ വ്രതമായി കൊണ്ട് നടക്കുന്നയാളെന്നൊക്കെയാണ് അതിന്റെ അർത്ഥം അല്ലേ? അങ്ങനെ പേരിൽ മാത്രം സത്യവും അഹിംസയൊക്കെ ഉണ്ടായിട്ടും സ്വഭാവത്തിൽ അതില്ലാത്തവരൊക്കെ ധാരാളം ഉണ്ടാവും. ഒരു ബ്രാഹ്മണന്റെ വിവാഹത്തിന് പങ്കെടുത്തു സത്യവ്രതൻ. അവിടെ മണ്ഡപത്തിൽ പ്രവേശിച്ച വധുവിനെ വരൻ വരണമാല്യം ചാർത്ത മുമ്പേ എന്ത് ചെയ്തു? സത്യവ്രതൻ തട്ടിക്കൊണ്ടുപോയി കളഞ്ഞു. രാജകുമാരനായ വളരെ കുരുത്തക്കെട്ട രാജകുമാരനാണ്, ദുർമാർഗിയാണ്. ആ ബ്രാഹ്മണ വധുവിനെ അപഹരിച്ച് കൊണ്ടുപോയി കളഞ്ഞു സത്യവ്രതൻ. ഇത് രാജാവ് പറഞ്ഞു, കാരണം ഒരു ബ്രാഹ്മണന്റെ കന്യകയാണ് അപഹരിച്ചിരിക്കുന്നത്, ക്ഷത്രിയകുമാരന്മാരെയാണ് സാധാരണ രാജകുമാരന്മാരെ വിവാഹം കഴിക്കുക, ഇത് ശുദ്ധ തോന്നിയസാണ്. രാജാവ് ആ കുറ്റം ചെയ്തത് മകനായിരുന്നിട്ട് കൂടി അവനെ ശിക്ഷിക്കാൻ തയ്യാറായി. എന്ത് ചെയ്തു രാജാവ്? മകനെ
1: പുറത്താക്കി,
0: കൊട്ടാരത്തിന് പുറത്താക്കി. അങ്ങനെ കൊട്ടാരത്തിന് പുറത്തുപോയി പല സ്ഥലങ്ങളിലും അലഞ്ഞു നടക്കുകയാണ് നമ്മുടെ സത്യവ്രതൻ. ഒരു ചണ്ടാളനെ പോലെയാണ് കാട്ടിലേക്ക് പോകുന്നത്. ഈ സമയത്ത് തൻ്റെ മകനെ, രാജകുമാരനാവേണ്ട മകനാണ് സത്യവ്രതൻ, അവനെ പുറത്താക്കേണ്ടി വന്നു. അവൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ് അങ്ങനെ. ഇത് രാജാവിന് വലിയ പശ്ചാത്താപമുണ്ടായി. ത്രയ്യാരുണനെന്നും അരുണനെന്നുമാണ് ഈ രാജാവ് അറിയപ്പെടുന്നത്. അദ്ദേഹം തൻ്റെ കുലഗുരുവായ വസിഷ്ഠനെ രാജ്യമേൽപ്പിച്ചിട്ട് വനവാസത്തിന് പോയി, തപസ് ചെയ്യാൻ കൊണ്ടുപോയി. അപ്പം ഇതോടുകൂടി നമ്മുടെ സത്യവ്രതന് വല്ലാത്ത ദേഷ്യം. ആരോട്? അച്ഛനോട് മാത്രമല്ല, വസിഷ്ഠനോട്. കാരണം താനിരിക്കേണ്ടിരുത്താണ് ആരിയിരിക്കുന്നത്? ഇപ്പം
1: വസിഷ്ഠൻ.
0: കാരണം അച്ഛനു ശേഷം താനാണല്ലോ രാജാവാകേണ്ടത്. അതിനു പകരം ഈ വസിഷ്ഠ മുനിയെ രാജാവാക്കിയതിൻ്റെ പേരിൽ അച്ഛനോടും അതിലേക്കാളേറെ വസിഷ്ഠനോടും വലിയ കോപമാണ്. നമ്മുടെ സത്യവ്രതന് ഒരു ചണ്ടാളനെ പോലെ, ഒരു കാട്ടാളനെ പോലെ കാട്ടിൽ അലഞ്ഞു നടക്കുകയാണ് നമ്മുടെ കഥാനായകനായ സത്യവ്രതൻ. ഈ സമയത്ത് രാജാവില്ല, രാജകുമാരനില്ല, നാട്ടിൽ വലിയ ദുരന്തങ്ങളുണ്ടായി. 12 വർഷക്കാലം മഴ പെയ്തില്ല അത്രേ. അതൊരു അതിശയോക്തിയായിരിക്കും അല്ലേ? എന്തുകൊണ്ട്
1: 12 കൊല്ലം മഴ പെയ്തിട്ടില്ലെങ്കിൽ ആ നാട് ഉണ്ടാവില്ല?
0: അല്പ അതിശയോക്തിയാണെന്നാലും ഈ വരൾച്ച, നമുക്കറിയാം അതിവൃഷ്ടിയും അനാവൃഷ്ടിയൊക്കെ ഉണ്ടാവുന്നത് ഭരിക്കുന്നവരുടെ പിടിപ്പുകേട് കൊണ്ടാണ്, അവരുടെ കർമ്മദോഷം കൊണ്ടാണെന്നൊക്കെയാണ് പണ്ടത്തെ ഒരു വിശ്വാസം. ഏതായാലും അവിടെ ആ നാട്ടിൽ, നമ്മുടെ ത്രയ്യാരുണ രാജാവിൻ്റെ നാട്ടിൽ കുറേ കാലത്തേക്ക് മഴ പെയ്തേയില്ല, രൂക്ഷമായ ക്ഷാമമുണ്ടായി. ഈ സമയത്ത് വിശ്വാമിത്ര മുനി ഉണ്ടല്ലോ, നമ്മുടെ മഹർഷി, ദേവശ്രീയാണ്, രാജശ്രീയാണ് വിശ്വാമിത്രൻ. അദ്ദേഹം തപസ് ചെയ്യാൻ പോയിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഭാര്യ 3 മക്കളുണ്ട്. ഇവരും ആഹാരമില്ലാതെ ഇങ്ങനെ വല്ലാതെ കഷ്ടപ്പെടുകയാണ്. മഹർഷിമാർ കാട്ടിലാണ്, തപോവനത്തിലാണ് ആശ്രമം കെട്ടി തപസ്സും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുക. നമ്മുടെ കാട്ടിൽ തന്നെയാണ് ആരും കഴിയുന്നത്? സത്യവ്രതൻ അല്ലെ, ചണ്ടാളനായിട്ട്. ഒരു ദിവസം അവിടെ കാണുന്നത് ഒരു അമ്മയെയും 3 മക്കളെയാണ്. അവർക്ക് ആഹാരമില്ല. അങ്ങനെ അമ്മ എന്ത് ചെയ്യുന്നു? മക്കളിൽ ഒരാളെ വിൽക്കാൻ തയ്യാറാവുന്നു. മൂത്തതിനെയും ഇളയതിനെയും അവിടെ വെച്ച് രണ്ടാമത്തെ കുഞ്ഞിനെ വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് ആഹാരം കഴിക്കാൻ വേണ്ടിയാണ് തയ്യാറാവുന്നത്. അങ്ങനെ ചന്തയിൽ കുഞ്ഞിനെ വിൽക്കാൻ വേണ്ടി പോകുമ്പോഴാണ് നമ്മുടെ സത്യവ്രതൻ ചോദിക്കുന്നുണ്ട്, എന്താണ് കാര്യം? വിശ്വാമിത്രമുനിയുടെ ഭാര്യയാണ്, മക്കളാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, നിങ്ങൾ കുട്ടിയെ വിൽക്കണ്ട, നിങ്ങൾക്ക് എല്ലാ ദിവസവും ഞാൻ ആഹാരം എത്തിച്ചു തരാം. അദ്ദേഹത്തിൻ്റെ വാക്ക് കേട്ട് അവർ കുഞ്ഞിനെ വിൽക്കാതെ ആശ്രമത്തിൽ കഴിഞ്ഞു. എല്ലാ ദിവസവും സത്യവ്രതൻ ഒരു മാവിൻ്റെ മേലെ, ഒരു മരത്തിൻ്റെ മേലെ ഭക്ഷണം എത്തിച്ചു കൊടുക്കും, പലതരത്തിലുള്ള ഭക്ഷണം എത്തിച്ചു കൊടുക്കും. അങ്ങനെ ഒരു ദിവസം ഒന്നും അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല. തൃശങ്കു എന്ന കഥ പറയുമ്പോൾ ഇതൊക്കെ പറഞ്ഞിരുന്നു, എന്നാലും വളരെ ഹരിശ്ചന്ദ്രനിലേക്ക് എത്താൻ വേണ്ടി പറയുന്നതാണ്. ഒന്നും കിട്ടിയില്ല. ഒരു കാരണം, താൻ കഴിച്ചില്ലെങ്കിലും താൻ കാരണം മരിക്കാതെ കഴിയുന്ന 4 പേരുണ്ട്, 4 ജീവാത്മാക്കളുണ്ടല്ലോ. അങ്ങനെ സത്യവ്രതൻ ഒരു പശുവിനെ കണ്ടു. അത് സാധാരണ പശുവായിരുന്നില്ല, അവരുടെ വസിഷ്ഠന്റെ പശുവാണ്. വസിഷ്ഠന്റെ വളരെ ദിവ്യത്വമുള്ള പശുവിനെ പിടിച്ച് കൊന്ന് അതിൻ്റെ മാംസം കുറെ ചണ്ടാളന് കഴിച്ചു, ബാക്കി ആർക്ക് കൊടുത്തു? വിശ്വാമിത്ര മഹർഷിയുടെ ഭാര്യയ്ക്കും മക്കൾക്കും കൊടുത്തു. ഇതറിഞ്ഞ് ആര് വന്നു? വസിഷ്ഠൻ വന്നു. പിന്നെ പറയാനല്ലോ അല്ലേ. 2-3 കാര്യങ്ങളാണ് വസിഷ്ഠൻ ഈ ചണ്ടാളനിൽ ആരോപിച്ചത്, സത്യവ്രതനിൽ ആരോപിച്ചത്. 1, ഗോവധം. ഒരു പശുവിനെ കൊന്നു വിശപ്പകറ്റാൻ വേണ്ടി. 2, ദാരാഹരണം. പരദാരമാണ്, ആരാണ്? വിശ്വാമിത്രന്റെ ഭാര്യയെയും മക്കളെയും സംരക്ഷിക്കുന്ന ചുമതല ഏറ്റെടുത്തു. അത് അദ്ദേഹത്തിനുണ്ടാകുന്ന മോഹം കൊണ്ടാണ്. 3, പിതൃകോപം. അച്ഛന്റെ കോപം കൊണ്ടാണല്ലോ കാട്ടിൽ അലയേണ്ടി വന്നത്. അപ്പൊ ഇങ്ങനെ ത്രിദോഷങ്ങൾ, വിശപ്പ്, മോഹം, കോപം, ഗോവധം, ദാരാഹരണം, പിതൃകോപം, 3 ദോഷങ്ങൾ, 3 ആണികൾ തൻ്റെ ജന്മത്തിൽ, തൻ്റെ ജീവിതത്തിലുണ്ട്. അതുകൊണ്ട് നിന്നെ ത്രിശങ്കു എന്നറിയപ്പെടുമെന്ന് ആര് പറഞ്ഞു?
1: വസിഷ്ഠൻ
0: ശപിച്ചു.
1: ത്രിശങ്കു എന്നറിയപ്പെടാൻ മറ്റൊരു കാരണം കൂടിയില്ലേ?
0: തീർച്ചയായിട്ടും നമുക്ക് ത്രിശങ്കു സ്വർഗം എന്നാണ് പറയുക അല്ലേ. ആ ത്രിശങ്കു സ്വർഗം, അതിൽ അകപ്പെടേണ്ടി വന്നതിൻ്റെ കഥയാണ് ഇങ്ങനെ പേര് വരാൻ എന്നുകൂടി കഥയുണ്ട്, നമുക്കത് പറയാം. ഈ സമയത്ത് വസിഷ്ഠ മുനിന്ന് വലിയ ശാപമാണ് കിട്ടുന്നത്. അപ്പം ഇനി അദ്ദേഹം എന്ത് ചെയ്തു? ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. വലിയ അഗ്നിക്കൂട്ടി അതിലേക്ക്

0: പ്രവേശിക്കാൻ ഒരുങ്ങിയപ്പോൾ അവിടെ ദേവി പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, മരിക്കണ്ടപ്പം രാജ്യം തിരിച്ചു കിട്ടും, ഈ ചണ്ടാളൻ്റെ കോലങ്ങളൊക്കെ മാറും, വലിയ ആളായി മാറും. അങ്ങനെ ശാപത്തോടുകൂടി തന്നെ, ത്രിശങ്കു എന്ന പേരോടുകൂടി തന്നെ, ദേവിയാൽ കിട്ടിയ ശാപമോക്ഷത്തോടുകൂടി തിരിച്ച് കൊട്ടാരത്തിലേക്ക് പോവുകയാണ്. അവിടെ രാജ്യം ഭരിക്കുകയാണ് അവർ, ത്രിശങ്കു എന്ന സത്യവ്രതൻ. ഈ സമയത്ത് ത്രിശങ്കുവിന് ഒരു മകൻ പിറന്നു, മകന്റെ പേര്
1: ഹരിശ്ചന്ദ്രൻ.
0: ത്രിശങ്കുവിന്റെ മകനാണ് ഹരിശ്ചന്ദ്രൻ. അധിക കാലം കഴിയും മുമ്പ് തന്നെ, കാരണം ദേവി പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞത് മരിക്കരുത്, കൊട്ടാരത്തിലേക്ക് പോകണം, രാജ്യത്തിന്റെ പരമ്പര തുടരണം, അല്ലെങ്കിൽ അവിടെ അനാഥമായി പോകലോ. അങ്ങനെ അതുകൊണ്ട് മാത്രം ഒരുപാട് തിന്മകൾ ചെയ്ത ആ ഒരു പശ്ചാത്താപം ഈ ത്രിശങ്കുവിന് സത്യവ്രതനുണ്ട്. അപ്പം കൊട്ടാരത്തിൽ പോയി വിവാഹം കഴിച്ചു, ഒരു മകൻ ജനിച്ച്, അധികം താമസിയാതെ തന്നെ അദ്ദേഹം രാജ്യഭാര മകനെ ഏൽപ്പിച്ച് ഉടലോടെ സ്വർഗത്തിൽ പോകാൻ വേണ്ടി യാഗം നടത്തി. ഈ യാഗം വസിഷ്ഠനോടാണ് ആവശ്യപ്പെട്ടത്, കുലഗുരുവിലെ വസിഷ്ഠൻ യാഗം ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷെ വസിഷ്ഠൻ എന്ത് പറഞ്ഞു?
1: ചെയ്യില്ല,
0: സാധ്യമല്ല എന്ന് പറഞ്ഞു. ഉടനെ തന്നെ വിശ്വാമിത്രൻ ഇതിന് തയ്യാറായി, കാരണം വിശ്വാമിത്രൻ അറിയാം തന്റെ ഭാര്യയും മക്കളെയും കുറേ കാലം കാത്തുരക്ഷിച്ചത് ഈ ത്രിശങ്കുവാണ്, സത്യവ്രതനാണ്. അതുകൊണ്ട് വിശ്വാമിത്രൻ പറഞ്ഞു, ഞാൻ തയ്യാറാണ്, നീ യാഗം നടത്തിക്കൊള്ളൂ, ഉടലോടെ സ്വർഗത്തിലേക്ക് ഞാൻ നിന്നെ അനുവദിക്കാം. അങ്ങനെ വിശ്വാമിത്രന്റെ സഹായത്തോടുകൂടി യാഗം നടത്തി. അപ്പുറത്ത് വസിഷ്ഠൻ അതിശക്തമായ എതിർപ്പുമായിട്ടുണ്ട്. യാഗാവസാനത്തിൽ ഉടലോടെ സ്വർഗത്തിലേക്ക് ഉള്ള യാത്ര ആരംഭിച്ചു. പക്ഷേ സ്വർഗകവാടം ത്രിശങ്കുവിന് മുമ്പിൽ തുറന്നില്ല, അടഞ്ഞു കിടന്നു, താഴോട്ടേക്ക് വരാനും പറ്റില്ല. ഭൂമിക്കും സ്വർഗത്തിനിടയിലായിപ്പോയി ആരാ ത്രിശങ്കു. വിശ്വാമിത്രൻ തപശക്തി കൊണ്ട് എന്ത് ചെയ്തു? ഒരു കൃത്രിമ സ്വർഗം അവിടെ ഉണ്ടാക്കി. അപ്പൊ ഭൂമിക്കും സ്വർഗത്തിനിടയിലുള്ള കൃത്രിമ സ്വർഗത്തിനെയാണ് നമ്മൾ എന്ത് പറയാ?
1: ത്രിശങ്കു സ്വർഗം
0: എന്ന് പറയാം. അങ്ങനെ ഏതായാലും നമ്മുടെ ത്രിശങ്കുവിന്റെ സത്യവ്രതന്റെ കാലം കഴിഞ്ഞു. ഇനി സത്യനിഷ്ഠനായ ഹരിശ്ചന്ദ്രന്റെ കാലമാണ് വരുന്നത്. ഹരിശ്ചന്ദ്രൻ ശിബിയുടെ മകൾ ചന്ദ്രമതിയാണ് വിവാഹം കഴിക്കുന്നത്. സിനിമയിൽ കാണാം ചന്ദ്രമതി. യഥാർത്ഥത്തിൽ ഹരിശ്ചന്ദ്രന് 100 ഭാര്യമാരുണ്ട്, പക്ഷേ മക്കളില്ല, ഒരേ ഒരു മകനേ ഉള്ളൂ. മകന്റെ പേരെന്താണ്?
1: രോഹിതാശ്വൻ.
0: രോഹിതാക്ഷൻ എന്നും രോഹിതാശ്വൻ എന്നും പറയുന്നുണ്ട്. അത് ചന്ദ്രമതിയിൽ പിറന്ന മകനാണ്. മറ്റു ഭാര്യമാരിലൊന്നും മക്കളില്ല. മറ്റു ഭാര്യമാരെ കുറിച്ചൊന്നും പുരാണങ്ങളിൽ പറയുന്നില്ല, ചന്ദ്രമതിയെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. ഒരു ദിവസം ഹരിശ്ചന്ദ്രൻ വസിഷ്ഠൻ, കുലഗുരുവായ വസിഷ്ഠന്റെ ഉപദേശം സ്വീകരിച്ചുകൊണ്ട് ഗംഗാതടത്തിൽ വരുണനെ തപസ് ചെയ്യുകയാണ്. തപസ് ചെയ്യുന്നത് മകനുണ്ടാകും മുൻപാണ്. 100 ഭാര്യമാരുണ്ടായിട്ടും ഒരു മകൻ പോലുമില്ല, രാജ്യം അനാഥമായി പോകും. അങ്ങനെയാണ് ഗുരുവിന്റെ ഉപദേശപ്രകാരം വരുണനെ തപസ് ചെയ്യുന്നത്. വരുണൻ പ്രത്യക്ഷപ്പെട്ടു. വരുണൻ പറഞ്ഞു, ഒരു കുഞ്ഞിനെ തരാം, പക്ഷെ എന്ത് വേണം? യജ്ഞപ്പശുവായി തിരിച്ചു നൽകണം. യജ്ഞപ്പശു എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം യജ്ഞത്തിലൊരു ബലിമൃഗം ഉണ്ടാവും, ബലി നൽകാനുള്ള ഒരു വസ്തുവായിട്ട് നിന്റെ മകനെ എനിക്ക് തരണം, എങ്കിൽ പുത്രഭാഗ്യം അനുഗ്രഹിക്കാം. അങ്ങനെ തയ്യാറായി, മകനുണ്ടായി. മകൻ ജനിച്ച് 1-ാമത്തെ മാസം തന്നെ ശിശുവിനെ വരുണന് കൊടുക്കണമെന്നാണ് കരാർ. വരുണനെ യാഗത്തിൽ യജ്ഞപ്പശുവായിട്ട്, അതായത് ബലിമൃഗമായിട്ട് കൊടുക്കണം. പക്ഷെ ആര് തയ്യാറായില്ല?
1: ഹരിശ്ചന്ദ്രൻ
0: തയ്യാറായില്ല. 11-ാമത്തെ വയസ്സ് വരെ കാത്തിരിക്കാൻ വേണ്ടി പറഞ്ഞു. 11-ാമത്തെ വയസ്സിൽ തരാം, കുറച്ചും കൂടി വളരട്ടെ എന്ന് പറഞ്ഞു. 11-ാമത്തെ വയസ്സിൽ ഉപനയനമാണ്. ആ സമയത്ത് വരുണൻ പ്രതീക്ഷിച്ചിരിക്കലാണ്. ആരെ?
1: ഹരിശ്ചന്ദ്രനെ
0: പ്രതീക്ഷിച്ചിരിക്കലാണ്. പക്ഷേ 11-ാമത്തെ വയസ്സിൽ ഉപനയനത്തിന്റെ സമയത്ത് വരുണന് കൊടുക്കാമെന്ന വാക്ക് പാലിക്കാൻ പറ്റിയില്ല. കാരണം ആ സമയത്ത് മകനില്ല. മകൻ കാട്ടിലേക്ക് പോയി കളഞ്ഞിരുന്നു. രാത്രി തന്നെ രാജകുമാരൻ ഒളിച്ചോടിപ്പോയി. വരുണൻ ഉടനെ തന്നെ അടുത്തെന്തായിരിക്കും കേട്ടോ? ശാപം അല്ലേ? രാജാവിനെ ശപിച്ചു. ഒരു രോഗമാണ് ശപിച്ചത്, ജലോദരം എന്ന് പറയും. ജലരോഗം, ജലദോഷം നമുക്ക് വിചാരിക്കാം. വരുണൻ സമുദ്ര രാജാവല്ലേ, ജലോദരം ഭവിക്കട്ടെ എന്ന് ശാപമാണ്. അപ്പം അസഹ്യമായൊരു പ്രത്യേക അസുഖമാണ് ജലരോഗം. ഇത് കാട്ടിലുള്ള മകൻ അറിഞ്ഞു. അങ്ങനെ അച്ഛനെ രക്ഷിക്കാൻ വേണ്ടി കാട്ടിൽ നിന്ന് തിരിച്ചു വരാൻ വേണ്ടി തയ്യാറായി. പക്ഷേ അവിടെ ലോകദാശനോട് ആര് പറഞ്ഞു പോകരുതെന്ന്? ഇന്ദ്രൻ പറഞ്ഞു, ഇപ്പം പോകണ്ട, പോവാറായിട്ടില്ല, അച്ഛൻ കുറച്ച് അസുഖമൊക്കെ ഭേദമാവട്ടെ, അസുഖം ഭേദമായിക്കോളൂ എന്ന് പറഞ്ഞിട്ട് അവിടെ തടഞ്ഞു. ഈ സമയത്ത് വസിഷ്ഠനോടാണ് കുലഗുരുവിനോട് ഹരിശ്ചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, വരുണന് നൽകിയ വാക്ക് ഏത് വിധേനയും പാലിക്കണം. വരുണനാണ് തനിക്ക് ഒരു പുത്രനെ
1: സമ്മാനിച്ചത്,
0: വരമായിട്ട് നൽകിയത്. അതുകൊണ്ട് എങ്ങനെയാണ് ആ വാക്ക് പാലിക്കുക? വസിഷ്ഠ ഗുരുവാണ്, കുലഗുരുവാണ്. അദ്ദേഹം പറഞ്ഞു, കുട്ടികളെ വില കൊടുത്ത് വാങ്ങാം. വില കൊടുത്ത് വാങ്ങിയാൽ ആ കുട്ടിയെ നമുക്ക് എന്ത് ചെയ്യാം? വരുണനെ കൊടുക്കാം. നിന്റെ കുഞ്ഞായിട്ട് ദത്തെടുക്കാന്നൊക്കെ പറഞ്ഞില്ലേ, അങ്ങനെ പണം കൊടുത്തൊരു കുട്ടിയെ നമുക്ക് സമ്പാദിക്കാം. ആ കുഞ്ഞിനെ യജ്ഞപ്പശുവായിട്ട്, ബലിമൃഗമായിട്ട് വരുണനെ നൽകാം, വാക്ക് പാലിക്കാം. അങ്ങനെ കുട്ടിയെ തേടി രാജാവിന്റെ, ഹരിശ്ചന്ദ്രന്റെ കിങ്കരന്മാരും മന്ത്രിമാരും രാജ്യം മുഴുവനും സഞ്ചരിച്ചു. ഒരു

0: ബ്രാഹ്മണ കുമാരനെ കിട്ടി. ബ്രാഹ്മണന്റെ പേര് അജീകർത്തൻ എന്നാണ്. എന്താണ് പേര്?
1: അജീകർത്തൻ.
0: ഈ ബ്രാഹ്മണന്റെ മകന്റെ പേര് ഒരുപക്ഷെ വേദകഥകളിലൊക്കെ സുപരിചിതമാണ്, ശുനസേഫൻ. എന്താണ്
1: ശുനസേഫൻ?
0: ആ ശുനസേഫൻ ഒരു പ്രത്യേക പേരാണല്ലേ.
1: അതെ.
0: അജീകർത്തൻ തന്റെ മകനായ ശുനസേവനെ വിൽക്കാൻ തയ്യാറായി. പകരം എന്താ കൊടുത്തത് വിലയെന്നറിയോ? 100 പശുക്കള്. 100 പശു സമം ഒരു മനുഷ്യക്കുഞ്ഞ് അല്ലേ, പണ്ടത്തെ സാധന കൈമാറ്റ വ്യവസ്ഥയാണ്. അങ്ങനെ ശുനസേഫൻ കൊട്ടാരത്തിൽ വന്നു. ഈ സമയത്ത് ശുനസേഫനെ കൊട്ടാരത്തിൽ കൊണ്ടുവരുന്നത് എന്തിനാണ്? അവിടെ വളർത്താനാണോ രാജാവാക്കാനാണോ? എന്തിനു വേണ്ടി മാത്രമാണ്?
1: വരുണന്
0: ബലിയായിട്ട് കൊടുക്കാനാണ്, കഴുത്തറത്ത് കൊല്ലും അല്ലെ, ബലിയായിട്ട് നൽകാനാണ്. അപ്പൊ ഇത് ആർക്കിഷ്ടപ്പെട്ടില്ല. മറ്റൊരു മഹർഷി, നമ്മുടെ വസിഷ്ഠന്റെ പ്രതിയോഗിയായിട്ടൊരു മഹർഷി ഉണ്ടല്ലോ, അത്
1: വിശ്വാമിത്രൻ.
0: വിശ്വാമിത്രൻ കൊട്ടാരത്തിൽ വന്നിട്ട് പറഞ്ഞു, ഈ കുഞ്ഞിനെ ബലി കഴിക്കാൻ ഞാൻ സമ്മതിക്കില്ല, വരുണന് കൊടുക്കണ്ട, ഒന്നും അറിയാത്ത കുഞ്ഞിനെ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് വസിഷ്ഠൻ തടഞ്ഞു. അപ്പൊ കുഞ്ഞിനെ കൊടുത്തില്ലെങ്കിൽ യാഗം മുടങ്ങും, യാഗം മുടങ്ങിയാലും വരുണനോടുള്ള വാക്ക് പാലിക്കാൻ പറ്റില്ല, ആകെ പ്രതിസന്ധിയായി. ഏതുവിധേനയും കുഞ്ഞിനെ കൊടുക്കാൻ ഞാൻ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷെങ്കിൽ യാഗം തുടരാൻ തന്നെ അവർ തീരുമാനിച്ചു. ഈ സമയത്ത് വിശ്വാമിത്രൻ കുഞ്ഞിന് ഒരു മന്ത്രം, വരുണമന്ത്രം ഉപദേശിച്ചു കൊടുത്തു. വരുണമന്ത്രം എന്ന് പറഞ്ഞാൽ ഈ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മന്ത്രമാണ്. അങ്ങനെ ബലിക്കല്ലിൽ ഈ കുഞ്ഞിനെ കടത്തുന്നു. യജ്ഞ പശുവായിട്ട് അല്ലെങ്കിൽ ബലിമൃഗമായിട്ട് ആ യാഗത്തിൻ്റെ ഒരു ഘട്ടത്തിൽ അതിനെ തലയെറുക്കാൻ വേണ്ടി വാളുയർത്തിയപ്പോൾ ഈ കുഞ്ഞ് വിശ്വാമിത്രൻ നൽകിയ മന്ത്രം അങ്ങോട്ട് ഉരുവിട്ടു. അപ്പം എന്തായി? രക്ഷപ്പെട്ടു. അവർക്ക് ഈ കുഞ്ഞിനെ ബലി നൽകാൻ
1: സാധിച്ചില്ല,
0: കുഞ്ഞ് രക്ഷപ്പെട്ടു. ഈ സമയത്ത് നമ്മുടെ എന്തിനാണ് വരുണനെ പ്രസാദിപ്പിക്കുന്നത് കാര്യമായിട്ട്, വരുണനോടൊരു വാക്ക് പറഞ്ഞിരുന്നത് പാലിക്കാൻ പറ്റിയില്ല, മകൻ നാടുവിട്ടു. നാടുവിട്ട് വാക്ക് പാലിക്കാൻ പറ്റാത്തതുകൊണ്ട് വരുണൻ എന്ത് ചെയ്തു? ഹരിശ്ചന്ദ്രന് ശാപം കൊടുത്തു, രോഗം അല്ലേ, ജലോദരം, ജലരോഗം കൊടുത്തു. വരുണൻ ഈ സമയത്ത് പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, അസുഖം മാറ്റാം, കാരണം ഒരു കുഞ്ഞിനെ ബലി കൊടുക്കാൻ തയ്യാറായല്ലോ. ഒരു കുഞ്ഞിനെ വില കൊടുത്ത് വാങ്ങുന്നു, ബലി കൊടുക്കാൻ തയ്യാറായി. കുഞ്ഞിനെ വിശ്വാമിത്രൻ രക്ഷിച്ചു, അത് കുഴപ്പമില്ല. അങ്ങനെ ഹരിശ്ചന്ദ്രന്റെ അസുഖമെല്ലാം മാറി. ഈ സമയത്ത് മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട ശുനസേഫൻ കുറെ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. നമ്മുടെ വേദങ്ങളിലെ കഥയാണ്. ആരാണ് തൻ്റെ അച്ഛൻ, പിതാവെന്നാണ് ചോദിക്കുന്നത്. അജീകർത്തനാണോ? അജീകർത്തനാണ് യഥാർത്ഥ പിതാവ്. പക്ഷെ അദ്ദേഹത്തെ പിതാവ് എന്ന് പറയാൻ പറ്റില്ല. എന്തുകൊണ്ട് പറ്റില്ല?
1: കുഞ്ഞിനെ ബലി കൊടുക്കാൻ,
0: ആ കുഞ്ഞിനെ വിറ്റു. മക്കളെ വിൽക്കുന്ന ഒരാള് പിതാവ് എന്നൊരിക്കലും പറയാൻ പാടില്ല. അതുകൊണ്ട് അദ്ദേഹം എന്റെ അച്ഛനല്ല. പിന്നെ ഹരിശ്ചന്ദ്രനാണോ? ഹരിശ്ചന്ദ്രൻ വില കൊടുത്ത് വാങ്ങുന്നു അല്ലേ, പൈസ കൊടുത്ത് വാങ്ങിയ ഒരാളെ പിതാവ് എന്ന് വിളിക്കാൻ പറ്റുമോ? മാത്രമല്ല വില കൊടുത്ത് വാങ്ങുകയും ചെയ്തു, ബലി കൊടുക്കാൻ തയ്യാറാവുകയും ചെയ്തു. അതുകൊണ്ട് ഹരിശ്ചന്ദ്രൻ ഒരിക്കലും പിതാവ് എന്ന് പറയാൻ പറ്റില്ല. പിന്നെ ആരാണ്? വരുണനാണ്. വരുണനാണെങ്കിൽ ഈ ബലി വേണമെന്ന് ആവശ്യപ്പെടാൻ പാടില്ലല്ലോ. വരുണനുമല്ല. ശുനസേഫൻ തന്നെ പറയാണ്, പുത്രനെ വിറ്റ പിതാവ് പിതാവല്ല, രൂപത്തിൽ കെട്ടിയിട്ട ഹരിശ്ചന്ദ്രനും പിതാവല്ല, അഭയം കൊടുത്തത് കൊണ്ട് മാത്രം വരുണനുമല്ല. എന്നെ രക്ഷിച്ചത് ആരാണ്?
1: വിശ്വാമിത്രനാണ്.
0: വരുണമന്ത്രം ഉപദേശിച്ച് രക്ഷിച്ച വിശ്വാമിത്രനാണ് യഥാർത്ഥത്തിൽ തന്റെ പിതാവെന്ന് നമ്മുടെ ശുനസേഫൻ പറയുകയാണ്. വിശ്വാമിത്രന് വളരെ സന്തോഷമായി. മകനെയും കൂട്ടി, പെട്ടെന്ന് കിട്ടിയ ഒരു മോനല്ലേ, ശുനസേഫനെയും കൂട്ടി തന്റെ ആശ്രമത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. തൽക്കാലം ആ കഥ നമുക്ക് അവിടെ നിൽക്കാം. ഈ സമയത്ത് കാട്ടിലേക്ക് ഒളിച്ചോടി പോയ ആള് തിരിച്ചു വരുന്നുണ്ട്, അത്
1: രോഹിദാസൻ.
0: കാരണം എന്താണ്? തന്റെ പ്രശ്നം പരിഹരിക്കപ്പെട്ടല്ലോ. ഇനി കൊട്ടാരത്തിൽ വന്നാലും ബലി കൊടുക്കാൻ വേണ്ടി അച്ഛൻ മുതിരില്ല, വരണ നിർബന്ധിക്കുകയില്ല. കൊട്ടാരത്തിലേക്ക് വരുന്നു, വസിഷ്ഠനെ ഗുരുവാക്കി യാഗങ്ങളൊക്കെ നടത്തി അങ്ങനെ നന്നായിട്ട് രാജ്യം ഭരിക്കുകയാണ്. ഈ സമയത്ത് നമുക്ക് തൽക്കാലം സ്വർഗത്തിലേക്ക് പോകാം. അവിടെ ഒരു തർക്കം നടക്കുകയാണ്. നമ്മള് രാജാ ഹരിശ്ചന്ദ്ര എന്ന മലയാള സിനിമയിൽ തുടക്കം തന്നെ അങ്ങനെയാണ്. സ്വർഗലോകത്ത് വെച്ച് ഒരു നൃത്ത രംഗത്തിന് ശേഷം വസിഷ്ഠനും വിശ്വാമിത്രനും തമ്മിൽ കലഹം. ഭൂമിയിൽ ഏറ്റവും സത്യസന്ധനായ രാജാവ് ആരെന്നുള്ള കാര്യത്തിലാണ് തർക്കം. അങ്ങനെ സ്വർഗത്തിൽ വസിഷ്ഠനും വിശ്വാമിത്രനും തമ്മിൽ ഈ തർക്കം. അവിടെ സ്വർഗലോകത്ത് പുരാണത്തിൽ പറയുന്ന ഇങ്ങനെയാണ്, നമ്മുടെ സിനിമയിൽ അവർ നേരിട്ട് തർക്കിക്കുകയാണെങ്കിലും കൂടി നാരദനാണ് തർക്കത്തിന് ഏഷണി കൂട്ടുന്നത്. ഇവിടെ സ്വർഗലോകത്തിൽ വസിഷ്ഠന് കുറച്ച് ആദരവ് കൂടുതൽ ലഭിച്ചു. ചിലർക്ക് അങ്ങനെ ഉണ്ടല്ലോ, ആദരവ് കൂടുതൽ ലഭിക്കും. വിശ്വാമിത്രനേക്കാൾ ആദരവ് ലഭിച്ചത് വസിഷ്ഠനാണ്. രണ്ടുപേരും അപ്പോൾ വിശ്വാമിത്രനത് ഇഷ്ടപ്പെട്ടില്ല. കാരണം വസിഷ്ഠനോളം തന്നെ യജ്ഞശക്തിയുള്ള, തപശക്തിയുള്ള ഒരു മുനിവര്യനാണ് അത്
1: വിശ്വാമിത്രൻ.
0: ഒരു രാജർഷി കൂടിയാണ്. എന്താണ് എനിക്കില്ലാത്ത ഒരു ഗുണം, ഒരു പ്രത്യേകത നിങ്ങൾക്ക് എന്നൊരു ചോദ്യം വന്നു. ഈ സമയത്ത് വസിഷ്ഠൻ എന്താണ് പറയുന്നത്? ഞാൻ ഹരിശ്ചന്ദ്ര മഹാരാജാവിൻ്റെ പുരോഹിതനാണ്, കുലഗുരുവാണ്. ഹരിശ്ചന്ദ്രൻ രാജസൂയയാഗം നടത്തി, എൻ്റെ പൗരോഹിത്യത്തിലാണ് രാജസൂയം നടത്തിയത്. അദ്ദേഹം സത്യപാലനാണ്. ലോകത്തിൽ അദ്ദേഹത്തെ പോലെ സത്യനിഷ്ഠനായ ഒരു രാജാവ് വേറെയില്ല. അതാണ് നിങ്ങളെക്കാൾ കൂടുതൽ

0: എനിക്കുള്ള മേന്മ മികവ്. വിശ്വാമിത്രൻ സൈക്കോ?
1: ഇല്ല.
0: വിശ്വാമിത്രൻ പറഞ്ഞു ഏത് ഹരിശ്ചന്ദ്രൻ? ഹരിശ്ചന്ദ്രൻ സത്യവാദിയൊന്നുമില്ല. ഒരു മനുഷ്യനാണെങ്കിൽ അയാൾ സത്യത്തിൽ നിന്ന് വ്യതിചലിക്കും. അത് മനുഷ്യ സഹജമാണ്. അയാൾക്ക് സത്യം മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാൻ ഒരിക്കലും സാധ്യമല്ല. ഏതെങ്കിലും ഒരു നിമിഷത്തിൽ അദ്ദേഹം സത്യത്തെ വ്യതിചലിക്കാതിരിക്കില്ല എന്ന് വാശി പിടിച്ച് പറഞ്ഞു വിശ്വാമിത്രൻ. പക്ഷെ വസിഷ്ഠൻ വിടുവോ?
1: ഇല്ല.
0: ഒരു കാരണവശാലും എൻ്റെ ശിഷ്യൻ, എൻ്റെ രാജാവ് അങ്ങനെ സത്യനിഷ്ഠയിൽ നിന്ന് വ്യതിചലിക്കില്ല എന്ന് പിന്നെ ആ തർക്കം ഒടുവിലെന്തായി പന്തയമായിട്ട് മാറുകയാണ്. തെളിയിക്കാൻ വസിഷ്ഠൻ പറഞ്ഞു സത്യനിഷ്ഠയിൽ നിന്ന് വ്യതിചലിക്കുന്നില്ല എന്ന് ഞാൻ തെളിയിക്കാം. വിശ്വാമിത്രൻ എന്താണ് വാദം? വ്യതിചലിക്കും അല്ലേ? സത്യം പറയാതിരിക്കും അല്ലെങ്കിൽ സത്യനിഷ്ഠ പാലിക്കാൻ അദ്ദേഹത്തിന് സാധിക്കാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അത് ഞാൻ തെളിയിക്കുമെന്ന് വിശ്വാമിത്രനും തമ്മിൽ പന്തയത്തിലായി. ഇനി നടക്കുന്നത് കൊട്ടാരത്തിലേക്കാണ്. ഒരുപക്ഷെ നാടകങ്ങളിലും ഹരിശ്ചന്ദ്രൻ നാടകമുണ്ട്, സിനിമകളിലൊക്കെ നമ്മുടെ ആളുകൾ കണ്ട കഥയാണ് നമ്മുടെ വരുന്നത്. ഹരിശ്ചന്ദ്രൻ ഒരു ദിവസം കാട്ടില് നായാട്ടിന് പോലും മൃഗയ വിനോദത്തിന് പോയപ്പോൾ ഒരു സ്ത്രീ കരയുന്നത് കാണുന്നുണ്ട്. സ്ത്രീ പറഞ്ഞു ഞാൻ സിദ്ധരൂപിണിയാണ്, എന്നെ തട്ടിയെടുക്കാൻ വേണ്ടി വിശ്വാമിത്രം മുന്നിൽ തപസ് ചെയ്യുന്നുണ്ട്, എന്നെ രക്ഷിക്കണം. രാജാവ് പറഞ്ഞു നീ പിടിക്കണ്ട, ഞാൻ രക്ഷിക്കാം. അങ്ങനെ ഹരിശ്ചന്ദ്രൻ വിശ്വാമിത്രനോട് വളരെ ബഹുമാനത്തോടുകൂടി പറഞ്ഞു മഹാരാജാവേ അങ്ങ് ഈ തപസ് നിർത്തണം. അങ്ങ് തപസ് ചെയ്തുകൊണ്ട് അതിൻ്റെ കാഠിന്യം കൊണ്ട് ഒരുപാട് പേർക്ക് അസഹ്യമായ ചൂടാണ്, ഒരുപാട് ശല്യങ്ങളുണ്ടാവുന്നുണ്ട്, സ്വസ്ഥത കിട്ടുപോകുന്നുണ്ട്. പ്രത്യേകിച്ചും സിദ്ധരൂപിണിയായ ഒരു യുവതി കരയുകയാണ്, അവരും അങ്ങയുടെ തപശക്തിയിൽ വശംവതിയായി പോകുമെന്ന് ഭയക്കുന്നുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് അങ്ങ് ഉടൻ തപസ്സം മതിയാക്കണമെന്ന് വിശ്വാമിത്രനോട് ഹരിശ്ചന്ദ്രൻ അപേക്ഷിച്ചു. അദ്ദേഹം സ്വീകരിക്കും അത്?
1: ഇല്ല.
0: വിശ്വാമിത്രൻ അത് സ്വീകരിച്ചില്ല. പിന്നീട് രാജാവ് ആ അഭ്യർത്ഥനയും വിശ്വാമിത്രന് മുന്നിൽ വെച്ച് എന്തെങ്കിലും അദ്ദേഹം ഇത് തപസ് അവസാനിപ്പിക്കുമെന്ന് പ്രതീക്ഷയോടുകൂടി കൊട്ടാരത്തിലേക്ക് പോവാണ്. അങ്ങനെ നാട്ടിൽ കൊട്ടാരത്തിൽ രാജാവ് എത്തി. ഒരു ദിവസം വിശ്വാമിത്രൻ ഇങ്ങനെ ആലോചിച്ചു, കാരണം വിശ്വാമിത്രന്റെ പ്രതിജ്ഞ നിറവേറ്റണമല്ലോ. അദ്ദേഹം ഒരു അസുരനെ തൻ്റെ മന്ത്രശക്തി കൊണ്ട് പന്നിയാക്കി മാറ്റി കൊട്ടാരത്തിലെ ഉദ്യാനത്തിലേക്ക് അയച്ചു. ഹരിശ്ചന്ദ്രൻ്റെ കൊട്ടാരത്തിലെ ഉദ്യാനത്തിൽ എല്ലാ ചെടികളിലും മറ്റൊക്കെ പന്നി കുത്തി കളച്ച് നശിപ്പിക്കലായി. പാളികൾ ഓടി വന്നു, ഇങ്ങനെ ഒരു കാട്ടുമൃഗം വന്ന് നശിപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഹരിശ്ചന്ദ്രൻ പെട്ടെന്ന് ഇറങ്ങി വന്നു. അദ്ദേഹം തന്നെ രഥത്തിൽ കയറി അമ്പും വില്ലും എടുത്ത് പന്നിയുടെ പിന്നാലെ പോയി. പന്നി രഥം കണ്ട ഉടനെ തന്നെ ഓട്ടമായി. പിന്നാലെ രാജാവും രഥത്തിലാണ് പോകുന്നത്. അങ്ങനെ ബഹുദൂരം സഞ്ചരിച്ചു. പിന്നെ കാട്ടിൽ, കൊടുങ്കാട്ടിൽ അകപ്പെട്ടു പോയി. പന്നിയെ പിന്നെ കാണാനില്ല, കാരണം പന്നിയായിരുന്നില്ല. ആരായിരുന്നു?
1: ഒരു കാട്ടാളൻ.
0: കാട്ടാളനായിരുന്നു. ആര് സൃഷ്ടിച്ച കാട്ടാളൻ?
1: വിശ്വാമിത്രൻ
0: സൃഷ്ടിച്ച കാട്ടാളനായതുകൊണ്ട് തന്നെ പിന്നെ പന്നിയെ കണ്ടില്ല. ഹരിശ്ചന്ദ്രൻ കൊടുങ്കാട്ടിൽ അകപ്പെട്ടു, എവിടെയും പുറത്തു വരാൻ പറ്റുന്നില്ല, വഴിതെറ്റി. കൂടെ ആരുമില്ല. ഈ സമയത്ത് ഒരു നദിക്കരയിൽ തൻ്റെ കുതിരകൾക്ക് വെള്ളമൊക്കെ കൊടുക്കാൻ വേണ്ടി, വെള്ളം കുടിക്കാൻ വേണ്ടി അവിടെ നിൽക്കുമ്പോഴാണ് ഒരു വൃദ്ധബ്രാഹ്മണൻ അതുവഴി വരുന്നത്. ഈ വൃദ്ധബ്രാഹ്മണൻ യഥാർത്ഥത്തിൽ വിശ്വാമിത്രൻ തന്നെയാണ്. അദ്ദേഹം ചോദിച്ചു ആരാണ് നിങ്ങൾ? അപ്പോൾ ഹരിശ്ചന്ദ്രൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ബ്രാഹ്മണൻ പറഞ്ഞു പിടിക്കണ്ട, കാട്ടുന്ന പുറത്തേക്ക് ഇറങ്ങാനുള്ള വഴി ഞാൻ കാണിച്ചു തരാം. അങ്ങനെ വൃദ്ധബ്രാഹ്മണൻ മുന്നിലും രാജാവ് കുതിരപ്പുറത്ത് പറകളുമായിട്ട് അയോധ്യയിലേക്ക് തൻ്റെ കൊട്ടാരത്തിലേക്ക് ഹരിശ്ചന്ദ്രൻ പോവുകയാണ്. രാജാവിന് വളരെയധികം സന്തോഷമായി. ഒരുപക്ഷെ കാട്ടിനകത്ത് ക്ഷുദ്രജീവികളാൽ കൊല്ലപ്പെടുമായിരുന്നു. രാജാവ് പറഞ്ഞു അല്ലയോ ബ്രാഹ്മണ, അങ്ങേക്ക് എന്താണ് വേണ്ടത്? എങ്ങനെയാണ് ഞാൻ അങ്ങയെ സഹായിക്കേണ്ടത്? അതേ പറഞ്ഞു എനിക്കൊന്നും വേണ്ട, പക്ഷെ എൻ്റെ മകൻ്റെ വിവാഹമാണ്, വിവാഹം നടത്താൻ ആവശ്യമായ പണമൊന്നും എൻ്റെ കയ്യിലില്ല. എൻ്റെ മകനെ കാണണ്ടേ എന്ന് പറഞ്ഞിട്ട് ഉടൻ തന്നെ മകനെയും മകൻ്റെ വിവാഹം കഴിക്കാൻ പോകുന്ന വധുവിനെയും അവിടെ കൊണ്ടുപോകുന്നു. ഇതൊക്കെ മന്ത്രശക്തിയാലാണ്, യഥാർത്ഥത്തിൽ ഇല്ലാത്തതാണ്. ബ്രാഹ്മണൻ വിശ്വാമിത്രനാണല്ലോ. രാജാവ് കാണുന്നു വൃദ്ധബ്രാഹ്മണൻ, അരികിൽ മകൻ വിവാഹം കഴിക്കാൻ പോകുന്ന ബ്രാഹ്മണ വധുവൊക്കെ അവിടെയുണ്ട്. ഇവരുടെ വിവാഹം കഴിക്കാൻ വേണ്ട പണം മാത്രം തന്നാലും മതി എന്ന് പറഞ്ഞു. രാജാവ് പറഞ്ഞു തീർച്ചയായിട്ടും, അങ്ങ് എന്ത് ആവശ്യപ്പെട്ടാലും ഞാൻ തരാം. അപ്പം ബ്രാഹ്മണൻ മെല്ലെ പറഞ്ഞു എന്താവശ്യപ്പെട്ടാലും തരാൻ പറ്റുമെങ്കിൽ മാത്രം അങ്ങ് പറഞ്ഞാൽ മതി. ഹരിശ്ചന്ദ്രൻ ഒരു വാക്ക് മാത്രമേ ഉള്ളൂ, വാക്ക് പറഞ്ഞാൽ അത് പാലിച്ചിരിക്കും, എങ്കിൽ അങ്ങയുടെ രാജ്യം എനിക്ക് വേണം. അപ്രതീക്ഷിതമായിട്ടൊരു ചോദ്യം വന്നു. രാജാവ് സത്യം പാലിക്കാതിരിക്കാൻ പറ്റുമോ? രാജ്യം മുഴുവനും കൊടുത്തു. അതിനുശേഷം പറഞ്ഞു രണ്ടര ഭാരം കനകം, സ്വർണം കൂടി വേണം. അപ്പം ഈ സ്വർണം എങ്ങനെ ഉണ്ടാക്കും? രാജ്യം മുഴുവനും രാജ്യത്തിൻ്റെ എല്ലാ സമ്പത്തും കൊടുത്തു കഴിഞ്ഞല്ലോ. അപ്പോൾ രാജാവ് പറഞ്ഞു ക്ഷമിക്കണം, ഞാൻ സംഘടിപ്പിച്ചു തരാം, പെട്ടെന്ന് തന്നെ അങ്ങേക്ക് തരാമെന്ന് പറഞ്ഞു, പിന്നീട് തന്നുകൊള്ളാമെന്ന് പറഞ്ഞു. അങ്ങനെ രാജാവും ഭാര്യയുടെ പേരെന്താണ്?
1: ചന്ദ്രമതി.
0: ചന്ദ്രമതിയും ലോഹിദാസനും കൊട്ടാരം വിട്ടിറങ്ങിയാണ്. കാരണം കൊട്ടാരമൊക്കെ അദ്ദേഹത്തിന് ബ്രാഹ്മണന് കൊടുത്തല്ലോ. കൊട്ടാരം വിട്ടിറങ്ങുന്നു.

0: കാശിയിൽ ചെന്നു. അപ്പം ബ്രാഹ്മണനെപ്പോഴും വന്നുകൊണ്ടിരിക്കും ആ രണ്ടര ഭാരം സ്വർണം, അത് കിട്ടിയിട്ടില്ലെന്ന് പറയും. അങ്ങനെ ഭാര്യയെ വിൽക്കാൻ തീരുമാനിക്കുന്നു. അവിടെ ഒരു ചന്തയിൽ, കാശിയിലൊരു ചന്തയിൽ വെച്ച് എൻ്റെ ഭാര്യ ആർക്കെങ്കിലും വേണോ എന്ന് പറഞ്ഞിട്ട് വിൽക്കുകയാണ്. പണത്തിന് വേണ്ടി അങ്ങനെ ഒരു ബ്രാഹ്മണന് ഭാര്യ വിൽക്കുന്നു. ഭാര്യയുടെ കൂടെ ചെറിയ മകനും കൂടി പോകുന്നുണ്ട്. അങ്ങനെ ബ്രാഹ്മണൻ്റെ കടം വീട്ടുകയും ചെയ്തു. പിന്നെ അതിനുശേഷം കുറച്ചും കൂടി പൈസക്ക് ആവശ്യപ്പെട്ടു. കാരണം രണ്ടര ഭാരം സ്വർണം തികഞ്ഞിട്ടില്ല, ഇനി ഒരു മാർഗം മാത്രമേ ഉള്ളൂ, തന്നെ തന്നെ വിൽക്കുക. അങ്ങനെ ഹരിശ്ചന്ദ്രൻ തന്നെ തന്നെ വിൽക്കാൻ തയ്യാറാവുന്നു. അയാള് ഏത് ജോലിയാണ്, ഒരു ചണ്ടാളൻ വന്നിട്ട് പറഞ്ഞു എനിക്കൊരു ജോലിക്കാരൻ വേണം. എന്താണ് എന്റെ ജോലി? ചുടലക്കളത്തിൽ ശവങ്ങൾ ദഹിപ്പിക്കുക. രാജാവാണ്, ജോലി എന്തോ ചെയ്തല്ലേ പറ്റൂ, കാരണം പൈസ കൊടുക്കണ്ടേ. അങ്ങനെ ആ ജോലി ചെയ്യുകയും മുൻകൂറായിട്ട് കൂലി വാങ്ങിച്ച് നമ്മുടെ ബ്രാഹ്മണന് കൊടുത്ത് കടം വിട്ടു. ഈ ചണ്ടാളന്റെ പേര് പ്രവീരൻ എന്നാണ്. പ്രവീരൻ യഥാർത്ഥത്തിൽ ചണ്ടാളനല്ല, യമദേവൻ തന്നെയാണ് ചണ്ടാളന്റെ രൂപത്തിൽ വരുന്നത്. എല്ലാവരും വരുന്നത് എന്തിനാണ്?
1: പരീക്ഷിക്കാൻ,
0: ഹരിശ്ചന്ദ്രനെ പരീക്ഷിക്കാനാണ്. അങ്ങനെ പ്രവീരൻ ഹരിശ്ചന്ദ്രനെ വിലക്ക് വാങ്ങി അവിടെ ശ്മശാനത്തിൽ ശവങ്ങൾ ദഹിപ്പിക്കുന്ന ജോലിയാണ്. അവിടെയാണ് നമ്മുടെ ഹരിശ്ചന്ദ്രയിലെ പാട്ട്, ഏത് പാട്ട്?
2: ആത്മവിദ്യാലയമേ.
0: ഈ സമയത്താണ് ചന്ദ്രമതി ഒരു ബ്രാഹ്മണനാണ് വിറ്റത്. ആ ബ്രാഹ്മണനാണെങ്കിൽ, യജമാനനാണെങ്കിൽ അങ്ങേയറ്റം പണിയെടുപ്പിക്കും, എല്ലാ വീട്ടുവേലയും ചെയ്യിപ്പിക്കും. ബ്രാഹ്മണനും അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും വേണ്ട എല്ലാ കാര്യങ്ങളും, തുണിയലക്കുക, വറകുക, അങ്ങനെ എല്ലാം. ലോഹിദാസനാണെങ്കിൽ അവനെ കൊണ്ട് ചെയ്യുന്ന പണികളും എടുപ്പിക്കും. പശുക്കൾ മേയ്ക്കാനൊക്കെ കാട്ടിലേക്ക് പറഞ്ഞേക്കും. അങ്ങനെ ഒരു ദിവസം പശുക്കൾ മേയ്ക്കാൻ പോയ ലോഹിദാസൻ കാട്ടിൽ വെച്ച് പാമ്പ് കടിയേറ്റ് മരിച്ചു. അപ്പം എല്ലാവരും തിരിച്ചു വന്നിട്ട് പറഞ്ഞു ലോഹിദാസനെ കാണുന്നില്ല. ബ്രാഹ്മണന് പ്രശ്നമില്ല, കാരണം ഒരു വേലക്കാരിയുടെ മകനല്ലേ. അവിടെ ചന്ദ്രമതി പറഞ്ഞു എനിക്ക് അയ്യോ പോകണം, എൻ്റെ മോനെ കൊണ്ടുവരണം, പോകാനൊന്നും പറ്റില്ല, എല്ലാ ജോലികളും തീർന്നിട്ട് പോയാൽ മതി. എല്ലാ ജോലികളും തീർത്തു, ഒടുവിൽ ബ്രാഹ്മണരെ കാല് തിരുമ്മി കൊടുക്കണം, അതും ചെയ്തു. അങ്ങനെ അർദ്ധരാത്രിയാണ്, ആ ശരി നീ പോയിക്കോളൂ എന്ന് പറഞ്ഞു. അർദ്ധരാത്രി കൊടുങ്കാട്ടിലേക്ക് ചന്ദ്രമതി മകനെ തേടി പോവുകയാണ്. അങ്ങനെ മകൻ മരിച്ച് കിടക്കുന്ന സ്ഥലം കാണുന്നു. മകനെ കോരിയെടുത്തു. രാജകുമാരിയും രാജകുമാരനാണ് അല്ലേ ഈ ഒരു അവസ്ഥയിലേക്ക് വന്നത്. അങ്ങനെ മകനെ എങ്ങനെയെങ്കിലും ദഹിപ്പിക്കണ്ടേ. അങ്ങനെ ദഹിപ്പിക്കാൻ വേണ്ടി മകനെ എടുത്ത് പോകാൻ നേരം ഒരു കൂട്ടം കാട്ടാളന്മാർ അതുവഴി വന്നു. ഈ സ്ത്രീയാണ് ഈ കുഞ്ഞിനെ കൊന്നത്, അങ്ങനെയൊക്കെ പറഞ്ഞ് സ്ത്രീയെ കൊല്ലണം, കുഞ്ഞിനെ കൊന്നത് സ്ത്രീയാണ്, സ്ത്രീയെ കൊല്ലണമെന്ന് പറയും. സ്ത്രീയെയും കൂട്ടി എവിടത്തേക്ക് കൊണ്ടുപോകും? ഈ കൊല്ലണ്ട ചുമതലയൊക്കെ ചണ്ടാളനാണ്, നമ്മുടെ ചുടലക്കളം കാവൽക്കാരനായ ഹരിശ്ചന്ദ്രനാണ്. കൊണ്ടുപോയിട്ട് പറഞ്ഞു ഈ സ്ത്രീ ഒരു വലിയ പാപം ചെയ്തു, ഒരു കുഞ്ഞിനെ, സ്വന്തം കുഞ്ഞിനെ കൊന്നു കളഞ്ഞു, അതുകൊണ്ട് ഈ സ്ത്രീയെ തലയേറത്ത് കൊല്ലണം. ആദ്യം മനസ്സിലായില്ലേ, കാരണം ഹരിശ്ചന്ദ്രൻ ഇപ്പൊ ആ വേഷത്തിലല്ലോ, രാജാവിന്റെ വേഷത്തിലല്ലോ. ചന്ദ്രമതിയും അങ്ങനെയല്ല, പരസ്പരം അവർക്ക് മനസ്സിലായിട്ടേ ഇല്ല. മരിച്ചു കിടക്കുന്ന കുഞ്ഞ് തങ്ങളുടെ കുഞ്ഞാണെന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ ചന്ദ്രമതി പറഞ്ഞിട്ടുണ്ട് എന്നെ കൊന്നോളൂ, പക്ഷെ അതിനു മുമ്പ് എനിക്ക് എന്റെ കുഞ്ഞിനെ ദഹിപ്പിക്കണം, സംസ്കരിക്കണം. ആ സംസ്കരിക്കാൻ ആവശ്യമായ പണം ചോദിക്കുന്നുണ്ട്. പണമില്ലാത്തതിന്റെ പേരിൽ സ്വന്തം വസ്ത്രം അഴിച്ചു കൊടുക്കുന്ന ഒരു ഘട്ടം വരെ എത്തുന്നുണ്ട് ഒരു കഥയിൽ. മറ്റൊരു കഥയിൽ ഈ ചന്ദ്രമതി തന്റെ ഭാര്യയാണെന്ന് പിന്നീട് തിരിച്ചറിയുന്നുണ്ട്, കുറെ സമയം കഴിഞ്ഞപ്പോഴേക്കും തിരിച്ചറിയുന്നുണ്ട്. ചന്ദ്രമതി വാവിട്ട് കരയിലാണ് തന്റെ ദുർഗതിയോറും. ഈ സമയത്താണ് ഹരിശ്ചന്ദ്രൻ ഇത് തന്റെ ഭാര്യയാണെന്നും തന്റെ ഒരു മകനാണെന്നും അവൻ മരിച്ചു കിടക്കുകയാണെന്നൊക്കെ അറിയുന്നത്. പക്ഷെ ആ അറിവുണ്ടായിട്ടും സത്യത്തിൽ നിന്ന് വ്യതിചലിക്കാൻ പറ്റുന്നില്ല, കാരണം സത്യവ്രതനല്ലേ. അപ്പോൾ കൂടെയുള്ള കാട്ടാളന്മാരൊക്കെ നിർബന്ധിക്കുന്നുണ്ട് വധിക്കണം, വധശിക്ഷയാണ്. അങ്ങനെ ഒരു വലിയ പാറയുടെ തല വെച്ച് ഇങ്ങനെ കിടക്കണം ചന്ദ്രമതി. വലിയ വാള് കൊണ്ട് ചന്ദ്രമതിയുടെ കഴുത്ത് വെട്ടാൻ നോക്കുന്ന നേരം എന്ത് സംഭവിക്കും?
1: പ്രത്യക്ഷപ്പെടും.
0: ആ വാള് പൂമാലയായിട്ട് മാറും. അരികിലുള്ളവരൊക്കെ യഥാർത്ഥ രൂപത്തിലേക്ക് വരും. അവിടെ വിശ്വാമിത്രൻ, യഥാർത്ഥ വിശ്വാമിത്രൻ വരുന്നു, യമദേവൻ വരുന്നു, ശിവപാർവതിമാർ വരുന്നു, വസിഷ്ഠൻ വരുന്നു, എല്ലാവരും വന്നിട്ട് പറഞ്ഞു
1: നീ പാസായി, പരീക്ഷണത്തിൽ നിന്ന് പാസായി,
0: പരീക്ഷയിൽ പാസായിരിക്കുന്നു. അപ്പം വിശ്വാമിത്രൻ തന്റെ തോൽവി സമ്മതിച്ചു. ഇദ്ദേഹത്തെ ഒരിക്കലും സത്യത്തിൽ നിന്ന് വ്യതിചലിക്കാൻ സാധ്യമല്ല. അവസാനത്തെ ഒരു കഥയിൽ മാത്രമാണ് ഒരു രണ്ട് ഭേദങ്ങളുള്ളത്. ഒന്ന്, ചന്ദ്രമതിയെ കൊല്ലാൻ നേരമാണ് പ്രത്യക്ഷപ്പെടുന്നത്. എല്ലാവരും തടഞ്ഞിട്ടും എന്തിനാണ് നിങ്ങളുടെ ഈ സ്ത്രീയെ കൊല്ലുന്നതെന്നൊക്കെ പറഞ്ഞു. സ്ത്രീവധം ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടും തന്റെ ജോലി അങ്ങനെ സ്ത്രീയാണോ പുരുഷനാണോ നോക്കില്ല, തെറ്റുകാരാണെങ്കിൽ കൊല്ലലാണ്, അങ്ങനെയാണ് ചെയ്യുന്നത്. രണ്ടാമത്, മകനെ ദഹിപ്പിക്കാൻ വേണ്ടി തന്റെ ഭാര്യയോട് പണം ആവശ്യപ്പെടുകയും പണമില്ലെന്ന് പറഞ്ഞപ്പോൾ തന്റെ കയ്യിൽ വാല്യുള്ള മൂല്യമുള്ള ഒരേ ഒരു വസ്തു വസ്ത്രം മാത്രം, ആഭരണങ്ങളൊന്നുമില്ലല്ലോ. ഈ വസ്ത്രം അഴിച്ച് കൊടുക്കുമ്പോൾ, വാങ്ങുമ്പോഴാണ് പ്രത്യക്ഷപ്പെടുന്നത് എന്ന രണ്ട് വേർഷനുണ്ട്. ഏതായാലും ഹരിശ്ചന്ദ്രൻ ഇതോടുകൂടി സത്യത്തിന്റെ ഒരു പര്യായ പദമായിട്ട് ഹരിശ്ചന്ദ്രൻ മാറുകയാണ്. ഉടലോടെ

0: അദ്ദേഹത്തിന് സ്വർഗത്തിലേക്ക് പോകുന്നുണ്ട്. ഇവിടലോടെ സ്വർഗത്തിലെത്തിയ ഒരേ ഒരു രാജാവ് ഹരിശ്ചന്ദ്രൻ എന്നാണ് നാരദമുനി യുധിഷ്ഠിരനോട് ഹരിശ്ചന്ദ്രനെ കഥ പറയുന്നത്. നമുക്കിന്നും ഈ സത്യം പറയുന്നവരെ പറഞ്ഞ പേരാണെന്ത്?
1: ഹരിശ്ചന്ദ്രൻ.
0: ഓ, അയാള് വലിയ
1: ഹരിശ്ചന്ദ്രൻ.
0: ഹരിശ്ചന്ദ്രൻ രോഹിദാക്ഷൻ ഹരിശ്ചന്ദ്രന് ശേഷം രാജാവായി. അദ്ദേഹത്തിന്റെ പരമ്പരയാണല്ലോ, നമ്മുടെ ശ്രീരാമനിൽ എത്തിച്ചേരുന്ന പരമ്പര അങ്ങനെ വരുന്നതാണ്. രാജാവാണ് രോഹിദാസൻ, രോഹിദാസൻ മാത്രമേ മക്കളുള്ളൂ, രോഹിദാസന്റെ മക്കളാണ് പിന്നീട് രാജാവാകുന്നത്. അങ്ങനെ പരമ്പര തുടരുകയാണ്. അതായത് ചന്ദ്രമതിയെ വധിക്കാൻ പോകുന്ന സമയത്താണ് ഇവരെല്ലാവരും പ്രത്യക്ഷപ്പെട്ട്, യഥാർത്ഥ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുകയും രാജാവിന് രാജ്യം തിരിച്ചു കൊടുക്കുന്നു, ചന്ദ്രമതിക്ക് തന്റെ ആഭരണങ്ങളും എല്ലാ സൗഭാഗ്യങ്ങളും തിരിച്ചു കൊടുക്കുന്നു. മരിച്ച് ശവമായി കിടക്കുന്ന രോഹിദാക്ഷൻ എഴുന്നേറ്റ് ജീവനോടെ തിരിച്ചു വരുന്നു. അതാണ് എല്ലാം പരീക്ഷകളായിരുന്നു, പരീക്ഷകളെ അതിജീവിച്ചു ഹരിശ്ചന്ദ്രൻ. നമുക്ക് ഹരിശ്ചന്ദ്രന്റെ ഒരു പ്രത്യേകതയുള്ള ഒരാള് ഇന്ത്യയിലുണ്ടായിരുന്നു എന്ന് മഹാകവി വള്ളത്തോള് പറഞ്ഞിട്ടുണ്ട്. ആരാണത്? പലരുടെയും സ്വഭാവ ഗുണവിശേഷങ്ങളിൽ ഒരു ഗുണവിശേഷം ഹരിശ്ചന്ദ്രന്റെ സത്യനിഷ്ഠയാണ്. ശ്രീഹരിശ്ചന്ദ്രനുള്ള സത്യയും മുഹമ്മദിൻ സ്ഥൈര്യവും ക്രിസ്തുദേവന്റെ പരിത്യാഗശീലവും സാക്ഷാൽ കൃഷ്ണഭഗവാന്റെ ധർമ്മരക്ഷോപായവും ബുദ്ധന്റെ അഹിംസയും ശങ്കരാചാര്യരുടെ ബുദ്ധിശക്തിയും രന്തിദേവന്റെ ദയാവായ്പും ശ്രീഹരിശ്ചന്ദ്രനുള്ള സത്യവും മുഹമ്മദിൻ സ്ഥൈര്യവും ഒരാളിൽ ചേർന്ന് കാണണമെങ്കിൽ ചില്ലുവിൻ എവിടത്തേക്കാണ് പോകേണ്ടത്? ഭഗവാൻമാർ എന്റെ ഗുരുവിന്റെ നികിടത്തിൽ, എന്റെ ഗുരുനാഥൻ എന്ന കവിതയാണ്. അല്ലായെങ്കിൽ അവിടുത്തെ ചരിത്രം വായിക്കുവിൻ. ഗാന്ധിജിയെ കുറിച്ച് വള്ളത്തോൾ എഴുതിയതാണ്. ഗാന്ധിജിയിൽ ഹരിശ്ചന്ദ്രന്റെ ഈ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ വിശേഷങ്ങൾ ഉണ്ടെന്നാണ് കവി പറയുന്നത്. കാരണം ഗാന്ധിജിയുടെ രണ്ട് സമരായുധങ്ങൾ എന്തൊക്കെയാണ്? അഹിംസയും സത്യസന്ധതയുമായിരുന്നു.
1: മാഷെ, ഇപ്പൊ സത്യം പറയുന്ന നിർബന്ധം പിടിച്ചോണ്ടല്ലേ ഭാര്യയും കുഞ്ഞിനെയല്ലേ ഉപേക്ഷിക്കേണ്ടി വന്നത്?
0: അതെ അതെ. അപ്പൊ ഇത്രമാത്രം സത്യനിഷ്ഠനാവണോ ഒരാൾ എന്നാണ് നമ്മുടെ സംശയം, അല്ലേ? അങ്ങനെയാണ്. ചിലപ്പോൾ നമുക്ക് അങ്ങനെയും ഇതിനെ വിശകലനം ചെയ്യാം. കാരണം ഒരു സ്ത്രീ അനുഭവിക്കാവുന്നതിൽ അങ്ങേയറ്റത്തെ ദുരിതം അനുഭവിക്കുക, തന്റെ മകൻ പറക്കമുറ്റാത്ത മകനെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നത് കാണേണ്ടി വരിക, മകൻ പാമ്പുകടിയിട്ട് മരിച്ചിട്ടും അവനെ കാണാൻ പോലും അനുവദിക്കാതിരിക്കുക, അങ്ങേയറ്റത്തെ കഷ്ടപ്പാടൊക്കെ സഹിക്കുന്നത് എന്തിനു വേണ്ടി? ഭർത്താവിന്റെ ഒരു ശീലം നിലനിർത്താൻ വേണ്ടി, അല്ലെ? സത്യനിഷ്ഠത നിലനിർത്താൻ വേണ്ടി. ഇനി രാജാവാണെങ്കിലോ, അയോധ്യ എന്നുള്ള വലിയ രാജ്യത്തിന്റെ രാജാവാണ്, സൂര്യവംശ രാജാവാണ്. ആ രാജാവ് ഒരു കാര്യമില്ലാതെ ഒരു ബ്രാഹ്മണന് തന്റെ മക്കളുടെ വിവാഹത്തിന് വേണമെന്ന് പറഞ്ഞിട്ട് പൈസ കൊടുക്കാം, വിവാഹത്തിന് രാജ്യം മുഴുവനും ആവശ്യമില്ലല്ലോ, അല്ലെ? എന്തും തരാമെന്ന് വാക്ക് പാലിക്കാൻ വേണ്ടി രാജ്യം തന്നെ കൊടുത്തു. രണ്ടര ഭാരം സ്വർണത്തിന് വേണ്ടി ഭാര്യയെ വിറ്റു. ഭാര്യ വിൽക്കാൻ പാടുണ്ടോ? ഇങ്ങനെ ഒരു നന്മ നിലനിർത്താൻ വേണ്ടി ഒരുപാട് തിന്മകൾ ചെയ്യേണ്ടി വന്നു എന്ന് നമുക്ക് വ്യാഖ്യാനിക്കാം. പക്ഷേ ഹരിശ്ചന്ദ്രൻ പുരാണത്തില് ഒരു സിംബോളിക്കാണ്. എന്തിന്റെ പ്രതീകം? സത്യത്തിന്റെ. നമ്മള് വേദങ്ങളിൽ പറയും, സത്യം ബ്രൂയാൽ പ്രിയം ബ്രൂയാൽ ന ബ്രൂയാൽ സത്യമപ്രിയം. ഇതില് സത്യത്തിൽ നിന്ന് അല്പം മാറിക്കൊണ്ടാണ് പറയുന്നത്. നമ്മൾ സത്യം പറയണം, പക്ഷേ പ്രിയം പറയണം. എന്തു പറയാൻ പാടില്ല? അപ്രിയമായ സത്യങ്ങൾ പറയാൻ പാടില്ല. അപ്പൊ നമ്മൾ മുഖത്ത് നോക്കിയിട്ട് വളരെ ബാലിശമായിട്ട് അങ്ങനെ ഒറ്റ കണ്ണടച്ച് മുഖമടച്ച് ചില അപ്രിയമായ സത്യങ്ങൾ പറയുമ്പോൾ കേൾവിക്കാരനിൽ കേൾക്കുന്നയാൾക്കുണ്ടാകുന്ന മാനസികാവസ്ഥ കൂടി നമ്മൾ നോക്കണം. പക്ഷെ അതുകൊണ്ടും ആപത്തുണ്ടാവും. എന്ത്? അപ്രിയമായ സത്യങ്ങൾ പറയാതിരുന്നാലും പ്രശ്നമാണ്. ആർക്കാപത്തുണ്ടായി?
1: നമ്മുടെ ശകുന്തളക്ക്.
0: ആ, നമ്മുടെ ശകുന്തളക്ക്. കാരണം അനസൂയ പറയാൻ തുടങ്ങുമ്പോഴാണ് ആര് തടഞ്ഞത്? പ്രിയംവദ. കാരണം പ്രിയംവദ എന്ന് പറഞ്ഞാല് പ്രിയം പറയുന്നവളാണ്. അന്ന് അനസൂയ പറഞ്ഞിരുന്നെങ്കിൽ നമ്മുടെ റിംഗ് എക്സ്ചേഞ്ചിലൂടെ ദുഷ്യന്തൻ കൊടുത്ത മോതിരം എവിടെയെങ്കിലും ഭദ്രമായിട്ട് സൂക്ഷിക്കാമായിരുന്നു, അല്ലെ? മാലിന്യനദിയിൽ കൈകഴുകുമ്പം അവിടെ നഷ്ടപ്പെടുമായിരുന്നില്ല. ആ മുദ്രമോതിരം കാണിച്ചിരുന്നെങ്കിൽ ദുഷ്യന്തന് ഇത് തന്റെ ഭാര്യയാണെന്നും ഓർമ്മ വരുമായിരുന്നു. അപ്പൊ അങ്ങനെ അപ്രിയമാണെങ്കിലും സത്യം പറയാതിരിക്കരുത്. പക്ഷേ സത്യത്തിന് ചില നീക്കപ്പോക്കുകളിലൂടെ നമ്മൾ സത്യനിഷ്ഠരായിരിക്കണം എന്ന് തന്നെയാണ് ഹരിശ്ചന്ദ്രന്റെ കഥ പറയുന്നത്. നമുക്ക് എല്ലാവരും സത്യസന്ധരായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്
1: ഇന്നത്തെ ചാരുവേശര ഇവിടെ നിർത്താം. നന്ദി, നമസ്കാരം.
2: ചാരുകസേല. പൂർവകഥകളുടെ പുനരാഖ്യാനവുമായി ചാരുകസേലയിൽ ഇരിക്കുകയാണ് മാഷ്. ഇനി നമുക്ക് കഥകളുടെ കെട്ടഴിക്കാം. ചാരുകസേല.

കർക്കിടകത്തിന്റെ ദുരിതകാലം കഴിഞ്ഞു. ഇനി പ്രതീക്ഷകളുടെ ചിങ്ങപ്പുലരി. തുടികളിൽ പൂക്കളുടെ വസന്തം തീർത്ത്, പാടങ്ങളിൽ വിളവിന്റെ വിഭവങ്ങൾ തീർത്ത് സമൃദ്ധിയുടെ ഓണമെത്തുകയാണ്.

0: പ്രശസ്തരുടെ ഇഷ്ടഗാനങ്ങളും ഓണവിശേഷങ്ങളുമായി റേഡിയോ മലബാർ അവതരിപ്പിക്കുന്നു ഗാനോത്സവം.
1: ഓണവില്ലിൻ തമ്പുരു വീട്ടും വീടാണി വീട്.
0: അത്ത് മുതൽ തിരുവോണം വരെ രാവിലെ 8 മണി മുതൽ 9 മണി വരെ, ഉച്ചക്ക് 1 മണി മുതൽ 2 മണി വരെ, പുനഃപ്രക്ഷേപണം രാത്രി 9 മണി മുതൽ 11 മണി വരെ. ഓണവിശേഷങ്ങളും ഇഷ്ടഗാനങ്ങളുമായി ഓണം ഗാനോത്സവം അത്തം മുതൽ തിരുവോണം വരെ.
2: ചരിത്ര സത്യങ്ങളുടെ ശിഥില ശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
3: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം റേഡിയോ മലബാർ 89.6 FM.
4: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

എം ജി ശ്രീകുമാർ പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ചിത്രം ആഭരണ ചാർത്ത്. ഇനി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ചിത്രം സവിത.

0: രാമനാമ മുഖരിതമായ കർക്കിടക മാസം പടിയിറങ്ങിയാൽ ചിങ്ങമാസമാണ്. കൃഷ്ണനാമ സങ്കീർത്തനങ്ങളാൽ ഭക്തിസാന്ദ്രമാകുന്ന ചിങ്ങമാസം.
1: കാന്തി കലർന്നോരു കാരുണ്യ പൂരിതൻ കാനേനത്തിൽ.
0: പ്രതീക്ഷകളുടെ ചിങ്ങമാസത്തിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ആലപിച്ച കൃഷ്ണഗാഥ. കൃഷ്ണകഥാമൃതം.

0: കൃഷ്ണകഥാമൃതം.
1: മാറ്റങ്ങളുടെ മാറ്റുകൂട്ടാൻ റേഡിയോ മലബാർ 89.6 FM.
2: കേൾക്കാം യേശുദാസും സുജാതയും ചേർന്ന് പാടിയ ഗാനം. ചിത്രം കിഴക്കുണരും പക്ഷി.

0: പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം. വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
1: യേശുദാസ് പാടിയ ഗാനം, ചിത്രം സുവർണ സിംഹാസനം.

ഇനി കേൾക്കാം മരക്കാർ, അറബിക്കടലിന്റെ സിംഹം എന്ന ചിത്രത്തിലെ ഗാനം. ആലാപനം രേഷ്മ രാഘവേന്ദ്ര, കവിത സോണിഷ്, രജനി പരമാനന്ദൻ, ശ്രീദേവി, കെ എസ് ഹരിശങ്കർ എന്നിവർ ചേർന്ന്.

ഇത് റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, ഇതോടുകൂടി ഇന്നത്തെ ഭൂതല പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:15 ആരംഭിക്കും. ശ്രോതാക്കൾക്കിനി ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം.

0: ஏ எவடி அடியே எவடி ஏ எவடி அது
1: ഓണമരവായി പൂക്കളെ മുരുങ്ങി ഇനി നാവൽ നിറയട്ടെ നാടൻ രുചിയുടെ ഉത്സവം ബ്രദേഴ്സ് അന്നപൂർണയ്ക്കൊപ്പം.
2: ചോറ്, സാമ്പാർ, കാളൻ, അവിയൽ, കൂട്ടുകറി, ഓലൻ, കിച്ചടി, പുളിശ്ശേരി, തോരൻ, പുളിയിഞ്ചി തുടങ്ങി 25 വിഭവങ്ങളുമായി ഒരുക്കുന്ന സമൃദ്ധമായ ഓണസദ്യ.
1: 1, 3, 5 പേർക്കുള്ള ഓണസദ്യ കിറ്റുകൾ മുൻകൂട്ടി ബുക്ക് ചെയ്യാം. ഓഫീസ്, ബാങ്ക്, സ്കൂൾ തുടങ്ങിയ സ്ഥാപനങ്ങൾക്കായി ബൾക്ക് ഓർഡറുകൾക്കും കാറ്ററിംഗ് ഓർഡറുകൾക്കും സൗകര്യമുണ്ട്. ബ്രദേഴ്സ് അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, മട്ടന്നൂർ. ബുക്കിംഗ് ഓഗസ്റ്റ് 20 വരെ മാത്രം. അതുകൊണ്ട് താമസിക്കേണ്ട, ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ. ഫോൺ 7 7 3 6 0 4 7 6 9 6 8 1 2 9 5 6 6 6 7 7.
2: നിങ്ങളുടെ ഓണം ബ്രദേഴ്സ് അന്നപൂർണയോടൊപ്പം രുചിയോടെ ആഘോഷിക്കാം, ഓണം ആഘോഷമാക്കാം.

ഒരു സ്ഥലം ഒരു ടേസ്റ്റ്, നേരെ അരോമ ഗ്രിൽനേഷനിലേക്ക്. തീയുടെ ചൂടിൽ രുചിയുടെ മാജിക്. അരോമ ഗ്രിൽനേഷൻ, നെടുവട്ടുകുന്ന്. മട്ടന്നൂർ, ബർഗർ, സാൻഡ്വിച്ചസ്, തന്തൂരി ചിക്കൻ, തന്തൂരി പ്ലേറ്റ്, ചിക്കൻ ടിക്ക, പെരി പെരി, കാന്താരി, കാലിമിർച്ചി, അൽഫാം. അരോമ സ്പെഷ്യൽ ബാർബിക്യൂ ബീഫ് റിബ്സ്. ഫോർ ഹോം ഡെലിവറി ആൻഡ് ടേക്ക് അവേ 7025-9000-17 7025-9000-15. ഓരോ വിഭവവും യഥാർത്ഥ രുചിയോടെ ഒരിക്കൽ രുചിച്ചാൽ വീണ്ടും തേടിയെത്തും. അതാണ് അരോമ ഗ്രിൽനേഷൻ.

ഓണം നബിദിനാശംസകളോടെ മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. മിലൻ ഓപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9747018037.

പെൺമനസ്സുകളുടെ ഇഷ്ടങ്ങൾ ഇനി ഒരിടത്ത്. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലിമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. പുത്തൻ ട്രെൻഡിലുള്ള സാരികൾ, സ്റ്റൈലിഷ് ചൂരിദാറുകൾ, മനോഹരമായ കുർത്തികൾ, ഇന്നർ വെയർ ആന്റി കളക്ഷൻസ്, കോസ്മെറ്റിക്സ് ആൻഡ് ഫാൻസി കളക്ഷൻസ് തുടങ്ങി സ്ത്രീകൾക്ക് ആവശ്യമായ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ, മിതമായ വിലയിൽ ഗുണമേന്മയുള്ള പുതുപുത്തൻ കളക്ഷനുകൾ. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലിമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. ആശംസകളോടെ സഹോദര സ്ഥാപനം സഹകരണ നീതി ബ്യൂട്ടി പാർലർ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. മുനാസ് ലേഡീസ് കളക്ഷൻസ്, പുതുമ തേടാം, സ്റ്റൈലോടെ അണിയാം. ഫോൺ 9497697664.

0: കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡും അംഗീകൃത ഖാദി സ്ഥാപനങ്ങളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഓണം ഖാദി മേള 2026 ഓഗസ്റ്റ് 25 വരെ
1: 30% ഗവൺമെന്റിന്റെ സ്പെഷ്യൽ റിബേറ്റ് ഈ സുവർണാവസരം ഉപയോഗപ്പെടുത്തു. ഖാദി തൊഴിലാളികൾക്ക് ഒരു കൈത്താങ്ങാകൂ.
0: 1,00,000 രൂപ വരെ സർക്കാർ, അർദ്ധ സർക്കാർ, ബാങ്ക് ജീവനക്കാർക്ക് ക്രെഡിറ്റ് സൗകര്യം, വിവിധ സമ്മാന പദ്ധതികൾ. ഓരോ 1,000 രൂപയുടെ പർച്ചേസിനും ഒരു സമ്മാന കൂപ്പൺ. മെഗാ നറുക്കെടുപ്പ് 2026 സെപ്റ്റംബർ 25 ഒന്നാം സമ്മാനം ടാറ്റ ടിയാഗോ. ജില്ലകളിൽ ആഴ്ചകൾ തോറും നറുക്കെടുപ്പിലൂടെ 3,000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറുകൾ. ഓണം ഖാദി മേള 2026
1: ഖാദി സൗഭാഗ്യ, മട്ടന്നൂർ ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9846765216.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി സിഎം വിസ്താര നെല്ലൂന്നി.
1: സിഎം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്,
0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ, അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496420880
0: 8111933600.
1: സിഎം വിസ്താര,
0: സിഎം വിസ്താര നെല്ലൂന്നി.

0: ഓണം നബിദിനാശംസകളോടെ ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: 916 BAS HUID ഗോൾഡ് ഓർണമെന്റ്സ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 925 സിൽവർ ഓർണമെന്റ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം.
0: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: ഫോൺ നമ്പർ 9656120022.

ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിൽ ഇതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. സ്റ്റാർ ഹെൽത്ത്, കെയർ ഹെൽത്ത്, ടാറ്റ, നിവ ബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഉത്തരവാദിത്വത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു. ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. ഫോൺ 9961004648, 9495127627, 9656948321.

താരണി മഞ്ജുള താഴ്വരകൾ മഞ്ഞിൽ മുങ്ങും നേരം തെന്നൽ മന്ത്രം ചൊല്ലും നേരം നീളയാ ആയിരം താമര പൂവനങ്ങൾ താരണി മഞ്ജുള

0: ജോലി ടെൻഷൻ ഉറക്കൂല, എനിക്കിനി ഒന്ന് റിലാക്സ് ചെയ്യണം.
1: മാഡം, അരോമ ആയുർഹെറിറ്റേജിലേക്ക് സ്വാഗതം. ശരീരത്തിന്റെ ക്ഷീണത്തിനും മനസ്സിന്റെ സമ്മർദ്ദത്തിനും ആയുർവേദത്തിന്റെ കരുതൽ. അഭ്യംഗം, ശിരോധാര, ഡീപ് ടിഷ്യൂ മസാജ്, ഫുഡ് തെറാപ്പി, ഫേസ് മസാജ്, സ്റ്റീം ബാത്ത്, ഓരോ ട്രീറ്റ്മെന്റും നിങ്ങളെ പുതുജീവനിലേക്ക് നയിക്കുന്നു. റിലാക്സ്, ഹീൽ, റിജുവനേറ്റ്. അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുകുന്ന്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ. ഫോൺ 04902471400, 7025900118.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസ് ആലപിച്ച ഗാനം, ചിത്രം രാവണപ്രഭു.

റേഡിയോ മലബാർ, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. 89.6 MHz ഞങ്ങളുടെ ഭൂതല സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. റേഡിയോ മലബാർ, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. 89.6 MHz ഞങ്ങളുടെ ഭൂതല മധ്യാന പ്രക്ഷേപണം ആരംഭിക്കുന്നു.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ടതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. സൌജന്യ കൈത്തറി സ്കൂൾ യൂണിഫോം പദ്ധതിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് ഓണത്തോടനുബന്ധിച്ച് സാമൂഹിക ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിച്ചു. ഭാഗ്യക്കുറി ഏജന്റുമാർക്കും വിൽപ്പനക്കാർക്കും ഓണം ഉത്സവ ബത്ത 1000 രൂപ വർദ്ധിപ്പിച്ചു. BWF ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പിൽ ധ്രുവ് കപില താനിഷ് ക്രാസ്റ്റോ സഖ്യം മിക്സഡ് ഡബിൾസ് പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. വാർത്തകൾ വിശദമായി. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ടതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥ 6 മുതൽ 8% വരെ വളർച്ച രേഖപ്പെടുത്തിയതായും ന്യൂഡൽഹിയിൽ ഉത്തർപ്രദേശ് ജപ്പാൻ ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യവേ അദ്ദേഹം അറിയിച്ചു. സാമൂഹിക ഡിജിറ്റൽ ഭൌതിക അടിസ്ഥാന സൌകര്യ നിക്ഷേപം, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഉൽപ്പാദന വളർച്ച എന്നീ 4 പ്രധാന മേഖലകളെ കേന്ദ്രീകരിച്ചാണ് രാജ്യത്തിന്റെ പുരോഗതിയെന്നും അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കി. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ നേതൃത്വത്തിൽ മന്ത്രിമാരുടെ സിംഗപ്പൂർ സന്ദർശനം ആരംഭിച്ചു. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ, കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ, സഹമന്ത്രി ജിതിൻ പ്രസാദ എന്നിവരടങ്ങുന്ന സംഘം 4th ഇന്ത്യ സിംഗപ്പൂർ മിനിസ്റ്റീരിയൽ റൌണ്ട് ടേബിൾ സമ്മേളനത്തിലും പങ്കെടുക്കും. ഇരു രാജ്യങ്ങളുടെയും സഹകരണത്തോടെ നൂതന ഉൽപ്പാദനം, ആശയവിനിമയം, ഡിജിറ്റലൈസേഷൻ, ആരോഗ്യം, വൈദ്യം, നൈപുണ്യ വികസനം, സുസ്ഥിരത എന്നീ മേഖലകളിലെ പുരോഗതി സമ്മേളനത്തിൽ സംഘം ചർച്ച ചെയ്യും. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ 70-ൽ പരം മുതിർന്ന വ്യവസായ പ്രമുഖരുമായി സന്ദർശനവേളയിൽ കൂടിക്കാഴ്ച നടത്തും. സിംഗപ്പൂർ പ്രധാനമന്ത്രി ലോറൻസ് വോങ്മായും ഗോയൽ കൂടിക്കാഴ്ച നടത്തും. ആഭ്യന്തരമന്ത്രി അമിത്ഷാ 2 ദിവസത്തെ സന്ദർശനത്തിന് വൈകിട്ട് ചെന്നൈയിലെത്തും. നാളെ ചെന്നൈക്കടുത്ത കോവളത്ത് ദക്ഷിണേന്ത്യയിലെ മുഖ്യമന്ത്രിമാരുടെ സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുക്കും. സമ്മേളനത്തിൽ തമിഴ്നാട്, കേരളം, ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിലെയും പുതുച്ചേരിയിലെയും മുഖ്യമന്ത്രിമാർ പങ്കെടുക്കും. സൌജന്യ കൈത്തറി സ്കൂൾ യൂണിഫോം പദ്ധതിയുമായി ബന്ധപ്പെട്ട് ചില മാധ്യമങ്ങൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. സ്കൂൾ യൂണിഫോം പദ്ധതിക്ക് നിർണായക സാമ്പത്തിക ഇടപെടലുകൾ നടത്തുന്നുണ്ടെന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. മുൻ ഗവൺമെന്റിന്റെ കാലത്ത് നെയ്ത്തുകൂലിയും നൂൽവിലയും അടക്കം 43.5 കോടി രൂപയുടെ കുടിശ്ശികയാണ് കൈത്തറി മേഖലയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ UDF ഗവൺമെന്റ് ഈ മാസം 14 ഉത്തരവ് പ്രകാരം 30 കോടി രൂപയുടെ അടിയന്തര സഹായം കൈത്തറിക്ക് നൽകിയിട്ടുണ്ടെന്നും വി ഡി സതീശൻ വ്യക്തമാക്കി. ഇതുൾപ്പെടെ 41.2 കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെന്നും നടപ്പുവർഷത്തെ ബജറ്റ് വിഹിതമായി ആകെ 56 കോടി രൂപയുടെ ഭരണാനുമതി നൽകിയതായും മുഖ്യമന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് ഓണത്തോടനുബന്ധിച്ച് സാമൂഹിക ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിച്ചു. ഇതിന് 1105 കോടി രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. ഗവൺമെന്റ് ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആനുകൂല്യങ്ങളും ബോണസും നൽകാൻ 630 കോടി രൂപ അനുവദിച്ചതായും മുഖ്യമന്ത്രി അറിയിച്ചു. സംസ്ഥാനത്തെ ഭാഗ്യക്കുറി ഏജന്റുമാർക്കും വിൽപ്പനക്കാർക്കും ഓണം ഉത്സവ ബത്ത 1000 രൂപ വർദ്ധിപ്പിച്ചെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. ഇതിന് 26.47 കോടി രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വ്യക്തമാക്കി. LDF കാലത്ത് ഇത് 7500 രൂപയായിരുന്നുവെന്നും ഇപ്പോൾ അത് 8500 ആയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ലോട്ടറി പെൻഷൻകാർക്ക് 2750 രൂപയിൽ നിന്ന് 3750 രൂപയായി ഓണം ഉത്സവ ബത്ത വർദ്ധിപ്പിച്ചെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. സ്പോർട്സ് കൌൺസിൽ കരാർ ജീവനക്കാരുടെ ശമ്പള കുടിശ്ശിക തീർക്കാൻ 1.50 കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട്. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഓണത്തോടനുബന്ധിച്ച് അരി വിതരണത്തിന് തുടക്കമായി. സംസ്ഥാനതല പരിപാടി തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് ഗേൾസ് HSSൽ മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. മന്ത്രി അനൂപ് ജേക്കബ് ചടങ്ങിൽ മുഖ്യാതിഥിയായി. ടൂറിസം വകുപ്പ് സംഘടിപ്പിക്കുന്ന ഈ വർഷത്തെ സംസ്ഥാനതല ഓണം വാരാഘോഷം 24 മുതൽ 30 വരെ തിരുവനന്തപുരത്തെ 35 വേദികളിൽ സംഘടിപ്പിക്കുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ് അറിയിച്ചു. 24-ന് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ വാരാഘോഷം ഉദ്ഘാടനം ചെയ്യും. സമാപന സമ്മേളനത്തിൽ

0: ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ വിശിഷ്ടാതിഥിയാകും. DYFI 16th സംസ്ഥാന സമ്മേളനം ത്തിന് തൃശൂരിൽ തുടക്കമായി. ആദ്യമായാണ് തൃശൂർ സംസ്ഥാന സമ്മേളനത്തിന് വേദിയാകുന്നത്. 14 ജില്ലകളിൽ നിന്ന് 600 പ്രതിനിധികൾ പങ്കെടുക്കും. ഇതിനു പുറമെ ലക്ഷദ്വീപിൽ നിന്നടക്കം 20 പേർ സൌഹാർദ്ദ പ്രതിനിധികളായും ഉണ്ടാകും. അല്പസമയത്തിനകം റീജിയണൽ തിയേറ്ററിൽ നടൻ പ്രകാശ് രാജ് ഉദ്ഘാടനം ചെയ്യും. മറ്റന്നാൾ വൈകിട്ട് രക്തസാക്ഷി കുടുംബസംഗമത്തിൽ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പങ്കെടുക്കും. 22 സമാപന പൊതുസമ്മേളനം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. പാലാ നഗരസഭ അധ്യക്ഷയായി മായ രാഹുലിനെ തെരഞ്ഞെടുത്തു. 16 വോട്ടാണ് ലഭിച്ചത്. UDF സ്ഥാനാർത്ഥി റിയാ ബിനോ ചീരാൻകുഴി 10 വോട്ടും നേടി. UDF വിമത വിഭാഗത്തിലെ കക്ഷിരഹിത അംഗമാണ് മായ രാഹുൽ. LDFും കോൺഗ്രസും വിമതരും മായ രാഹുലിനെ പിന്തുണച്ചു. കഴിഞ്ഞ മാസം 21 LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായതോടെയാണ് നഗരസഭാ ഭരണം പ്രതിസന്ധിയിലായത്. ആലപ്പുഴ കരുവാറ്റ കൊലപാതകം അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ മന്ത്രി രമേശ് ചെന്നിത്തല അഭിനന്ദിച്ചു. ആലപ്പുഴ SP, DIG തുടങ്ങി ഹരിപ്പാട് കായംകുളം മേഖലയിലെ എല്ലാ അന്വേഷണ ഉദ്യോഗസ്ഥരും പ്രത്യേകം അഭിനന്ദനം അർഹിക്കുന്നുവെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. സുഹൃത്തുക്കളുടെ വീടുകളിലും സ്ഥാപനങ്ങളിലും നടത്തിയ ED റെയ്ഡിനെ നിയമപരമായി നേരിടുമെന്ന് PA മുഹമ്മദ് റിയാസ് MLA കോഴിക്കോട്ട് പറഞ്ഞു. റെയ്ഡുകളിലൂടെ ജനത്തിനു മുമ്പിൽ സംശയത്തിന്റെ നിഴലിലാക്കാനാണ് ശ്രമമെന്നും അദ്ദേഹം അറിയിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായ തിരുവോണത്തോണി മുങ്ങി, കേടുപാടുകൾ സംഭവിച്ചു. പത്തനംതിട്ടയിൽ നിന്ന് ശ്രീധർ.
1: എല്ലാ വർഷവും കൃത്യമായി അറ്റകുറ്റപ്പണികൾ നടത്തിയാണ് തിരുവോണത്തോണി നീറ്റിലിറങ്ങിയിരുന്നത്. എന്നാൽ ഇത്തവണ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്ന് മതിയായ പരിചരണമോ അറ്റകുറ്റപ്പണികളോ ഉണ്ടായില്ലെന്ന് ഭക്തരുടെ ഇടയിൽ വിമർശനവും ഉയരുന്നുണ്ട്. തിരുവോണത്തിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ അനുഷ്ഠാനങ്ങളോടെയും ചടങ്ങുകളോടെയും തിരുവോണ ദിനത്തിൽ സദ്യയ്ക്കുള്ള സാധനങ്ങളുമായി എത്തുന്ന ഈ തോണിക്ക് ഇത്തരത്തിൽ കേടുപാടുകൾ സംഭവിച്ചത് ആശങ്കയ്ക്ക് ഇടയാക്കുന്നുണ്ട്. നിലവിൽ തോണി കരയ്ക്ക് കയറ്റി അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചു. 2022 നിർമ്മിച്ച പുതിയ തിരുവോണ
0: കൊൽക്കത്തയിലെ ഹോട്ടലിൽ പുലർച്ചെയുണ്ടായ തീപിടുത്തത്തിൽ 9 പേർ മരിച്ച സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും ദുഃഖമറിയിച്ചു. സംഭവത്തിൽ പരിക്കേറ്റവർ വേഗം സുഖം പ്രാപിക്കട്ടെയെന്ന് പ്രധാനമന്ത്രിയും ഉപരാഷ്ട്രപതിയും സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. ഉച്ചകഴിഞ്ഞ് ചേരുന്ന യോഗത്തിൽ പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ അധ്യക്ഷനാകും. ന്യൂഡൽഹിയിൽ BWF ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ ധ്രുവ് കപിലയും തനിഷ ക്രാസ്റ്റോയും മിക്സഡ് ഡബിൾസ് പ്രീ ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറി. മക്കൌ സഖ്യത്തെയാണ് അവർ തോൽപ്പിച്ചത്. ഗാലയിൽ ഇന്ത്യ ശ്രീലങ്ക പുരുഷ ക്രിക്കറ്റിൽ 1st ടെസ്റ്റിന്റെ 5th ദിവസം ഇന്ത്യക്കെതിരായ 2nd ഇന്നിംഗ്സിൽ ആതിഥേയരായ ശ്രീലങ്ക ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ 6 wicketന് 175 റൺസ് എടുത്തു. നേരത്തെ 2nd ഇന്നിംഗ്സിൽ 193 റൺസിന് പുറത്തായ ഇന്ത്യ ശ്രീലങ്കയ്ക്ക് 372 റൺസിന്റെ വിജയലക്ഷ്യമാണ് നൽകിയത്. പരമ്പരയിലെ 2nd അവസാനത്തെയും ടെസ്റ്റ് ഈ മാസം 23 മുതൽ കൊളംബോയിലാണ്. ഖേലോ ഇന്ത്യ പദ്ധതിയുമായി ചേർന്ന് കായിക യുവജനകാര്യ വകുപ്പും ഉന്നത വിദ്യാഭ്യാസ വകുപ്പും സംഘടിപ്പിക്കുന്ന കോളേജ് സ്പോർട്സ് ലീഗ് വോളിബോൾ മത്സരങ്ങൾക്ക് തിരുവനന്തപുരത്ത് തുടക്കമായി. മന്ത്രി റോജി എം ജോൺ ഉദ്ഘാടനം ചെയ്തു. മന്ത്രി OJ ജനീഷ് അധ്യക്ഷനായിരുന്നു. സംസ്ഥാനത്തെ സർവകലാശാലകളിൽ നിന്ന് 16 ടീമുകളാണ് വോളിബോൾ ലീഗിൽ പങ്കെടുക്കുന്നത്. കൊച്ചി പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ മരട് പ്രസ് ക്ലബ്ബുമായി സഹകരിച്ച് പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി സംഘടിപ്പിക്കുന്ന ശില്പശാല വാർത്താലാബ് എറണാകുളം ജില്ലാ കളക്ടർ ജി പ്രിയങ്ക ഉദ്ഘാടനം ചെയ്തു. നെഗറ്റീവ് വാർത്തകളും വ്യാജ വാർത്തകളും വർദ്ധിച്ചു വരുന്ന കാലത്ത് ഗവൺമെന്റ് പദ്ധതികളുൾപ്പെടെ ജനോപകാരപ്രദ വാർത്തകൾ കൂടുതൽ നൽകാൻ മാധ്യമപ്രവർത്തകർ ശ്രമിക്കണമെന്ന് കലക്ടർ പറഞ്ഞു. PIB കേരള ലക്ഷദ്വീപ് മേഖല അഡീഷണൽ ഡയറക്ടർ ജനറൽ വി പളനിസ്വാമി അധ്യക്ഷനായിരുന്നു. AI നിർമ്മിത വാർത്തകളുടെ കാലത്ത് സത്യമേത് വ്യാജ വാർത്ത ഏത് എന്ന് തിരിച്ചറിയുന്നത് വെല്ലുവിളിയാണെന്ന് അദ്ദേഹം പറഞ്ഞു. കൊച്ചി PIB ആൾ ഇന്ത്യ റേഡിയോ ഡയറക്ടർ ധന്യ സനൽ കെ ചടങ്ങിൽ പങ്കെടുത്തു. ഇന്ന് ലോക ഫോട്ടോഗ്രാഫി ദിനം. ഫ്രഞ്ച് ചിത്രകാരനും രംഗസംവിധായകനുമായിരുന്ന ലൂയി ഡഗൂർ വികസിപ്പിച്ചെടുത്ത ആദ്യകാല ഫോട്ടോഗ്രാഫി രീതിയായ ഡഗറോ ടൈപ്പ് പ്രക്രിയയുടെ പാറ്റന്റ് 1839 August 19 ലോകത്തിന് സമർപ്പിച്ചതിന്റെ ഓർമ്മയ്ക്കായാണ് ദിനാചരണം. വയനാട് മുട്ടിൽ മരമുറി തട്ടിപ്പ് കേസ് വിചാരണ കോടതി നാളെ വീണ്ടും പരിഗണിക്കും. പ്രതികളായ അഗസ്റ്റിൻ സഹോദരന്മാർക്ക് നേരിട്ട് ഹാജരാകാൻ 20 വരെ ഹൈക്കോടതി സാവകാശം നൽകിയിരുന്നു. ചോറ്റാനിക്കര മജിസ്ട്രേറ്റ് കോടതിയാണ് കേസ് പരിഗണിക്കുന്നത്. കേരള ലോകായുക്ത ഡിവിഷൻ ബെഞ്ച് സിറ്റിംഗ് കോഴിക്കോട് ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിൽ ആരംഭിച്ചു. ലോകായുക്ത ജസ്റ്റിസ് N. അനിൽകുമാറും ഉപലോകായുക്ത ജസ്റ്റിസ് ഷർസി വിയും പങ്കെടുക്കുന്നുണ്ട്. നാളെ രാവിലെ ഇതേ വേദിയിൽ ഉപലോകായുക്ത ജസ്റ്റിസ് ഷർസി വി സിംഗിൾ ബെഞ്ച് സിറ്റിംഗ് നടത്തും. തൃശൂർ ചിമ്മിനി ഡാമിലെ ജലനിരപ്പ് ക്രമീകരിക്കാനും വൈദ്യുതി ഉൽപ്പാദനത്തിനും വെള്ളം തുറന്നുവിടുന്നതിനാൽ കുറുമാലി പുഴയിൽ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ട്. പുഴയുടെ തീരത്തെ താമസം

ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് അഖില ഭാരതീയ വിശ്വകർമ്മ മഹാസഭ മാഹി മേഖലാ കമ്മിറ്റി ടി അശോക് കുമാർ എം എൽ എക്ക് നിവേദനം നൽകി. വിശ്വകർമ്മ സമൂഹത്തെ പരമ്പരാഗത കരകൌശല തൊഴിൽ സമൂഹമായി അംഗീകരിക്കുക, മാഹിയിൽ കേരള മാതൃകയിൽ റേഷൻ വിതരണ സംവിധാനം, വാസ്തുവിദ്യാ പഠനം കേന്ദ്രം തുടങ്ങിയവയാണ് പ്രധാന ആവശ്യങ്ങൾ. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ടതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. സൗജന്യ കൈത്തറി സ്കൂൾ യൂണിഫോം പദ്ധതിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് ഓണത്തോടനുബന്ധിച്ച് സാമൂഹിക ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിച്ചു. ഭാഗ്യക്കുറി ഏജന്റുമാർക്കും വിൽപ്പനക്കാർക്കും ഓണം ഉത്സവ ബത്ത 1000 രൂപ വർദ്ധിപ്പിച്ചു. ബി ഡബ്ല്യു എഫ് ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പിൽ ധ്രുവ് കപില തനിഷ ക്രാസ്റ്റോ സഖ്യം മിക്സഡ് ഡബിൾസിൽ പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. 12:50 ആകാശവാണിയിൽ നിന്നുള്ള മലയാളത്തിൽ വാർത്തകൾ. ഉച്ചയ്ക്ക് 1 ചലച്ചിത്ര പിന്നണി ഗായകൻ എൻ വി ഹരിദാസ് പങ്കെടുക്കുന്നു. 2 ഒരു വട്ടം കൂടി നാടകനേരത്തിൽ നാടകം. 5:15 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 തിരികെ ജീവിതത്തിലേക്ക് ആൽക്കഹോളിക് അനോണിമസ് പ്രോഗ്രാമിന്റെ തുടർഭാഗം. തുടർന്ന് ആർദ്രഗീതങ്ങൾ. 6 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകളും 6:30 പ്രാദേശിക വാർത്തകളും കേൾക്കാം. ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 6:40 കൃഷ്ണകഥാമൃതം. 7 ഹരിത സമൃദ്ധി. 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 7:35 ശാസ്ത്രവീതി. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 8:30 കായികം. 9 ഓണം ഗാനോത്സവത്തിൽ സന്തോഷ് മാട പങ്കെടുക്കുന്നു. 10 ചലച്ചിത്ര പിന്നണി ഗായകൻ എൻ വി ഹരിദാസ് പങ്കെടുക്കുന്നു. ഇപ്പോൾ കേട്ടത് ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്.

0: സാഹിത്യവും സംസ്കാരവും കലയും കായികവും അറിവുകളുടെ വലിയൊരു കലവറ നിങ്ങൾക്ക് മുൻപിൽ തുറക്കുന്നു. ഇത് റേഡിയോ മലബാർ 89.6 FM.
1: കേൾക്കാം നാട്ടുവിശേഷം. ഓണം മേളകളിലും വ്യാപാരോത്സവങ്ങളിലും പൊതുജനം വഞ്ചിക്കപ്പെടാതിരിക്കാൻ ഈ മാസം 25 വരെ ജില്ലയിലുടനീളം ലീഗൽ മെട്രോളജി വകുപ്പ് ഓണക്കാല പ്രത്യേക മിന്നൽ പരിശോധന നടത്തും. ജില്ലയിലെ എല്ലാ താലൂക്കുകളിലും പൊതുജനങ്ങൾക്ക് പരാതി അറിയിക്കുന്നതിന് കൺട്രോൾ റൂം തുറന്നു. കണ്ണൂർ 04972706503, തലശ്ശേരി 04902325621, ഇരിട്ടി 04902472290, തളിപ്പറമ്പ 04602005586, പയ്യന്നൂർ 04985202550. പയ്യന്നൂരിൽ ഒക്ടോബറിൽ നടക്കുന്ന 65th ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് ലോഗോ ക്ഷണിച്ചു. പയ്യന്നൂരിലെ കലാ സാംസ്കാരിക തനിമ ഉൾക്കൊള്ളുന്ന AI നിർമ്മിതമല്ലാത്ത സ്വന്തം സർഗാത്മകതയിൽ നിർമ്മിക്കുന്നതായിരിക്കണം ലോഗോ. ലോഗോ അതിന്റെ യഥാർത്ഥ ഫയലുകൾ ഉൾപ്പെടെ നാളെ വൈകിട്ട് 5 മണിക്ക് മുൻപായി പയ്യന്നൂർ സബ് ഡിസ്ട്രിക്ട് കലോത്സവം @gmail.com എന്ന ഇമെയിലിൽ അയക്കണം. ഫോൺ നമ്പർ 85904406050. അതിയടം മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിലെ കണ്ണങ്ങാട് ഭഗവതിയുടെ പ്രതിപുരുഷനായി കരിവള്ളൂരിലെ രമേശനെ ആചാരപ്പെടുത്തുന്ന ചടങ്ങ് നാളെ നടക്കും. 2026 ജൂലൈ 29 മുതൽ ഓഗസ്റ്റ് 10 വരെയുള്ള പ്രകൃതിക്ഷോഭങ്ങളിൽ കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് ധനസഹായത്തിനുള്ള വിള ഇൻഷുറൻസിനും നഷ്ടപരിഹാരത്തിനും അപേക്ഷിക്കാനുള്ള സമയപരിധി സെപ്റ്റംബർ 5 വരെ നീട്ടി. കർഷകർക്ക് കൃഷിവകുപ്പിന്റെ എയിംസ് പോർട്ടൽ വഴി നേരിട്ട് രജിസ്റ്റർ ചെയ്ത് അപേക്ഷ സമർപ്പിക്കാം. പോർട്ടൽ വഴി അപേക്ഷിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് സമീപത്തെ കൃഷിഭവനുമായി ബന്ധപ്പെട്ട് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. നാട്ടുവിശേഷമാണ് ഇപ്പോൾ കേട്ടത്.
2: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ

0: അച്ഛനെന്ന എത്ര സന്തോഷോ, ഹാള് കിട്ടിയാ.
1: ഹാള് മാത്രല്ല മോളെ, എല്ലാം ഒരിടത്ത് ഒത്തു കിട്ടി, അതാ സന്തോഷം.
2: ആഘോഷങ്ങൾക്ക് മറ്റുകൂട്ടാൻ വേദിയും മാറട്ടെ. അരോമ ആയുർ ഹെറിറ്റേജ് നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. 200-ലധികം പേർക്ക് സുഖമായിരിക്കാവുന്ന ലോട്ടസ് ബാങ്ക്വറ്റ് ഹാൾ. 100-ഓളം പേർക്ക് അനുയോജ്യമായ ലില്ലി ബാങ്ക്വറ്റ് ഹാൾ. അരോമ ആയുർ ഹെറിറ്റേജ്, മനോഹരമായ സ്റ്റേജ്, മികച്ച സൗണ്ട് സിസ്റ്റം, പ്രൊജക്ടർ സൗകര്യവും മികച്ച ഡൈനിങ്ങും. വിവാഹ നിശ്ചയം, ജന്മദിനം, ആനിവേഴ്സറി, കോർപ്പറേറ്റ് മീറ്റിംഗ്, ഓരോ പരിപാടിയും ഇനി ഗംഭീരമാക്കൂ. അരോമ ആയുർ ഹെറിറ്റേജ്, ബാങ്ക്വറ്റ് ഹാളുകളുടെ പുതിയ വൈവിധ്യം.
1: സന്തോഷത്തിന് ഒരു നിമിഷം മതി, പക്ഷെ ആ ഓർമ്മ ജീവിതകാലം മുഴുവൻ നിലനിൽക്കണം.
2: അരോമ, ദ ബെസ്റ്റ് പ്ലേസ് to celebrate happiness.
3: അല്പസമയത്തിനുള്ളിൽ ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. പരീക്ഷകളുടെ സുതാര്യത ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുനഃസംഘടിപ്പിച്ച് കേന്ദ്ര സർക്കാർ. സംസ്ഥാനത്ത് ഓണം പ്രമാണിച്ച് അടുത്ത മാസത്തേക്കുള്ള സാമൂഹിക ക്ഷേമ പെൻഷൻ വിതരണം ഇന്നു മുതൽ ആരംഭിച്ചു. ഇന്ത്യ സിംഗപ്പൂർ മിനിസ്റ്റീരിയൽ റൌണ്ട് ടേബിളിൽ പങ്കെടുക്കുന്നതിനായി കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിതല സംഘം ഇന്ന് സിംഗപ്പൂരിലെത്തും. ഇന്ത്യയുടെ വളർച്ചായാത്രയിൽ നിക്ഷേപത്തിന് പ്രധാന പങ്കുണ്ടെന്നും രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ടതായും കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇറാനുമായുള്ള എല്ലാ വാണിജ്യ ഇടപാടുകളും നിർത്തിവച്ച് യുഎഇ. FIH ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് പാകിസ്ഥാനെ നേരിടും. വാർത്തകൾ വിശദമായി. പരീക്ഷകളുടെ സുതാര്യത ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുനഃസംഘടിപ്പിച്ച് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം. 600 വിദഗ്ധരെ പാനലിൽ നിന്ന് ഒഴിവാക്കി. 4 തലങ്ങളിലുള്ള ചോദ്യപേപ്പർ പരിശോധനാ സംവിധാനം ഏർപ്പെടുത്തുമെന്നും സുരക്ഷ ശക്തമാക്കുമെന്നും മന്ത്രാലയം അറിയിച്ചു. 4 ഇന്ത്യ സിംഗപ്പൂർ മിനിസ്റ്റീരിയൽ റൌണ്ട് ടേബിളിൽ പങ്കെടുക്കുന്നതിനായി കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല സംഘം സിംഗപ്പൂരിലേക്ക് തിരിച്ചു. കേന്ദ്രമന്ത്രിമാരായ എസ് ജയശങ്കർ, പീയൂഷ് ഗോയൽ, ജിതിൻ പ്രസാദ എന്നിവരടങ്ങുന്നതാണ് സംഘം. ഇന്ത്യയും സിംഗപ്പൂരും തമ്മിലുള്ള ഉന്നതതല സാമ്പത്തിക സഹകരണ സംവിധാനമാണ് 2022 ആരംഭിച്ച ISMR. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള വേദിയായി 4 ISMR മാറുമെന്ന് കേന്ദ്ര ധനകാര്യമന്ത്രാലയം വ്യക്തമാക്കി. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ടതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ന്യൂഡൽഹിയിൽ ഉത്തർപ്രദേശ് ജപ്പാൻ നിക്ഷേപക ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യം 6 മുതൽ 8% വരെ വളർച്ചാ നിരക്കിലാണ് മുന്നേറുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തിന്റെ വളർച്ചായാത്രയിൽ നിക്ഷേപം പ്രധാന പങ്കുവഹിക്കുന്നതായും അദ്ദേഹം വ്യക്തമാക്കി.
1: We have been growing at a very sustained pace of 6 to 8% growth band with moderate under control inflation with very good balance sheet and making sure that the entire country grows together. This is possible because of the 4 pillars of our growth story: investment in social, digital and physical infrastructure.
0: 2 ദിവസത്തെ തമിഴ്നാട് സന്ദർശനത്തിന്റെ ഭാഗമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ചെന്നൈയിലെത്തും. നാളെ ചെന്നൈക്കടുത്തുള്ള കോവളത്ത് നടക്കുന്ന ദക്ഷിണേന്ത്യൻ മുഖ്യമന്ത്രിമാരുടെ സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുക്കും. തമിഴ്നാട്, കേരളം, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, പുതുച്ചേരി മുഖ്യമന്ത്രിമാരും സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സംസ്ഥാനത്ത് ഓണം പ്രമാണിച്ച് അടുത്ത മാസത്തേക്കുള്ള സാമൂഹിക ക്ഷേമ പെൻഷൻ വിതരണം ഇന്നു മുതൽ ആരംഭിച്ചു. ഇതിനായി 1,105 കോടി രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആനുകൂല്യങ്ങളും ബോണസും നൽകുന്നതിനായി 630 കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട്. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ പരിധിയിൽ വരുന്ന വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾക്കായുള്ള അരി വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി എൻ ഷംസുദ്ദീൻ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങളിലെ പ്രീ പ്രൈമറി മുതൽ 8ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കാണ് ഓണത്തോടനുബന്ധിച്ച് 4 കിലോഗ്രാം വീതം അരി വിതരണം ചെയ്യുന്നത്.

0: ുമായി അത്തം മുതൽ പൂവിപണികളും സജീവമാണ്. കോഴിക്കോട് പാളയമാണ് പൂവിൽപ്പണിയുടെ പ്രധാന കേന്ദ്രം. കോഴിക്കോട്ടെ പ്രധാന വസ്ത്ര വിപണന കേന്ദ്രമായ മിഠായിത്തെരുവും ഓണവിപണിക്കായി ഒരുങ്ങി. ഓണക്കൈത്തറി മേളകളും സപ്ലൈകോ കൺസ്യൂമർ ഫെഡ് ഓണം മേളകളും നിത്യോപയോഗ വസ്തുക്കളും മിതമായ വിലക്കാണ് ലഭിക്കുന്നത്. വീടുകളിലെ ഓണസദ്യ പോലെ തന്നെ ഹോട്ടലുകളിലും വിഭവസമൃദ്ധമായ ഓണസദ്യകൾ ഒരുക്കുന്നുണ്ട്. ഓണാഘോഷ പരിപാടികളും വിവിധയിടങ്ങളിൽ തുടങ്ങി. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലും ഒരുക്കുന്ന ഓണാഘോഷ പരിപാടികളുടെ ഭാഗമായുള്ള പൂക്കള മത്സരം ഈ മാസം 22 നടക്കും.
1: ആം ആദ്മി നേതാവും ഡൽഹി മുൻ മന്ത്രിയുമായ സത്യേന്ദ്ര ജെയിനെ ഡൽഹി ആന്റി കറപ്ഷൻ വിഭാഗം അറസ്റ്റ് ചെയ്തു. മലിനജല സംസ്കരണ പ്ലാന്റ് നവീകരണവുമായി ബന്ധപ്പെട്ട ടെൻഡർ നടപടികളിൽ ക്രമക്കേട് ആരോപിച്ചാണ് അറസ്റ്റ്. ഡൽഹി ജലബോർഡ് മുൻ സിഇഒയും മറ്റ് 4 കേസിൽ അറസ്റ്റിലായിട്ടുണ്ട്. ജാർഖണ്ഡിൽ വിദ്യാർത്ഥി പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ 44 നിയമന പരീക്ഷകൾ റദ്ദാക്കി സംസ്ഥാന സർക്കാർ. 2014 മുതൽ ജാർഖണ്ഡ് പബ്ലിക് സർവീസ് കമ്മീഷനും ഔട്ട്സോഴ്സ് ഏജൻസിയായ TSR ഡാറ്റ പ്രോസസിംഗ് പ്രൈവറ്റ് ലിമിറ്റഡും നടത്തിയ പരീക്ഷകളാണ് റദ്ദാക്കിയത്. വടക്കൻ ഒഡീഷയിൽ പ്രളയ സാഹചര്യം തുടരുന്നു. 6 വെള്ളപ്പൊക്കം രൂക്ഷം. 10 ആളുകളെ പ്രളയം ബാധിച്ചതായാണ് റിപ്പോർട്ട്. വൈതരിണി നദിയിലെ ജലനിരപ്പ് അപകടരേഖയ്ക്ക് മുകളിലാണ്. ബ്രാഹ്മണി, സലാന്തി, സുബർണരേഖ നദികൾ കരകവിഞ്ഞൊഴുകിയതോടെ നിരവധി ഗ്രാമങ്ങൾ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. ഉത്തരാഖണ്ഡിൽ ശക്തമായ മഴയിൽ കൂറ്റൻ പാറക്കല്ലുകൾ പതിച്ച് ധാർചുല തവാഘട്ട് ദേശീയപാതയിലെ കുലാഘട്ട് ബെയ്ലി പാലം തകർന്നു. ഇതോടെ ആദി കൈലാഷ്, മാനസ സരോവർ തീർത്ഥാടന പാതകളിലെ റോഡ് ഗതാഗതവും ചൈന അതിർത്തിയിലേക്കുള്ള ബന്ധവും തടസ്സപ്പെട്ടു. അരുവിയിൽ നീരൊഴുക്ക് ശക്തമായതിനാൽ ബദൽപാത നിർമ്മിക്കാൻ സാധിക്കാത്ത സ്ഥിതിയാണ്. കേരളത്തിൽ ചിലയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തെ എല്ലാ തീരദേശ ജില്ലകളിലും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. ലക്ഷദ്വീപിലും ഇന്നും നാളെയും കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. നെതർലൻഡ്സിൽ നടക്കുന്ന FIH ഹോക്കി ലോകകപ്പ് പൂൾ ഡിയിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് പാകിസ്ഥാനെ നേരിടും. വാഗ്നർ ഹോക്കി സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരം ഇന്ത്യൻ സമയം വൈകുന്നേരം 6:30 ആരംഭിക്കും. പൂൾ ഡിയിൽ നാളെ ഇന്ത്യൻ വനിതാ ടീം ഇംഗ്ലണ്ടിനെ നേരിടും. ഇന്ത്യയ്ക്കെതിരായ ആദ്യ ടെസ്റ്റ് ക്രിക്കറ്റിന്റെ 2 ഇന്നിംഗ്സിൽ ശ്രീലങ്കയുടെ ബാറ്റിംഗ് പുരോഗമിക്കുന്നു. 372 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന് 5 ദിനം ബാറ്റിംഗ് പുനരാരംഭിച്ച ശ്രീലങ്ക ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 6 175 റൺസ് എന്ന നിലയിലാണ്. 65 ഓവറിൽ നിന്നും 197 റൺസാണ് ശ്രീലങ്കയ്ക്ക് വിജയിക്കാൻ വേണ്ടത്. ഇറാനുമായുള്ള എല്ലാ വാണിജ്യ ഇടപാടുകളും നിർത്തിവച്ചതായി UAE. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി. ഇറാൻ വീണ്ടും മിസൈൽ ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് തീരുമാനം. ഹോർമൂസ് കടലിടുക്ക് സംബന്ധിച്ച് കരാറിലെത്തുന്നതുവരെ ഇറാനുമായുള്ള ചർച്ചകൾ നിർത്തിവയ്ക്കാൻ നയതന്ത്ര സംഘത്തിന് നിർദ്ദേശം നൽകി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനുമായി നിലവിൽ ഒരു ചർച്ചയും നടക്കുന്നില്ലെന്നും ട്രംപ് സാമൂഹിക മാധ്യമത്തിലൂടെ അറിയിച്ചു. അമേരിക്കയുമായി ഒപ്പുവച്ച ധാരണാപത്രത്തിലെ എല്ലാ വ്യവസ്ഥകളും പൂർണ്ണമായി പാലിക്കപ്പെടുന്നതുവരെ ഹോർമൂസ് കടലിടുക്ക് അടച്ചിടുമെന്ന് ഇറാനും വ്യക്തമാക്കിയിട്ടുണ്ട്. 20 US ഡോളർ മൂല്യമുള്ള കനേഡിയൻ ഇറക്കുമതികൾക്ക് 50% തീരുവ നടപ്പാക്കുന്നത് നീട്ടിവച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇരു രാജ്യങ്ങളും ധാരണയിലെത്തിയതിനെ തുടർന്നാണ് ഉപരോധം പ്രാബല്യത്തിൽ വരാൻ മണിക്കൂറുകൾക്ക് ബാക്കി നിൽക്കെ പ്രഖ്യാപനം. തീരുവ നടപ്പാക്കുന്നത് വെള്ളിയാഴ്ച വരെ നീട്ടിവച്ചതായി കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി അറിയിച്ചു. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ ആചാര അനുഷ്ഠാനങ്ങളുടെ ഭാഗമായ തിരുവോണത്തോണി മുങ്ങി കേടുപാടുകൾ സംഭവിച്ചു. തിരുവോണദിനത്തിൽ സദ്യയ്ക്കുള്ള സാധനങ്ങളുമായി എത്തുന്ന തോണി മുങ്ങിയത് ആശങ്കയ്ക്ക് ഇടയാക്കിയിട്ടുണ്ട്. തോണി കരയ്ക്കുകയറ്റി അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചു. ഭിന്നശേഷി മേഖലയിൽ പ്രവർത്തിക്കുന്ന വിവിധ സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും അനുഭവങ്ങളും അറിവുകളും സാങ്കേതിക വിദ്യകളും ഒരേ വേദിയിൽ എത്തിക്കുക എന്ന ലക്ഷ്യവുമായി അടുത്ത ജനുവരിയിൽ തിരുവനന്തപുരത്ത് സക്ഷം ഉത്സവ് സംഘടിപ്പിക്കുമെന്ന് സി സദാനന്ദൻ മാസ്റ്റർ MP. ജനുവരി 20 മുതൽ 24 നടത്തുന്ന പരിപാടിയുടെ ഭാഗമായി പ്രദർശനം, സെമിനാറുകൾ, സാംസ്കാരിക പരിപാടികൾ തുടങ്ങിയവ നടക്കും. കേരള കോളേജ് സ്പോർട്സ് ലീഗ് വോളിബോൾ മത്സരങ്ങൾക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമായി. കായിക വകുപ്പും ഉന്നത വിദ്യാഭ്യാസ വകുപ്പും ഖേലോ ഇന്ത്യ പദ്ധതിയുമായി ചേർന്ന് നടത്തുന്ന ലീഗ് മന്ത്രി റോജി എം ജോൺ ഉദ്ഘാടനം ചെയ്തു. മന്ത്രി OJ ജനീഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കോളേജ് ക്യാമ്പസുകളിലേക്ക് വോളിബോളിന്റെ പ്രതാപകാലം തിരികെ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് മത്സരം സംഘടിപ്പിക്കുന്നത്. കൊൽക്കത്തയിലെ ന്യൂ മാർക്കറ്റ് ഏരിയയിലുള്ള ഫ്രീ സ്കൂൾ സ്ട്രീറ്റിലെ ഹോട്ടലിൽ ഇന്ന് പുലർച്ചെയുണ്ടായ തീപിടുത്തത്തിൽ 9 6 പരിക്കേറ്റു. പ്രാഥമിക അന്വേഷണത്തിൽ ഹോട്ടലിൽ അഗ്നിരക്ഷാ സംവിധാനങ്ങളോ സുരക്ഷാ മാർഗ്ഗങ്ങളോ ഉണ്ടായിരുന്നില്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അപകടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുഃഖം രേഖപ്പെടുത്തി. പരീക്ഷകളുടെ സുതാര്യത

ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുനഃസംഘടിപ്പിച്ച് കേന്ദ്ര സർക്കാർ. സംസ്ഥാനത്ത് ഓണം പ്രമാണിച്ച് അടുത്ത മാസത്തേക്കുള്ള സാമൂഹിക ക്ഷേമ പെൻഷൻ വിതരണം ഇന്നു മുതൽ ആരംഭിച്ചു. ഇന്ത്യ സിംഗപ്പൂർ മിനിസ്റ്റീരിയൽ റൌണ്ട് ടേബിളിൽ പങ്കെടുക്കുന്നതിനായി കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിതല സംഘം ഇന്ന് സിംഗപ്പൂരിലെത്തും. ഇന്ത്യയുടെ വളർച്ചായാത്രയിൽ നിക്ഷേപത്തിന് പ്രധാന പങ്കുണ്ടെന്നും രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ടതായും കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇറാനുമായുള്ള എല്ലാ വാണിജ്യ ഇടപാടുകളും നിർത്തിവച്ച് യുഎഇ. FIH ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് പാകിസ്ഥാനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഓണം ഗാനോത്സവത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഓണം ഗാനോത്സവത്തിൽ അതിഥിയായി എത്തുന്നു ചലച്ചിത്ര പിന്നണി ഗായകൻ എൻ വി ഹരിദാസ്.

റേഡിയോ മലബാർ 89.6 FM ലോകമെമ്പാടുമുള്ള മലയാളി ശ്രോതാക്കൾക്ക് ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ.വി. ഹരിദാസ്. കാണാൻ പറ്റും ഓണം ഉണ്ണണം എന്ന് പഴമക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്. പുതു വസ്ത്രങ്ങൾ അണിഞ്ഞ് മലയാളികൾ മാവേലി മല്ലനെ എതിരേൽക്കാൻ കാത്തിരിക്കുന്ന ഈ നല്ല നാളിൽ എല്ലാ മലയാളി ഗാന ശ്രോതാക്കൾക്കും ഓണം ആശംസകളോടെ പരിപാടിയിലേക്ക് കടക്കുന്നു. ആദ്യഗാനം ഓണത്തെക്കുറിച്ചാവട്ടെ. ശ്രീകുമാരൻ തമ്പി രചിച്ച് രവീന്ദ്രൻ ഈണം പകർന്ന് യേശുദാസ് ആലപിച്ച ഒരു ഗാനത്തോടെ നമുക്ക് പരിപാടിയിലേക്ക് കടക്കാം. ഉത്രാടപ്പൂ നിലാവിവാ. ഈ ഗാനം ഒന്ന് കേട്ടു നോക്കൂ.

ഒരു ഭക്തിഗാനം. ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് തുടങ്ങുന്ന ഈ ഗാനം എൻ്റെ ഒരു സുഹൃത്ത് മണ്മറഞ്ഞ കവി സുകുമാർ അണ്ടലൂർ രചിച്ച് കെ വി മഹാദേവൻ സംഗീതം പകർന്നു. ഈ ഗാനം ഗ്രാമഫോൺ കമ്പനി HMV ക്ക് വേണ്ടി 1976 പുറത്തിറക്കിയതാണ്.

മൂന്നാമത്തെ ഗാനമായി വരുന്നത് ഒരു തമിഴ് ചിത്രത്തിലെ ഗാനമാണ്. നിജങ്ങൾ നിലയ്ക്കിണ്ടണ എന്ന തമിഴ് ചിത്രത്തിലേക്ക് 1987 പാടിയൊരു യുഗ്മഗാനം. തെന്നിന്ത്യയിലെ പ്രശസ്ത ഗായികയായ വാണി ജയറാമനോടൊപ്പം പാടിയ ഈ ഗാനം ശങ്കർ ഗണേഷ് സംഗീതം പകർന്നു. കവിഞ്ഞർ മുത്തുലിംഗം ആണ് ഈ ഗാനം രചിച്ചത്. ഗോവിന്ദനായിരുന്നു ഈ ചിത്രത്തിന്റെ സംവിധായകൻ. വിജയൻ, പുഷ്പാഞ്ജലി എന്നിവരായിരുന്നു ഈ ചിത്രത്തിൽ അഭിനയിച്ചത്.

0: ഓണം വരവായി, പൂക്കളമൊരുങ്ങി, ഇനി നാവിൽ നിറയട്ടെ നാടൻ രുചിയുടെ ഉത്സവം ബ്രദേഴ്സ് അന്നപൂർണയ്ക്കൊപ്പം. ചോറ്, സാമ്പാറ്, കാളൻ, അവിയൽ, കൂട്ടുകറി, ഓലൻ, കിച്ചടി, പുളിശ്ശേരി, തോരൻ, പുളിയിഞ്ചി തുടങ്ങി 25 വിഭവങ്ങളുമായി ഒരുക്കുന്ന സമൃദ്ധമായ ഓണസദ്യ.
1: 1, 3, 5 പേർക്കുള്ള ഓണസദ്യ കിറ്റുകൾ മുൻകൂട്ടി ബുക്ക് ചെയ്യാം. ഓഫീസ്, ബാങ്ക്, സ്കൂൾ തുടങ്ങിയ സ്ഥാപനങ്ങൾക്കായി ബൾക്ക് ഓർഡറുകൾക്കും കാറ്ററിംഗ് ഓർഡറുകൾക്കും സൗകര്യമുണ്ട്. ബ്രദേഴ്സ് അന്നപൂർണ പ്യൂർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, മട്ടന്നൂർ. ബുക്കിംഗ് ഓഗസ്റ്റ് 20 വരെ മാത്രം. അതുകൊണ്ട് താമസിക്കേണ്ട, ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ. ഫോൺ 7 7 3 6 0 4 7 6 9 6 8 1 2 9 5 6 6 6 7 7.
0: നിങ്ങളുടെ ഓണം ബ്രദേഴ്സ് അന്നപൂർണയോടൊപ്പം. രുചിയോടെ ആഘോഷിക്കാം, ഓണം ആഘോഷമാക്കാം.
2: ഓണം നബിദിനാശംസകളോടെ മിലൻ ഒപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. മിലൻ ഒപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഒപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9747018037.
3: കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡും അംഗീകൃത ഖാദി സ്ഥാപനങ്ങളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഓണം ഖാദി മേള 2026 ഓഗസ്റ്റ് 25 വരെ
4: 30% ഗവൺമെന്റിന്റെ സ്പെഷ്യൽ റിബേറ്റ്. ഈ സുവർണാവസരം ഉപയോഗപ്പെടുത്തു. ഖാദി തൊഴിലാളികൾക്ക് ഒരു കൈത്താങ്ങാകൂ.
3: 1,00,000 രൂപ വരെ സർക്കാർ, അർദ്ധ സർക്കാർ, ബാങ്ക് ജീവനക്കാർക്ക് ക്രെഡിറ്റ് സൗകര്യം. വിവിധ സമ്മാന പദ്ധതികൾ. ഓരോ 1,000 രൂപയുടെ പർച്ചേസിനും ഒരു സമ്മാന കൂപ്പൺ. മെഗാ നറുക്കെടുപ്പ് 2026 സെപ്റ്റംബർ 25. 1st ടാറ്റ ടിയാഗോ. ജില്ലകളിൽ ആഴ്ചകൾ തോറും നറുക്കെടുപ്പിലൂടെ 3,000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ. ഓണം ഖാദി മേള 2026
4: ഖാദി സൗഭാഗ്യ, മട്ടന്നൂർ ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9846765216.
0: പെൺമനസ്സുകളുടെ ഇഷ്ടങ്ങൾ ഇനി ഒരിടത്ത്. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലീമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. പുത്തൻ ട്രെൻഡിലുള്ള സാരികൾ, സ്റ്റൈലിഷ് ചൂരിദാറുകൾ, മനോഹരമായ കുർത്തികൾ, ഇന്നർ വെയർ ആന്റി കളക്ഷൻസ്, കോസ്മെറ്റിക്സ് ആൻഡ് ഫാൻസി കളക്ഷൻസ് തുടങ്ങി സ്ത്രീകൾക്ക് ആവശ്യമായ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ, മിതമായ വിലയിൽ ഗുണമേന്മയുള്ള പുതുപുത്തൻ കളക്ഷനുകൾ. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലീമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. ആശംസകളോടെ സഹോദര സ്ഥാപനം സഹകരണ നീതി ബ്യൂട്ടി പാർലർ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. മുനാസ്.

0: ലേഡീസ് കളക്ഷൻസ് പുതുമ തേടാം, സ്റ്റൈലോടെ അണിയാം. ഫോൺ 9497697664.
1: വിനോദ വിജ്ഞാന വിഹായസിൽ ശ്രവ്യാനുഭവങ്ങളുടെ മഴവില്ല് തീർക്കുവാൻ മലബാറിന്റെ മധുരസ്വരം നിങ്ങളുടെ സർഗഭാവനകൾക്ക് ചിറകു വിരിക്കാൻ റേഡിയോ മലബാർ 89.6 FM.
2: അടുത്ത ഗാനം കറാത്തെ ഗേൾസ് എന്ന ചിത്രത്തിന് വേണ്ടി ശങ്കർ ഗണേഷ് സംഗീതം പകർന്ന് പൂവച്ചൽ കാതൽ രചിച്ച ഒരു ഗാനം. ഈ ചിത്രം സംവിധാനം ചെയ്തത് KS ഗോപാലകൃഷ്ണനായിരുന്നു. ഈ ഗാനം ഞാൻ ലതികിയോടൊപ്പം പാടിയതാണ്. സ്നേഹ

ഇന്നത്തെ ഈ പരിപാടിയിൽ അടുത്ത ഗാനമായി വരുന്നത് മംഗല്യ ചാർത്തി എന്ന ചിത്രത്തിന് വേണ്ടി പൂവച്ചൽ ഖാദർ എഴുതി ഞാൻ പാടിയ ഒരു ഗാനം. കെ വി മഹാദേവനാണ് ഇതിന് സംഗീതം.

0: ഓണം നബിദിനാശംസകളോടെ ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: 916 BAS HUID ഗോൾഡ് ഓർണമെന്റ്സ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 925 സിൽവർ ഓർണമെന്റ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം. ശ്രീരേഷ്

0: ജ്വല്ലറി മട്ടന്നൂർ.
1: ഫോൺ നമ്പർ 9656120022.
2: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിൽ ഇതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. സ്റ്റാർ ഹെൽത്ത്, കെയർ ഹെൽത്ത്, ടാറ്റ, നിവാബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഉത്തരവാദിത്വത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു. ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. ഫോൺ 9961004648, 9495127627, 9656948321.
3: വിമാനയാത്ര കഴിഞ്ഞു, ഇനിയൊന്ന് നന്നായി വിശ്രമിക്കണം.
4: 10 മിനിറ്റ് വേണ്ട സാർ, ആരോമയിലെത്താം.
5: അതെ, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം സൗകര്യവും സുരക്ഷയും ശാന്തതയും ഒത്തുചേർന്ന ഇടം അരോമ ആയുർ ഹെറിറ്റേജിലെ പ്രീമിയം റൂമുകൾ. ബിസിനസ് യാത്രകൾക്കും കുടുംബ അവധിക്കാലത്തിനും സുഖകരമായ താമസത്തിന്റെ പുതിയ അനുഭവം. കൂടാതെ ഓരോ ദിവസവും പുതിയതായി തുടങ്ങാൻ അരോമ ആയുർ ഹെറിറ്റേജിലെ ആധുനിക ഫിറ്റ്നസ് ജിം, ടൂ വീലർ, ഫോർ വീലർ, വിശാലവും സുരക്ഷിതവുമായ പാർക്കിംഗ് സൗകര്യം. എന്നാൽ ഇനി വൈകണ്ട, അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. കംഫർട്ട്, കൺവീനിയൻസ്, കംപ്ലീറ്റ് എക്സ്പീരിയൻസ്.
6: വൈവിധ്യമാർന്ന ശ്രവണാനുഭൂതി പകരാൻ റേഡിയോ മലബാർ 89.6 FM.
7: ഓണം ഗാനോത്സവത്തിൽ എൻ.വി. ഹരിദാസിന്റെ ഇഷ്ടഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
8: ഞാൻ ശ്രീ പി. ജയചന്ദ്രനോടൊപ്പം ചേർന്ന് പാടിയ ഒരു മെയിൽ യുഗ്മഗാനം, ചിത്രം സന്ധ്യാരാഗം, ഗാനരചന പി. ഭാസ്കരൻ, സംഗീതം കെ. രാഘവൻ മാസ്റ്റർ. ഈ ചിത്രം 1987 പുറത്തിറങ്ങിയതാണ്. ഗാനം ഇതാണ്.

അടുത്ത ഗാനമായി വരുന്നു. ശിവൻ പഴയൻപള്ളി എഴുതിയ ഒരു ഭക്തിഗാനം. ഈ ഗാനത്തിന് ഞാൻ തന്നെയാണ് ട്യൂണിട്ടിരിക്കുന്നത്. ഞാൻ തന്നെ പാടിയ ഈ ഗാനം ഒന്ന് കേട്ടു നോക്കൂ.

0: ഓർമ്മ മാർജിൻ ഫ്രീ ടെക്സ്റ്റൈൽസ് ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. പുതിയ വസ്ത്രങ്ങൾ വാങ്ങാൻ ഇനി അധികം ചിലവാക്കേണ്ടതില്ല. മട്ടന്നൂർ ബസ് സ്റ്റാൻഡിനടുത്തുള്ള ഓർമ്മ മാർജിൻ ഫ്രീ ടെക്സ്റ്റൈൽസിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കുമായി എല്ലാത്തരം വസ്ത്രങ്ങളും ആകർഷകമായ കുറഞ്ഞ വിലയിൽ ലഭ്യമാണ്. ദൈനംദിന ഉപയോഗത്തിനും ആഘോഷങ്ങൾക്കും വിവാഹങ്ങൾക്കും അനുയോജ്യമായ മികച്ച വസ്ത്രങ്ങളുടെ വിശാല ശേഖരം. കുറഞ്ഞ വിലയിൽ കൂടുതൽ നേടൂ, ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ സ്വന്തമാക്കൂ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ഓർമ്മ മാർജിൻ ഫ്രീ ടെക്സ്റ്റൈൽസ് ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ.
1: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സിഎം വിസ്താര നെല്ലൂന്നി.
2: സിഎം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്.
1: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ. അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
2: ഫോൺ 9496420880 8111 933 600. സിഎം വിസ്താര.
1: സിഎം വിസ്താര നെല്ലൂന്നി. സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075 17 56.

0: 1947.
1: അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. രുചിയുടെ യഥാർത്ഥ വിലാസം, ഓരോ രുചിയിലും വിശ്വാസം. മട്ടന്നൂരിന്റെ ഹൃദയഭാഗത്ത് ഗുണമേന്മയും രുചിയും ഒരുപോലെ കാത്തു സൂക്ഷിക്കുന്ന അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ്. നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ ഡിഷസ്, ചൈനീസ് വിഭവങ്ങൾ. റെസ്റ്റോറന്റിനോട് ചേർന്ന് തന്നെ 50 പേർക്ക് ഇരിക്കാവുന്ന സൗകര്യങ്ങൾ, 10 പേരെ ഉൾക്കൊള്ളാവുന്ന ബോർഡ് റൂം. അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. ഫോം 0492-471-400, 7225-900-18.
2: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.
3: വളരെ നല്ല ഗാനങ്ങളുമായി പുറത്തു വന്ന ഒരു ചിത്രമായിരുന്നു കായലും കയറും. ഈ ചിത്രത്തിലെ ഗാനങ്ങൾ എല്ലാം ശ്രദ്ധിക്കപ്പെട്ടു. ഈ ചിത്രത്തിൽ ഞാൻ പാടിയൊരു പാട്ട് രാമായണത്തിലെ ദുഃഖം, ഈ ഗാനം എല്ലാവരും കേട്ട് കാണും. എന്നാലും ഇന്നത്തെ ഈ പരിപാടിയിൽ ഞാനിവിടെ അവതരിപ്പിക്കുന്നു.

ഭരണിക്കാവ് ശിവകുമാർ രചിച്ച് പീറ്റർ റോവൻ സംഗീതം പകർന്ന ഒരു ഗാനം. ശോശന്ന പൂക്കൾ ചിരിച്ചു. ഇതൊരു ക്രിസ്തീയ ഭക്തി ഗാനമാണ്. കൊളംബിയ റെക്കോർഡുകളിലൂടെ വെളിയിൽ വന്ന ഈ ഗാനം 1973 പാടിയതാണ്.

കലിയുഗവരതൻ അയ്യപ്പൻ എന്ന ഒരു ആൽബത്തിന് വേണ്ടി ഞാൻ പാടിയൊരു ഗാനം. ഗാനരചന ശേഖർ, സംഗീതം വിവേക് നാരായണൻ. ഈ ഗാനം പുറത്തിറക്കിയത് ഗ്രാമഫോൺ കമ്പനി ഓഫ് ഇന്ത്യ. ഈ ഗാനം ഒന്ന് കേട്ടു നോക്കൂ.

ഇപ്പോൾ സ്റ്റുഡിയോയിൽ നിന്ന് വിടപറയാനുള്ള നേരമായി. ഇത്രയും നേരം എൻ്റെ ഈ അവതരണം കേട്ട എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഈ പരിപാടി അവതരിപ്പിക്കാൻ എന്നെ ക്ഷണിച്ച റേഡിയോ മലബാർ 89.6 അവതാരകർക്ക് എൻ്റെ കൃതജ്ഞത ഞാൻ രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം.

0: ഒരൊറ്റ ചോദ്യം, നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.
1: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
2: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
1: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
2: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
1: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
2: കോക്കനട്ട്.
1: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
2: ഫോൺ 9188951780. ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
3: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
2: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558581536.
3: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
4: കേൾവിയുടെ കേളിക്കുട്ടിന് ശബ്ദവീജികളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
5: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ.
6: ഒരു വട്ടം കൂടി വീണ്ടും കേൾക്കാൻ കൊതിച്ചു.

നിശാഗന്ധി, നാടകം നാലാം ഭാഗം. നാടകത്തിൻ്റെ ഈ ഭാഗത്ത് ശബ്ദം നൽകിയവരും കഥാപാത്രങ്ങളും: പ്രകാശ് രാമകൃഷ്ണൻ പഴശ്ശി, ഗിരിധരൻ പുരുഷോത്തമൻ സി കല്ലേരിക്കര, ഫ്രാൻസിസ് ബൈജു സുന്ദരൻ മട്ടന്നൂർ, സുമിത്രൻ സിനി രാമദാസ് മട്ടന്നൂർ, സുഗന്ധി അശ്വിനി കവണശ്ശേരി, ജൂലി സൂര്യ ഇടവന. നാടകരചന കൃഷ്ണകുമാർ, സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി, ശബ്ദമിശ്രണം സംവിധാന സഹായം അശ്വിനി കവണശ്ശേരി. നിശാഗന്ധി, നാടകം നാലാം ഭാഗം. ആളൊഴിഞ്ഞ മാളിക വീട്ടിൽ താൽക്കാലിക താമസക്കാരായി പ്രകാശും ഗിരിധരനും എത്തുകയാണ്. അവിടെ സഹായത്തിന് കാര്യസ്ഥൻ സുമിത്രനുമുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഭാര്യയോടൊപ്പം കുറച്ചുനാൾ താമസിച്ചിരുന്നു ഗിരിധരൻ. മാളിക വീട്ടിലെ ഭയപ്പെടുത്തുന്ന അന്തരീക്ഷത്തിൽ ഭാര്യ അനുപമയുടെ മാനസിക നില തെറ്റുകയും ഗിരിധരനുമായി വേർപിരിയുകയും ചെയ്യുന്നു. പുരാവസ്തു ഗവേഷകനായാണ് പ്രകാശ് മാളിക വീട്ടിലെത്തുന്നത്. എന്നാൽ രണ്ടു പേർക്കും മറ്റു ചില ലക്ഷ്യങ്ങൾ കൂടിയുണ്ട്. അവിടെ സഹായത്തിന് സുഗന്ധി എന്ന പെൺകുട്ടിയുമുണ്ട്. മാളിക വീട്ടിലെ ദുർമരണങ്ങളെക്കുറിച്ച് മിത്രേട്ടനോട് അന്വേഷിക്കുകയാണ് അവർ. അതിനിടെ ഹൈദരാബാദിൽ നിന്ന് സിനിമാ ചിത്രീകരണത്തിന് ആളുകളെത്തുന്നു. പ്രകാശും ഗിരിധരനും താൽക്കാലികമായി മാളിക വീട്ടിൽ നിന്ന് മാറി നിൽക്കുകയാണ്.

പേടിപ്പെടുത്തുന്ന രാവുകൾ, വിഷപ്പാമ്പുകൾ ഇഴയുന്ന പരിസരം, ദുരൂഹതകളുടെ ഭാർഗവീ നിലയത്തിലേക്ക് ആളുകൾ ഇനിയും എത്തുകയാണ്. നാടകം തുടർന്ന് കേൾക്കുക.

0: പ്രകാശ്, ലഗേജ് ഒന്നുമില്ലേ?
1: കുറച്ച്
0: കൂടെ സുഗന്ധി കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഒരുമാത്രം നനച്ചുപോയി.
1: സുഗന്ധം ഉണ്ടല്ലോ.
0: നിശാഗന്ധിയോ കാച്ചെണ്ണമണമോ?
1: നിശാഗന്ധി, നീ എവിടെ? അല്ല, നിങ്ങളുടെ അന്വേഷണം അതായിരുന്നല്ലോ.
0: ആ, എങ്ങും എത്താത്ത അന്വേഷണം. നിശാഗന്ധി പൂക്കളില്ലാതെ മണം മാത്രം.
1: ഇറ്റ്സ് ഇമ്പോസിബിൾ. മണമില്ലാത്ത പൂക്കളും ഉണ്ടാകും, പക്ഷേ പൂക്കളില്ലാതെ പൂമണം ഉണ്ടാവില്ല.
0: യെസ്, ബട്ട് എവിടെ നാ മണം?
1: ആലോചിക്കേ, ആൻസർ കിട്ടും. ചന്ദനം, ചെമ്പകം, മുല്ല, റോസ് എല്ലാം മണം തന്നെ. സ്മെൽ വിത്തൗട്ട് ഫ്ലവർ.
0: അതെ. ഫ്രാഗ്മെന്റ് പെർഫ്യൂംസ്, കൃത്രിമ മണം. പക്ഷേ അതെങ്ങനെ ഇവിടെ?
1: ഫ്രാഗ്മെന്റ്സ് വിത്ത് മാഗ്നറ്റിക് പവർ, കാന്തിക ശക്തിയുള്ള പൂമണം. ഗിരിധർ, നിങ്ങളുടെ അനുപമയെ ആകർഷിച്ച് പൂമുഖത്തെ പൂന്തോട്ടത്തിലെത്തിച്ചത് അത് തന്നെ.
0: പ്രകാശ്, ആക്ച്വലി ഹു ആർ യു? പറ, ആരാ നിങ്ങൾ?
1: ഡ്രൈവർ, വണ്ടി നിർത്തൂ. അവിടെ വരെ മതി.

0: അല്ല അല്ല പ്രകാശ്, നമ്മളെന്തിനു ഇവിടെ ഇറങ്ങിയത്? വണ്ടി വയനാട്ടിലേക്കല്ലേ ബുക്ക് ചെയ്തത്?
1: അല്ല, വയനാട്ടിലേക്ക് ബസ്സിൽ, കാർ ഇവിടം വരെ.
0: അതിന് ഇതുവഴി ബസ്സില്ലല്ലോ.
1: ഇതാണ് വഴി, ശരിയായ വഴി.
0: ശേ, നിങ്ങൾക്കെന്താ പറ്റിയേ? പറയുന്നതൊന്നും കണക്ട് ആവുന്നില്ലല്ലോ.
1: വരൂ, നമുക്ക് കുറച്ച് നടക്കാം.
0: എങ്ങോട്ട്?
1: ദാ അങ്ങോട്ട്, അവിടെ നിശാഗന്ധികളുണ്ട്.
0: പ്രകാശ്,
1: കണക്ട് ആകുന്നില്ലല്ലേ.
0: ഇല്ല, റോഡിൽ നിന്ന് മാറി ഇതുവഴി നടന്ന വയനാട്ടിലേക്ക് എങ്ങനെ പോകും?
1: ഗിരിധർ, ദാ നോക്ക്, ആ മലഞ്ചെരുവിലൂടെ ഒരു ഒറ്റയടി പാത കാണുന്നില്ലേ?
0: ഉണ്ട്. അതിലൂടെ നടന്നു ചെന്നാൽ
1: ഒരു പുഴക്കരയിലെത്തും. നമ്മൾ ഇന്ന് അവിടെയാ തങ്ങുന്നത്.
0: പുഴക്കരയിലോ?
1: അതെ.
0: അപ്പോ വയനാട്ടിൽ
1: പോകുന്നില്ല?
0: ഏ,
1: അതിഥികളായി എത്തുന്ന വി ഐ പികളെ കാണണ്ടേ?
0: എന്ത്?
1: അനുപമയെ നശിപ്പിച്ച ആത്മാക്കളെ കാണണ്ടേ?
0: സ്റ്റോപ്പ് യു മാൻ. ഇങ്ങനെ വട്ടുപിടിപ്പിക്കാതെ തുറന്നു പറ. ഹുവാറിയോ, ഇനി അത് പറഞ്ഞിട്ട് പോയാൽ മതി. മനുഷ്യന്മാരെ പറ്റിക്കുന്നതിന് ഒരു അതിരുണ്ട്.
2: ഗിരി, ഡോണ്ട് ഷൗട്ട്.
0: എങ്കിൽ പറ, ആരാണ് നിങ്ങൾ? എന്താണ് ഉദ്ദേശം?
2: ധൈര്യമുണ്ടോ ഗിരിക്ക്?
0: എന്തിന്?
2: പ്രേതാത്മാക്കൾ നൃത്തമാടുന്ന മാളിക ബംഗ്ലാവിൽ രാത്രി വെളിച്ചമില്ലാതെ ഉറങ്ങാതിരിക്കാൻ അർദ്ധരാത്രി കഴിഞ്ഞ് നിശബ്ദയാമത്തിൽ നിഴൽ വിരിച്ച മുറ്റത്തുകൂടെ ഇടനാഴികളിലേക്ക് ഇളങ്കാറ്റ് കൊണ്ടുവരുന്ന നിശാഗന്ധിയുടെ മണം ശ്വസിക്കാൻ, കാച്ചെണ്ണ മണക്കുന്ന മുടിയഴിച്ചിട്ട് കുളക്കടവിലെ തോട്ടത്തിൽ ഒറ്റക്കിരിക്കുന്ന തമ്പുരാട്ടിയുടെ മുഖം കാണാൻ, ഏ, ധൈര്യമുണ്ടോ? പറ, ധൈര്യമുണ്ടോ ഗിരിക്ക്?
0: പ്രകാശ്,
2: എനിക്ക് ധൈര്യമുണ്ട്. ഭയന്നു വിറക്കില്ലെന്ന ആത്മവിശ്വാസമുണ്ടെങ്കിൽ കൂടെ വരാം.
0: വരാം, ആത്മവിശ്വാസത്തോടെ വരാം.
2: ഗുഡ്. എങ്കിൽ ദുരൂഹതകളുടെ മാളിക ബംഗ്ലാവ് തകർന്നടിയുന്നത് കൂടി കാണാം നമുക്ക്.
0: മനസ്സിലായി.
2: എന്ത്?
0: ഹുവാറിയോ, ഇനി ഞാൻ ചോദിക്കുന്നില്ല.
2: വൈ?
0: ബിക്കോസ് I can guess. You are not a research fellow.

0: ഓ മിസ്റ്റർ മിത്രൻ, വാട്ട് എ റിമോട്ട് പ്ലേസ്. ഏ,
1: ഇതാണ് സാറേ ഇവിടത്തെ ഒരു ക്രെഡൻഷ്യൽ. സാർ ആദ്യമായിട്ടല്ലേ, അതുകൊണ്ടാ. മേഡം ഇനി തന്നേക്കൂ, ഞാൻ എടുക്കാൻ ബാഗ്.
0: അങ്ങ് കൊടുത്തേക്ക് ജൂലി.
2: വാട്ട് എ ഫാന്റാസ്റ്റിക് അറ്റ്മോസ്ഫിയർ, ഐ ലൈക്ക് ഇറ്റ് മച്ച്.
0: അധികം ഇഷ്ടപ്പെടണ്ട, നമ്മുടെ പ്രൊജക്ട് കഴിഞ്ഞ് പാക്കപ്പ് ചെയ്യേണ്ടതാ.
1: സാർ ഇനി വേറെ ആരെങ്കിലും വരണ്ട?
0: യെസ്, 2 പേഴ്സൺസ്. രാത്രിയോടെ അവരെത്തും. ഏ, ഹു ഇസ് ദാറ്റ്?
1: ഇവിടെ സഹായത്തിന് വന്ന കുട്ടിയാ.
0: കം കം കം കം ഹിയർ.
2: ആ, എന്താ കുട്ടിയുടെ പേര്?
3: സുഗന്ധി.
2: ഓ, ഗുഡ് നെയിം.
0: ഗുഡ് ലുക്ക് ഓൾസോ ഡിയർ.
2: എക്സാക്ട്ലി, നാച്ചുറൽ, വിർജിൻ.
1: സാറേ,
0: ആ മിസ്റ്റർ മിത്രൻ പരിചയപ്പെടുത്താൻ മറന്നു. ഞാൻ ഫ്രാൻസിസ്, ഇതെൻ്റെ ഭാര്യ ജൂലി. ഞങ്ങൾ ഓൾറൗണ്ടേഴ്സാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ടൈറ്റിൽസിൽ, ജൂലി ഫ്രാൻസിസ്. ഏ, ഇല്ലെങ്കിൽ ലാപ്ടോപ്പിലുണ്ട്, വഴിയെ കാണിച്ചു തരാം.
2: സ്ക്രിപ്റ്റ്, ഡയറക്ഷൻ ആൻഡ് ആക്ടിംഗ്, രചന, സംവിധാനം, അഭിനയം.
1: അപ്പോൾ നടന്മാർ വേറെ ആരുമില്ലേ?
0: ആ മിസ്റ്റർ മിത്രൻ, ഞങ്ങളുടേത് ഒരു വേൾഡ് വൈഡ് റിലീസാണ്. പരിസ്ഥിതി പാരമ്പര്യം ഷോർട്ട് ഫിലിം, അതിൻ്റെ വെറും 2 ഷെഡ്യൂൾ മാത്രമാണ് ഇവിടെ.
2: എവിടെയാ കുളം?
1: അത് മുറ്റത്തിന് തൊട്ടടുത്ത് തന്നെയാ.
0: വാട്ടർ ക്ലിയർ അല്ലേ?
1: പിന്നെ നല്ല നീല നിറത്തിലാ ഇപ്പോ.
2: ഓടുമേഞ്ഞ വീട്, പറമ്പിലെ കുളത്തിലെ കുളി, ഇതൊക്കെയാ ഞങ്ങൾ ഹൈലൈറ്റ് ചെയ്യുന്നത്.
0: കുട്ടി ഇവിടെ തന്നെ ഉണ്ടാകുമല്ലോ അല്ലേ?
2: ആ,
0: ഞങ്ങൾ നല്ലൊരു ബ്രേക്ക് തരാം. ഏ,
2: ഷുവർ, നല്ല ഫോട്ടോജെനിക്കാണ്
1: സാറേ.
0: ആ, നായകനും ക്യാമറാമാനും ഇന്ന് തന്നെ എത്തും. രാവിലെ ഷൂട്ടിംഗ് തുടങ്ങണം, 1 ഷെഡ്യൂൾ തീർക്കണം.
1: ഓ, എന്നാ വേണ്ടതെന്ന് വെച്ചാ പറഞ്ഞാ മതി.
0: യെസ്, അത് തന്നെയാ പറയാനുള്ളത്. മിസ്റ്റർ മിത്രൻ, എന്താ വേണ്ടതെന്ന് വെച്ചാ പറഞ്ഞാ മതി, പറഞ്ഞാൽ മാത്രം മതി. ഏ, ആ, ലെറ്റ് അസ് മൂവ്.
2: മിത്രൻ ചേട്ടാ, ഒരു ചെറിയ സീക്വൻസ് ഉണ്ട്, ഒന്ന് അഭിനയിച്ച് സഹായിക്കണം.
1: അയ്യോ, അതൊന്നും എനിക്കറിയില്ല മാഡം.
2: അത് നുണ, ഈ മുഖം കണ്ടാൽ അറിയാം, ഭാവങ്ങൾ നിറഞ്ഞ മുഖം.
0: അല്ല, ആ ക്യാരക്ടറിന്റെ ഫേസ് വേണമെന്നില്ലല്ലോ ജൂലി.
2: അതെ അതെ, ചില ആംഗിൾസ് ഓൺലി. മിത്രൻ ചേട്ടൻ ഓക്കെയാണ്?
0: അല്ല, നീ സുഗന്ധിക്ക് ചാൻസ് ഒന്നും കൊടുക്കുന്നില്ലേ?
2: ഷുവർ, ബട്ട് ഐ ആം കൺഫ്യൂസ്ഡ്. ചെറിയ സീക്വൻസ് പോരാ, ഹൈലൈറ്റ് ചെയ്യുന്ന ഫിഗറാ.
0: എന്നാൽ ടൈറ്റിൽ ക്യാരക്ടർ തന്നെ.
2: ശരിയാ സുഗന്ധി, നീ അഭിനയിക്കൊന്നും വേണ്ട, വെറുതെ നിന്നാ മതി.
4: അയ്യോ, ക്യാമറയുടെ മുന്നിൽ നിന്ന് എനിക്ക് ആവൂല.
0: അത് നുണ, സുഗന്ധിയെ കണ്ടാൽ അറിയാം, യു ആർ ആക്ട്രസ്.
2: സുഗന്ധി, ഇത് വലിയ സിനിമ പോലെ കുറെ ആളുകളും ലൈറ്റും ക്രെയിനും ട്രോളിയും അങ്ങനെയൊന്നും ഉണ്ടാവില്ല. വളരെ അഡ്വാൻസ്ഡ് ആയ വില കൂടിയ ഒരു ഹാൻഡിക്യാം, കയ്യിൽ കൊള്ളുന്ന ഒരു ചെറിയ ക്യാമറ, ഷൂട്ട് ചെയ്യുന്നതാണെന്ന് അറിയേയില്ല.
0: ആ, പിന്നെ ഇത് ഇറ്റാലിയൻ ഫിലിം ഫെസ്റ്റിൽ എൻട്രി ലഭിച്ച സ്ക്രിപ്റ്റാണ്. എൻട്രി ലഭിച്ചാൽ തന്നെ ഇഷ്ടംപോലെ പണം കിട്ടും. ആ പിന്നെ ഫെസ്റ്റിൽ ഏതെങ്കിലും അവാർഡ് ഒത്തു വന്നാൽ ഉണ്ടല്ലോ. മിസ്റ്റർ മിത്രൻ, മിസ് സുഗന്ധി, നിങ്ങളൊക്കെ പിന്നെ ആരാ? ലോകമറിയപ്പെടും. യാത്രകൾ, സമ്പാദ്യങ്ങൾ, പ്രശസ്തി, അങ്ങനെ.
1: സാറേ, ഇനി അധികം പറയല്ലേ, താങ്ങാനാവില്ല.
2: ആ സുഗന്ധി വരൂ, മുറികൾ കാണിച്ചു തരൂ.
1: ഞാൻ വരാം.
0: മിത്രൻ അവിടെ നിൽക്ക്, അവര് പോട്ടെ.
3: മാഡം വന്നാട്ടെ.
1: എന്താ സാറേ?
0: മിസ്റ്റർ മിത്രൻ, ഡോണ്ട് ആക്ട് നൗ. അഭിനയം ഇത്ര നേരത്തെ വേണ്ട കേട്ടാ.
1: സാറേ,
0: മെയിൻ ആക്ടർ, പ്രധാന നടൻ രാത്രിയോടെ ഇങ്ങെത്തും. ഹീസ് വെരി വെരി VIP. മനസ്സിലായോ?
1: ആ സർ.
0: എന്ത്, എന്ത് മനസ്സിലായി?
1: അല്ല, സാറ് പറഞ്ഞാൽ.
0: സ്റ്റോപ്പ് യു മാൻ, ഒന്നും അറിയാത്തവനെ പോലെ അഭിനയിക്കണ്ട. സുഗന്ധി, കുളം, പിന്നെ നായകൻ, 10 മൈക്രോ ക്യാമറ, മനസ്സിലായോ?
1: തെളിച്ച് പറഞ്ഞാൽ.
0: പറയണോ വേണ്ടോ എന്ന് നിങ്ങൾ തീരുമാനിച്ചോ. സുഗന്ധി അറിഞ്ഞാലും ഇല്ലെങ്കിലും ഒരുപോലെയാ.
1: സാറേ ഞാൻ.
0: അതെ, നിങ്ങൾ തന്നെ. ജൂലി ഈസ് ഏജ്ഡ്, ബട്ട് സുഗന്ധി, ഹൗ ഫ്രഷ്, വെരി ഫ്രഷ്. അറിയാം അറിയാം മിസ്റ്റർ മിത്രൻ, നിങ്ങളെ മെത്തേഡുകളൊക്കെ അറിയാം. അറിഞ്ഞുകൊണ്ട് തന്നെ പറയട്ടെ, പാക്കപ്പ് കഴിഞ്ഞ് പോകും മുമ്പ് ലാസ്റ്റ് ഷോട്ട്, നായകൻ നായികയുടെ കഴുത്തിൽ സ്വർണമാല അണിയിക്കുന്ന ഒരു ഷോട്ട്, സിനിമയിലെ

ഡ്യൂപ്ലിക്കേറ്റ് മാലയല്ല, ഒറിജിനൽ 916 5.5 പവൻ. അതെ, ഇന്നത്തെ വില വെച്ച് നോക്കുമ്പോ ഒരു 3.5-4 ലക്ഷത്തിനടുത്ത് വരും. അതാണ് പ്രതിഫലം, സുഗന്ധിയുടെ വർക്കിനുള്ള പ്രതിഫലം. ഏത് വർക്കിനുള്ളത്? ഏ ആലോചിക്കേ.

0: പ്രകാശ്, ഒന്നും കാണാനാകുന്നില്ല. നമ്മൾ എവിടെയാ കയറുന്നത്?
1: ഇത് തേർഡ് ഫ്ലോർ, ഇവിടെ ആരും വരില്ല. നമുക്കിവിടെ കുറച്ച് പണിയുണ്ട്.
0: അല്ല, നമ്മുടെ ഹൈദരാബാദ് ടീം എത്തിയിട്ടുണ്ടാവും,
1: പിന്നെ എത്തിക്കാണും.
0: ആ സിനിമാക്കാരുടെ കയ്യിലെങ്ങാനും സുഗന്ധി പെട്ടുപോയാൽ
1: എന്താ?
0: ചവിട്ടി അരച്ചു കളയില്ലേ അതിനെ? പാവം,
1: എന്താ നിങ്ങൾക്ക് ഇത്ര സിമ്പതി?
0: ഏയ്, നത്തിങ്. നിഷ്കളങ്കിയായ ഒരു നാട്ടിൻ പുറത്തുകാരി.
1: നിഷ്കളങ്ക ഗിരി, ആക്ച്വലി ആരാണ് സുഗന്ധി?
0: മിത്രട്ടന്റെ വകയിലൊരു ബന്ധു, വേലക്കാരി. എന്താ അങ്ങനെയല്ലേ?
1: അങ്ങനെയാണ് നമ്മൾ കരുതിയത്. പക്ഷേ
0: എന്താ ഒരു പക്ഷേ? അല്ല, നിങ്ങളെന്തിനാ ഇപ്പോൾ ലാപ്പ് തുറക്കുന്നത്? ഫോട്ടോ ഞാൻ കണ്ടതല്ലേ.
1: ഫോട്ടോ അല്ല, ഹിപ്നോട്ടിസം.
0: ഇത് സുഗന്ധിയുടെ ശബ്ദമല്ലേ?
1: കേൾക്ക. യഥാർത്ഥത്തിൽ സുഗന്ധി ഇവിടുത്തെ വേലക്കാരിയല്ല, ശരിയല്ലേ? വീട്ടുകാരിയാണ്. അതല്ലേ സത്യം? ഈ രഹസ്യം ഒരാൾക്കു കൂടി അറിയാം അല്ലേ?
2: അറിയാം.

0: ആർക്കാണെന്ന് പറഞ്ഞില്ലേ അവള്?
1: പറഞ്ഞു.
0: ആർക്കാണ്?
1: ആ അത് പിന്നീട് പറയാം.
0: പക്ഷെ മാളിക ബംഗ്ലാവിന്റെ ഉടമ ഒരു വേലക്കാരിയെ പോലെ, അതെന്തിനാന്ന് എനിക്ക് മനസ്സിലാവാത്തെ.
1: അതാണ് സംശയം.
0: കൊല്ലപ്പെട്ട തമ്പുരാന്റെയും തമ്പുരാട്ടിയുടെയും ഏകമകൾ സുഗന്ധി കൊച്ചമ്പ്രാട്ടി അല്ലേ?
1: അല്ല.
0: ഏ,
1: തമ്പുരാട്ടിയും തമ്പുരാനും കൊല്ലപ്പെടുമ്പോ മകളും കൊല്ലപ്പെട്ടിരുന്നു. കൊച്ചു തമ്പുരാട്ടി വർഷങ്ങൾക്ക് മുമ്പേ മരിച്ചു.
0: പ്രകാശ്, അപ്പോൾ സുഗന്ധി
1: കാച്ചെണ്ണ മണവുമായി നമുക്കരികിൽ വന്ന് നമുക്ക് തന്നത് കട്ടൻ ചായയോ ചുടുചോരയോ?
0: ഇങ്ങനെ ചിരിക്കല്ലേ, ഭയം പെരുകുക. ഒരു വെളിച്ചമെങ്കിലും തെളിക്കി.
1: നോനോ, ഇരുട്ട് മതി.
0: മതി, ഇരുട്ട് മതി. ഇനി പറ, നിങ്ങളാരാ?
1: ഇനിയും എൻ്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്താതിരിക്കുന്നില്ല. ഞാൻ ഇൻസ്പെക്ടർ പ്രകാശ് ഫ്രം ക്രൈം ബ്രാഞ്ച്.
0: സാർ?
1: യെസ്, ഇൻസ്പെക്ടർ പ്രകാശ് ഫ്രം ക്രൈം ബ്രാഞ്ച് ഡിവിഷൻ OCC.
0: OCC?
1: ഓപ്പണിംഗ് ദ ക്ലോസ്ഡ് ക്രൈം. തെളിയിക്കപ്പെടാതെ ക്ലോസ് ചെയ്ത കേസുകൾ പുനരന്വേഷിക്കുന്ന ഒരു സൈലന്റ് ഇൻവെസ്റ്റിഗേറ്റർ.
0: സാർ,
1: ഇതാരും അറിയില്ല, നിങ്ങളും പറയില്ല. കാരണം ഒരു കൺക്ലൂഷൻ ആകും വരെ യു ആർ വിത്ത് മീ.
0: വിത്ത് ബിഗ് പ്ലഷർ. സാർ, കൊച്ചമ്പ്രാട്ടി മരിച്ചു എന്ന് എങ്ങനെ മനസ്സിലായി?
1: ഫിംഗേഴ്സ്, 12 ഫിംഗേഴ്സ്. ശവപ്പറമ്പിലെ ഫോസിലുകളിൽ 12 കൈവിരലുകൾ. ദാറ്റ് ഈസ് ദ ബിഗിനിങ്.
0: കൊല ചെയ്തത്?
1: കൊല ചെയ്തത് ആര്, എന്തിന്, എങ്ങനെ? ദാറ്റ് ഈസ് വാട്ട് വി ഗോയിങ് ടു ഫൈൻഡ്.
0: ബട്ട് ഹൗ യു ഓപ്പൺ ദ കേസ്? പുനരന്വേഷണത്തിന് ഒരു കാരണം ഉണ്ടാവണ്ടേ?
1: ദാറ്റ്സ് എ പോലീസ് മൈൻഡ്. തീർച്ചയായും കാരണമുണ്ട്. കൊച്ചു തമ്പുരാട്ടിയുടെ അച്ഛൻ, വിമാനാപകടത്തിൽ മരിച്ച തമ്പുരാൻ.
0: അല്ല, അയാളെ കുറിച്ചൊന്നും അറിയില്ലാന്നല്ലേ മിത്രേട്ടൻ പറഞ്ഞേ?
1: ശരിയാണ്, ഒന്നും അറിയില്ല. പക്ഷെ ചെറിയൊരു തുമ്പ്, അയാളുടെ മെയിൽ ID കിട്ടി. അത് പരിശോധിച്ചപ്പോൾ ഒരു വെബ്സൈറ്റ് ഓപ്പണായി, പേഴ്സണൽ പ്രൊഫൈൽ കിട്ടി. അതാണ് ഇൻവെസ്റ്റിഗേഷന്റെ ത്രെഡ്.
0: ഓ, കൺഫ്യൂഷൻ. സുഗന്ധി തമ്പുരാട്ടി ആയതെങ്ങനെ?
1: നോ ആൻസർ. പക്ഷെ എന്തിന് എന്നതിന് ഉത്തരമുണ്ട്. കോടികൾ വിലമതിക്കുന്ന ഈ മാളികയും പറമ്പും ഹാവ് ഓൺലി

0: എ സിംഗിൾ ഓണർ, ഒരേ ഒരു അവകാശി മാത്രം.
1: സുഗന്ധി?
0: നോ, കൊച്ചു തമ്പുരാട്ടി, കൊച്ചമ്പ്രാട്ടി.
1: ഹിപ്നോട്ടിസം തെറ്റുമോ പ്രകാശ്?
0: ഉപബോധ മനസ്സിലുള്ളത് ചികഞ്ഞെടുക്കലാണ് ഹിപ്നോട്ടിസം. സുഗന്ധി മനസ്സിൽ ഉറപ്പിച്ചിരിക്കുന്നത് താൻ കൊച്ചുതമ്പുരാട്ടിയാണെന്ന്. അത് രഹസ്യമാക്കി വെക്കാൻ ആരോ പറയുകയും ചെയ്തു.
1: ഓഹ്, ഇത് ദുരൂഹതയുടെ ഭാർഗവി നിലയം തന്നെ.
0: അതെ, ആ ദുരൂഹതകളൊക്കെ നീങ്ങും വിത്തിൻ ടു ഡേയ്സ്.
1: ഈ മിത്രേട്ടൻ എങ്ങനെ ഹൈദരാബാദ് കണക്ഷൻ?
0: പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ഒരു ഓഫീസർ. നിങ്ങളെ അന്ന് ഹെൽപ്പ് ചെയ്തില്ലേ? മീഡിയ മാനിയെ തലയ്ക്ക് പിടിച്ചൊരാൾ, ഉന്നതങ്ങളിൽ പിടിപാടുള്ള ഒരാൾ, അയാളാണ് ഇടനിലക്കാരൻ.
1: പക്ഷേ സർ, ഞാനൊരു ഫിലിമിലും ഷോർട്ട് ഫിലിമിലും ഒരു ഡോക്യുമെന്ററിയിൽ പോലും ഈ ലൊക്കേഷൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ.
0: അതിനർത്ഥം
1: സിനിമാ ചിത്രീകരണമല്ല അവരുടെ ലക്ഷ്യം.
0: പിന്നെന്താണ്?
1: എന്തായിരിക്കും അത്?
0: Let us find. Wait and see.

0: മിസ്റ്റർ മിത്രേട്ടൻ, നിങ്ങൾ ഞങ്ങളെ സഹായിച്ച് പറ്റൂ. സപ്പോർട്ടിംഗ് ആക്ടർ എത്തിയിട്ടില്ല, ഇനിയിപ്പോ എത്തുമെന്ന് സംശയ.
1: ഇത് മിത്രൻ ചേട്ടന്റെ ഭാഗ്യമായിട്ട് കണ്ടാ മതി. അഭിനയിക്കാൻ അവസരം, അതിനൊത്ത പ്രതിഫലം.
2: മാഡം,
0: ചെയ്യേണ്ടത് എന്താണെന്ന് ഞാൻ പറയാം. ശ്രദ്ധിച്ചു കേട്ടോ, നമ്മളെ കുളക്കടവിലാണ് ഷൂട്ട് ചെയ്യുന്നത്. നമ്മുടെ നായിക കുളക്കടവിലിരിക്കുകയാണ്, അതായത് നമ്മുടെ സുഗന്ധി. മിത്രേട്ടൻ പിറകിലൂടെ വന്ന് നായികയെ കുളത്തിലേക്ക് തള്ളിയിടുന്നു. അതാണ് ഫസ്റ്റ് ഷെഡ്യൂൾ. പിന്നെ മിത്രേട്ടൻ കുളത്തിലേക്ക് ചാടുന്ന രംഗം. അടുത്തത് നായികയെ കോരിയെടുത്ത് കുളക്കടവിൽ കടത്തുന്നു. അപ്പോൾ അങ്ങനെ കുളക്കടവിൽ കിടക്കുന്ന സുഗന്ധിയുടെ വയറിൽ അമർത്തി വെള്ളം പുറത്താക്കുന്നതാണ് അടുത്ത രംഗം.
1: കുളക്കടവിൽ നനഞ്ഞ് വെള്ളം കുടിച്ച് കിടക്കുന്നത് ഞാനായിരിക്കും.
0: അതെ അതെ, കുളത്തിൽ ചാടാൻ ജൂലിക്ക് ചില ഹെൽത്ത് ഇഷ്യൂസ്, അതാണ് കാരണം.
1: ശ്വാസം കിട്ടാത്ത നായികയ്ക്ക് കൃത്രിമ ശ്വാസം നൽകുന്നിടത്താണ് സീൻ തീരുന്നത്. ഓക്കെ,
2: നോക്കാം, ശ്രമിക്കാം.
0: ഗുഡ് സുഗന്ധി, കമോൺ. ജൂലി, സുഗന്ധിക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കും.
1: ആ
0: അല്ല, കുളത്തിന് നല്ല ആഴമുണ്ട് മിത്രേട്ടാ.
3: ആഴമുണ്ട്.
0: സുഗന്ധിക്ക് നീന്താ അറിയാലല്ലേ?
3: അറിയാം.
0: ഓക്കെ, അപ്പോ അത് പ്രശ്നമല്ല.
2: വേഷം
0: മുണ്ട് മാത്രം മതി. പിന്നെ മിത്രേട്ടൻ, നമ്മുടെ നെക്സ്റ്റ് ഷെഡ്യൂൾ ദാ ആ പുൽത്തകിടില. അത് ഹീറോ ആണ് ചെയ്യുക. ഹീറോ എത്തിയിട്ടില്ല. അല്ല, ഇനിയിപ്പോ അയാൾ വരണം എന്നൊന്നുമില്ല. മിത്രേട്ടന് താല്പര്യം ഉണ്ടെങ്കിൽ അത് നമുക്ക് ചെയ്യാം.
3: അതൊന്നും എനിക്കാവില്ല സാറേ.
0: ഓക്കെ, നോക്ക്, ഞാൻ സിറ്റുവേഷൻ പറയാം. കൃത്രിമ ശ്വാസം നൽകുന്നിടത്താണല്ലോ ഒരു ടേക്ക് തീർന്നത് അല്ലേ? അവിടെ ഒരു ക്ലോസ് ഷോട്ടായിരിക്കും. പിന്നെ ഈ കൃത്രിമ ശ്വാസം നൽകുന്നത് എങ്ങനെയാണെന്ന് അറിയാലോ അല്ലേ?
3: ഓ, അറിയാം.
0: വെരി ഗുഡ്. അങ്ങനെ ചിലതൊക്കെ ഉണ്ടെങ്കിലേ വ്യൂസിനെ കിട്ടും ഇത്രട്ടാ. ഏ, സോ സഹകരിക്കുക, ഞങ്ങൾക്കും നിങ്ങൾക്കും ഗുണമായിരിക്കും. ലിപ് ലോക്ക്.
1: എന്താ മാഡം? മിത്രൻ ചേട്ടന് എത്ര വയസ്സായി?
2: അതെന്താ മാഡം?
1: എത്രയായാലും എന്തൊരു ഹെൽത്ത് ആണ്! നാടൻ ഫുഡും ശുദ്ധവായുവും, അതായിരിക്കും ഈ ആരോഗ്യത്തിന്റെ രഹസ്യം അല്ലേ?
3: ആ, ഏറെക്കുറെ.
1: പിന്നെ ഫ്രാൻസിസ് കാര്യങ്ങളെല്ലാം പറഞ്ഞില്ലേ?
2: പറഞ്ഞു. സുഗന്ധിക്ക്
1: വെറും ഡ്യൂപ്പ്, അവളുടെ മുഖം കാണിക്കേയില്ല. ശരിക്കും ഞാനാണ് ചെയ്യേണ്ടത്. നീന്തൽ തീരെ അറിയാത്തത് കൊണ്ടല്ലേ മിത്രൻ ചേട്ടാ.
3: സാറന്മാർ പറയുമ്പോ എന്താ ചെയ്യാ?
1: സാറ് എല്ലാം പറഞ്ഞില്ലേ? ഏ,
3: പറഞ്ഞു മാഡം.
1: എനിക്കും അറിയാം മിത്രൻ ചേട്ടാ, ഒന്നും പേടിക്കണ്ട, കൂടെ നിന്നാല് കുറേ നേടാനാകും.
3: എല്ലാം നിങ്ങൾ പറയും പോലെ.
1: എന്ത് ചെയ്യാം, നമ്മുടെ നായക നടൻ എത്തിയിട്ടില്ല. ഹോ, എന്തൊരു ജാടയായാക്ക്! ഷൂട്ടിംഗ് മാറ്റിവെക്കാനും പറ്റില്ല.
3: ഫ്രാൻസിസ് സാർ അതും പറഞ്ഞു.
1: ഓ, പറഞ്ഞോ. പിന്നെ വെള്ളത്തിൽ മുങ്ങി അബോധാവസ്ഥയിൽ കിടക്കുന്ന എനിക്ക് കൃത്രിമ ശ്വാസം നൽകുന്ന സീൻ അത് നന്നാക്കണം കേട്ടാ. ഒരു ഒറിജിനാലിറ്റി ഒക്കെ വേണം. മിത്രൻ ചേട്ടന് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ?
3: മാഡം, ഫ്രാൻസിസ് സാറ്.
1: ആ, മിത്രൻ ചേട്ടനോട് ഞാനൊരു രഹസ്യം പറയട്ടെ. ഫ്രാൻസിസ് എന്റെ ഭർത്താവ് ഒന്നുമല്ല. സംശയം തോന്നാതിരിക്കാനാണ് അങ്ങനെ പറഞ്ഞത്.
3: മാഡം,
1: ആരോടും പറഞ്ഞേക്കല്ലേ?

0: മിത്രൻ ചേട്ടനോട് ഇഷ്ടം തോന്നിയതുകൊണ്ട് പറഞ്ഞതാ.
1: ഓ,
0: പിന്നെ മിത്രൻ ചേട്ടാ, ഇവിടെ മദ്യവും സിഗരറ്റും അല്ലാണ്ട് വേറെ ഒന്നും കിട്ടൂലേ?
1: മാഡം,
0: മരുന്ന്? ഈ പറമ്പില് കുറച്ച് ചെടികളെങ്കിലും ഇല്ലാതിരിക്കില്ല അല്ലേ? മിത്രൻ ചേട്ടാ, എന്തോ ഒരു മണം. എന്താ അത്?
1: ഇല്ല, ഒന്നുമില്ല.
0: ഉണ്ട്, എന്തൊക്കെയോ ശബ്ദമുണ്ട്, ഒരു ഹൊറർ എഫക്റ്റ്. മിത്രൻ ചേട്ടാ, എനിക്ക് പേടിയാവുന്നുണ്ട്.
1: പേടിക്കണ്ട, ഒന്നുമില്ല, നിങ്ങൾക്ക് തോന്നിയതാവും.
0: അല്ല, ദാ നോക്ക്, മുറ്റത്തോടെ ഒരു നിഴല്, ദാ നോക്ക്. മിത്രൻ ചേട്ടാ, എനിക്ക് പേടിയാവുന്നു.
1: മാഡം,
0: ചേർന്ന് നിൽക്ക്, ഇനിയും എന്നെ ചേർത്ത് പിടിക്കുക.

മാളിക വീട്ടിലിറങ്ങേറുന്ന നാടകീയ രംഗങ്ങൾ പൂർവകാല സംഭവങ്ങളുടെ പുനഃസൃഷ്ടിയാണോ? ദുരൂഹതകളുടെ കെട്ടുകളഴിക്കാൻ പ്രകാശ് വീണ്ടും എത്തുന്നു. ആരുടെയൊക്കെ മുഖംമൂടികളാണ് അഴിഞ്ഞു വീഴുക? നിശാഗന്ധിയുടെ അവസാന ഭാഗത്തിനായി കാത്തിരിക്കുക അടുത്ത ആഴ്ച. നാടകത്തിൻ്റെ ഈ ഭാഗത്ത് ശബ്ദം നൽകിയവരും കഥാപാത്രങ്ങളും: പ്രകാശ് രാമകൃഷ്ണൻ പഴശ്ശി, ഗിരിധരൻ പുരുഷോത്തമൻ സി കല്ലേരിക്കര, ഫ്രാൻസിസ് ബൈജു സുന്ദരൻ മട്ടന്നൂർ, സുമിത്രൻ സിനി രാമദാസ് മട്ടന്നൂർ, സുഗന്ധി അശ്വിനി കവണശ്ശേരി, ജൂലി സൂര്യ ഇടവന. നാടകരചന കൃഷ്ണകുമാർ, സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി, ശബ്ദമിശ്രണം സംവിധാന സഹായം അശ്വിനി കവണശ്ശേരി. നാടകനേരം.

0: വീണ്ടും കേൾക്കാൻ കൊതിച്ചത്. ഇനി അടുത്ത ബുധനാഴ്ച ഉച്ചക്ക് 2 മണിക്ക്.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
2: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
2: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
1: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
3: ഓണം മറവായി പൂക്കളം ഒരുങ്ങി ഇനി നാവിൽ നിറയട്ടെ നാടൻ രുചിയുടെ ഉത്സവം. ബ്രദേഴ്സ് അന്നപൂർണയ്ക്കൊപ്പം ചോറ്, സാമ്പാർ, കാളൻ, അവിയൽ, കൂട്ടുകറി, ഓലൻ, കിച്ചടി, പുളിശ്ശേരി, തോരൻ, പുളിയിഞ്ചി തുടങ്ങി 25 വിഭവങ്ങളുമായി ഒരുക്കുന്ന സമൃദ്ധമായ ഓണസദ്യ.
4: 1, 3, 5 പേർക്കുള്ള ഓണസദ്യ കിറ്റുകൾ മുൻകൂട്ടി ബുക്ക് ചെയ്യാം. ഓഫീസ്, ബാങ്ക്, സ്കൂൾ തുടങ്ങിയ സ്ഥാപനങ്ങൾക്കായി ബൾക്ക് ഓർഡറുകൾക്കും കാറ്ററിംഗ് ഓർഡറുകൾക്കും സൗകര്യമുണ്ട്. ബ്രദേഴ്സ് അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, മട്ടന്നൂർ. ബുക്കിംഗ് ഓഗസ്റ്റ് 20 വരെ മാത്രം. അതുകൊണ്ട് താമസിക്കേണ്ട, ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ. ഫോൺ 7 3 6 0 4 7 6 9 6 8 1 2 9 5 6 6 6 7 7.
5: നിങ്ങളുടെ ഓണം ബ്രദേഴ്സ് അന്നപൂർണയോടൊപ്പം. രുചിയോടെ ആഘോഷിക്കാം, ഓണം ആഘോഷമാക്കാം.
6: വിനോദ വിജ്ഞാന വിഹായസിൽ ശ്രവ്യാനുഭവങ്ങളുടെ മഴവില്ല് തീർക്കുവാൻ മലബാറിന്റെ മധുരസ്വരം നിങ്ങളുടെ സർഗഭാവനകൾക്ക് ചിറകി വിരിക്കാൻ റേഡിയോ മലബാർ 89.6 FM. റേഡിയോ മലബാറിൽ ഇപ്പോൾ അതിഥി ഭാഷാ ഗാനങ്ങൾ കേൾക്കാം.

0: അതിഥി ഭാഷാ ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
1: എസ്കേ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000 SK Doors, Talasheri Road, Mattanur.

0: സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
1: മധുര ശബ്ദങ്ങളുടെ, ഇഷ്ട സ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, ഇതോടുകൂടി ഇന്നത്തെ ഭൂതല മധ്യാന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം വൈകിട്ട് 5:15 ആരംഭിക്കും. നന്ദി, നമസ്കാരം.

ഒരൊറ്റ ചോദ്യം, നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിംഗ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.

ഒരു സ്ഥലം ഒരു ടേസ്റ്റ്, നേരെ അരോമ ഗ്രിൽ നേഷനിലേക്ക്. തീയുടെ ചൂട്, രുചിയുടെ മാജിക്, അരോമ ഗ്രിൽ നേഷൻ. നെടുവട്ടുകുന്ന് മട്ടന്നൂർ, ബർഗർ, സാൻഡ്വിച്ചസ്, തന്തൂരി ചിക്കൻ, തന്തൂരി പ്ലേറ്റ്, ചിക്കൻ ടിക്ക, പെരി പെരി, കാന്താരി, കാലിമിർച്ചി, അൽഫാം. അരോമ സ്പെഷ്യൽ ബാർബിക്യൂ ബീഫ് റിബ്സ്. ഫോർ ഹോം ഡെലിവറി ആൻഡ് ടേക്ക് അവേ 7025-9000-17. ഓരോ വിഭവവും യഥാർത്ഥ രുചിയോടെ ഒരിക്കൽ രുചിച്ചാൽ വീണ്ടും തേടിയെത്തും. അതാണ് അരോമ ഗ്രിൽ നേഷൻ.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ് അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972 762400.

0: ഓണം വരവായി, പൂക്കളം മുരുങ്ങി, ഇനി നാവൽ നിറയട്ടെ നാടൻ രുചിയുടെ ഉത്സവം. ബ്രദേഴ്സ് അന്നപൂർണയ്ക്കൊപ്പം
1: ചോറ്, സാമ്പാർ, കാളൻ, അവിയൽ, കൂട്ടുകറി, ഓലൻ, കിച്ചടി, പുളിശ്ശേരി, തോരൻ, പുളിയിഞ്ചി തുടങ്ങി 25 വിഭവങ്ങളുമായി ഒരുക്കുന്ന സമൃദ്ധമായ ഓണസദ്യ.
0: 1, 3, 5 പേർക്കുള്ള ഓണസദ്യ കിറ്റുകൾ മുൻകൂട്ടി ബുക്ക് ചെയ്യാം. ഓഫീസ്, ബാങ്ക്, സ്കൂൾ തുടങ്ങിയ സ്ഥാപനങ്ങൾക്കായി ബൾക്ക് ഓർഡറുകൾക്കും കാറ്ററിംഗ് ഓർഡറുകൾക്കും സൗകര്യമുണ്ട്. ബ്രദേഴ്സ് അന്നപൂർണ പ്യർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, മട്ടന്നൂർ. ബുക്കിംഗ് ഓഗസ്റ്റ് 20 വരെ മാത്രം. അതുകൊണ്ട് താമസിക്കേണ്ട, ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ. ഫോൺ 7 7 3 6 0 4 7 6 9 6 8 1 2 9 5 6 6 6 7 7.
1: നിങ്ങളുടെ ഓണം ബ്രദേഴ്സ് അന്നപൂർണയോടൊപ്പം. രുചിയോടെ ആഘോഷിക്കാം, ഓണം ആഘോഷമാക്കാം.

നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. നിന്നോടൊപ്പമായിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു.

ഓണം നബിദിനാശംസകളോടെ മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. മിലൻ ഓപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9747018037.

0: കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡും അംഗീകൃത ഖാദി സ്ഥാപനങ്ങളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഓണം ഖാദി മേള 2026 ഓഗസ്റ്റ് 25 വരെ
1: 30% ഗവൺമെന്റിന്റെ സ്പെഷ്യൽ റിബേറ്റ് ഈ സുവർണാവസരം ഉപയോഗപ്പെടുത്തു. ഖാദി തൊഴിലാളികൾക്ക് ഒരു കൈത്താങ്ങാകൂ.
0: 100,000 രൂപ വരെ സർക്കാർ, അർദ്ധ സർക്കാർ, ബാങ്ക് ജീവനക്കാർക്ക് ക്രെഡിറ്റ് സൗകര്യം. വിവിധ സമ്മാന പദ്ധതികൾ. ഓരോ 1,000 രൂപയുടെ പർച്ചേസിനും ഒരു സമ്മാന കൂപ്പൺ. മെഗാ നറുക്കെടുപ്പ് 2026 സെപ്റ്റംബർ 25 ഒന്നാം സമ്മാനം ടാറ്റ ടിയാഗോ. ജില്ലകളിൽ ആഴ്ചകൾ തോറും നറുക്കെടുപ്പിലൂടെ 3,000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറുകൾ. ഓണം ഖാദി മേള 2026.
1: ഖാദി സൗഭാഗ്യ, മട്ടന്നൂർ ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9846765216.

0: ഓണം നബിദിനാശംസകളോടെ ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: 916 BAS HUID ഗോൾഡ് ഓർണമെന്റ്സ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 925 സിൽവർ ഓർണമെന്റ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം.
0: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: ഫോൺ നമ്പർ 9656120002.

ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിൽ ഇതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. സ്റ്റാർ ഹെൽത്ത്, കെയർ ഹെൽത്ത്, ടാറ്റ, നിവാബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഉത്തരവാദിത്വത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു. ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. ഫോൺ 9961004648, 9495127627, 9656948321.

0: അരോമ മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. രുചിയുടെ യഥാർത്ഥ വിലാസം, ഓരോ രുചിയിലും വിശ്വാസം. മട്ടന്നൂരിന്റെ ഹൃദയഭാഗത്ത് ഗുണമേന്മയും രുചിയും ഒരുപോലെ കാത്തു സൂക്ഷിക്കുന്ന അരോമ മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്. നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ ഡിഷസ്, ചൈനീസ് വിഭവങ്ങൾ. റെസ്റ്റോറന്റിനോട് ചേർന്ന് തന്നെ 50 പേർക്ക് ഇരിക്കാവുന്ന സൗകര്യങ്ങൾ, 10 പേരെ ഉൾക്കൊള്ളാവുന്ന ബോർഡ്റൂം. അരോമ മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. ഫോൺ 0402-471-400, 7225-900-18.
1: ആദി ജഗത രഹിത കലിയുഗ പകതാ.

സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി സി എം വിസ്താര നെല്ലൂന്നി.
1: സി എം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്,
0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ, അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496420880 8111 933 600.
0: സി എം വിസ്താര നെല്ലൂന്നി.

0: കപ്പുറം കന്നാരം പശുപശു പുൽമണി ചുപ്പുന്ന മറ്റിപ്പു തിരുവട്ടപ്പശ.
1: നിർത്തി നിർത്തി പറ, അമ്മച്ചി മരുന്നുകളുടെ പേരൊന്ന് പഠിക്കട്ടെ. ചൗക

ഓർമ്മ മാർജിൻ ഫ്രീ ടെക്സ്റ്റൈൽസ് ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. പുതിയ വസ്ത്രങ്ങൾ വാങ്ങാൻ ഇനി അധികം ചെലവാക്കേണ്ടതില്ല. മട്ടന്നൂർ ബസ് സ്റ്റാൻഡിനടുത്തുള്ള ഓർമ്മ മാർജിൻ ഫ്രീ ടെക്സ്റ്റൈൽസിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കുമായി എല്ലാത്തര വസ്ത്രങ്ങളും ആകർഷകമായ കുറഞ്ഞ വിലയിൽ ലഭ്യമാണ്. ദൈനംദിന ഉപയോഗത്തിനും ആഘോഷങ്ങൾക്കും വിവാഹങ്ങൾക്കും അനുയോജ്യമായ മികച്ച വസ്ത്രങ്ങളുടെ വിശാല ശേഖരം. കുറഞ്ഞ വിലയിൽ കൂടുതൽ നേടൂ, ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ സ്വന്തമാക്കൂ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ഓർമ്മ മാർജിൻ ഫ്രീ ടെക്സ്റ്റൈൽസ് ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ.

റേഡിയോ മലബാർ, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യലൂർ, മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. 89.6 MHz ഞങ്ങളുടെ ഭൂതല സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. തണുപ്പ് എന്ന ചിത്രത്തിനു വേണ്ടി വിവേക് മുഴക്കുന്ന് ഗാനരചന നിർവഹിച്ച് ബിബിൻ അശോക് സംഗീതം പകർന്ന് ബിജുപാൽ മണിയിൽ ശ്രീനന്ദ, ആവണി മൽഹാർ, സോണി മോഹൻ എന്നിവർ പാടിയ ഗാനം

0: വന്നതാ.
1: ഓ, വെരി പ്രിറ്റി.
0: ഇത് ഞാൻ പണ്ട് ഇട്ടോണ്ടായിരുന്ന ഉടുപ്പാ.
1: ഓ,
0: പിന്നെ ഒന്നും കൂടെ ഉണ്ട്, അത് ഞാൻ കാണിക്കൂല.
1: അതെന്താ? കാണിക്കൂ പ്ലീസ്.
0: എനിക്ക് അറിയില്ല, പക്ഷെ എനിക്കിഷ്ട.
1: ഓ,
0: എനിക്കിഷ്ട.

വിവേക് മുഴക്കുന്ന് ഗാനരചന നിർവഹിച്ച്, അഖിൽ ജയചന്ദ് സംഗീതം പകർന്ന്, വിഷ്ണു കുറുപ്പ്, കാർത്തിക ആർ കുമാർ എന്നിവർ പാടിയ ഗാനം. ചിത്രം സീക്രട്ട്.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ.
1: കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡും അംഗീകൃത ഖാദി സ്ഥാപനങ്ങളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഓണം ഖാദി മേള 2026 ഓഗസ്റ്റ് 25 വരെ
2: 30% ഗവൺമെന്റിന്റെ സ്പെഷ്യൽ റിബേറ്റ്. ഈ സുവർണാവസരം ഉപയോഗപ്പെടുത്തു. ഖാദി തൊഴിലാളികൾക്ക് ഒരു കൈത്താങ്ങാകൂ.
1: 100,000 രൂപ വരെ സർക്കാർ, അർദ്ധ സർക്കാർ, ബാങ്ക് ജീവനക്കാർക്ക് ക്രെഡിറ്റ് സൗകര്യം. വിവിധ സമ്മാന പദ്ധതികൾ. ഓരോ 1,000 രൂപയുടെ പർച്ചേസിനും ഒരു സമ്മാന കൂപ്പൺ. മെഗാ നറുക്കെടുപ്പ് 2026 സെപ്റ്റംബർ 25. ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ. ജില്ലകളിൽ ആഴ്ചകൾ തോറും നറുക്കെടുപ്പിലൂടെ 3,000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ. ഓണം ഖാദി മേള 2026
2: ഖാദി സൗഭാഗ്യ, മട്ടന്നൂർ ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9846765216. ഓണം മറവായി, പൂക്കളം ഒരുങ്ങി, ഇനി നാവിൽ നിറയട്ടെ നാടൻ രുചിയുടെ ഉത്സവം. ബ്രദേഴ്സ് അന്നപൂർണയ്ക്കൊപ്പം
3: ചോറ്, സാമ്പാർ, കാളൻ, അവിയൽ, കൂട്ടുകറി, ഓലൻ, കിച്ചടി, പുളിശ്ശേരി, തോരൻ, പുളിയിഞ്ചി തുടങ്ങി 25 വിഭവങ്ങളുമായി ഒരുക്കുന്ന സമൃദ്ധമായ ഓണസദ്യ.
2: 1, 3, 5 പേർക്കുള്ള ഓണസദ്യ കിറ്റുകൾ മുൻകൂട്ടി ബുക്ക് ചെയ്യാം. ഓഫീസ്, ബാങ്ക്, സ്കൂൾ തുടങ്ങിയ സ്ഥാപനങ്ങൾക്കായി ബൾക്ക് ഓർഡറുകൾക്കും കാറ്ററിംഗ് ഓർഡറുകൾക്കും സൗകര്യമുണ്ട്. ബ്രദേഴ്സ് അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, മട്ടന്നൂർ. ബുക്കിംഗ് ഓഗസ്റ്റ് 20 മാത്രം. അതുകൊണ്ട് താമസിക്കേണ്ട, ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ. ഫോൺ 7 7 3 6 0 4 7 6 9 6 8 1 2 9 5 6 6 6 7 7.
3: നിങ്ങളുടെ ഓണം ബ്രദേഴ്സ് അന്നപൂർണയോടൊപ്പം. രുചിയോടെ ആഘോഷിക്കാം, ഓണം ആഘോഷമാക്കാം.
1: സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
4: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
5: തിരികെ ജീവിതത്തിലേക്ക്, മദ്യമുക്തിയിലൂടെ സുബോധാവസ്ഥ, ആൽക്കഹോളിക്സ് അനോണിമസ് പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പ്രക്ഷേപണ പരമ്പര.

0: ആൽക്കഹോളിക്സ് അനോണിമസിലൂടെ മദ്യമുക്തി നേടി തിരികെ ജീവിതത്തിലേക്ക് പ്രവേശിച്ചവരുടെ അനുഭവങ്ങൾ ഇപ്പോൾ കേൾക്കാം.
1: നമസ്കാരം.
2: നമസ്കാരം.
1: ആൽക്കഹോളിക് അനോണിമസ് എന്നുള്ളൊരു പ്രസ്ഥാനത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മദ്യം ഇന്ന് ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു വിഭവമായിട്ട് മാറുകയാണ്. സന്തോഷത്തിലും ദുഃഖത്തിലും വിരഹത്തിലും പ്രണയത്തിലും അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും അനിവാര്യമായി കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പുതിയ കാല സമൂഹത്തിൽ. അതൊരു രോഗകാരിയായ വസ്തുവാണ് എന്ന് തിരിച്ചറിയുന്നവർ വളരെ കുറവാണ്, അല്ലെങ്കിൽ തിരിച്ചറിയുക വളരെ വൈകിട്ടായിരിക്കും. അപ്പോഴത്തേക്കും ആ പിശാചിന്റെ പിടിയിലായിട്ടുണ്ടാവും പലരും. അതുകൊണ്ട് നഷ്ടപ്പെടുന്നത് സ്വന്തം ആരോഗ്യം മാത്രമല്ല, അയാൾക്ക് പരിസരത്തുള്ള എല്ലാവരുടെയും മനസ്സമാധാനം കൂടിയാണ്. കുടുംബത്തിനും നാടിനൊക്കെ തലനിവർത്തി നടക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു അപജയത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകുന്ന മഹാവിപത്ത് തന്നെയാണ് മദ്യം. ആ വിപത്തിൽ നിന്ന് ഈ മാനവരാശിയെ മോചിപ്പിക്കാനാണ് ലക്ഷക്കണക്കിന് അംഗങ്ങളുള്ള ആൽക്കഹോളിക് അനോണിമസ് ലോകവ്യാപകമായിട്ട് പ്രവർത്തിക്കുന്നത്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രചാരകൻ കൂടിയാണ് അങ്ങ്. അങ്ങക്ക് നാട്ടുകാരോട് അല്ലെങ്കിൽ ഇതിൻ്റെ മദ്യാസക്തി ആയ ആളുകളോടും പൊതുവായിട്ടും പറയാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കേൾക്കാൻ താല്പര്യമുണ്ട്.
2: നമസ്കാരം. ഇതിൽ നമുക്ക് പ്രധാനമായിട്ട് പറയേണ്ട ഒരു കാര്യം, ഈ മലബാർ റേഡിയോയുടെ ഒരു പ്രോഗ്രാം കേൾക്കുന്ന ആൾക്ക് ആദ്യമേ തന്നെ ഒരു മെസ്സേജ് കൊടുക്കാൻ അല്ലെങ്കിൽ മദ്യത്തിൻ്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ താല്പര്യപ്പെടുന്ന ഒരാൾക്ക് അവളോട് പറയാനുള്ളത്, പ്രധാനമായിട്ടും കുറേ കാലം മദ്യപിച്ചതിന് ശേഷം ആരും അത്ര സന്തോഷമായിട്ടല്ല മദ്യപിക്കുന്നത്. പ്രത്യേകിച്ച് മദ്യപാന രോഗം ബാധിച്ച ഒരാളും അതിന് സാധിക്കില്ല. ആദ്യമൊക്കെ നമ്മുടെ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടും സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും ഒരു കാലഘട്ടം.

0: മദ്യപിക്കുന്നത്. പിന്നെ അവയവങ്ങളൊക്കെ വളരെയധികം വീക്കായി തുടങ്ങും.
1: ഈ സമയത്ത്
0: രോഗങ്ങൾ വന്നു തുടങ്ങും പല രീതിക്ക്. ഇപ്പം നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ലിവർ സിറോസിസ് തന്നെ സ്റ്റേജസിലൂടെയൊക്കെ കഴിഞ്ഞ് രക്ഷപ്പെടാൻ പറ്റാതെ മരിച്ചുപോയ വളരെ വലിയ പ്രതിഭാധനന്മാരുള്ള ഒരു നാടാണ് നമ്മുടെ. നമ്മൾ തന്നെ വേദനയോടെ ഇന്നും ഓർക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇവരെ ചൂണ്ടി പറയാൻ കഴിയില്ല ആൽക്കഹോളിക് അനോണിമസിനത്. കാരണം ആൽക്കഹോളിക് അനോണിമസ് ഒരിക്കലും മദ്യപാനത്തിനെതിരല്ല, പക്ഷെ മദ്യപാന രോഗികൾക്കൊരു കൈ കൊടുക്കണം. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത്, ആരെങ്കിലും ഏതെങ്കിലും ഒരു മൂലയിൽ ഈ സന്ദേശം കേൾക്കുകയാണെങ്കിൽ അത് ഞങ്ങൾക്കുണ്ട് ഹെൽപ്പ് ലൈനിലേക്ക് ഒരു കോള് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തെ വളരെ ലളിതമായ ഒരു
1: പ്രോസസ്സിലേക്ക്
0: നയിക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് കേരളത്തിനെ സംബന്ധിച്ചിട്ട് എല്ലാ ചികിത്സാ പദ്ധതികൾക്കും വളരെയധികം കാശ് നമ്മൾ കൊടുക്കേണ്ട ഒരു കാലഘട്ടത്തിൽ 1935 തുടങ്ങിയ 90 വർഷം താണ്ടിയ ഇങ്ങനെ ഒരു പരിപാടിക്ക് സാധിക്കുന്നു എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. സൈക്കോളജിസ്റ്റുകൾ വരെ അല്ലെങ്കിൽ വലിയ വലിയ ഫിസിഷ്യൻസ് ഒരുപാട് ആൾക്കാർ തള്ളിക്കളഞ്ഞ രോഗികളായിരുന്ന ഹതാശരായിട്ട് യാതൊരു രീതിയിലും ജീവിതത്തിൽ ഇനി ഒന്നുമില്ല, നമ്മുടെ നാട്ടിൽ അടിച്ചോടെ കിടക്കുക എന്ന ഒരു ലോ ഫ്രൈസ് ഉണ്ട്. മദ്യപാനിയുടെ മക്കള് അല്ലെങ്കിൽ അവരുടെ ഭാര്യ ഒക്കെ ഈ മദ്യവെച്ച് വരുന്ന കാലഘട്ടത്തിൽ അനുഭവിക്കുന്ന ഒരു വല്ലാത്ത യാതനയുണ്ട്. എങ്ങാനും ഈ മദ്യപാനി മരിച്ചുപോയാൽ ആദ്യം പറഞ്ഞവൻ കുറച്ച് നേരത്തെ മരിച്ചിരുന്നെങ്കിൽ ആ കുടുംബത്തിന് നന്മയുണ്ടാകുമായിരുന്നു എന്നുള്ളതാണ്. ഒരു കാലത്ത് എയ്ഡ്സ് ആയിരുന്നു ഏറ്റവും വലിയ രോഗം, പക്ഷെ മറ്റു പല രോഗങ്ങളും ഇന്ന് കടന്നു വന്നിട്ടുണ്ട്. അതിനൊക്കെ അടിമപ്പെട്ട ഒരാൾ മരിച്ചുപോയാൽ ഒരിക്കലും ഒരാളെയും ഈ രീതിയിൽ കുറ്റപ്പെടുത്തില്ല എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെ കൊണ്ട് തന്നെ ഈ മദ്യപാന രോഗം ബാധിച്ച ആൾ വളരെ അധികം ഇത് വാച്ച് ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ ഒരു നേരറിവ് പറയുകയാണെങ്കിൽ വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് മദ്യപിച്ച് മരിച്ചു പോകുന്നത്, അല്ലെങ്കിൽ തീരെ ഗ്രാഹ്യമില്ലാത്ത കുറേ ആൾക്കാർ. പിന്നെ മറ്റു ചില പോളിസി നമ്മുടെ മദ്യ നയങ്ങൾ അത്തരം കാര്യങ്ങൾക്കൊന്നും ആൽക്കഹോളിക് അനോണിമസിന് യാതൊരു രീതിയിലുള്ള അഭിപ്രായവും ഇല്ല. നമ്മളെ സംബന്ധിച്ചിട്ട് മുന്നിൽ കാണുന്ന നിരാലംബനായ ഒരു മനുഷ്യനെ എങ്ങനെ കൈ കൊടുത്ത് ഉയർത്തിയെടുക്കാം എന്നുള്ളതാണ്. പല അനുഭവങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ട്. കാരണം ആദ്യത്തെ നമ്മുടെ കൂട്ടായ്മയിൽ വന്ന് കുമ്പിട്ടിരുന്നിട്ട് പൊട്ടിക്കരഞ്ഞു പോകുന്ന ഒരാൾ മെല്ലെ ഭാര്യയുമായി കടന്നു വരുന്ന കാണാം, അവരുടെ വസ്ത്രങ്ങളിൽ വ്യതിയാനം സംഭവിക്കുന്ന കാണാം, പിന്നെ കുട്ടികളുമായി വരുന്നത് കാണാം. ആ കുടുംബത്തിൽ മൊത്തം ഒരു കൂട്ടായ്മയിൽ പറയാറുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഒരു മദ്യപാനിക്ക് ചുറ്റിന് 20-25 ഇടയ്ക്ക് ആൾക്കാർ സഫർ ചെയ്യുന്നു എന്നുള്ളതാണ്. അവൻ്റെ ഭാര്യ, അവൻ്റെ സഹോദരങ്ങൾ, അമ്മ, അച്ഛൻ, മറ്റ് വളരെ ക്ലോസ് ആയിട്ടുള്ള റിലേറ്റീവ്സ്, സഹപ്രവർത്തകർ, ഇവരുടെ ഇടയിലൊക്കെ ആൽക്കഹോളിക് അനോണിമസിൽ വന്നതിന് ശേഷം വളരെയധികം വ്യതിയാനം ഈ കുടുംബത്തിന്, ഒരു മദ്യപാനി മദ്യം നിർത്തുന്നതിനോടുകൂടി ഇത്രയും ആൾക്കാരുടെ ഇടയിൽ ഒരു സന്തോഷം വ്യാപിക്കും എന്നുള്ളൊരു യാതൊരു സംശയമില്ല. ഞങ്ങൾ നേരറിവുള്ളവരാണ് ആ കാര്യത്തിൽ. ഒന്നുമില്ലാതെ ഒരു ബസ് കയറി ആൽക്കഹോളിക് അനോണിമസിൻ്റെ ഒരു മീറ്റിങ്ങിൽ വരാൻ സാധിക്കാത്ത ആൾ ഇന്ന് വരുന്ന വണ്ടി കണ്ട് നമ്മൾ ഞെട്ടും. ഇത് സൊസൈറ്റിയിൽ ആൾക്കാർ അറിയണം. അറിയാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഈ വാക്ക് യൂസ് ചെയ്തത്. കാരണം അവന് നേർബോധം ഉണ്ടാകുമ്പോൾ അവൻ്റെ നഷ്ടങ്ങളെ അവൻ മനസ്സിലാക്കി തുടങ്ങും. പുതിയ ഒരാളാകണ്ട, പകരം പഴയ ആളായി ഉയർത്തെഴുന്നേറ്റാൽ മാത്രം മതി, ബാക്കിയൊക്കെ അവൻ്റെ പിന്നാലെ വരും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഒരു മിറാക്കിൾ പോലെ നമ്മളിൽ പല ലൈഫും കണ്ടിട്ടുണ്ട്, പല ലൈഫ്. പ്രത്യേകിച്ച് നമുക്കിത് 2-3 സിസ്റ്റം ഉണ്ട്. അതിൽ ആൽക്കഹോളിക്സ്, അത് പുരുഷന്മാർ ആരാണോ ആൽക്കഹോളിക്സ് അവർ, സ്ത്രീകളിലും ഉണ്ട്. അപ്പോൾ ആൽക്കഹോളിക്സിനെ ഏറ്റവും സപ്പോർട്ട് ചെയ്യുന്നത് അവൻ്റെ ഭാര്യയായിരിക്കും, അമ്മയായിരിക്കും, സഹോദരങ്ങളിൽ സഹോദരിയായിരിക്കും. അതിന് അന്നലോൺ എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഇവിടെ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ കണ്ണൂർ ജില്ലയിൽ തന്നെ 24-നോടടുത്ത് കൂട്ടായ്മകൾ വർക്ക് ചെയ്യുന്നതിൽ ഏതാണ്ട് എനിക്ക് തോന്നുന്നു 10 അന്നലോൺസ് തൊട്ടടുത്ത റൂമിൽ, മദ്യപാനികൾ കൂടിയിരിക്കുന്ന റൂമിന് അടുത്ത റൂമിൽ അവരുടെ ഭാര്യമാർ കൂടുന്നുണ്ട്, അവരുടെ ഒരു കൂട്ടായ്മ വർക്ക് ചെയ്യുന്നുണ്ട്. അല്ലറ്റീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് കുട്ടികൾക്കുള്ളതാണ്, കുട്ടികളുടെ റീഹാബിലിറ്റേഷൻ. ഇതെല്ലാം ഭാര്യമാരുടെ റീഹാബിലിറ്റേഷൻ, ദെൻ കുട്ടികളുടെ റീഹാബിലിറ്റേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ അല്ലറ്റീൻ നമ്മുടെ കേരള കണ്ടീഷനിൽ വളരെ കുറച്ച് മാത്രമേ വർക്ക് ചെയ്യുന്നത്. പക്ഷേ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നമുക്ക് എല്ലാ കൂട്ടായ്മയുടെയും ഒപ്പം അനലൗൺസ് വർക്ക് ചെയ്യുന്നുണ്ട്, ഭൂരിഭാഗം കൂട്ടായ്മയുടെയും കൂടെ. ഇതുകൊണ്ടുണ്ടാകുന്ന വെച്ചാൽ സാധാരണ ഒരു മദ്യപാനി പലവട്ടം ഭാര്യമാർക്ക് തലയിൽത്തൊട്ട് സത്യം ചെയ്യുക, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും. പക്ഷേ ഒരാഴ്ചയോ രണ്ടാഴ്ചയോ മദ്യം നിർത്തിയാൽ ഓ നാളെ തുടങ്ങും എന്നുള്ള ഒരു മുൻവിധിയോടുകൂടിയായിരിക്കും ഇവർ കളിയാക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും കാലം എന്ത് ചെയ്തു എന്നൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ ഒരു അവയർനെസ് ഇവരിലേക്ക് ഈ സ്ത്രീകളുടെ ഇടയിൽ ഭാര്യമാർക്ക് ഉണ്ടാക്കി കൊടുക്കാനും അവർക്കൊരു സപ്പോർട്ടീവ് ക്യാരക്ടറായിട്ട്. ചില സ്ഥലങ്ങളിൽ ചില കൂട്ടായ്മയിൽ അമ്മമാരാണ് വരുന്നത്, ചിലയിടത്ത് പിന്നെ സഹോദരി വരും. കാരണം കൂടെപ്പിറപ്പ് നന്നാവണമെന്ന് ആഗ്രഹിക്കാത്ത

0: ആരും ഉണ്ടാവില്ലല്ലോ. അതേപോലെ തന്നെ ഇപ്പൊ ഇവർക്ക് ഇതൊരു രോഗാവസ്ഥയാണ് മദ്യപാനിക്കുന്നുള്ളതും. പിന്നെ ഈ രോഗാവസ്ഥ ഞാനും കൂടെ ഷെയർ ചെയ്യപ്പെടുന്ന ആളാണ്. അപ്പൊ അദ്ദേഹം ഇനി മദ്യത്തിലേക്ക് മടങ്ങരുത് എന്നുള്ള എല്ലാ സപ്പോർട്ടും ഞാനും കൂടെ ചെയ്തു കൊടുക്കണം.
1: എനിക്ക് കൂടെ ഉത്തരവാദിത്തമുണ്ട്
0: എന്നുള്ളത് ഒരു ബോധ്യം ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ്. വളരെ ആദ്യകാലം തൊട്ടേ ഈ സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ട്. വളരെയധികം സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സിസ്റ്റം തന്നെയാണ്. ഒരു സ്റ്റഡിയാണ്, അതിൽ സാങ്കല്പികമായി പറയുന്നതല്ല. ഒരു 20% ആൽക്കഹോൾ കഴിക്കുന്നവരിൽ 20% മദ്യപാനികളും മദ്യപാന രോഗികളായി അവശേഷിക്കുകയും മദ്യത്തിലൂടെ മരിക്കുകയും ചെയ്യുന്ന ഒരു കണക്കുണ്ട്. 2 പറയുന്നുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് മോർദാനാണ്, അതിനേക്കാൾ കൂടുതലാണ്. കാരണം ഈ ഒരു സംഗതി മാത്രം, ഇപ്പൊ ഈ ഡോപ്പാമിൻ അല്ലെങ്കിൽ സെറോട്ടോണിയം പോലെയുള്ള നമ്മുടെ ഹോർമോൺസിനെ ഉദ്ദീപിക്കുന്ന സംഗതികളാണ് ഈ കഴിക്കുന്നത്. അതിൽ ഏറ്റവും ഈസി അവൈലബിൾ മദ്യമായതുകൊണ്ട് തന്നെ ആക്സസ് കൂടുതലാണ്. നിന്ന് ചുറ്റുന്ന ഏതെങ്കിലും ഇവിടെ ഒരു 2-3 കിലോമീറ്ററിനുള്ളിൽ ഒരു ബാർ ഉണ്ടാവും. അവിടെ പോയി അവൻ്റെ ഡിപ്രഷൻ തൽക്കാലത്തേക്ക് 2-3 മണിക്കൂറത്തേക്ക് മാറ്റാം എന്ന് പറയുന്നൊരു തോന്നൽ മാത്രമാണ്. അത് കഴിയുമ്പോൾ ഇതിൻ്റെ ഡബിളായിട്ട് വരും. ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ഒരാൾ തൽക്കാല ടെൻഷനിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി ചിലപ്പോൾ മദ്യത്തെ ആശ്രയിക്കും. തന്നെ അതിനേക്കാൾ അവനത് കൂടുതൽ വൈഷമ്യങ്ങളിലേക്ക് പോകും എന്നുള്ളത് നമുക്ക് അറിയുന്നൊരു കാര്യമാണ്. ഞാനിത് എടുത്തു പറയാനുള്ള ഒരു പ്രധാന കാര്യം, അവനവൻ്റെ ഡോക്ടർ അവനവൻ തന്നെയാണ് എന്നുള്ളൊരു യാതൊരു സംശയവുമില്ല. എനിക്കിത് വേണ്ട എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ മാറ്റിവെക്കാൻ പറ്റും, അതിൽ യാതൊരു സംശയമില്ല. 24 24-hour പ്രോഗ്രാം ഇന്ന് നമ്മൾ രാവിലെ എണീറ്റിട്ട് 24 എന്ന് പറയുന്നു, ഞാൻ ഇന്നത്തെ ദിവസം മദ്യപിക്കില്ല എന്ന് സ്വന്തം മനസ്സിന് ഉറപ്പ് കൊടുക്കുന്നു. നാളെയും എണീറ്റ് ഇത് തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെ 28-30 ആൾക്കാരെ നമുക്ക് നേരിലറിയാം. അതുകൂടിയും നല്ല രീതിയിലുള്ള ജീവിതം, നമുക്ക് നല്ല ഉണർവുകളും നല്ല ഉറക്കങ്ങളും തരുന്ന ഒരു മനസ്സിനെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നത് യാതൊരു സംശയമില്ല.
2: ആൽക്കഹോളിക്സ് അനോണിമസിലൂടെ മദ്യമുക്തി നേടി തിരികെ ജീവിതത്തിലേക്ക് പ്രവേശിച്ചവരുടെ അനുഭവങ്ങൾ അടുത്തയാഴ്ച ഇതേ സമയം തുടർന്ന് കേൾക്കാം. മദ്യപാനം നിങ്ങൾക്ക് ഒരു പ്രശ്നമാണോ എങ്കിൽ ആൽക്കഹോളിക്സ് അനോണിമസിന് നിങ്ങളെ സഹായിക്കാൻ കഴിഞ്ഞേക്കും. സൗജന്യ സഹായത്തിനായി വിളിക്കുക 9447-1166 9447-1177.
3: തിരികെ ജീവിതത്തിലേക്ക്, മദ്യമുക്തിയിലൂടെ സുബോധാവസ്ഥ, ആൽക്കഹോളിക്സ് അനോണിമസ് പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പ്രക്ഷേപണ പരമ്പര.

0: ഒരു സ്ഥലം ഒരു ടേസ്റ്റ്, നേരെ അരോമ ഗ്രിൽ നേഷനിലേക്ക്. തീയുടെ ചൂട്, രുചിയുടെ മാജിക്, അരോമ ഗ്രിൽ നേഷൻ. നെടുവട്ടുകുന്ന് മട്ടന്നൂർ, ബർഗർ, സാൻഡ്വിച്ചസ്, തന്തൂരി ചിക്കൻ, തന്തൂരി പ്ലേറ്റ്, ചിക്കൻ ടിക്ക, പെരി പെരി, കാന്താരി, കാലിമിർച്ചി, അൽഫാം. അരോമ സ്പെഷ്യൽ ബാർബിക്യൂ ബീഫ് റിബ്സ്. ഫോർ ഹോം ഡെലിവറി ആൻഡ് ടേക്ക് അവേ 7025-9000-17. ഓരോ വിഭവവും യഥാർത്ഥ രുചിയോടെ ഒരിക്കൽ രുചിച്ചാൽ വീണ്ടും തേടിയെത്തും. അതാണ് അരോമ ഗ്രിൽ നേഷൻ.
1: പെൺമനസ്സുകളുടെ ഇഷ്ടങ്ങൾ ഇനി ഒരിടത്ത്. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലീമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. പുത്തൻ ട്രെൻഡിലുള്ള സാരികൾ, സ്റ്റൈലിഷ് ചൂരിദാറുകൾ, മനോഹരമായ കുർത്തികൾ, ഇന്നർ വെയർ ആന്റി കളക്ഷൻസ്, കോസ്മെറ്റിക്സ് ആൻഡ് ഫാൻസി കളക്ഷൻസ് തുടങ്ങി സ്ത്രീകൾക്ക് ആവശ്യമായ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ, മിതമായ വിലയിൽ ഗുണമേന്മയുള്ള പുതുപുത്തൻ കളക്ഷനുകൾ. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലീമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. ആശംസകളോടെ സഹോദര സ്ഥാപനം സഹകരണ നീതി ബ്യൂട്ടി പാർലർ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. മുനാസ് ലേഡീസ് കളക്ഷൻസ്, പുതുമ തേടാം, സ്റ്റൈലോടെ അണിയാം. ഫോൺ 9497-697-664.
2: ഓണം നബിദിനാശംസകളോടെ ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ.
3: 916 BAS HUID ഗോൾഡ് ഓർണമെന്റ്സ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 925 സിൽവർ ഓർണമെന്റ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം.
2: ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ.
3: ഫോൺ നമ്പർ 9656120022.
4: പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം, വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സി എം വിസ്താര നെല്ലൂന്നി.
1: സി എം വിസ്താര, our products, tiles, sanitary ware, kitchen sink, jali, wooden flooring, roofing tiles, water heater, pressure pump,
0: big exclusive studio Kannur of Simbolo and Collar, other brands Grand Force, Hutik, Vox Lanit,
1: phone 9496420880
0: 8111933600.
1: CM Vistara
0: Nilluni.
1: Stitchwell ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
2: കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
1: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്.
2: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച്വെൽ, ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
1: ഫോൺ 7999447 6836,
2: 9447371836,
1: 8078502836.
3: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിനു ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 കൃഷ്ണകഥാമൃതം, തുടർന്ന് സന്ധ്യാഗീതങ്ങൾ. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ശാസ്ത്രവീഥി, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 8:30 കായികം. 9:00 ഓണം ഗാനോത്സവത്തിൽ സന്തോഷ് മാഡ പങ്കെടുക്കുന്നു. 10:00 ചലച്ചിത്ര പിന്നണി ഗായകൻ NV ഹരിദാസ് പങ്കെടുക്കുന്നു. 5:15 പ്രഭാത ഗീതങ്ങൾ കേൾക്കാം, തുടർന്ന് ബീന അനന്തപുരി തയ്യാറാക്കി അവതരിപ്പിക്കുന്ന പ്രഭാത ചിന്ത. മലബാർ ഡയറിയിലാദ്യം ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനു ശേഷം കാവ്യധാരയിൽ ഒളപ്പമണ്ണയുടെ മലമ്പുഴ എന്ന കവിത, ആലാപനം അഥർവ, തുടർന്ന് ചരിത്രപഥം വചനാമൃതം. മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിക്കുന്ന പത്രവിശേഷം. 6:30 കൃഷ്ണകഥാമൃതം, ഇതിൽ വത്സസ്തേയം എന്ന ഭാഗം പാരായണം ചെയ്യുന്നു പ്രീത രമേശ് തളിപ്പറമ്പ. 6:45 പ്രാദേശിക വാർത്തകൾ, തുടർന്ന് 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിൽ അറിയിപ്പുകൾ, നാട്ടുവിശേഷം എന്നിവ കേൾക്കാം. 7:10 ജയ് ജവാൻ പ്രക്ഷേപണ പരമ്പരയിൽ സൈനിക സേവനാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു കല്ലേരിക്കരയിലെ ശ്രീ പുരുഷോത്തമൻ സി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ശാസ്ത്രവീഥി, ഇതിൽ ചെമ്മീനിനെ കുറിച്ച് കൂടുതൽ അറിയാം, തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ശ്രീ വിജയകുമാർ ബ്ലാത്തൂർ. 8:00 ഓണം ഗാനോത്സവത്തിൽ തന്റെ ഇഷ്ടഗാനങ്ങളുമായി എത്തുന്നു ചലച്ചിത്ര പിന്നണി ഗായകൻ ശ്രീ ബാലഗോപാലൻ തമ്പി. 9:00 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനു ശേഷം മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി

പാർലർ, പത്രവിശേഷം, പുനഃപ്രക്ഷേപണം, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. ഉച്ചയ്ക്ക് 12:15 ആർദ്രഗീതങ്ങൾ, 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ, 12:40 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം. 12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. ഉച്ചയ്ക്ക് 1:00 ഓണം ഗാനോത്സവത്തിൽ ചലച്ചിത്ര പിന്നണി ഗായകൻ ജി ശ്രീറാം തന്റെ ഇഷ്ടഗാനങ്ങളുമായി എത്തുന്നു. 2:00 അതിഥി ഭാഷാ ഗാനങ്ങൾ. വൈകിട്ട് 5:15 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 ജയ് ജവാൻ പ്രക്ഷേപണ പരമ്പര പുനഃപ്രക്ഷേപണം. 6:00 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 കൃഷ്ണകഥാമൃതം. 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 വളയം. 8:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. 9:00 ഓണം ഗാനോത്സവത്തിൽ ചലച്ചിത്ര പിന്നണി ഗായകൻ ശ്രീ ബാലഗോപാലൻ തമ്പിയും, രാത്രി 10:00 ചലച്ചിത്ര പിന്നണി ഗായകൻ ജി ശ്രീരാമും തങ്ങളുടെ ഇഷ്ടഗാനങ്ങളുമായി എത്തുന്നു. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: മറവായി പൂക്കളം ഒരുങ്ങി ഇനി നാവൽ നിറയട്ടെ നാടൻ രുചിയുടെ ഉത്സവം ബ്രദേഴ്സ് അന്നപൂർണയ്ക്കൊപ്പം. ചോറ്, സാമ്പാർ, കാളൻ, അവിയൽ, കൂട്ടുകറി, ഓലൻ, കിച്ചടി, പുളിശ്ശേരി, തോരൻ, പുളിയിഞ്ചി തുടങ്ങി 25 വിഭവങ്ങളുമായി ഒരുക്കുന്ന സമൃദ്ധമായ ഓണസദ്യ.
1: 1, 3, 5 പേർക്കുള്ള ഓണസദ്യ കിറ്റുകൾ മുൻകൂട്ടി ബുക്ക് ചെയ്യാം. ഓഫീസ്, ബാങ്ക്, സ്കൂൾ തുടങ്ങിയ സ്ഥാപനങ്ങൾക്കായി ബൾക്ക് ഓർഡറുകൾക്കും കാറ്ററിംഗ് ഓർഡറുകൾക്കും സൗകര്യമുണ്ട്. ബ്രദേഴ്സ് അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, മട്ടന്നൂർ. ബുക്കിംഗ് 20 വരെ മാത്രം. അതുകൊണ്ട് താമസിക്കേണ്ട, ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ. ഫോൺ 7 3 6 0 4 7 6 9 6 8 1 2 9 5 6 6 6 7 7.
0: നിങ്ങളുടെ ഓണം ബ്രദേഴ്സ് അന്നപൂർണയോടൊപ്പം. രുചിയോടെ ആഘോഷിക്കാം, ഓണം ആഘോഷമാക്കാം.
2: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
3: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
3: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
2: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
4: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
5: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

0: ജോലി ടെൻഷൻ ഉറക്കൂല, എനിക്കിനി ഒന്ന് റിലാക്സ് ചെയ്യണം.
1: മാഡം, അരോമ ആയുർ ഹെറിറ്റേജിലേക്ക് സ്വാഗതം. ശരീരത്തിന്റെ ക്ഷീണത്തിനും മനസ്സിന്റെ സമ്മർദ്ദത്തിനും ആയുർവേദത്തിന്റെ കരുതൽ. അഭ്യംഗം, ശിരോധാര, ഡീപ് ടിഷ്യൂ മസാജ്, ഫുഡ് തെറാപ്പി, ഫേസ് മസാജ്, സ്റ്റീം ബാത്ത്, ഓരോ ട്രീറ്റ്മെന്റും നിങ്ങളെ പുതുജീവനിലേക്ക് നയിക്കുന്നു. റിലാക്സ്, ഹീൽ, റിജുവനേറ്റ്. അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ. ഫോൺ 0409024714007025900018.
2: പ്രിയ ശ്രോതാക്കളെ, അല്പസമയത്തിനുള്ളിൽ സംസ്കൃതത്തിൽ വാർത്തകൾ, തുടർന്ന് പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले।
1: എന്റെ പേരും ബാലൻ. ഞാൻ എറണാകുളം ജില്ലയില് വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നതുകൊണ്ട് കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: ഇവൻ എന്റെ അനിയനാണ്, നല്ല കുസൃതിക്കാരനാണ്. കോളേജിൽ പഠിക്കുമ്പോൾ മാർക്ക് ലിസ്റ്റ് ഫോട്ടോഷോപ്പ് ചെയ്താണ് ഇവൻ അച്ഛനെ കാണിച്ചിരുന്നത്. ഇന്നലെ കറണ്ട് ബിൽ 0 എമൗണ്ട് കണ്ടപ്പോൾ ഞാൻ ഉറപ്പിച്ചു അതും ഇവൻ ഫോട്ടോഷോപ്പ് ചെയ്തതാണെന്ന്. അല്ലാതെ വൈദ്യുതി ബിൽ എങ്ങനെയാ 0 ആവുക ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, ചേട്ടാ എല്ലാം മുകളിലുള്ളവന്റെ കാരുണ്യമാണെന്ന്. സോളാർ പാനൽ ഉണ്ടല്ലോ. അപ്പോഴാ എനിക്കും അത് ശരിയാണെന്ന കാര്യം ഓർമ്മ വന്നത്. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ.gov.in.
5: വളരാൻ തയ്യാറാണോ, ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിൽ എത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
6: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
5: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1-800-420-2233.
7: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. 13,041 കോടി രൂപയുടെ റെയിൽവേ ദേശീയപാതാ പദ്ധതികൾക്ക് അംഗീകാരം നൽകി കേന്ദ്രമന്ത്രിസഭായോഗം. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ സോണൽ കൌൺസിൽ യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ നാളെ മഹാബലിപുരത്ത് ചേരും. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി +2 തലം വരെ വ്യാപിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ സന്നദ്ധമാണെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ബ്ലീച്ചിംഗ് പൌഡർ ക്രമക്കേടിൽ വിജിലൻസ് അന്വേഷണത്തിന് നിർദ്ദേശം നൽകി മന്ത്രി കെ മുരളീധരൻ. കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയുള്ളതിനാൽ കേരളം, ലക്ഷദ്വീപ്, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ശ്രീലങ്കയ്ക്കെതിരായ ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് 165 റൺസ് വിജയം. FIH ലോകകപ്പ് പുരുഷ ഹോക്കിയിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. വാർത്തകൾ വിശദമായി. 4 റെയിൽവേ പദ്ധതികളും 1 ദേശീയപാതാ പദ്ധതിയും ഉൾപ്പെടെ 13,041 കോടി രൂപയുടെ പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. പശ്ചിമബംഗാൾ, ഒഡീഷ, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലായി 8 ജില്ലകളെ ഉൾക്കൊള്ളുന്ന 4 റെയിൽവേ മൾട്ടി ട്രാക്കിംഗ് പദ്ധതികൾ ഇതിൽ ഉൾപ്പെടുന്നു. ഇതുവഴി ഇന്ത്യൻ റെയിൽവേയുടെ പ്രവർത്തനക്ഷമത വർദ്ധിക്കുമെന്നും 6,448 ഗ്രാമങ്ങളിലേക്കുള്ള യാത്രാ സൌകര്യങ്ങൾ മെച്ചപ്പെടുമെന്നും കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ സോണൽ കൌൺസിൽ യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ തമിഴ്നാട്ടിലെ മഹാബലിപുരത്ത് നാളെ ചേരും. കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കർണാടക, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളും പുതുച്ചേരി, ആൻഡമാൻ നിക്കോബാർ, ലക്ഷദ്വീപ് എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉൾപ്പെടുന്നതാണ് സതേൺ സോണൽ കൌൺസിൽ. ഇവിടെ നിന്നുള്ള മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും ലഫ്റ്റനന്റ് ഗവർണർമാരും അഡ്മിനിസ്ട്രേറ്റർമാരും ഉൾപ്പെടെ യോഗത്തിൽ പങ്കെടുക്കും. നിലവിൽ 8ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് നടപ്പാക്കിയിട്ടുള്ള സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി +2 തലത്തിലേക്ക് വ്യാപിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ സന്നദ്ധമാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള ഓണം സ്പെഷ്യൽ അരി വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. കേന്ദ്രാവിഷ്കൃത PM പോഷൺ പദ്ധതിയുടെ ഭാഗമായി 9 മുതൽ 12ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കും ഉച്ചഭക്ഷണം നൽകുന്നത് സംബന്ധിച്ച് കേന്ദ്രം സംസ്ഥാനത്തിന്റെ അഭിപ്രായം തേടിയിരുന്നു. കഴിഞ്ഞ മാസം കേരളം ഇതിന് സമ്മതം അറിയിച്ചിട്ടുണ്ട്. ഓണത്തിന് ഹോർട്ടികോർപ്പിന്റെയും VFPCK യുടെയും നേതൃത്വത്തിൽ സംസ്ഥാനത്തുടനീളം 2,000 ഓണച്ചന്തകൾ ആരംഭിക്കുമെന്ന് കൃഷിമന്ത്രി ടി സിദ്ദിഖ്. ഓണവിപണിയിലെ വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിന് സംസ്ഥാന സർക്കാർ 20 കോടി രൂപ നീക്കിവച്ചിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. സെക്രട്ടേറിയറ്റ് അങ്കണത്തിൽ പച്ചക്കറി വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കൃഷിമന്ത്രി. AAY വിഭാഗത്തിന് നൽകുന്ന 6 ലക്ഷം സൌജന്യ ഓണക്കിറ്റുകളിൽ 4,32,000 കിറ്റുകൾ റേഷൻ കടകളിൽ എത്തിച്ചതായി സപ്ലൈകോ. നാളെയോടെ മുഴുവൻ കിറ്റുകളും റേഷൻ കടകളിൽ ലഭ്യമാക്കും. ഓണവിപണിയുടെ ഭാഗമായി കഴിഞ്ഞ 19 ദിവസത്തിനിടെ സപ്ലൈകോ 207 കോടി രൂപയുടെ വിറ്റുവരവ് നേടിയിട്ടുണ്ട്. ഓണത്തോടനുബന്ധിച്ച് കുടുംബശ്രീ കണ്ണൂർ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ നടത്തിയ പൂക്കൃഷിയിലും പച്ചക്കറി കൃഷിയിലും മികച്ച വിളവ്. ഓണക്കനി, നിറപ്പൊലിമ എന്നീ പേരുകളിലാണ് പദ്ധതി നടപ്പാക്കിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
8: ജില്ലയിലെ വിവിധ CDSകളിൽ 1697 JLG ഗ്രൂപ്പുകൾ മുഖേന 1169 ഏക്കർ സ്ഥലത്ത് പച്ചക്കറി കൃഷിയും 1009 JLGകൾ 450 ഏക്കർ സ്ഥലത്ത് പൂക്കൃഷിയുമാണ് ചെയ്തത്. ഓണക്കനിയുടെ ഭാഗമായി പയർ, വെണ്ട, കക്കിരി, പച്ചമുളക്, വഴുതന, മത്തൻ, പച്ചക്കായ തുടങ്ങിയവയും നിറപ്പൊലിമയുടെ ഭാഗമായി ചെണ്ടുമല്ലി, ആഫ്രിക്കൻ മാരിഗോൾഡ് എന്നിവയുമാണ് നട്ടുവളർത്തിയത്. കുടുംബശ്രീ JLGകൾക്ക് ആവശ്യമായ ബാങ്ക് വായ്പ, പലിശ സബ്സിഡി എന്നിവ കുടുംബശ്രീയിലൂടെ ലഭ്യമാക്കി. കുടുംബശ്രീ ഓണം വിപണന മേളകളിലൂടെ ഈ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിച്ചിട്ടുണ്ട്.
7: വിനോദസഞ്ചാര വകുപ്പ് സംഘടിപ്പിക്കുന്ന ഓണാഘോഷത്തിന്റെ ഭാഗമായ ട്രേഡ് ഫെയറിന്റെയും എക്സിബിഷന്റെയും ഉദ്ഘാടനം തിരുവനന്തപുരം കനകക്കുന്നിൽ മറ്റന്നാൾ മന്ത്രി PC വിഷ്ണുനാഥ് നിർവഹിക്കും. ഓഗസ്റ്റ് 21 മുതൽ 30 വരെ നടക്കുന്ന ട്രേഡ് ഫെയറിൽ 100 സ്റ്റാളുകളാണുള്ളത്. പൊതുജനങ്ങൾക്ക് പ്രവേശനം സൌജന്യമാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
9: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
7: കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ലിമിറ്റഡ് ബ്ലീച്ചിംഗ് പൌഡർ വാങ്ങിയതിൽ ക്രമക്കേടുണ്ടെന്ന ആരോപണം വിജിലൻസ് അന്വേഷിക്കുമെന്ന് മന്ത്രി K.മുരളീധരൻ. 2026 മാർച്ച് 11 May 6 നടന്ന ബ്ലീച്ചിംഗ് പൌഡർ പർച്ചേസിലൂടെ 7.32 കോടി രൂപയുടെ അനാവശ്യ ചെലവുണ്ടായെന്ന വാർത്തകളുടെ പശ്ചാത്തലത്തിലാണ് അന്വേഷണം ആവശ്യപ്പെട്ട് ആഭ്യന്തരവകുപ്പ് മന്ത്രിക്ക് കത്ത് കൈമാറിയത്. ഇത് സംബന്ധിച്ച ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ അന്വേഷണ റിപ്പോർട്ടിന് പിന്നാലെ കൂടുതൽ തെളിവുകൾ മാധ്യമങ്ങളിലൂടെ പുറത്തുവന്ന സാഹചര്യത്തിലാണ് തീരുമാനം. ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവരായ കിടപ്പ് രോഗികളെ പരിചരിക്കുന്നവർക്കുള്ള ആശ്വാസകിരണം പദ്ധതിക്ക് 50 കോടി രൂപ അനുവദിച്ചതായി മന്ത്രി VE അബ്ദുൾ ഗഫൂർ. പദ്ധതിയുടെ പ്രതിമാസ ധനസഹായം 600 നിന്നും 1000 രൂപയായി വർദ്ധിപ്പിച്ച് കഴിഞ്ഞ ദിവസം സർക്കാർ ഉത്തരവിറക്കിയിരുന്നു. കള്ളക്കടൽ ജാഗ്രതാ നിർദ്ദേശത്തിന്റെ ഭാഗമായി കേരളം, ലക്ഷദ്വീപ്, പുതുച്ചേരി, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ ഇന്നും നാളെയും മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോട്ടയം, എറണാകുളം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. ശ്രീലങ്കയ്ക്കെതിരായ ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് 165 റൺസ് വിജയം. 372 റൺസ് വിജയലക്ഷ്യവുമായി കളത്തിലിറങ്ങിയ ശ്രീലങ്ക രണ്ടാം ഇന്നിംഗ്സിൽ 206 പുറത്താവുകയായിരുന്നു. ഇന്ത്യൻ സ്പിന്നർ മാനവ് സുതാർ 6 നേടി ടീമിനെ മിന്നും ജയത്തിലേക്കെത്തിച്ചു. ഇതോടെ 2 പരമ്പരയിൽ ഇന്ത്യ 1-0 മുന്നിലെത്തി. ഈ മാസം 23 പരമ്പരയിലെ രണ്ടാം ടെസ്റ്റ്. കേരള ക്രിക്കറ്റ് ലീഗിന് വ്യാഴാഴ്ച തിരുവനന്തപുരത്ത് തുടക്കം. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
10: കേരളത്തിന്റെ സ്വന്തം ക്രിക്കറ്റ് ടൂർണമെന്റായ കേരള ക്രിക്കറ്റ് ലീഗിന്റെ 3 നാളെ ആരംഭിക്കുകയാണ്. നാളെ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ് ആലപ്പി റിപ്പിൾസിനെയും കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് തൃശൂർ ടൈറ്റൻസിനെയും നേരിടും. 17 നീളുന്ന ഈ 2020 ടൂർണമെന്റിന്റെ ഫൈനൽ September 5. മുൻവർഷങ്ങളിലെ പോലെ ബാറ്റിംഗിന് അനുകൂലമായ റൺ ഒഴുക്കിന് വഴി തുറക്കുന്നതായിരിക്കും ഇത്തവണത്തെയും പിച്ചിന്റെ സ്വഭാവം എന്നാണ് വിലയിരുത്തുന്നത്.
7: നെതർലൻഡ്സിൽ നടക്കുന്ന FIH ലോകകപ്പ് പുരുഷ ഹോക്കിയിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. വാഗ്നർ ഹോക്കി സ്റ്റേഡിയത്തിലാണ് മത്സരം. പൂൾ ഡിയിൽ നാളെ ഇന്ത്യൻ വനിതാ ടീം ഇംഗ്ലണ്ടിനെ നേരിടും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 325 നഷ്ടത്തിൽ 76909, നിഫ്റ്റി 76 ഇടിഞ്ഞ് 24078 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കുറഞ്ഞു. പവന് 680 രൂപ കുറഞ്ഞ് 1,13,640 രൂപയും ഗ്രാമിന് 14,205 രൂപയുമാണ് ഇന്നത്തെ വില. റീഹാബിലിറ്റേഷൻ പ്ലാന്റേഷൻ ലിമിറ്റഡിലെ ജീവനക്കാർക്ക് 20% ബോണസും 10,000 രൂപ ഓണം അഡ്വാൻസും അനുവദിക്കാൻ തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ചേർന്ന യോഗത്തിൽ തീരുമാനം. ഇതിനായി RPL 15,00,000 രൂപ കടമെടുക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. 13,041 കോടി രൂപയുടെ റെയിൽവേ ദേശീയപാതാ പദ്ധതികൾക്ക് അംഗീകാരം നൽകി കേന്ദ്രമന്ത്രിസഭായോഗം. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ സോണൽ കൌൺസിൽ യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ മഹാബലിപുരത്ത് നാളെ ചേരും. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി പ്ലസ് ടു തലം വരെ വ്യാപിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ സന്നദ്ധമാണെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ബ്ലീച്ചിംഗ് പൌഡർ ക്രമക്കേടിൽ വിജിലൻസ് അന്വേഷണത്തിന് നിർദ്ദേശം നൽകി മന്ത്രി കെ മുരളീധരൻ. കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയുള്ളതിനാൽ കേരളം, ലക്ഷദ്വീപ്, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ശ്രീലങ്കയ്ക്കെതിരായ ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് 165 റൺസ് വിജയം. FIH ലോകകപ്പ് പുരുഷ ഹോക്കിയിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

ശാസ്ത്രം ഞാൻ എന്നുമേ തീണ്ടുന്നോനല്ല മേലിൽ. വായ്പൊരുൾ കൊണ്ടവർ നേരിട്ട നേരത്തു വായ്പോടു ചൊല്ലി ഞാൻ നിന്നോരന്യൻ. ചെമ്പല്ല വാങ്കിത്തൻ നൽപ്പിള്ളയായതോ

കംസന്റെ ഉപദ്രവം നാൾക്കുനാൾ വർദ്ധിച്ചു. നാരായണൻ മായാദേവിയെ വിളിച്ചിങ്ങനെ പറഞ്ഞു. ഭൂമിയിൽ ഗോകുലത്തിൽ കംസന്റെ ബന്ധനത്തിലാണ് ദേവകിയും വസുദേവരും. ദേവകി ഏഴാമത് ഗർഭം ധരിച്ചിരിക്കുന്നു. ആ ഗർഭം പൂർണമായി പ്രസവിച്ചാൽ കംസൻ കുഞ്ഞിനെ കൊല്ലുമെന്നുറപ്പാണ്. ഭൂഭാരം തിരുക്കേണ്ടതിന് അവതാരമെടുക്കേണ്ട കാര്യം ദേവിക്കറിയാമല്ലോ. അവതാരത്തെ സഹായിക്കാൻ അനന്തൻ ഒരവതാരമായി ജന്മമെടുക്കേണ്ടിയിരിക്കുന്നു. ദേവകിയിൽ ആദിശേഷൻ സൂക്ഷ്മതന്മാത്രകളായി വളരുകയാണ്. പക്ഷേ ആ ഗർഭം പൂർണമാവാൻ പാടില്ല. ദേവകിയുടെ ഗർഭത്തെ ദേവി ആകർഷിക്കണം. വസുദേവന്റെ മറ്റൊരു ഭാര്യയും ഇപ്പോൾ അമ്പാടിയിൽ വസിക്കുന്നവളുമായ രോഹിണിയിൽ അത് നിക്ഷേപിക്കണം. രോഹിണിയും ഗർഭിണിയാണ്. ഒരു പെൺകുഞ്ഞാണത്. അതിനെ ദേവകിയുടെ ഗർഭത്തിലുമാക്കണം. ദേവകി ഏഴാമത് ഗർഭം ധരിച്ച വിവരം കംസനറിഞ്ഞു. ദേവകിയുടെ വയറ്റിൽ നിന്നും എന്തോ ഊർന്നു പോകുന്നതായി അവർക്ക് തോന്നി. പുറത്ത് കാൽപ്പെരുമാറ്റം കേട്ടാണ് വസുദേവർ ഉണർന്നത്. നന്ദഗോപനായിരുന്നു. രോഹിണി പ്രസവിച്ചു. പൂർണ്ണരൂപനായ ഒരു ബാലൻ. അതറിയിക്കുവാൻ വന്നതാണ്. നന്ദഗോപൻ പുറത്തിറങ്ങി. രാത്രിയുടെ നിശബ്ദതയിൽ വണ്ടിച്ചക്രങ്ങളുടെ കരകര ശബ്ദം അകന്നുപോകുന്നത് വസുദേവൻ അറിഞ്ഞു. ദേവകി പ്രസവിച്ചു. ഒരു പെൺകുഞ്ഞിന്റെ രൂപം കംസൻ വിവരമറിഞ്ഞു. ദേവകി പ്രസവിച്ചത് ഒരു ചാപ്പിള്ളയായിരുന്നു. ദേവകി എട്ടാമതും ഗർഭിണിയായി. കംസൻ വിവരമറിഞ്ഞു. ദേവകി പ്രസവിക്കുന്നത് തങ്ങളുടെ രക്ഷകനാണെന്ന് യാദവർ വിശ്വസിച്ചു. തന്റെ അന്ധകനാണെന്ന് കംസൻ ഭയന്നു. വസുദേവരും ദേവകിയും ധ്യാനനിരതരായി. ദേവകിയുടെ ഗർഭമായിരുന്നു മധുരയിലെയും ഗോപവാടങ്ങളിലെയും ജനസംസാരം. വേഷം മാറി സഞ്ചരിക്കുന്ന പൂതന ഒരു ദിവസം കംസനെ കണ്ടു. കംസനോട് പറഞ്ഞു, ദേവകിയെ ഞാൻ കണ്ടിരുന്നു. ജനിക്കാൻ പോകുന്നത് ആൺകുട്ടി തന്നെ. കംസൻ കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. വസുദേവരെയും ദേവകിയെയും പ്രത്യേകം കാരാഗ്രഹങ്ങളിലാക്കി. അവരുടെ കാലുകൾക്കും കരങ്ങൾക്കും നീളമുള്ള ചങ്ങലകളിട്ടു. നിതാന്ത ജാഗ്രതയിലായി. യാദവമുഖ്യനായ നന്ദഗോപന്റെ ഭവനത്തിൽ ആനന്ദം കുടിയേറിയിരിക്കുകയാണ്. രോഹിണിയുടെ മകൻ ബലരാമൻ അവർക്ക് ആമോദം നൽകി. നന്ദഗോപന്റെ ഭാര്യ യശോദ ഗർഭിണിയായിരിക്കുന്നു. നന്ദഗോപൻ മധുരയിൽ വെച്ച് വസുദേവർ പറഞ്ഞ കാര്യങ്ങൾ ഓർത്തു. ഭഗവാൻ യാദവകുലത്തിൽ ജനിക്കും. വട്ടക്കല്ലിൽ പൂക്കുലച്ചിതറും പോലെ ആറ് ചോരക്കുഞ്ഞുങ്ങളെ തല്ലിക്കൊന്ന കംസന്റെ അന്ധകൻ പിറക്കുകയാണ്. ദേവകിക്ക് ഗർഭം പൂർണമായി. വിവരം എല്ലായിടത്തും പരന്നു. ദേവകി രണ്ടു നാൾക്കകം പ്രസവിക്കും. കുട്ടി ജനിച്ചാലുടൻ കംസനെ അറിയിക്കണമെന്നാണ് ഏർപ്പാട്. ഭാദ്രമാസമാണ്. പകൽ കനത്ത മഴ പെയ്യുവാൻ തുടങ്ങി. ആകാശത്തിലേക്ക് കാർമേഘങ്ങൾ ഇടിച്ചു കയറി. സമയം സന്ധ്യയായി. യമുന തീരം തകർത്തു കയറി. ഭൂമണ്ഡലത്തിൽ ഇന്ന് വിശേഷ ദിവസമാണ്. ദേവകിയുടെ മുറിയിൽ തെളിച്ചമുള്ള വിളക്ക് കത്തിക്കൊണ്ടിരുന്നു. നിതാന്തമായ നിശബ്ദതയിൽ കാതോർത്തു കിടന്ന വസുദേവരുടെ കർണത്തിൽ ഒരു ചെറിയ ഞരക്കം വന്നു വീണു. ദേവകിക്ക് പ്രസവവേദന ആരംഭിച്ചിരിക്കുന്നു. കാലിലെയും കരത്തിലെയും ചങ്ങലകൾ ചലിച്ചു. ഭാദ്രമാസത്തിലെ അഷ്ടമി, കൃഷ്ണാഷ്ടമി. നാൾ രോഹിണിയാണ്. പുറത്ത് കനത്ത മഴ പെയ്യുന്നുണ്ട്. അത്ഭുതകരമായ ഒരു നിമിഷം. വസുദേവരുടെ കരത്തിലെയും കാലിലെയും ചങ്ങലകൾ അഴിഞ്ഞു മാറി. പെട്ടെന്ന് അദ്ദേഹം എഴുന്നേറ്റു. വാതിൽ തള്ളി നോക്കി. ബന്ധനമഴിഞ്ഞു വാതിൽ തുറന്നു. വസുദേവർ ദേവകിയുടെ നികിടത്തിലെത്തി. ദേവകിയുടെയും ബന്ധനങ്ങൾ അഴിഞ്ഞു മാറിയിരുന്നു. കംസന്റെ പ്രസൂതികൾ ഉറങ്ങിപ്പോയിരിക്കുന്നു. കാവൽക്കാർക്കും ക്ഷീണമനുഭവപ്പെട്ടു. അവരും മതികെട്ടുറങ്ങി. അർദ്ധരാത്രി കഴിഞ്ഞു. പെട്ടെന്ന് ആകാശം തെളിഞ്ഞു. കാർമേഘം പോയി. യമുന ശാന്തമായി. പ്രപഞ്ചം വിശ്വ

0: രാജാവിന്റെ വരവിനെ തിരേൽക്കുവാൻ കാത്തുനിന്നു. കാരാഗ്രഹത്തിൽ അഭൗമമായ പ്രകാശം നിറഞ്ഞു. പ്രകൃതി പുളകം ചൂടി. ഭഗവാൻ ദേവകിയിൽ നിന്നും അവതരിച്ചു. കരിങ്കോവളപ്പൂവിന്റെ നിറമുള്ള ആൺകുഞ്ഞിനെ വസുദേവർ കരത്തിലേറ്റുവാങ്ങി. കുഞ്ഞ് കരഞ്ഞില്ല. സപ്തർഷികൾ ആകാശത്തുനിന്ന് ധന്യോഹം പാടി. ഉടനെ അമ്പാടിയിലേക്ക് പുറപ്പെടണം. തുണികൾ കൊണ്ടൊരു മെത്ത തയ്യാറാക്കി. രക്തമുറയുന്ന തണുത്ത കാറ്റ് വീശിയടിച്ചു. ദേവകി കുഞ്ഞിനെ തുണിയിൽ പൊതിഞ്ഞു. വസുദേവർ വാതിൽക്കലേക്ക് നടന്നു. തഴുതുകൾ താനേ മാറി. വാതിലുകൾ തുറന്നു. വസുദേവർ വഴിയിലേക്കിറങ്ങി. വേഗം നടന്നു. പിറകിൽ അനന്തൻ ഭണമുയർത്തി ഒരു കുടയായി കാലപുരുഷനെ രക്ഷിച്ചു നിൽക്കുന്നത് വസുദേവർ അറിഞ്ഞില്ല. വസുദേവർ വേഗം നടന്നു. യമുനാനദി വസുദേവർക്ക് വഴിയൊരുക്കി. നന്ദഗോപന്റെ ഭവനത്തിലെത്തി. അകത്തെ മുറിയിൽ കാറ്റിൽ മന്ദമുറങ്ങുന്ന ദീപനാളത്തിന് മുന്നിൽ ഒരു സ്ത്രീ ബോധമറ്റുറങ്ങുന്നു. അത് യശോദയാണ്. പ്രസവിച്ചതുപോലും അറിയാതെ കിടക്കുകയാണവർ. വസുദേവർ കുഞ്ഞിനെ യശോദയുടെ സമീപം കിടത്തി. അവിടെ കിടന്ന യോഗമായാദേവിയെ എടുത്ത് തുണിയിൽ പൊതിഞ്ഞു. വസുദേവർ മധുരയിലേക്ക് തിരിച്ചു. ദേവകിയുടെ സമീപം കുഞ്ഞിനെ കിടത്തി. പെട്ടെന്ന് കുഞ്ഞ് കരഞ്ഞു. എല്ലാവരും ഞെട്ടിയുണർന്നു. ധാത്രികളും സൂതികളും പരിഭ്രമിച്ചു. ഉദ്വേഗവിവശനായ കംസൻ ദേവകിയുടെ സമീപം വന്നു. വസുദേവർ പറഞ്ഞു, പെൺകുട്ടിയാണ്. ദേവകി പറഞ്ഞു, പ്രിയപ്പെട്ട ജ്യേഷ്ഠ, ഇതിനെ കൊല്ലരുത്. കംസൻ അതൊന്നും കേട്ടില്ല. കുഞ്ഞിനെ ദേവകിയിൽ നിന്നും വലിച്ചെടുത്തു. വേഗം പുറത്തേക്ക് നടന്നു. കംസൻ അലറിക്കൊണ്ട് കുഞ്ഞിനെ ചുഴറ്റും പോലെ കറക്കി. അഗ്നിജ്വാല പോലെ കുഞ്ഞ് കാൽവഴുതി ആകാശത്തേക്കുയർന്നു. എട്ട് കരങ്ങളോടുകൂടി ശോഭിക്കുന്ന യോഗമായാ ദേവി ആകാശത്ത് വിലസി. കംസനോട് ഘനഗംഭീരമായ സ്വരത്തിൽ പറഞ്ഞു, കംസ, നിന്നെ വധിക്കുന്നതിനായി വിരാട് പുരുഷൻ അവതരിച്ചു കഴിഞ്ഞു.
1: കൃഷ്ണകഥാമൃതം ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
0: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിൽ ഇതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. സ്റ്റാർ ഹെൽത്ത്, കെയർ ഹെൽത്ത്, ടാറ്റ, നിവാബൂപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഉത്തരവാദിത്വത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു. ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. ഫോൺ 9961004648, 9495127627, 9656948321.
2: മധുര ശബ്ദങ്ങളുടെ, ഇഷ്ട സ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

സരസമശ്രണമപി മലയജ പങ്കം പച്യതി വിഷമിവ വപുഷി സശങ്ക.

0: രാമനാമ മുഖരിതമായ കർക്കിടകമാസം പടിയിറങ്ങിയാൽ ചിങ്ങമാസമാണ്. കൃഷ്ണനാമ സങ്കീർത്തനങ്ങളാൽ ഭക്തിസാന്ദ്രമാകുന്ന ചിങ്ങമാസം.
1: കാന്തി കലർന്നോരു കാരുണ്യ പൂരിതൻ കാനേനത്തിൽ.
0: പ്രതീക്ഷകളുടെ ചിങ്ങമാസത്തിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ആലപിച്ച കൃഷ്ണഗാഥ. കൃഷ്ണകഥാമൃതം.

0: സന്ധ്യാഗീതങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഓണം നബിദിനാശംസകളോടെ മിലൻ ഒപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. മിലൻ ഒപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ, കണ്ണടകൾക്ക് മിലൻ ഒപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9747018037.
2: സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
0: അല്പസമയത്തിനുള്ളിൽ ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നവനീത. പ്രധാന വാർത്തകൾ. ജനസേവനത്തിൽ നീതിയും വിനയവും പുലർത്തണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസിലെയും ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവീസിലെയും ഉദ്യോഗസ്ഥരുമായി രാഷ്ട്രപതി സംവദിച്ചു. ചോദ്യപേപ്പർ ചോർച്ച തടയുന്നതിന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയെ ശക്തവും സുസ്ഥിരവുമായ സ്ഥാപനമാക്കി നവീകരിക്കാൻ കേന്ദ്ര സർക്കാരിന് സുപ്രീംകോടതി നിർദ്ദേശം. 13,041 കോടി രൂപയുടെ റെയിൽവേ ദേശീയപാതാ പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. ഗ്രാമങ്ങളിലേക്കുള്ള ഗതാഗത സൌകര്യം മെച്ചപ്പെടുത്തുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ സോണൽ കൌൺസിൽ യോഗം നാളെ മഹാബലിപുരത്ത്. ശക്തമായ തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ കേരളം, ലക്ഷദ്വീപ്, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ഇന്നും നാളെയും ജാഗ്രതാ നിർദ്ദേശം. ഇന്ത്യ ശ്രീലങ്ക ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 165 റൺസ് ജയം. വാർത്തകൾ വിശദമായി. സാങ്കേതിക വിദ്യ, മാധ്യമം, സാമ്പത്തിക ശാസ്ത്രം, പൊതുനയം എന്നീ മേഖലകളിൽ ദ്രുതഗതിയിലുള്ള പരിവർത്തനങ്ങളാണ് നടക്കുന്നതെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. രാഷ്ട്രപതി ഭവനിൽ ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസിലെയും ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവീസിലെയും ഉദ്യോഗസ്ഥരുമായി സംവദിക്കുകയായിരുന്നു രാഷ്ട്രപതി. ജനസേവനത്തിൽ നീതിയും വിനയവും പുലർത്തേണ്ടത് ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്വമാണെന്നും രാഷ്ട്രപതി ഓർമ്മപ്പെടുത്തി. ചോദ്യപേപ്പർ ചോർച്ച തടയുന്നതിനായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയെ കൂടുതൽ ശക്തവും സുസ്ഥിരവുമായ സ്ഥാപനമാക്കി മാറ്റണമെന്ന് സുപ്രീംകോടതി. ഇതിനായി എന്തൊക്കെ നടപടികൾ സ്വീകരിക്കുമെന്ന് വിശദീകരിച്ചുകൊണ്ട് സത്യവാങ്മൂലം സമർപ്പിക്കാൻ വിദ്യാഭ്യാസ മന്ത്രാലയ സെക്രട്ടറിയോട് കോടതി നിർദ്ദേശിച്ചു. സുരക്ഷിതമായ അടിസ്ഥാന സൌകര്യങ്ങൾ, പ്രത്യേക പരീക്ഷാ കേന്ദ്രങ്ങൾ, സൈബർ സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവ ഉറപ്പാക്കണമെന്നും നീറ്റ് യുജി ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കവെ കോടതി അറിയിച്ചു. 4 റെയിൽവേ പദ്ധതികളും ഒരു ദേശീയപാതാ പദ്ധതിയും ഉൾപ്പെടെ 13,041 കോടി രൂപയുടെ പദ്ധതികൾക്ക് കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം. പശ്ചിമബംഗാൾ, ഒഡീഷ, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലായി 8 ജില്ലകളെ ഉൾക്കൊള്ളുന്ന 4 റെയിൽവേ മൾട്ടി ട്രാക്കിംഗ് പദ്ധതികൾ ഇതിൽ ഉൾപ്പെടുന്നു. ഇതുവഴി ഇന്ത്യൻ റെയിൽവേയുടെ പ്രവർത്തനക്ഷമത വർദ്ധിക്കുമെന്നും 6,448 ഗ്രാമങ്ങളിലേക്കുള്ള യാത്രാ സൌകര്യങ്ങൾ മെച്ചപ്പെടുമെന്നും കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു.
1: പാഞ്ച് ബഹുത് ബഡേ ഫേസ്ലി ലിയെ പെലെ ചാർ പ്രോജക്ട്സ് ഹെ ജോ കി റെയിൽവേ കെ ഹെ ഓർ പാഞ്ച്വാ പ്രോജക്ട് ഹൈവേ കാ ഹെ. പെലെ ചാർ പ്രോജക്ട് മേ ജോ ഹാവഡ സെ ചെന്നൈ കി റൂട്ട് ഹെ, മെയിൻ ലൈൻ ഹെ, ഇസ് മെയിൻ ലൈൻ കെ ക്വാഡ്രൂപ്ലിംഗ് കെ ഡിസിഷൻസ് ഹെ ഓർ

0: एक है कटक से पैरादीप रेलवे लाइन का क्वाड्रुपलिंग का थर्ड एंड फोर्थ लाइन, और पांचवा प्रोजेक्ट है मुजफ्फरपुर से सीतामढ़ी होते हुए सोनबरसा एक तक, ये फोर लेन हाईवे बनाने का टोटल 13,041 करोड़ रुपीस के प्रोजेक्ट आज कैबिनेट ने अप्रूव किए।
1: ബീഹാറിലെ NH 22 ഭാഗമായ മുസാഫർപൂർ സീതാമഹർഷി സോൺബാർസ പാതയെ നാലുവരിയായി ഉയർത്തുന്നതിനും കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. 82.57 കിലോമീറ്റർ ദൈർഘ്യമുള്ള പാത പൂർത്തിയാകുന്നതോടെ പ്രാദേശിക ഗതാഗത സൌകര്യം ശക്തിപ്പെടുമെന്നാണ് വിലയിരുത്തൽ. സിംഗപ്പൂരിൽ നടക്കുന്ന 4th ഇന്ത്യ സിംഗപ്പൂർ മന്ത്രിതല വട്ടമേശ യോഗത്തിൽ കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല സംഘം പങ്കെടുക്കും. കേന്ദ്രമന്ത്രിമാരായ എസ് ജയശങ്കർ, പീയൂഷ് ഗോയൽ, ജിതിൻ പ്രസാദ എന്നിവരടങ്ങുന്നതാണ് സംഘം. ഇന്ത്യയും സിംഗപ്പൂരും തമ്മിലുള്ള ഉന്നതതല സാമ്പത്തിക സഹകരണ സംവിധാനമാണ് 2022 ആരംഭിച്ച ISMR. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന യുവാക്കൾക്ക് സൌജന്യ ഓൺലൈൻ പരിശീലനം നൽകാനുള്ള പദ്ധതി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി അവലോകനം ചെയ്തു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുത്തു. ഉന്നത നിലവാരമുള്ള വിദ്യാഭ്യാസം, വിദഗ്ധ മാർഗനിർദ്ദേശം, രാജ്യമെമ്പാടുമുള്ള വിദ്യാർത്ഥികൾക്ക് ലളിതമായി സമീപിക്കാനാകുന്ന ഘടന എന്നിവ ഉറപ്പാക്കുന്ന ദേശീയ സംവിധാനം സജ്ജമാക്കാൻ ഓൺലൈൻ പരിശീലനത്തിലൂടെ സാധിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. 2 ദിവസത്തെ തമിഴ്നാട് സന്ദർശനത്തിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ചെന്നൈയിലെത്തും. അദ്ദേഹത്തിന്റെ അധ്യക്ഷതയിൽ തമിഴ്നാട്ടിലെ മഹാബലിപുരത്ത് നാളെ സദേൺ സോൺ കൌൺസിൽ യോഗം ചേരും. ആന്ധ്രാപ്രദേശ്, കർണാടക, കേരളം, തമിഴ്നാട്, തെലങ്കാന സംസ്ഥാനങ്ങളും പുതുച്ചേരി, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, ലക്ഷദ്വീപ് എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉൾപ്പെടുന്നതാണ് കൌൺസിൽ. ലഫ്റ്റനന്റ് ഗവർണർമാർ, മുഖ്യമന്ത്രിമാർ, മന്ത്രിമാർ തുടങ്ങിയവർ പങ്കെടുക്കും. സംസ്ഥാനങ്ങൾ ഉന്നയിക്കുന്ന വിവിധ വിഷയങ്ങൾ സോണൽ കൌൺസിൽ യോഗത്തിൽ അവതരിപ്പിക്കും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് നാളെ ന്യൂഡൽഹിയിൽ ജപ്പാൻ പ്രതിരോധ മന്ത്രി ഷിൻജിറോ കൊയ്സുമിയുമായി കൂടിക്കാഴ്ച നടത്തും. മേക്ക് ഇൻ ഇന്ത്യ ചട്ടക്കൂടിന് കീഴിലുള്ള സമുദ്ര സുരക്ഷാ സഹകരണത്തെക്കുറിച്ചും പ്രതിരോധ ഉൽപാദനത്തിലെ സഹകരണത്തെക്കുറിച്ചും ചർച്ച നടക്കും. ഇന്ത്യ സന്ദർശനത്തിന്റെ ഭാഗമായി ഷിൻജിറോ കൊയ്സുമി ഇന്ന് മുംബൈയിലെ വെസ്റ്റേൺ നേവൽ കമാൻഡ് സന്ദർശിച്ചു. ഓണത്തിന് ഇനി ദിവസങ്ങൾ മാത്രം. കേരളത്തിൽ ഒരുക്കങ്ങൾ സജീവമായി. ഓണവിപണികളിൽ വലിയ ജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. വിവിധ സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും ആഭിമുഖ്യത്തിൽ ഓണാഘോഷ പരിപാടികളും ആരംഭിച്ചു. കേരളത്തിലെ സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി പ്ലസ് ടു തലത്തിലേക്ക് വ്യാപിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ സന്നദ്ധമാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള ഓണം സ്പെഷ്യൽ അരി വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. നിലവിൽ 8th class വരെയാണ് ഉച്ചഭക്ഷണ പദ്ധതിയുള്ളത്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: കള്ളക്കടൽ ജാഗ്രതാ നിർദ്ദേശത്തിന്റെ ഭാഗമായി കേരളത്തിലെ എല്ലാ തീരദേശ ജില്ലകളിലും ലക്ഷദ്വീപ്, പുതുച്ചേരി, തെക്കൻ തമിഴ്നാട് തീരങ്ങളിലും ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ഇന്നും നാളെയും കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പുണ്ട്. ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോട്ടയം, എറണാകുളം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകി. പേർഷ്യൻ ഗൾഫിന്റെ തെക്കൻ തീരത്തുള്ള രാജ്യങ്ങൾ US സൈന്യത്തിന് സഹായം നൽകരുതെന്ന് ഇറാൻ സായുധ സേനയുടെ മുന്നറിയിപ്പ്. മേഖലയിലെ സൈനിക താവളങ്ങളിലെ നീക്കങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും ഇറാൻ അറിയിച്ചു. US ഇറാനും തമ്മിലുള്ള സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ പശ്ചിമേഷ്യയിലെ സൈനിക സാന്നിധ്യം കുറയ്ക്കാൻ അമേരിക്കൻ പ്രതിരോധ വകുപ്പ് പദ്ധതിയിടുന്നതായും റിപ്പോർട്ടുകളുണ്ട്. രാജ്യത്ത് കുറഞ്ഞ ചെലവിൽ മികച്ച നിലവാരമുള്ള അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. ന്യൂഡൽഹിയിൽ ടണൽസ് ആൻഡ് ബ്രിഡ്ജസ് കോൺഫറൻസ് 2026 നാലാം പതിപ്പിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഗുണനിലവാരമില്ലാത്ത DPR അപര്യാപ്തമായ ഭൌമശാസ്ത്രപരമായ വിവരങ്ങളും പദ്ധതി ചെലവ് വർദ്ധിക്കാനും കാലതാമസത്തിനും സുരക്ഷാ പ്രശ്നങ്ങൾക്കും കാരണമാകാറുണ്ടെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു.
3: നാച്ചുറലി പഹലി ബാത്ത് യേ കി അബ് ക്വാളിറ്റി കേ സാത്ത് ഹമേ കോയി കോംപ്രമൈസ് നഹീ കർനാ. ദൂസര ഹമാരെ യഹാ ജോ കൽപ്രിറ്റ് ഹൈ വോ ഹൈ DPR ബനാനെ. യേ ഘർ മേ ബൈഠ് കേ DPR ബനാതേ ഗൂഗിൾ പേ ദേഖ് കർ. ഇത്നേ ഘട്ടിയാ ക്വാളിറ്റി കേ DPR ബനാതേ ഹൈ കി ആജ് റോഡ് മേ 5 lakh एक्सीडेंट हो रहे, 1,80,000 डेथ हो रही है, 40% एक्सीडेंट हमारे रोड पर होते, और सब रोड पर प्रॉब्लम डिफेक्टिव DPR.
1: ഇന്ത്യ ശ്രീലങ്ക ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 165 runs ജയം. 372 runs വിജയലക്ഷ്യവുമായി അഞ്ചാം ദിനം ബാറ്റിംഗ് പുനരാരംഭിച്ച ശ്രീലങ്ക 206 runs

0: സിംഗ് പുറത്താവുകയായിരുന്നു. ഇന്ത്യയ്ക്കായി മാനവ് സുധർ 6 വിക്കറ്റ് നേടി. ആദ്യ ഇന്നിംഗ്സിൽ സെഞ്ചുറി നേടിയ ദേവദത്ത് പടിക്കലാണ് കളിയിലെ താരം. കേരള ക്രിക്കറ്റ് ലീഗിന്റെ 3 സീസണ് നാളെ തിരുവനന്തപുരത്ത് തുടക്കമാകും. 17 ദിവസത്തെ ടൂർണമെന്റിന്റെ ഫൈനൽ സെപ്റ്റംബർ 5. ഹോം ഗ്രൌണ്ടിൽ മത്സരത്തിന് ഇറങ്ങുമ്പോൾ പ്രാദേശിക പിന്തുണ പ്രതീക്ഷിക്കുന്നതായി ട്രിവാൻഡ്രം റോയൽസ് ക്യാപ്റ്റൻ കൃഷ്ണപ്രസാദ് ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
1: നമ്മൾ പ്ലെയേഴ്സ് എല്ലാവരും റിയലി എക്സൈറ്റഡ് ആണ്. സോ എല്ലാവരും വന്ന് കാണാം. നമ്മൾ മാക്സിമം സപ്പോർട്ട് ഈ വർഷം പ്രതീക്ഷിക്കുന്നു. മാക്സിമം വ്യൂവർഷിപ്പ് അല്ലെങ്കിൽ കേരളത്തിന്റെ എല്ലാ ഭാഗത്തും ആൾക്കാരെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. തിരുവനന്തപുരത്ത് നമ്മൾ ഹോം ടീമിനെ റെപ്രസെന്റ് ചെയ്തിട്ട് ഇറങ്ങുന്നു. നമുക്ക് ഇവിടുന്നുള്ള ലോക്കൽ സപ്പോർട്ട് നമ്മൾ തീർച്ചയായും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു. നമ്മുടെ ഈ ലീഗ് നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ പ്ലെയേഴ്സ് നമ്മുടെ ഈ ലീഗ് ഒന്നുകൂടെ വളരാനും എല്ലാത്തിനും സഹായിക്കുന്നുള്ളൂ. സോ എല്ലാവരുടെയും സപ്പോർട്ട്, എല്ലാവരുടെയും ആ ഒരു ഇത് നമ്മൾ പ്രതീക്ഷിക്കുന്നു.
0: കൊളംബിയയിൽ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 312 4611 പേർക്ക് പരിക്കേറ്റു. 7.4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിൽ 290 പേരെ കാണാതായിട്ടുണ്ട്. രക്ഷാപ്രവർത്തനങ്ങൾ തുടരുകയാണ്. സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച കൊളംബിയയിലെ ജനങ്ങളോട് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ത്യയുടെ ഐക്യദാർഢ്യം അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ജനസേവനത്തിൽ നീതിയും വിനയവും പുലർത്തണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസിലെയും ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവീസിലെയും ഉദ്യോഗസ്ഥരുമായി രാഷ്ട്രപതി സംവദിച്ചു. ചോദ്യപേപ്പർ ചോർച്ച തടയുന്നതിന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയെ ശക്തവും സുസ്ഥിരവുമായ സ്ഥാപനമാക്കി നവീകരിക്കാൻ കേന്ദ്ര സർക്കാരിന് സുപ്രീംകോടതി നിർദ്ദേശം. 13,041 കോടി രൂപയുടെ റെയിൽവേ ദേശീയപാതാ പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. ഗ്രാമങ്ങളിലേക്കുള്ള ഗതാഗത സൌകര്യം മെച്ചപ്പെടുത്തുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ സോണൽ കൌൺസിൽ യോഗം നാളെ മഹാബലിപുരത്ത്. ശക്തമായ തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ കേരളം, ലക്ഷദ്വീപ്, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ഇന്നും നാളെയും ജാഗ്രതാ നിർദ്ദേശം. ഇന്ത്യ ശ്രീലങ്ക ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 165 റൺസ് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.

റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. ശാസ്ത്രവീഥി, ശാസ്ത്രപഥങ്ങളിലൂടെ ഒരു സഞ്ചാരം.

0: കടലിന്റെ ആഴങ്ങളിൽ നിശബ്ദമായി ജീവിക്കുന്ന ചെമ്മീൻ നമ്മുടെ തീൻമേശയിലെ ഒരു വിഭവം മാത്രമല്ല, പ്രകൃതിയിലെ അതിസങ്കീർണമായൊരു ജീവലോകത്തിന്റെ ഭാഗം കൂടിയാണ്. ചെമ്മീനുകളുടെ ജീവിത രീതിയും വളർച്ചയും അവയുടെ ശരീരഘടനയും കടലിലെ ആവാസ വ്യവസ്ഥയുമായുള്ള ബന്ധവും ഇവയെല്ലാം ശാസ്ത്രത്തിന്റെ കൗതുകകരമായ കാഴ്ചകളാണ്. വെള്ളത്തിനടിയിലെ ചെറു ജീവികളിൽ നിന്ന് മനുഷ്യന്റെ ഭക്ഷ്യശൃംഖലയിലെ പ്രധാന കണ്ണിയായി മാറുന്ന ചെമ്മീനിന്റെ യാത്ര ഏറെ വിസ്മയകരമാണ്. ചെമ്മീനുകളുടെ വിവിധ ഇനങ്ങൾ, അവയുടെ പ്രത്യേകതകൾ, പ്രകൃതിയിലെ അവയുടെ പങ്ക് എന്നിവയെക്കുറിച്ച് കൂടുതൽ അറിവുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുകയാണ് വിജയകുമാർ ബ്ലാത്തൂർ അവതരിപ്പിക്കുന്ന ശാസ്ത്രവീഥി. അറിവിനെ കൗതുകമാക്കുകയും കൗതുകത്തെ ശാസ്ത്രബോധമാക്കുകയും ചെയ്യുന്ന ഈ യാത്രയിൽ നമുക്ക് ചുറ്റുമുള്ള സാധാരണ കാഴ്ചകളിൽ ഒളിഞ്ഞിരിക്കുന്ന അസാധാരണമായ ശാസ്ത്രത്തെ തിരിച്ചറിയാം. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശാസ്ത്രവീഥിയിലേക്ക് സ്വാഗതം. ശാസ്ത്രവീഥിയിൽ നേരത്തെ പറഞ്ഞതുപോലെ ചെമ്മീനെ കുറിച്ച് നമുക്ക് കേൾക്കാം.
1: ഗത പോലെ തന്നെ അതിഭയങ്കരമായിട്ടുള്ള മറ്റൊരു ആയുധവുമായിട്ട് ജീവിക്കുന്ന പിസ്റ്റൽ ഷ്രിമ്പുകൾ, ഇതാണ് അവരുടെ തോക്ക്. ക്ലീനർ ഷ്രിമ്പുകൾ, ഇവർ കടലിലെ ഗുണ്ടകളല്ല, ബ്യൂട്ടി പാർലർ ജീവനക്കാരാണ്, ശുചീകരണ ജോലിക്കാരാണ്. മൊറയിൽസ്, ഗ്രൂപ്പർ മത്സ്യങ്ങൾ എന്നിന് മാരക വേട്ടക്കാരായിട്ടുള്ള സ്രാവുകൾ അടക്കം ഈ സ്റ്റേഷന് മുമ്പിൽ വന്ന് ശാന്തരായിട്ട് ക്യൂ നിൽക്കും, കാത്തു നിൽക്കും. ചെമ്മീനും കൊഞ്ചും ഒന്നാണോ? ഷ്രിമ്പ്, പ്രോൺ എന്നൊക്കെ വിളിക്കുന്ന ജീവികൾ ഒരേ ജീവി തന്നെയാണോ? കൊഞ്ചം തുള്ളിയാൽ മുട്ടോളം, പിന്നെയും തുള്ളിയാൽ ചട്ടിയോളം എന്നൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ. ശരിക്കും അങ്ങനെ ചാടുന്ന അഹങ്കാരി ആരാണ്? എന്തായാലും ഈ ചെമ്മീനുകൾക്ക് പിറകോട്ടടക്കം നീന്താൻ മാത്രമല്ല തുള്ളാനും പറ്റുമോ? നമ്മൾ ഇംഗ്ലീഷിൽ സാധാരണ കേൾക്കുന്ന രണ്ട് വാക്കുകളാണ് ഷ്രിമ്പ് എന്നതും പ്രോൺ എന്നതും. ചിലപ്പോൾ ഷ്രിമ്പ് എന്നതിന് ചെമ്മീൻ എന്നും പ്രോൺ എന്നതിന് കൊഞ്ചി എന്നും നമ്മൾ മലയാളത്തിൽ അർത്ഥം പറയാറുണ്ട്. അതുകൂടാതെ ചിലയിടങ്ങളിൽ ഷ്രിമ്പ് എന്ന് പറയുന്നത് ചെമ്മീൻ ചെറുതും പ്രോൺ എന്ന് പറയുന്നത് വലുതും എന്നുള്ള ഒരു അർത്ഥത്തിലുമാണ്. ഇനി തിരിച്ചു പറയുന്നവരും ഉണ്ട്. ഇനി ഇതുകൂടാതെ ഷ്രിമ്പ് എന്ന് ഒരു രാജ്യത്ത് വിളിക്കുന്ന ജീവിയെ തന്നെ വേറൊരു രാജ്യത്ത് പ്രോൺ എന്നാണ് വിളിക്കുക.

അതായത് ഷ്രിംപ്, പ്രോൺ എന്നീ വാക്കുകൾ ശാസ്ത്രീയമായി കൃത്യമായി നിർവചിക്കപ്പെട്ട രണ്ട് ടാക്സോണമിക് വിഭാഗങ്ങളുടെ പേരുകളല്ല, സാധാരണ ഉപയോഗത്തിലുള്ള രണ്ട് വാക്കുകൾ മാത്രമാണത്. നമ്മുടെ നാട്ടിലും ചെറിയവയെ ചെമ്മീൻ എന്നും വലിയവയെ കൊഞ്ചി എന്നും വിളിക്കുന്ന ഒരു രീതിയുണ്ടെങ്കിലും അത് എല്ലാ പ്രദേശങ്ങളിലും ഉള്ള ഒരു റൂളൊന്നുമല്ല. എന്തായാലും ഇവരെയൊക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഡെക്കാപോഡ എന്ന ക്രസ്റ്റേഷ്യൻ വിഭാഗത്തിലാണ്. ഡെക്കാപോഡ എന്ന് പറഞ്ഞാൽ പത്ത് കാലന്മാർ എന്നാണ് അർത്ഥം. ഇവർക്കൊക്കെ പത്ത് കാലുകൾ ഉണ്ടാവും. ക്രസ്റ്റേഷ്യൻ എന്നാൽ ഉറപ്പുള്ള പുറം കവചമുള്ള ജലജീവികൾ എന്ന അർത്ഥത്തിലും. ഷ്രിംപ്, പ്രോൺ ഇവ കൂടാതെ ലോബ്സ്റ്ററുകൾ, ക്രാബുകൾ, ഞണ്ടുകൾ, അതുപോലെ ക്രേഫിഷുകൾ ഇവയൊക്കെയും ഈ വിഭാഗത്തിൽപ്പെടുന്നവർ തന്നെയാണ്. എന്നാൽ പേരിനോടൊപ്പം ചിലപ്പോൾ ഷ്രിംപെന്നോ പ്രോണെന്നോ ഉള്ള ജീവികളൊക്കെയും ഒരേ വിഭാഗത്തിൽപ്പെട്ടവരായിരിക്കണമെന്നുമില്ല. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട മാന്റിസ് ഷ്രിംപുകൾ യഥാർത്ഥത്തിൽ ഷ്രിംപുകളെ അല്ല. അതുപോലെ ട്രൂ ഷ്രിംപ്സ് എന്ന് പൊതുവെ വിളിക്കുന്നവരിൽ വലിയൊരു വിഭാഗം കരിഡ എന്ന കൂട്ടത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം പല കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള പ്രോണുകളും ഡെൻഡ്രോബ്രാക്കിയേറ്റ എന്ന ഒരു മറ്റൊരു ഡെക്കാപോഡ് വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ശരീരഘടനയിലും പ്രത്യുത്പാദന രീതികളിലും ഒക്കെ ഇവയിൽ വലിയ വ്യത്യാസങ്ങളുണ്ട് താനും. ശരീരത്തിന് നല്ല പ്രകടമായിട്ടുള്ള ഒരു വളവുള്ളതാണ് ചെമ്മീൻ എന്നും അതില്ലാത്തതാണ് പ്രോണുകൾ, കൊഞ്ചുകൾ എന്നും ചിലർ പറയും. എന്തായാലും ലോബ്സ്റ്ററുകൾക്കും ക്രാബുകൾക്കും ഉള്ളതുപോലെ നടക്കാനുള്ള ഉറപ്പുള്ള കാലുകൾ ഇവർക്കാർക്കും ഇല്ല. ഇവർക്ക് തുഴയലാണ് പ്രധാനം. വാലും അത്ര ഉഷാറൊന്നുമില്ലാതെ കാലുകളും ഒക്കെ ഉപയോഗിച്ച് മുമ്പോട്ടും പിറകോട്ടും ഒക്കെ ഇവർക്ക് നീങ്ങാൻ പറ്റും. ഇവരെ കടൽവെള്ളത്തിലും ശുദ്ധജലത്തിലും ഒക്കെ കാണുകയും ചെയ്യാം. ചിലരുടെ അഭിപ്രായത്തിൽ ഷ്രിംപുകളുടെ, അതായത് ചെമ്മീനുകളുടെ ശരീരത്തിലെ രണ്ടാമത്തെ സെഗ്മെന്റ് തോട് ഒന്നാമത്തെയും മൂന്നാമത്തെയും തോടുകളുടെ മുകളിൽ ഓവർലാപ്പ് ചെയ്തിട്ടാണ് ഉണ്ടാവുക. അതുകൊണ്ട് ഇവർക്ക് ആ ഭാഗത്ത് ഒരു പ്രകടമായിട്ടുള്ള വളവുണ്ടാകും എന്ന്. എന്നാൽ പ്രോണുകളുടെ ഒക്കെ തോട് ഒന്നിന് താഴെ ഒന്ന് എന്നുള്ള വിധത്തിൽ നമ്മളെ ടൈൽസൊക്കെ ഓടുകളൊക്കെ വെച്ചതുപോലെ കൃത്യമായിട്ടാണ് ഉണ്ടാവുക. അതിനാൽ തന്നെ അവരിൽ ആ പെട്ടെന്നുള്ള വളവ് കാണാൻ അത്ര വ്യക്തമാകണമെന്നുമില്ല. പക്ഷേ സ്പീഷീസുകൾക്കനുസരിച്ച് ഇതിലൊക്കെ വ്യത്യാസം ഉണ്ടാവുകയും ചെയ്യാം. അതുപോലെ ഷ്രിംപുകൾക്ക് മുന്നിലെ രണ്ട് ജോഡി കാലുകളിലാണ് വ്യക്തമായിട്ടുള്ള ഈ ക്ലോകൾ, അതായത് നഖങ്ങൾ ഉണ്ടാവുക. എന്നാൽ പ്രോണുകൾക്ക് ആദ്യത്തെ മൂന്ന് ജോഡി കാലുകളിലും ഇത്തരത്തിലുള്ള നഖങ്ങൾ ഉണ്ടാവും. അതുപോലെ പെൺ ഷ്രിംപുകൾ, ചെമ്മീനുകൾ മുട്ടകൾ വിരിയുന്നത് വരെ അവയുടെ വയറ്റിൽ അവ ഒട്ടിച്ച് വെച്ച് സംരക്ഷിക്കും. എന്നാൽ പ്രോണുകൾ മുട്ടകൾ വെള്ളത്തിലേക്ക് നേരിട്ട് ഒഴുക്കി വിടുകയാണ് ചെയ്യുക. അതുപോലെ ഭൂരിഭാഗം ചെമ്മീനുകളും ഷ്രിംപുകളും കടൽ വെള്ളത്തിൽ അല്ലെങ്കിൽ ഉപ്പുവെള്ളത്തിലും പ്രോണുകൾ ശുദ്ധജലത്തിലുമാണ് വളരുക എന്ന് പറയും. അതായത് അധികം ഉപ്പുവെള്ളമില്ലാതെ നദികളിലും കായലുകളിലുമൊക്കെ എന്ന്. എങ്കിലും ഷ്രിംപുകളെയും പ്രോണുകളെയും തിരിച്ചും ഒക്കെ ചില ഇടങ്ങളിൽ കാണുകയും ചെയ്യാം. കൂടാതെ പാചകം ചെയ്യുമ്പോൾ പ്രോണുകൾക്ക് കൊഞ്ചുകൾക്ക് ഒരു നേരിയ മധുരമുള്ള രുചി ചിലപ്പോഴുണ്ടാകാം. എന്നാൽ ഷ്രിംപുകൾക്ക്, ചെമ്മീനുകൾക്ക് സാധാരണമായിട്ടുള്ള മറ്റ് കടൽ വിഭവങ്ങളുടെ അതേ രുചി തന്നെയായിരിക്കും പലപ്പോഴും ഉണ്ടാകുക. എങ്കിലും സ്പീഷീസുകളുടെ വ്യത്യാസം, പ്രാദേശികമായിട്ടുള്ള മറ്റു പ്രത്യേകതകൾ, ഭക്ഷണ ലഭ്യത ഇതിനെയൊക്കെ ആശ്രയിച്ച് ഇവയുടെ രുചിയിലും വ്യത്യാസങ്ങളുണ്ടാവും. ഈ ഷ്രിംപുകളുടെയും പ്രോണുകളുടെയും ഒക്കെ കൂട്ടത്തിൽ ആയിരക്കണക്കിന് സ്പീഷീസുകളുണ്ട്. കടലിലെ പലതരം മത്സ്യങ്ങളുടെയും തിമിംഗലങ്ങളുടെയും വരെ ഭക്ഷണ ശൃംഖലയുടെ ഒരു പ്രധാന ഭാഗമാണ് ഇവയൊക്കെ. അതുപോലെ മാംസാഹാരികളായിട്ടുള്ള മനുഷ്യരുടെ ഇഷ്ടപ്പെട്ട ഒരു വിഭവം കൂടിയാണല്ലോ ഇത്. പ്രതിവർഷം $50 ബില്യൺ കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു വലിയ വ്യവസായമാണ് ഈ കൊഞ്ചി ചെമ്മീൻ വിപണി. എന്തായാലും ഷ്രിംപ്, പ്രോൺ എന്ന വാക്കുകൾ മാറി മാറി അങ്ങോട്ടും ഇങ്ങോട്ടും പല സ്പീഷീസുകൾക്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ശാസ്ത്രീയമായിട്ട് ഇവ തമ്മിലുള്ള വ്യത്യാസം ഇപ്പോഴും അല്പം കുഴഞ്ഞ കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ പേരിന്റെ കാര്യത്തിൽ അധികം കടുംപിടുത്തം വേണ്ട. എന്തായാലും നിങ്ങളുടെ അറിവിൽ പ്രാദേശികമായിട്ട് ഏതൊക്കെ തരം കൊഞ്ചുകളും ചെമ്മീനുമാണ് ഉള്ളത് എന്ന് കമന്റ് ചെയ്യുമല്ലോ. അവയുടെ രൂപ പ്രത്യേകതകളും പാചകം ചെയ്യുമ്പോൾ അവയുടെ രുചി വ്യത്യാസവും ഒക്കെ കൂടി കമന്റ് ചെയ്യുക. മാന്റിസ് ഷ്രിംപ് അതിന്റെ ഗത കൈകൊണ്ട് അതിവേഗതയിൽ ഇടിക്കുമ്പോൾ കാവിറ്റേഷൻ ബബിൾ ഉണ്ടാകുന്നതും ജലത്തിനടിയിൽ മില്ലി സെക്കൻഡ് നേരം സൂര്യോപരിതലത്തിലെ അത്രയും വലിയ ചൂടുണ്ടാകുന്നതും ആ ബബിൾ പൊട്ടുമ്പോഴുണ്ടാകുന്ന ആഘാതവും അതിന്റെ ശക്തിയും അതിനാൽ ഉണ്ടാകുന്ന മിന്നൽ പ്രകാശവും അവരുടെ ഗത പോലെ തന്നെ അതിഭയങ്കരമായിട്ടുള്ള മറ്റൊരായുധവുമായിട്ട് ജീവിക്കുന്നവർ ഈ ഷ്രിംപുകളുടെ കൂട്ടത്തിലുണ്ട്, പിസ്റ്റൽ ഷ്രിംപുകൾ. അവയുടെ ഒരു പ്രത്യേകത അവയുടെ മുന്നിൽ രണ്ട് കൈകളും അല്ലെങ്കിൽ ക്ലോസും ഒരുപോലെയല്ല. ഒരു കൈ സാധാരണ വലിപ്പത്തിലാണെങ്കിൽ മറ്റേ കൈ അസാധാരണ വലിപ്പത്തിലുള്ളതാണ്. അതിന്റെ ശരീരത്തിന്റെ പകുതിയോളം വലിപ്പമുള്ള ഒരു ഭീമൻ കൈ, ഇതാണ് അവരുടെ തോക്ക്. സാധാരണ ഞണ്ടുകളെയൊക്കെ പോലെ ഇരകളെ പിടിക്കാനല്ല ഈ വലിയ കൈ ഇവ ഉപയോഗിക്കുന്നത്. ഈ വലിയ കൈയുടെ മടക്കിൽ ഒരു ഭാഗത്ത് ഒരു ചെറിയ കുഴിയും മറുഭാഗത്ത് അതിലേക്ക് കൃത്യമായിട്ട് ഇറങ്ങാൻ പാകത്തിലുള്ള ഒരു പ്ലഞ്ചറും ഉണ്ട്. കൈ പെട്ടെന്ന് മടക്കുമ്പോൾ ഈ പ്ലഞ്ചർ കുഴിയിലേക്ക് പെട്ടെന്ന് അമരും. അപ്പോഴാ കുഴിയിലുള്ള വെള്ളം അതിവേഗത്തിൽ പുറത്തേക്ക് തെറിച്ചു പോകും. മണിക്കൂർ 100 കിലോമീറ്റർ വേഗതയിലാണ് ആ കുഞ്ഞു കുഴിയിലെ വെള്ളം പുറത്തേക്ക് ജെറ്റ് പോലെ തെറിക്കുക. അങ്ങനെ എവിടെയും കാവിറ്റേഷൻ ബബിൾ ഉണ്ടാകും. ഇത്തരത്തിൽ അതിവേഗതയിൽ വെള്ളം നീങ്ങുമ്പോൾ എങ്ങനെയാണ് കാവിറ്റേഷൻ ബബിൾ ഉണ്ടാകുന്നത് എന്ന് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വിശദമായിട്ട് പറഞ്ഞതാണ്. അതായത് ഈ പുറത്തേക്ക് തെറിക്കുന്ന ജെറ്റിന് ചുറ്റുമുള്ള വെള്ളം ചുഴിഞ്ഞ് ഒരു വോർട്ടെക്സ് റിംഗ് രൂപപ്പെടും. അപ്പോൾ ആ വോർട്ടെക്സ് കോറിൽ പ്രഷർ വളരെ കുറവായിരിക്കും. അവിടെയാണ് വളരെ മനോഹരമായിട്ടുള്ള ഒരു ഫ്ലൂയിഡ് ഡൈനാമിക്സിന്റെ ഫിസിക്സ് ഇവിടെ പ്രവർത്തിക്കുന്നത്. വെള്ളം സാധാരണ താപനില

ിലാണെങ്കിലും അവിടെ പ്രഷർ വളരെ കുറഞ്ഞാൽ ആ വെള്ളം താനെ തിളക്കും. നമുക്കറിയാം, അതായത് വെള്ളത്തിലെ ഒരു ഭാഗം ലിക്വിഡിൽ നിന്നും വേപ്പറായിട്ട് മാറും, നീരാവിയാകും. അതുവഴി അവിടെ ഒരു കാവിറ്റേഷൻ ബബിൾ ഉണ്ടാകും. ഈ ബബിൾ വെള്ളത്തിനോടൊപ്പം മുന്നോട്ട് നീങ്ങും. പിസ്റ്റൽ ഷ്രിമ്പുകളുടെ കാര്യത്തിൽ ഇതൊരു സാധാരണ ഗോളാകൃതിയിലുള്ള ഒരു ബബിൾ ആയിരിക്കില്ല. അതായത് ഇവയുടെ കാര്യത്തിൽ ഈ ഫ്ലൂയിഡ് ഡൈനാമിക്സ് കുറെ കൂടി സങ്കീർണമാണ്. പഠനങ്ങൾ ഇവയെ ടൊറോഡിയൽ കാവിറ്റേഷൻ സ്ട്രക്ചർ എന്നാണ് വിളിക്കുന്നത്. ഒരു വളയ സദൃശ്യ കാവിറ്റേഷൻ റിങ് അതിനു ചുറ്റുമുള്ള ജലത്തിന്റെ മർദ്ദ വ്യത്യാസം മൂലം വെള്ളം ആ ബബിളിനുള്ളിലേക്ക് അതിവേഗത്തിൽ ഇടിച്ചു കയറും. അതായത് മില്ലി സെക്കൻഡിനുള്ളിൽ തന്നെ ആ ബബിൾ കൊളാപ്സ് ചെയ്യും, പൊട്ടിപ്പോകും. ആ പൊട്ടൽ ശബ്ദം അത്യുഗ്രമാണ്. അതുകൂടാതെ ആ പൊട്ടലിനോടൊപ്പം തന്നെ ഒരു പ്രഷർ പൾസ്, ഷോക്ക് വേവ് ഉണ്ടാകും. ഈ ബബിളിന്റെ പൊട്ടലും അതിന്റെ ഷോക്ക് വേവും ഒക്കെ കൂടി വേണമെങ്കിൽ നമുക്ക് അത് ഒരു തോക്കിൽ നിന്നും വെടിയുണ്ട പാഞ്ഞപ്പോഴുള്ള ശബ്ദവും അതിനെ തുടർന്നുണ്ടായിരുന്ന ആഘാതവും ഒക്കെ ആയിട്ട് സാമ്യപ്പെടുത്താം. അതുകൊണ്ടാണ് ഇവയെ പിസ്റ്റൽ ഷ്രിമ്പുകൾ എന്ന് വിളിക്കുന്നത്. ഈ കുമ്പള പൊട്ടുന്ന ആ ഒരു മില്ലി സെക്കൻഡിൽ അവിടെയുള്ള ഊഷ്മാവ് 4700 ഡിഗ്രിയോളം ഉയരും. ഇതിനോടൊപ്പം ഒരു ചെറിയ പ്രകാശ സ്പുല്ലിംഗവും സോണോ ലുമിനൻസും കൂടി സംഭവിക്കും. അതേ മാന്റി ഷ്രിമ്പ് ഇടിക്കുമ്പോഴുണ്ടാകുന്ന അതേ പ്രതിഭാസങ്ങൾ തന്നെ വേറൊരു വിധത്തിലാണ് ഇവിടെ സംഭവിക്കുന്നത്. അവിടെ ഇടിയുടെ വേഗതയ്ക്ക് പകരം ഇവിടെ ഒരു കുഴിയിലേക്ക് പ്ലഞ്ചർ കുത്തിത്താഴ്ത്തി അവിടെയുള്ള വെള്ളം പുറത്തേക്ക് പമ്പ് ചെയ്യിക്കുമ്പോഴുണ്ടായ ബബിൾ. മാന്റി ഷ്രിമ്പിന്റെ കാര്യത്തിൽ ഇടിയുടെ വേഗത മൂലമാണ് കാവിറ്റേഷൻ ബബിൾ ഉണ്ടാകുന്നതെങ്കിൽ ഇവിടെ ഇവയുടെ കൈ മടക്കുമ്പോൾ കുഴിയിലേക്ക് ആ പ്ലഞ്ചർ കയറുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന വെള്ളം പെട്ടെന്ന് പുറത്തേക്ക് ചീറ്റിപ്പോകുന്നത് മൂലമാണ് കാവിറ്റേഷൻ ബബിൾ ഉണ്ടാകുന്നത് എന്ന വ്യത്യാസം മാത്രം. അപ്പോഴുണ്ടാകുന്ന ഈ ഭീമൻ ഷോക്ക് വേവ് മൂലം മുന്നിലുള്ള ചെറിയ മീനുകളോ ഞണ്ടുകളോ ഒക്കെ ചത്തുപോകും, ബോധം കെട്ടുപോകും. അവയെ പതുക്കെ വലിച്ച് തൻ്റെ മാളത്തിലേക്ക് കൊണ്ടുപോയാണ് പിസ്റ്റൽ ഷ്രിമ്പ് ഭക്ഷണമാക്കുന്നത്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് 1940കളിൽ പസഫിക് സമുദ്രത്തിലും അറ്റ്ലാന്റിക് സമുദ്രത്തിലും US നാവി അവരുടെ ശത്രുക്കളെ, പ്രത്യേകിച്ചും ജർമ്മനിയുടെയും ജപ്പാന്റെയും ഒക്കെ സബ്മറീനുകളെ കണ്ടെത്താനാണ് ആദ്യമായിട്ട് ഹൈഡ്രോഫോണുകളും സോണാറുകളും ഒക്കെ ഉപയോഗിച്ചു തുടങ്ങുന്നത്. എന്നാൽ പസഫിക്കിലെ പല തീരപ്രദേശങ്ങളിലും സോണാർ ഓപ്പറേറ്റർമാരുടെ ഹെഡ്ഫോണുകളിൽ അതിശക്തമായിട്ടുള്ള ഒരു സ്റ്റാറ്റിക് ശബ്ദം നിരന്തരം കേൾക്കാൻ തുടങ്ങി. ഇത് ശത്രുക്കളെ ഏതെങ്കിലും ജാമറുകൾ ഉപയോഗിച്ച് സോണാർ സിഗ്നലുകൾ തടസ്സപ്പെടുത്തുന്നതായാണ് US സൈന്യം ആദ്യം കരുതിയത്. ഈ ഭയങ്കര ശബ്ദം കൊണ്ട് തന്നെ കടലിനടിയിലൂടെ വരുന്ന സബ്മറൈനുകളുടെ എഞ്ചിൻ ശബ്ദം വേർതിരിച്ചറിയാൻ കഴിയാതെയായി. ആകപ്പാടെ ഈ ശബ്ദം കൊണ്ട് കുഴഞ്ഞു മറിഞ്ഞു എന്ന് പറയാം. തുടർന്ന് US നേവിയുടെ ഡിവിഷൻ ഓഫ് വാർ റിസർച്ച് കാലിഫോർണിയ സർവകലാശാലയിലെ ശാസ്ത്രജ്ഞരുടെ സഹായത്തോടെ നടത്തിയ പഠനങ്ങളാണ് ഈ ശബ്ദങ്ങൾക്ക് പിറകിൽ മനുഷ്യരുടെ യാതൊരു സാങ്കേതിക വിദ്യയുമല്ല, ഇഞ്ചുകൾ മാത്രം വലിപ്പമുള്ള ആയിരക്കണക്കിന് പിസ്റ്റൽ ഷ്രിമ്പുകളാണ് എന്ന കാര്യം തിരിച്ചറിഞ്ഞത്. ഈ ജൈവികമായ ശബ്ദകോലാഹലം തിരിച്ചറിഞ്ഞതോടുകൂടിയിട്ട് US സബ്മറൈൻ ക്യാപ്റ്റന്മാർ ഇതൊരു മിലിറ്ററി തന്ത്രമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. ശത്രുക്കളുടെ കപ്പലുകളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി US സബ്മറൈനുകൾ പിസ്റ്റൽ ഷ്രിമ്പുകളുടെ കോളനികൾ ധാരാളമായിട്ടുള്ള ഇടങ്ങളിൽ, അത്തരത്തിലുള്ള സ്ഥലങ്ങളിലെ പവിഴപ്പുറ്റുകൾക്കും പാറകൾക്കും ഒക്കെ അരികിൽ തങ്ങളുടെ സബ്മറൈനുകൾ കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ചു. പുറത്ത് പിസ്റ്റൽ ഷ്രിമ്പുകൾ ആയിരക്കണക്കിനെണ്ണം തങ്ങളുടെ കൈകൾ മടക്കി നിവൃത്തി സൃഷ്ടിക്കുന്ന ഈ ശബ്ദകോലാഹലത്തിനിടയിൽ സബ്മറൈൻ എഞ്ചിനുകളിൽ നിന്നുള്ള ഈ ചെറിയ ശബ്ദങ്ങൾ ശത്രുക്കളുടെ പാസീവ് സോണാറുകൾക്ക് പിടിച്ചെടുക്കാൻ പറ്റാതായി, അല്ലെങ്കിൽ അവയെ കുഴക്കി. US നേവി പ്രത്യേകമായിട്ടുള്ള പിസ്റ്റൽ ഷ്രിമ്പ് മാപ്പുകൾ വരെ ഉണ്ടാക്കിയെന്ന് പറയപ്പെടുന്നു. ഏതൊക്കെ കടൽ മേഖലകളിലാണ് പിസ്റ്റൽ ഷ്രിമ്പുകൾ ധാരാളമായിട്ടുള്ള കോളനികൾ ഉള്ളത് എന്ന് അടയാളപ്പെടുത്തിയ മാപ്പുകൾ സബ്മറൈൻ ക്യാപ്റ്റന്മാർക്ക് ഒളിച്ചിരിക്കാനുള്ള സുരക്ഷിത കേന്ദ്രങ്ങളായി അടയാളപ്പെടുത്തി കൊടുത്തു എന്നൊക്കെ. അതിൽ എത്രമാത്രം സത്യമുണ്ടെന്നറിയില്ല. ഇതൊക്കെയാണെങ്കിലും ഇരതേടാൻ പിസ്റ്റൽ ഷ്രിമ്പുകൾക്ക് ചില പ്രശ്നങ്ങളുണ്ട്. അവർക്ക് കാഴ്ചശക്തി വളരെ കുറവാണ്. അതുകൊണ്ട് കടലിനടിയിലെ മറ്റു ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി അവ ഗോബി ഫിഷ് എന്ന ഒരു ചെറിയ മത്സ്യവുമായി ഒരു കൂട്ടുകച്ചവട ജീവിതമാണ് നയിക്കുക. പരിണാമത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു സഹകരണ മാതൃകയാണ് ഇവർ തമ്മിലുള്ള ഈ കൂട്ടുകൃഷി. പിസ്റ്റൽ ഷ്രിമ്പിനെ കടൽത്തട്ടിൽ മാളമൊക്കെ ഉണ്ടാക്കാൻ വലിയ വിഷമമൊന്നും ഇല്ലാതിനാൽ തന്നെ അത് കഷ്ടപ്പെട്ട് ഒരു മാളം ഉണ്ടാക്കി വെക്കും. ഈ മാളത്തിൽ താമസിക്കാൻ ഈ ഗോബി ഫിഷിനെ അനുവദിക്കും. പകരമായിട്ട് നല്ല കാഴ്ചയുള്ള ഗോബി ഫിഷ് ഈ മാളത്തിന് കാവല് നിൽക്കും. പിസ്റ്റൽ ഷ്രിമ്പ് മാളത്തിന് പുറത്തേക്ക് ഇരതേടി ഇറങ്ങുമ്പോൾ അതിന്റെ ഒരു ആന്റിനെ എപ്പോഴും ഈ ഗോബി ഫിഷിന്റെ ദേഹത്തോട് മുട്ടിച്ചു വെച്ചിരിക്കും. ഏതെങ്കിലും ശത്രു വരുന്നത് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഗോബി ഫിഷ് ഒരു സിഗ്നൽ കൊടുക്കും, അതിന്റെ വാല് പെട്ടെന്ന് ചലിപ്പിക്കും. ഈ സിഗ്നൽ കിട്ടിയാൽ തൽക്ഷണം രണ്ടുപേരും കൂടി പെട്ടെന്ന് തന്നെ ഇവരുടെ മാളത്തിൽ കയറി ഒളിക്കുകയും ചെയ്യും. അപ്പോൾ മാന്റി ഷ്രിമ്പ് തന്റെ കഠിനമായിട്ടുള്ള ഇടി കൊണ്ടും പിസ്റ്റൽ ഷ്രിമ്പ് അതിന്റെ കൈകളുടെ പ്രത്യേക കഴിവ് കൊണ്ട് വെടിവെച്ചും കടലിനടിയിൽ ഭീതി വിതക്കുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള വേറൊരു വഴിയിലൂടെ ജീവിക്കുന്ന വേറൊരു ഇനം ചെമ്മീൻ കൂടിയുണ്ട്, ക്ലീനർ ഷിമ്പുകൾ. ഇവർ കടലിലെ ഗുണ്ടകളല്ല, ബ്യൂട്ടി പാർലർ ജീവനക്കാരാണ്, ശുചീകരണ ജോലിക്കാരാണ്. കടലിലെ വലിയ മത്സ്യങ്ങളുടെ ശരീരത്തിൽ പറ്റിപ്പിടിച്ച് ജീവിക്കുന്ന പലതരത്തിലുള്ള പരാദങ്ങളുണ്ട്, ബാക്ടീരിയകളുണ്ട്, അതുപോലെ നശിച്ച പലതരത്തിലുള്ള മൃതകോശങ്ങളൊക്കെ ഉണ്ടാവും അവയുടെ ശരീരത്തിൽ. ഇവയൊക്കെ തിന്ന് സഹായിക്കുന്ന ഒരിനം ചെമ്മീനുകളാണ് ക്ലീനർ ഷിമ്പുകൾ.
ഹിപ്പോലിറ്റയുടെ കുടുംബത്തിൽപ്പെട്ട സ്കാർലറ്റ് സ്ക്ലീനർ ഷിമ്പുകളാണ് ഇവരുടെ കൂട്ടത്തിലെ ഏറ്റവും പ്രശസ്തർ. നീളത്തിൽ ചുവപ്പും വെളുപ്പും വരകളുള്ള ശരീരവും നല്ല നീളമുള്ള വെളുത്ത മീശകളും ഒക്കെ ഉള്ളവരാണിവർ. നമ്മൾ മനുഷ്യർ വണ്ടിയൊക്കെ ഇടക്ക് കഴുകാൻ വേണ്ടിയിട്ട് സർവീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകുന്നത് പോലെ കടലിനടിയിൽ ഇവർ തുറന്നു വയ്ക്കുന്ന പ്രത്യേക തരത്തിലുള്ള ക്ലീനിങ് സ്റ്റേഷനുകളാണ് ഇവരുടെ മണങ്ങൾ അല്ലെങ്കിൽ ഗുഹകൾ. പവിഴപ്പുറ്റുകൾക്കിടയിലുള്ള ഒരു പ്രത്യേക പാറയോ ഗുഹയോ ഒക്കെയാണ് അതിനായിട്ട് അവർ തിരഞ്ഞെടുക്കുക. ഇവിടെ ഇരുന്ന് ഈ ക്ലീനർ ഷിമ്പുകൾ അവരുടെ വളരെ നീളമുള്ള ഈ ആന്റിനകൾ വെള്ളത്തിൽ പ്രത്യേക രീതിയിൽ ഇളക്കി നൃത്തം ചെയ്യാൻ തുടങ്ങും. ഇവിടെ ഒരു ക്ലീനിങ് സ്റ്റേഷൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് മറ്റ് വലിയ മത്സ്യങ്ങളെയൊക്കെ അറിയിക്കാനുള്ള ഒരു പരസ്യ പ്രകടനമാണത്. ഈ സിഗ്നൽ പ്രദർശനം കാണുമ്പോൾ കടലിലെ വലിയ മത്സ്യങ്ങൾ, മൊറയീൽസ്, ഗ്രൂപ്പർ മത്സ്യങ്ങൾ എന്നിന് മാരക വേട്ടക്കാരായിട്ടുള്ള സ്രാവുകൾ അടക്കം ഈ സ്റ്റേഷനു മുമ്പിൽ വന്ന് ശാന്തരായിട്ട് ക്യൂ നിൽക്കും, അല്ലെങ്കിൽ അവിടെ തിരിഞ്ഞു കളിച്ച് കാത്തു നിൽക്കും. വലിയ മത്സ്യങ്ങൾ ഈ കൊച്ചു ചെമ്മീനിന്റെ മുന്നിൽ അതിന്റെ വാ പൊളിച്ച് ഇങ്ങനെ കിടക്കും. ചെകിളകൾ തുറന്നു പിടിച്ച് അനങ്ങാതെ നിൽക്കും. ഒരൊറ്റ കടിക്ക് വിഴുങ്ങാൻ പറ്റുന്ന വലിയ മത്സ്യങ്ങളുടെ അടക്കം വായ്ക്കുള്ളിലേക്ക് കയറി ഒരു പേടിയുമില്ലാതെ ഈ ക്ലീനർ ഷിമ്പുകൾ വൃത്തിയാക്കുന്നുണ്ടാകും. മുതലകളുടെയൊക്കെ വായ്ക്കുള്ളിൽ കയറി ചെറിയ പക്ഷികൾ അവശിഷ്ടങ്ങൾ കൊത്തി തിന്നുന്നത് പോലെ അവയുടെ പല്ലുകൾക്കിടയിലും നാക്കിലും ഒക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്ന പരാദങ്ങളെയും ചീഞ്ഞ ഭക്ഷണാവശിഷ്ടങ്ങളെയും ഒക്കെ ഈ ക്ലീനർ ഷിമ്പുകൾ അവയുടെ കൈകൾ കൊണ്ട് വലിച്ച് വാരി തിന്ന് വൃത്തിയാക്കി കൊടുക്കും. ഇതൊരു മ്യൂച്വലിസമാണ്, പരസ്പര സഹായം. രണ്ടുപേർക്കും ഇവിടെ ഗുണമുണ്ട്. വലിയ മീനുകൾക്ക് അവരുടെ ശരീരത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പരാദങ്ങളെയൊക്കെ ഒഴിവാക്കി കിട്ടും, അഴുക്കൊക്കെ നീക്കിക്കിട്ടും. അങ്ങനെ ശരീരം നല്ല ഹെൽത്തി ആയിട്ട് അവർക്ക് സൂക്ഷിക്കാം. പകരമായിട്ട് ഈ ക്ലീനർ ഷിമ്പുകൾക്ക് അവയുടെ വീട്ടിലേക്ക് ഭക്ഷണമായിട്ട് ആളുകൾ വരികയാണ്. അവിടെ പോയിട്ട് അത് എടുത്തു കഴിക്കുക മാത്രമാണ് അവർ ചെയ്യുന്നത്. വലിയ അധ്വാനമൊന്നുമില്ലാതെ അവരുടെ വയർ നിറയുകയും ചെയ്യും. എന്തായാലും ഇങ്ങനെയുള്ള ഒരു പരസ്പര സഹായ കരാറുള്ളതിനാൽ തന്നെ വളരെ അപൂർവമായിട്ടേ ഈ ക്ലീനർ ഷിമ്പുകളെ മത്സ്യങ്ങൾ ഭക്ഷണമാക്കാറുള്ളൂ. മൂന്ന് ഷിമ്പുകളെ പറ്റിയിട്ടാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. മാന്റിസ് ഷിമ്പ്, പിസ്റ്റൽ ഷിമ്പ്, ക്ലീനർ ഷിമ്പ്. മൂന്ന് ചെറിയ ക്രസ്റ്റേഷ്യൻ ജീവികൾ. പക്ഷെ മൂന്ന് പേരും ഉപയോഗിക്കുന്ന തന്ത്രങ്ങൾ വ്യത്യസ്തമാണ്. അതെ, ഈ ചെറിയ ജീവികളെ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ കാണുന്നത് കുഞ്ഞു ചെമ്മീനുകളൊന്നുമല്ല. പരിണാമത്തിന്റെ അതിസങ്കീർണമായിട്ടുള്ള ഘട്ടങ്ങളിൽ ഉരുത്തിരിഞ്ഞ വ്യത്യസ്തമായിട്ടുള്ള എഞ്ചിനീയറിംഗ് സൊല്യൂഷനുകളാണ്. ഒന്നിന്റെ കയ്യിൽ ഹാമർ, മറ്റൊന്നിന്റെ കയ്യിൽ പിസ്റ്റൾ, വേറൊന്ന് ക്ലീനർ. കടലിനടിയിൽ ഇത്തരത്തിലുള്ള 100 തരം ജീവികൾ നമുക്ക് തികച്ചും അപരിചിതരായിട്ട് ഇനിയുമുണ്ട്. ഇവയിൽ പലതും നമ്മുടെ ചെറുവിരലിന് അത്ര പോലും വലിപ്പമില്ലാത്തവരുമാണ്.

0: കടലിലെ ഒരു ചെറിയ ജീവിയായ ചെമ്മീനിൽ പോലും പ്രകൃതിയുടെ അത്ഭുതകരമായ രൂപകൽപ്പനയും ശാസ്ത്രത്തിന്റെ അനന്തമായ സാധ്യതകളും കാണാം. നാം കാണുന്ന ഓരോ ജീവിയുടെയും പിന്നിൽ ഒരു വലിയ കഥയുണ്ട്. ആ കഥകളെ ശാസ്ത്രത്തിന്റെ വെളിച്ചത്തിൽ നമുക്ക് പരിചയപ്പെടുത്തുന്ന ശാസ്ത്രവീഥിയുടെ ഈ യാത്ര ഇവിടെ അവസാനിക്കുമ്പോൾ പുതിയൊരു അറിവുമായി വീണ്ടും നമുക്ക് കേട്ടുമുട്ടാം. അറിവിന്റെ വഴികളിലൂടെ, കൗതുകത്തിന്റെ ചുവടുകളിലൂടെ ശാസ്ത്രവീഥി വീണ്ടും നിങ്ങളിലേക്ക് എത്തും. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ്. റേഡിയോ മലബാർ 89.6 FM, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ.
1: ശാസ്ത്രവീഥി, ശാസ്ത്രപഥങ്ങളിലൂടെ ഒരു സഞ്ചാരം.
2: കർക്കിടകത്തിന്റെ ദുരിതകാലം കഴിഞ്ഞു. ഇനി പ്രതീക്ഷകളുടെ ചിങ്ങപ്പുലരി. തുടികളിൽ പൂക്കളുടെ വസന്തം തീർത്ത്, പാടങ്ങളിൽ വിളവിന്റെ വിഭവങ്ങൾ തീർത്ത് സമൃദ്ധിയുടെ ഓണമെത്തുകയാണ്. ഈ വർഷത്തെ ഓണാഘോഷങ്ങൾക്ക് റേഡിയോ മലബാറും ഒരുങ്ങുകയാണ്. പ്രശസ്തരുടെ ഇഷ്ടഗാനങ്ങളും ഓണവിശേഷങ്ങളുമായി റേഡിയോ മലബാർ അവതരിപ്പിക്കുന്നു ഗാനോത്സവം. അത്തം മുതൽ തിരുവോണം വരെ, രാവിലെ 8 മുതൽ 9 വരെ, ഉച്ചക്ക് 1 മുതൽ 2 വരെ, പുനഃപ്രക്ഷേപണം രാത്രി 9 മുതൽ 11 വരെ. ഓണവിശേഷങ്ങളും ഇഷ്ടഗാനങ്ങളുമായി ഓണം ഗാനോത്സവം, അത്തം മുതൽ തിരുവോണം വരെ.
3: സാഹിത്യവും സംസ്കാരവും കലയും കായികവും അറിവുകളുടെ വലിയൊരു കലവറ നിങ്ങൾക്ക് മുൻപിൽ.

0: തുറക്കുന്നു. ഇത് റേഡിയോ മലബാർ 89.6 FM.
1: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം വർഷ എന്ന ചിത്രത്തിനു വേണ്ടി MG ശ്രീകുമാറും രഞ്ജിനി ജോസും പാടിയത്.

0: രാമനാമ മുഖരിതമായ കർക്കിടക മാസം പടിയിറങ്ങിയാൽ ചിങ്ങമാസമാണ്. കൃഷ്ണനാമ സങ്കീർത്തനങ്ങളാൽ ഭക്തിസാന്ദ്രമാകുന്ന ചിങ്ങമാസം.
1: കാന്തി കലർന്നോരു കാരുണ്യ പൂരിതൻ കാനേനത്തിൽ.
0: പ്രതീക്ഷകളുടെ ചിങ്ങമാസത്തിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ആലപിച്ച കൃഷ്ണഗാഥ. കൃഷ്ണകഥാമൃതം.

0: കൃഷ്ണകഥാമൃതം.
1: മാറ്റങ്ങളുടെ മാറ്റുകൂട്ടാൻ റേഡിയോ മലബാർ 89.6 FM.
2: ശീലാപതി എന്ന ചിത്രത്തിനു വേണ്ടി മഞ്ജരി പാടിയ ഗാനം കേൾക്കാം.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ.
1: കർക്കിടകത്തിന്റെ ദുരിതകാലം കഴിഞ്ഞു, ഇനി പ്രതീക്ഷകളുടെ ചിങ്ങപ്പുലരി. തുടികളിൽ പൂക്കളുടെ വസന്തം തീർത്ത്, പാടങ്ങളിൽ വിളവിന്റെ വിഭവങ്ങൾ തീർത്ത്, സമൃദ്ധിയുടെ
2: ഓണമെത്തുകയാണ്
1: ഈ വർഷത്തെ ഓണാഘോഷങ്ങൾക്ക്. റേഡിയോ മലബാറും ഒരുങ്ങുകയാണ്. പ്രശസ്തരുടെ ഇഷ്ടഗാനങ്ങളും ഓണവിശേഷങ്ങളുമായി റേഡിയോ മലബാർ അവതരിപ്പിക്കുന്നു
2: ഗാനോത്സവം.
1: അത്തുമുതൽ തിരുവോണം വരെ രാവിലെ 8 മണി മുതൽ 9 മണി വരെ, ഉച്ചക്ക് 1 മണി മുതൽ 2 മണി വരെ, പുനഃപ്രക്ഷേപണം രാത്രി 9 മണി മുതൽ 11 മണി വരെ. ഓണവിശേഷങ്ങളും ഇഷ്ടഗാനങ്ങളുമായി ഓണം ഗാനോത്സവം അത്തം മുതൽ തിരുവോണം വരെ.
3: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.
0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിന്റെ കായികത്തിലേക്ക് സ്നേഹസ്വാഗതം. കായികത്തിൽ ഇന്ന് ചില കായിക വിശേഷങ്ങൾ കേൾക്കാം.

2025 ദേശീയ കായിക പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ച് കേന്ദ്ര കായിക മന്ത്രാലയം. കായിക രംഗത്തെ മികച്ച പ്രകടനങ്ങൾക്ക് നൽകുന്ന അർജുന അവാർഡിന് മലയാളി താരങ്ങളായ വി മുഹമ്മദ് അജ്മൽ, അത്ലറ്റിക്സ്, പ്രീസ ജോളി, ബാഡ്മിന്റൺ എന്നിവർ അർഹരായി. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് അരുൺ കുമാർ മിശ്ര അധ്യക്ഷനായ സെലക്ഷൻ കമ്മിറ്റിയാണ് പുരസ്കാര ജേതാക്കളെ തിരഞ്ഞെടുത്തത്. പ്രമുഖ കായിക താരങ്ങൾ, കായിക പത്രപ്രവർത്തകർ, സ്പോർട്സ് അഡ്മിനിസ്ട്രേറ്റർ എന്നിവരടങ്ങിയ സമിതിയാണ് അവാർഡ് ജേതാക്കളെ നിശ്ചയിച്ചത്. കഴിഞ്ഞ 4 വർഷത്തെ മികച്ച പ്രകടനവും നേതൃപാഠവും അച്ചടക്കവും പരിഗണിച്ചാണ് അർജുന അവാർഡ് നൽകുന്നത്. വിവിധ വിഭാഗങ്ങളിലായി പുരസ്കാരങ്ങൾക്ക് അർഹരായവർ ഇവരാണ്. അത്ലറ്റിക്സ് വിഭാഗത്തിൽ തേജസ്വിൻ ശങ്കർ, മുഹമ്മദ് അജ്മൽ വി, പ്രിയങ്ക ഗോസ്വാമി എന്നിവരാണ്. ബാഡ്മിന്റണിൽ ട്രീസ ജോളി, പുല്ലേല ഗായത്രി ഗോപിചന്ദ് എന്നിവരും. ചെസ് വിഭാഗത്തിൽ വിദിത് സന്തോഷ് ഗുജറാത്തി, ദിവ്യ ജിതേന്ദ്ര ദേശ്മുഖ് എന്നിവരും അർജുന അവാർഡ് ജേതാക്കളായി. ഹോക്കി വിഭാഗത്തിൽ ലാൽറാം സിയാമി, രാജ്കുമാർ പാൽ. കബഡി വിഭാഗത്തിൽ സുർജിത്ത്, പൂജ എന്നിവരും. ഷൂട്ടിംഗ് വിഭാഗത്തിൽ അഖിൽ ഷിയോറൻ, ധനുഷ് ശ്രീകാന്ത് എന്നിവർ ഡഫ് ഷൂട്ടിംഗ് വിഭാഗത്തിലും, രുദ്രാൻഷ് ഗണ്ടേൽവാൾ പാരാഷൂട്ടിംഗ് വിഭാഗത്തിലും അർജുന അവാർഡ് ജേതാക്കളായി. മറ്റു വിഭാഗങ്ങളായ ബോക്സിംഗിൽ നരേന്ദർ, പാരാ അത്ലറ്റിക്സിൽ ഏക്താ ഭയാൻ, റോവിംഗിൽ അരവിന്ദ് സിംഗ് എന്നിവർ.

അർജുന അവാർഡ് ജേതാക്കളായി. കായിക രംഗത്തെ സമഗ്ര സംഭാവനകൾ കണക്കിലെടുത്ത് നൽകുന്ന ലൈഫ് ടൈം അർജുന അവാർഡിന് ഫുട്ബോൾ താരം ഐ അരുമൈ നായകം അർഹനായി. രാജ്യാന്തര തലത്തിൽ മികച്ച കായിക താരങ്ങളെ വാർത്തെടുക്കുന്ന പരിശീലകർക്ക് നൽകുന്ന ദ്രോണാചാര്യ പുരസ്കാരം ലഭിച്ചത് റെഗുലർ വിഭാഗം അത്ലറ്റിക്സ് വിഭാഗത്തിൽ പർവീർ സിംഗും ബോക്സിംഗിൽ ഛോട്ടേലാൽ യാദവും ഷൂട്ടിംഗിൽ നേഹ നന്ദകുമാർ ചവാൻ എന്നിവരും അർഹരായി. ലൈഫ് ടൈം വിഭാഗത്തിൽ ധർമ്മേന്ദ്ര സിംഗ് യാദവ് ബോക്സിംഗിലും ഗുസ്തിയിൽ വീരേന്ദ്രകുമാറും അർഹരായി. പ്രത്യേക ഓൺലൈൻ പോർട്ടൽ വഴിയായിരുന്നു ഇത്തവണ പുരസ്കാരങ്ങൾക്കായി അപേക്ഷകൾ ക്ഷണിച്ചത്. കായിക താരങ്ങൾക്കും പരിശീലകർക്കും നേരിട്ട് അപേക്ഷിക്കാനുള്ള സൌകര്യവും ഒരുക്കിയിരുന്നു. വൻതോതിൽ ലഭിച്ച അപേക്ഷകൾ വിലയിരുത്തിയ ശേഷമാണ് അന്തിമ പട്ടിക തയ്യാറാക്കിയതെന്ന് കായിക മന്ത്രാലയം വ്യക്തമാക്കി. ശ്രീലങ്കയ്ക്കെതിരായ ആദ്യ ടെസ്റ്റിന്റെ രണ്ടാം ഇന്നിംഗ്സിൽ ഇന്ത്യ 193 റൺസിന് ഓൾ ഔട്ട്. ഇതോടെ ഇന്ത്യക്ക് ആകെ 371 റൺസിന്റെ ലീഡ്. ഒരു ദിവസവും ഒരു സെഷനും ബാക്കി നിൽക്കെ 372 റൺസാണ് ലങ്കയുടെ വിജയലക്ഷ്യം. സ്പിന്നർമാരെ തുണയ്ക്കുന്ന പിച്ചിൽ പേസർ അഷിത ഫെർണാണ്ടോയാണ് രണ്ടാം ഇന്നിംഗ്സിൽ ഇന്ത്യയെ തകർത്തത്. സ്പിന്നർ പ്രഭാത് ജയസൂര്യ 3 വിക്കറ്റ് നേടി. അർദ്ധ സെഞ്ചുറി നേടിയ ഋഷഭ് പന്താണ് ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ. ആദ്യ ഇന്നിംഗ്സിൽ സെഞ്ചുറി നേടിയ ദേവദത്ത് പടിക്കൽ, അർദ്ധ സെഞ്ചുറി നേടിയ ഋഷഭ് പന്താണ് ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ. 69 പന്തിൽ 66 റൺസ്. ആദ്യ ഇന്നിംഗ്സിൽ സെഞ്ചുറി നേടിയ ദേവദത്ത് പടിക്കൽ 75 പന്തിൽ 44 റൺസ് നേടി. ഇന്ത്യൻ ബാറ്റിംഗ് നിരയിൽ കെ എൽ രാഹുൽ മാത്രമാണ് പിന്നെ രണ്ടക്കം കടന്നത്. 47 പന്തിൽ 35 റൺസ്. ആറു ബാറ്റർമാർ ഒറ്റയക്ക സ്കോറിൽ പുറത്തായപ്പോൾ ഓപ്പണർ യശസ്വി ജയ്സ്വാൾ ഡക്കായി പുറത്തായി. ഇന്ത്യക്ക് 294 റൺസ് ലീഡ്. രണ്ടാം ഇന്നിംഗ്സിൽ ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യക്ക് 4 വിക്കറ്റ് നഷ്ടമായി. ഓപ്പണർ യശസ്വി ജയ്സ്വാൾ 0, കെ എൽ രാഹുൽ 47 പന്തിൽ 35, ശുഭ്മാൻ ഗിൽ 20 പന്തിൽ 8 റൺസ്, ദേവദത്ത് പടിക്കൽ 75 പന്തിൽ 44 എന്നിവരുടെ വിക്കറ്റുകളാണ് ഇന്ത്യക്ക് നഷ്ടമായത്. ഋഷഭ് പന്ത് 22 പന്തിൽ 21, ധ്രുവ് ജുറൈൽ 9 പന്തിൽ 5 റൺസ് എന്നിവരാണ് ക്രീസിലുള്ളത്. പതിനഞ്ച് മിനിറ്റ് നേരത്തെ തുടങ്ങിയ നാലാം ദിനം രണ്ടാം ഇന്നിംഗ്സിൽ ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യക്ക് തുടക്കത്തിൽ തന്നെ പിഴച്ചു. ഓപ്പണർ യശസ്വി ജയ്സ്വാളിനെ ആദ്യ ഓവറിൽ തന്നെ അഷിത ഫെർണാണ്ടസ് സംപൂജ്യനായി മടക്കി. മൂന്നാമനായി ക്രീസിലെത്തിയത് ആദ്യ ഇന്നിംഗ്സിൽ സെഞ്ചുറി നേടിയ ദേവദത്ത് പടിക്കൽ. കെ എൽ രാഹുലിനെ കൂട്ടുപിടിച്ച് ദേവദത്ത് റൺസ് കണ്ടെത്തിയതോടെ ഇന്ത്യൻ സ്കോർ ബോർഡ് ചലിച്ചു. രാഹുലും ഉറച്ച പിന്തുണ നൽകി. എന്നാൽ ഒരു തവണ തന്റെ പന്തിൽ വിക്കറ്റിനു മുന്നിൽ കുടുങ്ങിയെങ്കിലും റിവ്യൂവിലൂടെ രക്ഷപ്പെട്ട രാഹുലിനെ 15 ഓവറിൽ പ്രഭാത് ജയസൂര്യ തന്നെ മടക്കിയതോടെ ഈ കൂട്ടുകെട്ട് അവസാനിച്ചു. രണ്ടാം വിക്കറ്റിൽ ഇരുവരും 65 റൺസ് കൂട്ടിച്ചേർത്തു. പിന്നീടെത്തിയ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിന് രണ്ടാം ഇന്നിംഗ്സിലും തിളങ്ങാനായില്ല. 8 റൺസ് മാത്രമെടുത്ത ഗില്ലിനെ പ്രഭാത് തന്നെ മടക്കി. ഇതോടെ പടിക്കലിൽ തന്നെയായി ഇന്ത്യയുടെ പ്രതീക്ഷ. എന്നാൽ അർദ്ധ സെഞ്ചുറിയിലേക്ക് കുതിച്ച പടിക്കലിനെ കേശര നുവന്ത 28 ഓവറിൽ വിക്കറ്റിനു മുന്നിൽ കുരുക്കി. നാലാം ദിനം ആദ്യ സെഷൻ അവസാനിക്കുമ്പോൾ 4 116 റൺസ് എന്ന നിലയിലായിരുന്നു. രണ്ടാം സെഷൻ തുടങ്ങി അധികം വൈകാതെ തന്നെ ധ്രുവ് ജുറൈലിനെ 15 പന്തിൽ 7 റൺസ്, ഇന്ത്യക്ക് നഷ്ടമായി. മറുവശത്ത് ഋഷഭ് പന്ത് ഏകദിന ശൈലിയിൽ ബാറ്റ് വീശിയതോടെയാണ് ഇന്ത്യയുടെ ലീഡ് 350 കടന്നത്. 2 6 8 4 പന്തിന്റെ ബാറ്റിൽ നിന്നും പിറന്നത്. അർദ്ധ സെഞ്ചുറി നേടി അധികം വൈകാതെ പന്ത് പുറത്തായതോടെ ഇന്ത്യയുടെ ചെറുത്തുനിൽപ്പ് അവസാനിച്ചു. രവീന്ദ്ര ജഡേജ 19 പന്തിൽ 9, മാനവ സുതാർ 25 പന്തിൽ 9, കുൽദീപ് യാദവ് 10 പന്തിൽ 5, പ്രസിദ്ധ് കൃഷ്ണ 7 പന്തിൽ 2 എന്നിവർ പുറത്തായതോടെ ഇന്ത്യൻ ഇന്നിംഗ്സിന് അവസാനമായി. രണ്ടാം ദിനം ലങ്കൻ സ്പിന്നർമാർ ഉഴുതിട്ട പിച്ചിൽ നിന്ന് മൂന്നാം ദിനം ഇന്ത്യൻ സ്പിന്നർമാർ വിളവെടുത്തു. മാനവ സുതാർ, രവീന്ദ്ര ജഡേജ, കുൽദീപ് യാദവ് സ്പിൻ ത്രയത്തിന്റെ മികവിൽ ഒന്നാം ടെസ്റ്റിന്റെ ആദ്യ ഇന്നിംഗ്സിൽ ശ്രീലങ്കയെ

484 റൺസിന് പുറത്താക്കി. സുതാർ 4 വിക്കറ്റുമായി ആക്രമണത്തിന് നേതൃത്വം നൽകിയപ്പോൾ ജഡേജ 3, കുൽദീപ് യാദവ്, പ്രസിദ്ധ് കൃഷ്ണ, മുഹമ്മദ് സിറാജ് എന്നിവർ ഓരോ വിക്കറ്റ് വീതവും നേടി. സെഞ്ചുറിയുമായി പൊരുതിയ സോനൽ ദിനുശയും അർദ്ധ സെഞ്ചുറി നേടിയ നിരോഷൻ ഡിക്കുവെല്ലയുമാണ് ലങ്കയെ നാണക്കേടിൽ നിന്നും രക്ഷിച്ചത്. ഇന്ത്യയെ 462 പുറത്താക്കി 1 ഇന്നിംഗ്സ് ബാറ്റിംഗിനിറങ്ങിയ ലങ്കയ്ക്ക് തുടക്കം പിഴച്ചു. ഓപ്പണർ നിഷാൻ ഫെർണാണ്ടോയെ 0 പുറത്താക്കിയ സിറാജാണ് വിക്കറ്റ് വേട്ടയ്ക്ക് തുടക്കമിട്ടത്. പിന്നാലെ സീനിയർ താരം ദിനേശ് ചണ്ടിമൽ 4 റൺസ് വഴങ്ങി മാനവ സുതാറിന് മുന്നിൽ വീണു. അതോടെ മത്സരത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്ത ഇന്ത്യൻ സ്പിന്നർമാർ ലങ്കയെ 5-90 എന്ന സ്കോറിൽ പിടിച്ചുകെട്ടി. ഫോളോൺ മുന്നിൽ കണ്ട ലങ്കയെ അതിൽ നിന്നും രക്ഷിച്ചത് 6 വിക്കറ്റിൽ ഒന്നിച്ച സോനൽ ഡിക്കുവെല്ലെ സഖ്യമാണ്. കരുതലോടെ നിലയുറപ്പിച്ച ഇരുവരും പ്രതിരോധത്തിലൂന്നി ഇന്ത്യൻ സ്പിന്നർമാരെ നേരിട്ടു. സ്വീപ്പ് ഷോട്ടുകളിലൂടെ തുടർച്ചയായി ബൌണ്ടറി കടത്തിയ സോനലാണ് ലങ്കയുടെ സ്കോർ ബോർഡ് ചലിപ്പിച്ചത്. പിന്നാലെ ഡിക്കുവെല്ലയും പതിയെ ആക്രമണത്തിലേക്ക് തിരിഞ്ഞു. 6 വിക്കറ്റിൽ 146 റൺസ് ചേർത്ത ഇരുവരും ചേർന്ന് ലങ്കയെ 200 കടത്തി. സെഞ്ചുറിയിലേക്ക് കുതിച്ച ഡിക്കുവെല്ലയെ പുറത്താക്കിയ പ്രസിദ്ധ് കൃഷ്ണയാണ് ഇന്ത്യയെ മത്സരത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത്. കൂട്ടുകെട്ട് തകർന്നതോടെ ലങ്ക വീണ്ടും പ്രതിരോധത്തിലായി. ഒരറ്റത്ത് കരുതലോടെ കളിച്ച സോനൽ സെഞ്ചുറി പൂർത്തിയാക്കിയെങ്കിലും മറുവശത്ത് തുടർച്ചയായി വിക്കറ്റുകൾ വീഴ്ത്തിയ ഇന്ത്യ മത്സരം വരുതിയിലാക്കി. ഇതോടെ ലങ്കൻ ഇന്നിംഗ്സ് 284 അവസാനിച്ചു. മഴയെത്തിയതോടെ 3 ദിവസത്തെ കളി അവസാനിപ്പിക്കാൻ അമ്പയർമാർ തീരുമാനിച്ചു. പ്രിയ ശ്രോതാക്കളെ, കായിക വിശേഷങ്ങളായിരുന്നു ശ്രോതാക്കൾ കായികത്തിലൂടെ ഇതുവരെ കേട്ടത്.

വിനോദ വിജ്ഞാന വിഹായസിൽ ശ്രവ്യാനുഭവങ്ങളുടെ മഴവില്ല് തീർക്കുവാൻ മലബാറിന്റെ മധുരസ്വരം നിങ്ങളുടെ സർഗഭാവനകൾക്ക് ചിറകുവിരിക്കാൻ റേഡിയോ മലബാർ 89.6 FM.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഓണം ഗാനോത്സവം.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഓണം ഗാനോത്സവത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഓണം ഗാനോത്സവത്തിൽ അതിഥിയായി എത്തുന്നു ചലച്ചിത്ര സംവിധായകൻ സന്തോഷ് മാഡ.
1: ഈ ഓണത്തിന് നമ്മള് ഇഷ്ടപ്പെട്ട പാട്ട് എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് ഞാൻ ആദ്യമായിട്ട് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്ത കണ്ണകി എന്നുള്ള പടത്തിലെ പാട്ടാണ്. അതിന് ഞാൻ വർക്ക് ചെയ്ത ആദ്യത്തെ സിനിമയാന്നുള്ള ഒരു പ്ലസ് തീർച്ചയായിട്ടും ഉണ്ട് അത് ഓർക്കാൻ. അതല്ലാതെ കൈതപ്പുറം ദാമനമ്പുരിയാണ് അതിന്റെ പാട്ട് എഴുതിയതും. ആദ്യത്തെ പടത്തിൽ തന്നെ രണ്ടുപേരുള്ളത് ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു. ആ രണ്ടുപേരുള്ളതുകൊണ്ട് തന്നെയാണ് ആ സിനിമയിൽ ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടർ ആവാൻ ആരും അത് തന്നെയാണ്. അതുവരെ നമ്മൾ സിനിമ പാട്ടുകൾ നമ്മൾ സ്ക്രീനിൽ കാണുന്നു, പാട്ട് കേൾക്കുന്നു, അതിന്റെ ആൾക്കാരെ അഭിനയിക്കുന്നു, ഇതൊക്കെ ലൈവായിട്ട് കാണുന്നതാണ് ഇതെല്ലാം. അപ്പൊ ഇതെല്ലാം സാധാരണ ഓഡിയൻസ് എന്ന നിലക്ക് അവരൊക്കെ കാണുന്ന മുമ്പ് നമ്മൾ ഇത് കണ്ട് ആദ്യമായിട്ട് കാണുകയാണ്. അതിന്റെ ത്രില്ല്, അതിന്റെ ഓരോരോ നിമിഷവും നമുക്ക് കിട്ടുന്നതായിരുന്നു. അത് ഭയങ്കര രസമുള്ള ഒരു അനുഭവമാണ്. അപ്പൊ അത് ലാൽ മീഡിയ എന്ന് പറഞ്ഞിട്ടൊരു നമ്മുടെ ഡയറക്ടർ നടൻ ലാൽ അദ്ദേഹത്തിന്റെ സ്റ്റുഡിയോ ആണ്. അത് അവിടെ വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നതും. ഇത് ഷൂട്ട് ചെയ്യുന്നത് പാലക്കാടാണ്. കണ്ണകിലെ പാട്ട് എന്ന് പറയുമ്പോൾ എല്ലാ പാട്ടും ആ സമയത്ത് ഹിറ്റാണ്. ഇപ്പൊ കരിനീല കണ്ണഴുകി എന്നുള്ള പാട്ടായിക്കോട്ടെ, ഇനിയൊരു ജന്മമുണ്ടെങ്കിലായിക്കോട്ടെ, കുട്ടപ്പൻ ചേട്ടൻ പാടിയ പാട്ടായിക്കോട്ടെ, എല്ലാ പാട്ടുകളും ഭയങ്കര ഹിറ്റായ സമയം. അതില് തീർച്ചയായിട്ടും കരിനീല കണ്ണഴുകി എന്റെ ഫേവററ്റ് പാട്ടുകളില്, ഇല്ലെങ്കിൽ ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ. എനിക്ക് ഇപ്പോഴും ആ പാട്ട് ഓർക്കുമ്പോൾ വിഷമവനെ ഓർക്കും, ഒരു സങ്കടം വരും. എനിക്കെന്തുകൊണ്ട് സ്പെഷ്യൽ എന്ന് പറഞ്ഞാല് എനിക്ക് അതില് കന്നഡ വരി വരും ആദ്യത്തെ തുടക്കത്തില്. കമലസെന്റ് നാസിമേ നാസിമേ, വിമലസെന്റ് ബദരിമേ എന്നൊക്കെ പറഞ്ഞു വരും. അത് ജയരാജ് ഇവിടുന്ന് കേട്ട ഒരു ഫോക്ക് ഒരു പാട്ടാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ടുള്ള ഒരു വരിയോ ചെറിയൊരു ഒരു ഒറ്റ ലൈനാണ് നിമകയാറുബേക്കമ്മ നമുക്ക്, അങ്ങനെ ഒരു വരുണ്ട്. അത് ആ സമയത്ത് ട്യൂൺ ചെയ്യുമ്പോൾ ഞാനുണ്ട്. അപ്പൊ എനിക്ക് കന്നഡ അറിയാന്നുള്ളത് സാറിനും അറിയാലോ. ദാസ് സാർ അത് പാടുന്നു, അത് കഴിഞ്ഞ വിഷ്വല് കേൾക്കുന്നു. അത് ഇപ്പോഴും കേൾക്കുമ്പോഴും എന്തോ ആദ്യത്തെ പടത്തിൽ തന്നെ ഞാൻ പറഞ്ഞ എന്തോ ഒരു ഒരു വാക്ക്, അത് എന്തോ അത് ദാസാറ് പാടുന്നു പറയുമ്പോൾ തന്നെ ഒരു ഭയങ്കര ഒരു ബ്ലെസ്സിങ് പോലെ തോന്നിയിരുന്നു. അതിപ്പോ ഇങ്ങനെ ഓർക്കുമ്പോ ഒരു നല്ലൊരു ഫീൽ തോന്നി. അപ്പൊ ആ പാട്ടും എന്റെ ഒരു ഫേവറേറ്റ് പാട്ടുകളിൽ ഒന്നാണ്. ഇതും കൂടി ഒരു കാരണമാണ് അതിന്.
2: കമലസൻ

എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടിൽ ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരു പാട്ടുണ്ട്, സത്യം ശിവം സുന്ദരം എന്നുള്ള പടത്തിലെ സൂര്യനായി തഴുകി വന്ന് അച്ഛനെയാണ് എനിക്കിഷ്ടം എന്ന് തുടങ്ങുന്ന സോങ്. അത് ജോൺസൺ മാഷാണ് മ്യൂസിക് ചെയ്തത്. അതിലും അമ്മാവനാണ് പാട്ട് എഴുതിയത്. നമ്മൾ താരാട്ട് പാട്ടുകൾ കേട്ടിട്ടുണ്ട്. താരാട്ട് പാട്ടുകൾ എപ്പോഴും അമ്മയുടെ പോയിന്റ് ഓഫ് വ്യൂ ആണ് എന്നാണ് എനിക്ക് എപ്പോഴും തോന്നാറ്. അച്ഛനെ ഓർക്കുന്ന, അച്ഛനെയാണ് എനിക്കിഷ്ടം എന്ന് പറയുന്ന പാട്ട് ഞാൻ അതുവരെ കേട്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല. അതുകൊണ്ട് തന്നെ ഈ പാട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ എനിക്ക് ആ സമയത്ത് ഞാൻ അമ്മാവന്റെ കൂടെ ഉണ്ടായിരുന്നു കോഴിക്കോട്. അമ്മാവന്റെ മക്കൾ, അത് ദീപാങ്കുരനായിക്കോട്ടെ, ദേവദർശൻ, അതായത് കുട്ടൻ എന്നൊന്നും വിളിക്കുന്ന ചെറിയാണ്, ഇപ്പം ഡോക്ടറാണ് അവൻ. അമ്മാവൻ എപ്പോഴും പാട്ട് എഴുതാൻ വേണ്ടി മദ്രാസിലേക്ക് പോയി. ഒരു ദിവസം ഗ്യാപ്പ് കിട്ടിയാൽ ഇവിടെ വന്നിട്ട് തിരിച്ചു പോകും. അപ്പൊ അത് ഈ പിള്ളേരെ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എനിക്ക് തോന്നിയത് കുട്ടന്റെ പോയിന്റ് ഓഫ് വ്യൂല് ഈ പാട്ട് എഴുതിയ പോലെ എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് ഈ പാട്ട് കേൾക്കുമ്പോൾ. അതും ചിത്രേച്ച് ഫീമെയിൽ വേർഷനും പാടിയിട്ടുണ്ട്, ദാസാറും പാടിയിട്ടുണ്ട്. ഗംഭീരം പാട്ടുകളാണത്.

ഇഷ്ടപ്പെട്ട പാട്ടുകള് എന്ന് ചോദിക്കുന്ന പകരം ഇഷ്ടപ്പെട്ട സിനിമ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറയുന്ന പേരാണ് താഴ്വാരം, ഭരതൻ സാറിന്റെ താഴ്വാരം. ഗംഭീരം പടമാണ്, അതൊരു ഇന്റർനാഷണൽ ലെവൽ പടമാണ്. അതൊക്കെ ഇപ്പോഴാണെങ്കിലും ചിലപ്പോൾ ഓസ്കറിനൊക്കെ പോയേനെ എന്ന് തോന്നുന്നൊരു പടമാണ്. ഇപ്പോഴും എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമകളിൽ മുമ്പന്തിയിൽ നിൽക്കുന്ന പടങ്ങളിൽ ഒന്നാണ് ഭരതൻ സാറിന്റെ താഴ്വാരവും മണിരത്നം സാറിന്റെ നായകനും. ഗംഭീരം പടമായിരുന്നു. ഈ താഴ്വാരത്തിലെ സ്ക്രിപ്റ്റ് ആണെങ്കിലും അതിന്റെ പെർഫോമൻസ് ആണെങ്കിലും ഒന്നും രക്ഷയില്ല. അതിൽ മ്യൂസിക് ചെയ്തത് ഭരതൻ സാറ് തന്നെയാണ്. അപ്പോൾ അതിന്റെ പാട്ട് എഴുത്തിനെ പറ്റിയിട്ട് അമ്മ ഇങ്ങനെ പറയുന്ന കേട്ടിട്ടുണ്ട്. അതല്ല, ഭരതൻ സാറിന്റെ വീടിന് മുമ്പിൽ തന്നെ റെയിൽവേ ലൈനുണ്ട്. റെയിൽവേ ലൈനിൽ ഇങ്ങനെ രാവിലെ കുളിക്കുന്ന മുമ്പ് എണ്ണയ്ക്ക് തേച്ച് ഒരു തോർത്ത് കൊടുത്തിട്ട് ഇങ്ങനെ ഒറ്റ നടത്തണം. ബാ തിരുമേനി എന്നിട്ട് ഇങ്ങനെ നടന്ന് ആ സമയത്ത് എവിടെയോ മൂളിയതാണ് ആ താഴ്വാരത്തിലെ പാട്ടിലെ ട്യൂൺ, ഒറ്റ പാട്ടേ ഉള്ളൂ ട്യൂൺ. അപ്പൊ അത് വെച്ചിട്ടാണ് അന്ന് അതിന്റെ ലിറിക്സ് എഴുതിയത്. ആ പാട്ട് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ആ നടത്തത്തില് മൂളിയതായിരുന്നു ഈ കണ്ണെത്താ ദൂരെ എന്നുള്ള പാട്ടിലെ ട്യൂൺ. അത് കഴിഞ്ഞിട്ട് അമ്മ പാട്ട് എഴുതി. ആ പാട്ട് എനിക്ക് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്.

സ്ഥാപനങ്ങളെക്കുറിച്ചും സേവനങ്ങളെക്കുറിച്ചും നിങ്ങൾ നൽകുന്ന മികച്ച ഓഫറുകളെക്കുറിച്ചും ജനങ്ങളറിയണ്ടേ? അതിന് ഏറ്റവും കുറഞ്ഞ നിരക്കിലും പ്രൊഡക്ഷൻ ചാർജ് ഈടാക്കാതെയും

0: കൂടുതൽ സമയം പരസ്യങ്ങൾ നൽകാൻ റേഡിയോ മലബാർ നിങ്ങളോടൊപ്പം. ഫോൺ 9446 9033 345, മറ്റൊരു നമ്പർ 9495 532 542.
1: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.

0: ചലച്ചിത്ര സംവിധായകൻ സന്തോഷ് മാടയുടെ വിശേഷങ്ങളും ഇഷ്ടഗാനങ്ങളുമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
1: എന്നോട് ഇഷ്ടപ്പെട്ട പാട്ടുകൾ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ മിക്കവാറും പറയുക അമ്മാവന്റെ പാട്ടുകളാണ്. എനിക്കെന്തോ അമ്മാവന്റെ പാട്ടുകളായിട്ടാണ് എനിക്ക് കൂടുതൽ എനിക്ക് കണക്ഷൻ കിട്ടാറ്. അത് തീർച്ചയായിട്ടും അമ്മാവൻ എഴുതിയോണ്ടായിരിക്കാം, അതല്ലാതെ ഇഷ്ടംപോലെ നല്ല പാട്ടുകളും ഉണ്ട്. ഇപ്പൊ എനിക്ക് ഓർമ്മ വരുന്നത് കേളി എന്നുള്ള പടത്തിലെ പാട്ടാണ്, താരം പൽക്കണ്ണാടി നോക്കി എന്നുള്ള പാട്ട്. എപ്പോഴും മറക്കാൻ പറ്റാത്ത പാട്ടുകളിൽ ഒന്നാണ്. അതേപോലെ മഴവിൽ കാവിളിയിലെ പാട്ട്, ഹിസ്സേന സദ്ദുലബിലെ പാട്ട്, ഭരതത്തിലെ പാട്ട്, കമലതളത്തിലെ പാട്ട്, ഇതൊക്കെ ഒന്നിനൊന്ന് മെച്ചപ്പെട്ട പാട്ടാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളിൽ അതൊക്കെയാണ്. ആണെങ്കിൽ ലിസ്റ്റ് ഇങ്ങനെ നീണ്ടു നീണ്ടു നീണ്ടിങ്ങനെ

അനിൽ പനച്ചേരാനേട്ടൻ എഴുതി, ബിജു ബാലി സംവിധാനം ചെയ്ത ലൗഡ് സ്പീക്കർ എന്നുള്ള പടത്തിലെ ഒരു പാട്ട്. ഞാൻ അതിൽ അസോസിയേറ്റ് ആയിരുന്നു. ജയരാസാർ തന്നെയാണ് അതിന്റെ സംവിധായകനും. അതിൽ മമ്മൂക്കയാണ് അതിലെ നായകൻ. അദ്ദേഹത്തെ ഒരു കൊമേഴ്ഷ്യൽ പടത്തിൽ ഒരു ലൈവ് സൗണ്ട് ഉപയോഗിക്കുന്നൊക്കെ അവിടുന്നാണ്. അത് മലയാളത്തിൽ രണ്ടാമത്തെ ലൈവ് സൗണ്ട് ഉപയോഗിക്കുന്ന പടമാണെന്ന് തോന്നുന്നു. പക്ഷെ ഇങ്ങനെ ഒരു വലിയൊരു പടത്തിലൊക്കെ അത് ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഒരു പരീക്ഷണ സിനിമയായിരുന്നു. തിയേറ്ററിൽ അത്യാവശ്യം വിജയിച്ച പടമാണ്. അതിലെ ഒരു കിഡ്നി ഡോണറും റിസിപ്പിയന്റും തമ്മിലുള്ള ഒരു ഹൃദയബന്ധമാണ് അതിലെ മൊത്തം അതിന്റെ കഥ. രസമായിട്ടാണ് അത് ചെയ്തത്. ശശികുമാർ സാറാണ് അതിലെ ഒരു വേറൊരു വേഷം ചെയ്തത്. മമ്മൂക്കയും ശശികുമാർ സാറും ആയിരുന്നു അതിലെ മെയിൻ ക്യാരക്ടേഴ്സ്. ഇവ തമ്മിലുള്ള ഒരു ബന്ധമാണ് മൊത്തം സിനിമ. അതില് അല്ലിയാമ്പൽ കടവത്തുന്നുള്ള പാട്ട് നമ്മൾ റീക്രിയേറ്റ് ചെയ്തു. വിജയ് യേശുദാസ് ആണ് ഈ വേർഷനിൽ പാടിയത്. അത് ഹിറ്റായ പാട്ടാണ്. അതില് കാട്ടാറിനി തോരാത്തൊരുന്നുണ്ട് ജയചന്ദ്രൻ സാർ പാടിയ പാട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. മമ്മൂക്കയുടെ ക്യാരക്ടറും ശശികുമാർ സാറും ചെയ്ത ക്യാരക്ടർ തമ്മിലുള്ള ഒരു ഹൃദയ ബന്ധം, അതൊരു ഭയങ്കര രസമായിരുന്നു. അത് ഫീൽ ചെയ്യാൻ ഭയങ്കര രസം. ഞാനത് ഷൂട്ട് ചെയ്യുമ്പോഴും ഭയങ്കര ആസ്വദിച്ചൊരു പാട്ടാണ് അത്. അതും എനിക്ക് ഈ സമയത്ത് കേൾക്കാൻ തോന്നിയൊരു പാട്ടാണ്.

വൈദേശികാധിപത്യത്തിന്റെ ചങ്ങലക്കെട്ടുകൾ പൊട്ടിച്ചൊറിഞ്ഞ് സ്വാതന്ത്ര്യത്തിന്റെ ശുദ്ധവായുവിലേക്ക് ഉയർന്ന നമ്മുടെ രാജ്യം, നമ്മുടെ നേട്ടങ്ങൾക്ക് സ്വപ്നങ്ങൾക്ക് രക്ഷാകവചമൊരുക്കുന്ന നമ്മുടെ ധീര സൈനികർ, ദേശസ്നേഹത്തിന്റെ ആ സൂര്യ തേജസ്സുകൾക്ക് ആദരമർപ്പിക്കുകയെന്ന അനിവാര്യമായ ഒരു ഉത്തരവാദിത്വം നിറവേറ്റുകയാണ് റേഡിയോ മലബാർ. സൈനിക സേവന കാലത്തെ അനുഭവങ്ങൾ ശ്രോതാക്കളുമായി പങ്കുവെക്കുന്ന പ്രക്ഷേപണ പരമ്പര ജയ് ജവാൻ, വിമുക്തഭടന്മാരുടെ സൈനികാനുഭവം. എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 7:10 വൈകിട്ട് 5:30.

0: ചലച്ചിത്ര സംവിധായകൻ സന്തോഷ് മാടിയുടെ വിശേഷങ്ങളും ഇഷ്ടഗാനങ്ങളുമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
1: പക്ഷേ കൈതപ്പുറത്തിന്റെ താരാട്ടുപാട്ടുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുറേ പടത്തിൽ താരാട്ടുപാട്ട് എഴുതുന്നുണ്ട്. അപ്പൊ ഇതിന്റെ വരിയൊക്കെ ഒരു മൂടും എങ്ങനെയാണ് ഇതൊക്കെ ഇങ്ങനെ എഴുതാൻ പറ്റുന്നൊക്കെ അതിശയിച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതിലൊന്ന് ഇപ്പൊ ഓർമ്മ വരുന്നത്, ഞാൻ വർക്ക് ചെയ്ത പടമാണ് മകൾക്ക് എന്നുള്ള പടം. അത് കണ്ണൂർ കോട്ടയിൽ ഷൂട്ട് ചെയ്ത പടമാണ്. സുരേഷ് ഗോപി, ശോഭന ചേച്ചിയൊക്കെ ഉള്ള വർക്ക് ചെയ്ത പടമാണ്. അതില് രണ്ട് പാട്ട് മെയിൻ ആയിട്ടുണ്ട്. മുഖേൻ മകളെ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ പടമാണ് ചാഞ്ചാടി ആടി. അദ്നാൻ സ്വാമിയൊക്കെ പാടിയ പാട്ടും, അദ്നാൻ സ്വാമി പാടിയ പാട്ടാണ് ചാഞ്ചാടി ആടി. അപ്പൊ അതിന്റെ വിഷ്വൽസും, ഒന്നാമത് ജയരാജ് സാറിന്റെ കൂടെ വർക്ക് ചെയ്യുന്നുള്ളൊരു അതിന്റെ ഒരു ഇതും, പിന്നെ അതല്ലാതെ വേറൊരു പ്രത്യേകതയുണ്ട്. സഹസംവിധായകർ എന്ന് പറയുമ്പോൾ അസിസ്റ്റന്റ് ഡയറക്ടറും അസോസിയേറ്റ് ഡയറക്ടറും അതിന്റെ രണ്ട് ഇതുണ്ട്. അസോസിയേറ്റ് കുറച്ചും കൂടി മൂത്ത ആളാണ്. ഡയറക്ടർ കഴിഞ്ഞ അടുത്ത പൊസിഷൻ നമ്മൾ അവകാശപ്പെടുന്നതാണ്. ടെക്നിക്കലി അങ്ങനെയാണ്, ഇല്ല അതിൽ കാര്യമൊന്നുമില്ല. എല്ലാം സംവിധായകനെ സഹായിക്കേണ്ട ആൾക്കാർ തന്നെയാണ്. അതിൽ ആദ്യമായിട്ട് ഞാൻ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്ത പടമാണത്. അതിന്റെ സ്ക്രിപ്റ്റ് മാടമ്പ് ചേട്ടനായിരുന്നു. അതിലെ ചാഞ്ചാടി ആടി എന്നുള്ള പാട്ട്,

മലയാളികൾക്ക് എപ്പോഴും മറക്കാൻ പറ്റാത്ത ഒരു ലിറിക്സ്റ്റാണ് ഗിരീഷ് പൊത്തഞ്ചേരി. നേരിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് അമ്മാവനോടെ കൈതപ്പുറത്തിനോടുള്ള ആദരവൊക്കെ നേരിട്ട് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ദേവദന്തുബിയുടെ പാട്ടുകൾ പാടുമായിരുന്നു, അമ്മാവന്റെ പാട്ടുകൾ കാണപ്പെടായിരുന്നു എല്ലാ പാട്ടും. ഇത് കൈതപ്പുറം മ്യൂസിക് ചെയ്തിട്ട് ഗിരീഷ് പൊത്തഞ്ചേരി എഴുതിയ പാട്ടുമുണ്ട്. എനിക്കിപ്പോ ഗിരീഷ് ചേട്ടന്റെ ഒരു ഓർമ്മക്കായിട്ട് എനിക്ക് കേൾക്കാൻ തോന്നിയതാണ് ദേവാസുരത്തിലെ സൂര്യകിരീടം എന്നുള്ള പാട്ട്. എന്തൊരു പാട്ടായിരുന്നു അത്! ദാസാറും പാടിയും അതിന്റെ മ്യൂസിക്കും പറയണ്ട, ഗംഭീരം പാട്ടായിരുന്നു അത്. അപ്പൊ അതൊന്ന് കേൾക്കണം.

ഞാൻ കമൽ സാറിന്റെ കൂടെ വർക്ക് ചെയ്ത സിനിമയായിരുന്നു സെല്ലുലോയിഡ്. ആദ്യമായിട്ടാണ് കമൽ സാറിന്റെ കൂടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കമൽ സാറിന്റെ പടങ്ങൾ കണ്ടിട്ട് നമുക്ക് കമൽ സാറിനോട് ഇങ്ങനെ ആരാധന മൂത്ത സമയമാണ്. അപ്പോഴാണ് ഇങ്ങനൊരു വർക്ക് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടുന്നതും. അപ്പൊ ചാടിപ്പിടി അങ്ങ് വർക്ക് ചെയ്യാന്നുള്ളതാണ്. ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള രസമായിട്ടുള്ള മൊമെന്റ് ആയിരുന്നു അതൊക്കെ. അതിൽ അഭിനയിച്ചത് പൃഥ്വിരാജ്, മമത ഇങ്ങനത്തെ ഒരു വലിയ കാസ്റ്റിംഗ് നിര തന്നെയാണ് ഉണ്ടായിരുന്നത്. അത് മലയാളം സിനിമയിലെ ആദ്യമായിട്ട് സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട് പുറപ്പെട്ട ജെ സി ഡാനിയൽ സാറിന്റെ ലൈഫ് സ്റ്റോറി ആയിരുന്നു സെല്ലുലോയിഡ്. നാഷണൽ അവാർഡ് കിട്ടിയ പടമാണ്. അതിൽ രണ്ട് പാട്ടാണ്, അതിൽ കാറ്റേ കാറ്റേ എന്നുള്ള പാട്ടും ഏനൻഡോടി എന്നുള്ള ഒരു ഫോക്ക് ടൈപ്പ് പാട്ടുമാണ്. അതിൽ ഏനൻഡോടി എഴുതിയത് ഏങ്ങണ്ടി ഒരു ചന്ദ്രശേഖരൻ സാറാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു ലിറിക്സും അതിന്റെ എന്തോ ആ ജയസാറിന്റെ മ്യൂസിക്കിന്റെ ആണോ അഥവാ സിതാര പാടിയിട്ട് ഇങ്ങനെ ഒരു പിച്ചിന്റെ ആണോ പറഞ്ഞുകൂടെ, എനിക്കത് കൂടുതൽ കണക്ട്.

നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഇഷ്ടംപോലെ ഉണ്ടാവും. അമ്മാവൻ എഴുതി എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ തന്നെ കുറേ ഉണ്ട്. പിന്നെ ബാക്കിയുള്ള ആൾക്കാരും മലയാളം സിനിമയില് അത്രയും നല്ല നല്ല പാട്ടുകൾ ഉണ്ടായിട്ടുണ്ടല്ലോ, ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. അപ്പൊ അതില് ഒരു ഓണപ്പാട്ടുമായിട്ട് നമുക്ക് ഈ പരിപാടി അവസാനിപ്പിക്കാൻ തോന്നും. അതില് അനന്തനും അപ്പുകുട്ടനും ആനയുണ്ട് എന്നുള്ള പടത്തില് ജോൺസൺ മാഷ് മ്യൂസിക് ചെയ്തിട്ട് അമ്മാവൻ എഴുതിയ തുമ്പപ്പൂവിൽ ഉണർന്നു വാസരം എന്നുള്ള പാട്ട് കേട്ടുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ പരിപാടി അവസാനിപ്പിക്കാൻ തോന്നുന്നു. എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

ചലച്ചിത്ര സംവിധായകൻ സന്തോഷ് മാഡ അവതരിപ്പിച്ച ഇഷ്ടഗാനങ്ങളും വിശേഷങ്ങളുമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഓണം ഗാനോത്സവം. റേഡിയോ മലബാർ.

FM-ന്റെ ലോകമെമ്പാടുമുള്ള മലയാളി ശ്രോതാക്കൾക്ക് ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ.വി. ഹരിദാസ്. കാണാൻ പറ്റും ഓണം ഉണ്ണണം എന്ന് പഴമക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്. പുതുവസ്ത്രങ്ങൾ അണിഞ്ഞ് മലയാളികൾ മാവേലി മല്ലനെ എതിരേൽക്കാൻ കാത്തിരിക്കുന്ന ഈ നല്ല നാളിൽ എല്ലാ മലയാളി ഗാന ശ്രോതാക്കൾക്കും ഓണം ആശംസകളോടെ പരിപാടിയിലേക്ക് കടക്കുന്നു. ആദ്യഗാനം ഓണത്തെക്കുറിച്ചാവട്ടെ. ശ്രീകുമാരൻ തമ്പി രചിച്ച് രവീന്ദ്രൻ ഈണം പകർന്ന് യേശുദാസ് ആലപിച്ച ഒരു ഗാനത്തോടെ നമുക്ക് പരിപാടിയിലേക്ക് കടക്കാം. ഉത്രാടപ്പൂ നിലാവേ വാ. ഈ ഗാനം ഒന്ന് കേട്ടു നോക്കൂ.

ഒരു ഭക്തിഗാനം. ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് തുടങ്ങുന്ന ഈ ഗാനം എൻ്റെ ഒരു സുഹൃത്ത് മണ്മറഞ്ഞ കവി സുകുമാർ അണ്ടലൂർ രചിച്ച് കെ വി മഹാദേവൻ സംഗീതം പകർന്നു. ഈ ഗാനം ഗ്രാമഫോൺ കമ്പനി HMV ക്ക് വേണ്ടി 1976 പുറത്തിറക്കിയതാണ്.

കാലമാണ്. നിജങ്ങൾ നിലയ്ക്കുന്ന എന്ന തമിഴിത്തത്തിലേക്ക് 1987 പാടിയൊരു യുഗ്മഗാനം. തെന്നിന്ത്യയിലെ പ്രശസ്ത ഗായികയായ വാണി ജയറാമിനോടൊപ്പം പാടിയ ഈ ഗാനം ശങ്കർ ഗണേഷ് സംഗീതം പകർന്നു. കവിഞ്ഞർ മുത്തുലിംഗം ആണ് ഈ ഗാനം രചിച്ചത്. ഗോവിന്ദനായിരുന്നു ഈ ചിത്രത്തിന്റെ സംവിധായകൻ. വിജയൻ, പുഷ്പാഞ്ജലി എന്നിവരായിരുന്നു ഈ ചിത്രത്തിൽ അഭിനയിച്ചത്.

0: ശബ്ദ വൈവിധ്യങ്ങളുടെ കലവറയുമായി റേഡിയോ മലബാർ 89.6 FM.
1: അടുത്ത ഗാനം കറാത്തെ ഗേൾസ് എന്ന ചിത്രത്തിന് വേണ്ടി ശങ്കർ ഗണേഷ് സംഗീതം പകർന്ന് പൂവച്ചൽ കാതൽ രചിച്ച ഒരു ഗാനം. ഈ ചിത്രം സംവിധാനം ചെയ്തത് കെ എസ് ഗോപാലകൃഷ്ണനായിരുന്നു. ഈ ഗാനം ഞാൻ ലതികയോടൊപ്പം പാടിയതാണ്. സ്നേഹ

ഇന്നത്തെ ഈ പരിപാടിയിൽ അടുത്ത ഗാനമായി വരുന്നത് മംഗല്യ ചാർത്തി എന്ന ചിത്രത്തിന് വേണ്ടി പൂവച്ചൽ ഖാദർ എഴുതി ഞാൻ പാടിയ ഒരു ഗാനം. കെ വി മഹാദേവനാണ് ഇതിന് സംഗീതം.

0: രാമനാമ മുഖരിതമായ കർക്കിടക മാസം പടിയിറങ്ങിയാൽ ചിങ്ങമാസമാണ്. കൃഷ്ണനാമ സങ്കീർത്തനങ്ങളാൽ ഭക്തിസാന്ദ്രമാകുന്ന ചിങ്ങമാസം.
1: കാന്തി കലർന്നോരു കാരുണ്യ പൂരിതൻ കാനേനത്തിൽ.
0: പ്രതീക്ഷകളുടെ ചിങ്ങമാസത്തിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ആലപിച്ച കൃഷ്ണഗാഥ. കൃഷ്ണകഥാമൃതം.

0: കൃഷ്ണകഥാമൃതം.
1: അറിവും ചിന്തയും ആനന്ദവും പകരുവാൻ ഇത് പുതിയൊരു ശ്രവ്യാനുഭവം. റേഡിയോ മലബാർ 89.6 FM.

0: ഗാനോത്സവത്തിൽ എൻ വി ഹരിദാസിന്റെ ഇഷ്ടഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
1: ഞാൻ ശ്രീ പി ജയചന്ദ്രനോടൊപ്പം ചേർന്ന് പാടിയ ഒരു മെയിൽ യുഗ്മഗാനം, ചിത്രം സന്ധ്യാരാഗം, ഗാനരചന പി ഭാസ്കരൻ, സംഗീതം കെ രാഘവൻ മാസ്റ്റർ. ഈ ചിത്രം 1987 പുറത്തിറങ്ങിയതാണ്. ഗാനം ഇതാണ്, സ്നേഹം.

അടുത്ത ഗാനമായി വരുന്നു ശിവൻ പഴയൻപള്ളി എഴുതിയ ഒരു ഭക്തിഗാനം. ഈ ഗാനത്തിന് ഞാൻ തന്നെയാണ് ട്യൂണിട്ടിരിക്കുന്നത്. ഞാൻ തന്നെ പാടിയ ഈ ഗാനം

അടുത്ത ഗാനമായി വരുന്നു മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ രചിച്ച ഒരു ഗാനം. ഇതൊരു ക്രിസ്തീയ ഗാനമാണ്. 1973 കൊളംബിയ ഗ്രാമഫോൺ റെക്കോർഡ് കമ്പനിയുടെ റെക്കോർഡായി വെളിയിൽ വന്നതാണ്. ഈ ഗാനം ഒന്ന് കേട്ടു നോക്കൂ.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM.

വളരെ നല്ല ഗാനങ്ങളുമായി പുറത്തു വന്ന ഒരു ചിത്രമായിരുന്നു കായലും കയറും. ഈ ചിത്രത്തിലെ ഗാനങ്ങൾ എല്ലാം ശ്രദ്ധിക്കപ്പെട്ടു. ഈ ചിത്രത്തിൽ ഞാൻ പാടിയൊരു പാട്ട് രാമായണത്തിലെ ദുഃഖം, ഈ ഗാനം എല്ലാവരും കേട്ട് കാണും. എന്നാലും ഇന്നത്തെ ഈ പരിപാടി ഞാനിവിടെ അവതരിപ്പിക്കുന്നു.

അടുത്ത ഗാനമായി വരുന്നു ഭരണിക്കാവ് ശിവകുമാർ രചിച്ച് പീറ്റർ റോവൻ സംഗീതം പകർന്നൊരു ഗാനം, ശോശന്ന പൂക്കൾ ചിരിച്ചു. ഇതൊരു ക്രിസ്തീയ ഭക്തിഗാനമാണ്. കൊളംബിയ റെക്കോർഡുകളിലൂടെ വെളിയിൽ വന്ന ഈ ഗാനം 1973 പാടിയതാണ്.

കലിയുഗവരതൻ അയ്യപ്പൻ എന്ന ഒരു ആൽബത്തിനു വേണ്ടി ഞാൻ പാടിയൊരു ഗാനം. ഗാനരചന ശേഖർ, സംഗീതം വിവേക് നാരായണൻ. ഈ ഗാനം പുറത്തിറക്കിയത് ഗ്രാമഫോൺ കമ്പനി ഓഫ് ഇന്ത്യ. ഈ ഗാനം ഒന്ന് കേട്ടു നോക്കൂ.

ഇപ്പോൾ സ്റ്റുഡിയോയിൽ നിന്ന് വിട പറയാനുള്ള നേരമായി. ഇത്രയും നേരം എൻ്റെ ഈ അവതരണം കേട്ട എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഈ പരിപാടി അവതരിപ്പിക്കാൻ എന്നെ ക്ഷണിച്ച റേഡിയോ മലബാർ 89.6 അവതാരകർക്ക് എൻ്റെ കൃതജ്ഞത ഞാൻ രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം.

0: ചലച്ചിത്ര പിന്നണി ഗായകൻ എൻ വി ഹരിദാസിന്റെ ഇഷ്ടഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.

കെ എസ് ചിത്ര ആലപിച്ച ഗാനം ചിത്രം പ്രണയവർണ്ണങ്ങൾ. ഈ ഗാനത്തിന് വേണ്ടി വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. ഈണ നൽകിയിരിക്കുന്നത് വിദ്യാസാഗർ.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുര സൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രഥോത്സവം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ബേണി ഇഗ്നീഷ്യസ് ഈണം നൽകിയിരിക്കുന്നു. കെ ജെ യേശുദാസ്, കെ എസ് ചിത്ര എന്നിവരാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച മിന്നാരം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഈ ഗാനത്തിന് ഈണം നൽകിയിരിക്കുന്നത് എസ് പി വെങ്കിടേഷ്. എം ജെ ശ്രീകുമാറും സുജാത മോഹനുമാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്വപ്നക്കൂട് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം, സംഗീതം നൽകിയിരിക്കുന്നത് മോഹൻ സിതാര, ആലാപനം ജ്യോത്സ്ന രാജേഷ്.

സ്പീഡ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ദീപക് ദേബ്, ആലാപനം വിനീത് ശ്രീനിവാസൻ, റിമി ടോമി.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ബ്ലാക്ക് എന്ന ചിത്രത്തിനു വേണ്ടി രഞ്ജിത്ത് രചിച്ച് അലക്സ് പോൾ ഈണം നൽകി എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനം.

ഒരു മറവത്തൂർ കനവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, വിദ്യാസാഗറിന്റെ ഈണം, കെ ജെ യേശുദാസും കുപ്പസ്വാമി, സുജാത മോഹൻ എന്നിവർ ചേർന്ന് ആലപിച്ചിരിക്കുന്നു.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അഫ്സലും സുനിതാ സാരഥിയും ആലപിച്ച ഗാനം ചിത്രം റൺവേ. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

0: മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ. ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത് പി ജയചന്ദ്രൻ, ഗായത്രി അശോകൻ. ഈ ഗാനത്തിന് വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം വിദ്യാസാഗർ.
1: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത്

സമ്മരൻ ബത്ലഹേം എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസും കെ എസ് ചിത്രയും പാടിയ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം കാറ്റ് വന്ന് വിളിച്ചപ്പോൾ എന്ന ചിത്രത്തിലേതാണ്. ആലാപനം എം ജി ശ്രീകുമാർ, രചന ONV കുറുപ്പ്, സംഗീതം MG രാധാകൃഷ്ണൻ.

സർഗജാലകങ്ങൾ തുറന്നിടാം, ശബ്ദവീചികൾ പറന്നുയരട്ടെ. ഇത് കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം മേഘമൽഹാർ എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും കെ എസ് ചിത്രയും പാടിയത്. സംഗീതം രമേശ് നാരായണൻ, വരികൾ ONB കുറുപ്പ്.

അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം കെ ജെ യേശുദാസ്, സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

കണ്ണകി എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനമാണ് അടുത്തത്. സംഗീതം കൈതപ്രം വിശ്വനാഥൻ, രചന കൈതപ്രം.

മീശമാധവൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം വി ദേവാനന്ദ്, സുജാത മോഹൻ. വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

സ്വപ്നക്കൂട് എന്ന ചിത്രത്തിനുവേണ്ടി വിധു പ്രതാപ് ആലപിച്ച ഗാനം കേൾക്കാം ഇനി. സംഗീതം മോഹൻ സിത്താര, വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ആശാ മേനോൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്ന് ആലപിച്ച ഗാനം ചിത്രം ആകാശഗംഗ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഊമപ്പെണ്ണിന് ഉരിയാടാ പയ്യൻ എന്ന ചിത്രത്തിൽ കെ ജെ യേശുദാസ്, സുജാത എന്നിവരാലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മേഘം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് കെ ജെ യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം മഴത്തുള്ളിക്കിലുക്കം എന്ന ചിത്രത്തിനായി ജയചന്ദ്രൻ ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചിത്രയാലപിച്ച ഗാനം കേൾക്കാം. ചിത്രം പ്രണയവർണ്ണങ്ങൾ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഇന്ത്യൻ പ്രണയകഥ എന്ന ചിത്രത്തിനായി ചിത്രി ആലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൃഷ്ണഗുഡിയിൽ ഒരു പ്രണയകാലത്ത് എന്ന ചിത്രത്തിൽ തെളിമി ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും ചിത്രയും ചേർന്നാലപിച്ച ഗാനം, ചിത്രം മേഘമൽഹാർ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കാർത്തിക്കും ചിത്രയും ചേർന്ന് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഉദയനാണ് താരം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം വാർ ആൻഡ് ലവ് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് യേശുദാസും ചിത്രയും.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്ന് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രസികൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ദേവാനന്ദും സുജി.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങളിൽ ആദ്യം ഉയരെ എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസും സിതാരയും ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹരിശങ്കർ, നിത്യാമാമൻ എന്നിവരാലപിച്ച ഗാനം. ചിത്രം എടക്കാട് ബറ്റാലിയൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വിജയ് യേശുദാസ് ആലപിച്ച ഗാനം, ചിത്രം സ്പിരിറ്റ്.

റേഡിയോ മലബാർ, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1202, ചിങ്ങം 4, ഹിജർ വർഷം 1448, റബിയുൽ അവൽ 5, ശകവർഷം 1948, ശ്രാവണം 29, 2026 ഓഗസ്റ്റ് 20, വ്യാഴാഴ്ച. ഏവർക്കും ശുഭദിനാശംസകൾ നേർന്നുകൊണ്ട് FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു.